ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ അതായത് 1852 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഷഹനാസ് ബീഗം, ചാച്ചളകപ്പാട. ഇന്ന് ശകവർഷം 1948, ആഷാഢം 8. മലയാള വർഷം 1201, മിഥുനം 15. 2026 ജൂൺ 29 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റും 59 സെക്കൻഡും.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം ഒ പി ഗോപാലൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ടുകൾ, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി, 7:45 ടെറസ് കൃഷിയും സാധ്യതകളും എന്ന വിഷയത്തെക്കുറിച്ച് കവരത്തി സ്വദേശിനി ശംസീറ പങ്കെടുക്കുന്ന ഹരിതചിന്തകൾ എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
1: കാലാവസ്ഥ അറിയിപ്പുകൾ. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയുണ്ടായി. ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കൂടാതെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ ഇന്ന് ലക്ഷദ്വീപിൽ മഞ്ഞ ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട്. അറബിക്കടലിൽ ലക്ഷദ്വീപ് ഭാഗത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ആയതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില വിവരങ്ങൾ. അഗത്തിദ്വീപിൽ ഉയർന്ന താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.5 ഡിഗ്രി സെൽഷ്യസ്. അമിനിദ്വീപിൽ ഉയർന്ന താപനില 31.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.4 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയ് ദ്വീപിൽ ഉയർന്ന താപനില 33.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.8 ഡിഗ്രി സെൽഷ്യസ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പുകൾ. ഇനിയൊരു ഭക്തിഗാനം കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി 6:85 തുടർന്ന് കേൾക്കാം.

0: आकाशवाणी। प्रभात फेरी। നമസ്കാരം ശ്രോതാക്കളെ, ആദ്യം പത്രവൃത്താന്തം. പ്രതിരോധം, ഡിജിറ്റൽ പണമിടപാട്, ബഹിരാകാശം, ആരോഗ്യം, സമുദ്ര സുരക്ഷ തുടങ്ങി 19 മേഖലകളിൽ തന്ത്രപരമായ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപരാജ്യമായ സീഷെൽസും ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനെയും ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. GST ഇ-വേ ബിൽ സംവിധാനത്തിൽ ഓഗസ്റ്റ് 1 മുതൽ പുതിയ മാറ്റങ്ങൾ വരുന്നു. ചരക്ക് നീക്കത്തിൽ കൂടുതൽ സുതാര്യത വരുത്താനും നികുതി വെട്ടിപ്പുകൾക്ക് തടയിടാനും ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ പരിഷ്കാരങ്ങൾ. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് 3rd കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. യുഎസും ഇറാനും തമ്മിൽ വീണ്ടും സംഘർഷം. ഇറാൻ തീരനഗരങ്ങളിൽ യുഎസ് ബോംബാക്രമണം നടത്തിയതിനു പിന്നാലെ കുവൈറ്റിലും ബഹ്റിനിലും ഇറാന്റെ ഡ്രോൺ ആക്രമണം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെ 3-1 മറികടന്ന് അർജന്റീന. ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി. ഇന്ത്യയ്ക്കെതിരെ ചരിത്രത്തിലാദ്യമായി ഒരു 2020 പരമ്പര ജയിച്ച് അയർലൻഡ്. ഇന്നലെ നടന്ന 2020 മത്സരത്തിൽ 1 റൺ ജയവുമായി 2 മത്സര പരമ്പര അയർലൻഡ് 2-0 സ്വന്തമാക്കി.
1: ഓരോ തുള്ളി ദാഹജലത്തിനും ഒരു കഥയുണ്ട്. കേരളത്തിലത് പശ്ചിമഘട്ടത്തിൽ ആരംഭിച്ച് വനങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും പൈപ്പുകളിലൂടെയും ഒഴുകി വീടുകളിലെത്തുന്നു. എന്നാൽ ഈ യാത്രയുടെ ഭൂരിഭാഗം ദൂരവും പല നദികളും ജീവജലത്തിന് പകരം പ്ലാസ്റ്റിക്കും വ്യാവസായിക മാലിന്യങ്ങളും പേറി തളരുന്നു. 44 നദികളാൽ അനുഗ്രഹീതമായ ഒരു സംസ്ഥാനം ഒരിക്കലും കുടിവെള്ളത്തെക്കുറിച്ച് വിഷമിക്കേണ്ടതല്ല. എന്നാൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഏറ്റവും പുതിയ ജലഗുണനിലവാര വിലയിരുത്തൽ ആശങ്കാജനകമായ ഒരു ചിത്രം വരയ്ക്കുന്നു. സംസ്ഥാനത്തെ നദികളിൽ ഓക്സിജന്റെ അളവ് കുത്തനെ കുറഞ്ഞു. നമ്മുടെ മുന്നിലുള്ള ചോദ്യം കേരളത്തിൽ ആവശ്യത്തിന് വെള്ളമുണ്ടോ എന്നല്ല, മറിച്ച് നിലവിലുള്ള വെള്ളം സുരക്ഷിതമാണോ എന്നതാണ്. കോഴിക്കോട് സെന്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് റിട്ടയർഡ് ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ PS ഹരികുമാർ
2: ഇതിന്റെ ഒരു റിസൾട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളുമായിട്ട് ശരിക്കും താതാത്മ്യം അല്ലെങ്കിൽ ഒരു സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ റിപ്പോർട്ടിന് നമ്മൾ നോക്കേണ്ടത് അന്നത്തേനെക്കാട്ടിയുള്ള മലിനീകരണം പലപ്പുഴകളിലും കൂടുതലായിട്ട് ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറിയ നദികളാണ് ശരിക്കും പറഞ്ഞാല് നമ്മുടെ നദികള്, അതിന്റെ ഒരു ഒഴുക്കെന്ന് പറഞ്ഞാൽ വളരെ വേഗമാണ്. ഇത് ശരിക്കും മനസ്സിലാണ്ടെന്ന് അറിയുന്നതും പലപ്പോഴും വേനൽക്കാലത്ത് ശുദ്ധജല പ്രവാഹം കുറയുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് പലപ്പോഴും കാണുന്നത്. നദികളുടെ ഈ പറഞ്ഞ വെള്ളം പറയുമ്പോൾ വേണ്ട രീതിയിലുള്ള ഫ്ലഷിംഗ് ഒന്നും നടത്താതെ വരും. അത് മാലിന്യങ്ങളെ അടിഞ്ഞു പോകുന്ന രീതിയിലുള്ള ജലം, മലിനീകരണ രീതിയിലുള്ള നമുക്ക് കൂടുതൽ ആ സമയത്ത് കാണാനായിട്ട് സാധിക്കും. അതാണ് സ്വാഭാവികമായിട്ട് നടന്നു വരുന്നത്. ഒരു ക്ഷേത്ര പ്രക്രിയ എന്ന് പറയുന്നത് കെമിക്കൽ കണ്ടാമിനേഷൻ താരതമ്യേന കുറവാണ് കേരളത്തിലെ നദികളിൽ. ഈ രണ്ട് പ്രശ്നം, അതായത് നമ്മുടെ ഓക്സിജന്റെ അളവ് ചില നദികളിൽ കുറവാണ്, അതും ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള ജൈവമാണ് അല്ലെങ്കിൽ നമ്മൾ പറയും ഓർഗാനിക് വേസ്റ്റിന്റെ ഒരു മലിനീകരണം പല സ്ഥലത്തും കാണുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് പല ബാക്ടീരിയ ശരിക്കും ഓക്സിജനെ അത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓക്സിജന്റെ അളവ് കുറയുന്നത്.
1: കണക്കുകളിൽ തിരുവനന്തപുരത്തെ കരമന നദിയാണ് ഏറ്റവും മലിനമായത്. ചില ഭാഗങ്ങളിൽ ഓക്സിജന്റെ അളവ് ജലജീവികളെ നിലനിർത്താൻ ആവശ്യമായതിനേക്കാൾ വളരെ താഴെയാണ്.
3: നമ്മുടെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഏറ്റവും പുതിയ ജല ഗുണനിലവാര വിശകലന റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട്.
1: കൊച്ചി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് വൈസ് ചാൻസലർ ഡോക്ടർ A.B.ജികുമാർ
3: ഇതനുസരിച്ച് നമ്മുടെ പ്രധാന നദികളിൽ 10 നദികളും മലിനീകരണ ഭീഷണിയിലാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് നോക്കേണ്ടത്. 1, വെള്ളത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജന്റെ അളവ്. 2, മനുഷ്യ വിസർജനങ്ങളിൽ കാണുന്ന ബാക്ടീരിയ, ഇ കോളി എന്ന് പറയുന്ന എസ്കരീഷ കോളി എന്ന് പറയുന്ന ഒരിനം ബാക്ടീരിയയുടെ അളവ്. ഇത് രണ്ടും ജല ഗുണനിലവാര പരിശോധനയുടെ സൂചകങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതനുസരിച്ചിട്ട് നമ്മുടെ പല നദികളിലും, പ്രത്യേകിച്ചും ഈ നഗര കേന്ദ്രീകൃതമായ സ്ഥലങ്ങളിൽ, വെള്ളത്തില് പ്രാണവായുവിന്റെ അളവ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. സാധാരണഗതിയില് ജലജീവികൾക്ക് വിശ്വസിക്കാൻ 1 ലിറ്ററിൽ 4 മില്ലിഗ്രാം എന്ന രീതിയിൽ ഓക്സിജൻ ആവശ്യമാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തല് തലസ്ഥാനത്തെ തിരുവനന്തപുരത്ത് തിരുവല്ലം പ്രദേശത്ത് കരമന 6 അഴിഞ്ഞു ചേർന്നിരിക്കുന്ന ഓക്സിജന്റെ അളവ് 0.7 മില്ലിഗ്രാമിലേക്ക് താഴ്ന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ കോളിഫോം ബാക്ടീരിയ, അതിന്റെ അളവും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഉദാഹരണം, അത് കരമനയിലെ 27,000 MPN എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബിൾ നമ്പർ എന്ന് പറയുന്നൊരു ഒരു സൂചകമാണ്. അത് 27,000 ആണെങ്കിൽ അത് എറണാകുളത്തെ ഇരുമ്പനത്തെ ചിത്രപ്പുഴയുടെ ഒരു ഭാഗത്ത് 100 മില്ലി ലിറ്ററിൽ ഏതാണ്ട് 70,000 MPN എന്ന അളവിൽ ബാക്ടീരിയയുടെ മലിനീകരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ നദികളിൽ പ്രധാനപ്പെട്ട ചില മലിനീകരണത്തിന്റെ ചില ഹോട്ട്സ്പോട്ടുകൾ, ഏറ്റവും അധികം മലിനീകരണമുള്ള ചില മേഖലകൾ ഉണ്ട് എന്നുള്ളതാണ്.
1: കുടിവെള്ള പദ്ധതികളിലേറെയും നദികളിൽ നിന്ന് നേരിട്ട് വെള്ളമെടുക്കുന്ന കേരളത്തിനെ സംബന്ധിച്ച് ഈ കണ്ടെത്തലുകൾ ആശങ്കാജനകമാണ്.
4: കേരളത്തിലെ നദികളുടെ കണക്കെടുപ്പ് നോക്കുമ്പോൾ രണ്ടാമത്തെ മലിനമായ ഒരു നദിയാണ് കരമന നദി.
1: കരമന വാർഡ് കൌൺസിലർ കരമന അജിത്.
4: അതിനെ പുനർജീവിപ്പിക്കുക എന്നുള്ള ബൃഹത്തായ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. MLA ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ സഹകരണമുണ്ട്. നമാമി ഗംഗ എന്നുള്ള ഒരു വലിയൊരു പദ്ധതി ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട് നടത്തി. അത് ഇപ്പോൾ പണ്ടത്തെ ഗംഗാ നദിയല്ല, ഇന്നത്തെ ഗംഗാ നദി. അതുപോലെ നമാമി കരമന നദി എന്നുള്ള ഒരു ബൃഹത്തായ പ്രോജക്ട് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ബഹുമാനപ്പെട്ട MLA ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്.
1: മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും നദിയുടെ ആകസ്മികമായ ഒഴുക്കും അപര്യാപ്തമായ മാലിന്യ സംസ്കരണവും പെരിയാറിനെയും അതിന്റെ പോഷക നദികളെയും ബാധിക്കുന്നു. വിവേചനരഹിതമായി വാരി വിതറുന്ന വളങ്ങളും കീടനാശിനികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഖരമാലിന്യങ്ങളും സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ടവയല്ല എന്ന് സമീപകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്നു.
5: പെരിയാറിന്റെ ഉത്ഭവം മുതൽ താഴെ പതനം വരെ വളരെ ഗുരുതരമായ രീതിയിൽ മലിനീകരിക്കപ്പെടുന്നുണ്ട്.
1: പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതിയുടെ റിസർച്ച് കോർഡിനേറ്റർ പുരുഷൻ ഏലൂർ.
5: ഉത്ഭവസ്ഥാനങ്ങളിലും തളിക്കപ്പെടുന്ന കീടനാശിനികൾ, പ്ലാന്റേഷനുകളിൽ പ്രയോഗിക്കുന്ന രാസവളങ്ങൾ, ഇവയെല്ലാം മൺസൂൺ കാലങ്ങളിൽ കുത്തിയൊലിച്ച് പെരിയാറിലേക്കും കൈവഴികളിലേക്കും എത്തിച്ചേരും. എറണാകുളം ജില്ലയുടെ പ്രധാന കുടിവെള്ള സ്രോതസ് പെരിയാറാണ്. കുടിവെള്ളത്തിനായി 3 പ്രധാന സ്ഥലങ്ങളാണ് വെള്ളമെടുക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ആലുവയിലെ മഹിളാലയങ്കടവും ചൂണ്ടിയും 30 പ്ലാന്റുമാണ്. ഈ പ്രദേശങ്ങൾ ഗുരുതരമായി മലിനീകരിക്കപ്പെടുന്ന ഇടങ്ങളുമാണ്. മഹിളാലയങ്കടവിൽ മുകളിൽ നിന്ന് എത്തിച്ചേരുന്ന വെള്ളം എത്തിയാൽ അവിടെ നഗരമാലിന്യങ്ങളും കൂടി കൂടിക്കലർന്ന വെള്ളമാണ് നമ്മൾ സംസ്കരണത്തിനായി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചൂണ്ടിയും 30 പ്ലാന്റും. ഏലൂരിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് രാസമാലിന്യങ്ങൾ കൊണ്ട് നിറയുന്നു. ഏതാണ്ട് 326 കമ്പനികൾ ഇരുകരകളിലുമായി ഉള്ള ഏലൂർ എടയാർ മേഖലയിലെ ഏതാണ്ട് 110 വരുന്ന റെഡ് കാറ്റഗറി വ്യവസായങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ നിർദാക്ഷിണ്യം പെരിയാറിലേക്ക് തള്ളപ്പെടുന്നുണ്ട്.
1: മലിനമായ നദികൾക്ക് ഭൂഗർഭ ജലസംഭരണികൾ വേണ്ടത്ര റീചാർജ് ചെയ്യാനുള്ള ശേഷിയില്ല എന്ന് മാത്രമല്ല, ജലസേചനത്തിനും കാർഷിക ഉൽപാദനക്ഷമതയ്ക്കും ഭീഷണിയാവുകയും ചെയ്യുന്നു. ആരോഗ്യമുള്ള നദികൾ ജൈവ വൈവിധ്യത്തിന്റെയും തണ്ണീർത്തടങ്ങളുടെയും അഴിമുഖ ആവാസ വ്യവസ്ഥയുടെയും നാഡീവ്യൂഹമാണ്. ഓക്സിജന്റെ അളവ് കുറയുന്നത് ആൽഗകളുടെ വ്യാപനം ത്വരിതപ്പെടുത്തുന്നു. ഇത് നദികളുടെ ആവാസ വ്യവസ്ഥയുടെ സ്വാഭാവിക സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുന്നു.
6: പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇപ്പോഴത്തെ പുതിയ കണക്ക് പ്രകാരം കേരളത്തിൽ 10 പുഴകൾ.
1: കേരള നദീ സംരക്ഷണ സമിതി മുൻ സെക്രട്ടറി TV രാജൻ.
6: ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 10 പുഴകൾ മാത്രമല്ല, വലിയ വെണ്ണാവുന്ന ഒരു കുറ്റാടിപ്പുഴ പോലുള്ള പുഴകൾ മാത്രമേ ഇപ്പോഴും വെള്ളം ഒഴുകുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ വെള്ളം ഒഴുകുന്നില്ല. അതുകൊണ്ട്

0: ഇത്തരത്തിൽ പുഴ നല്ല രീതിയിൽ നിലനിർത്തണമെങ്കിൽ പൊതുജന പങ്കാളിത്തം കൂടിയേ തീരും. ജനങ്ങൾക്ക് പുഴയായിട്ട് ഇടപെടണം. പഴയ കാലത്ത് എരുന്ത് അല്ലെങ്കിൽ മറ്റു രീതിയിൽ മത്സ്യങ്ങളൊക്കെ പിടിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് പുഴയിലേക്ക് ഇറങ്ങാനുള്ള സമയത്ത് പുഴയിലേക്ക് ഏണി വെച്ചിറങ്ങേണ്ട ഗതികേടാണ്.
1: നദികൾ അവയുടെ തീരങ്ങളിലെ സമൂഹത്തിന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. നദികളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന ഒരു സമൂഹം ആത്യന്തികമായി സ്വന്തം ഭാവിയെ തന്നെയാണ് നശിപ്പിക്കുന്നത്. അതിനാൽ സംരക്ഷണം ആരംഭിക്കേണ്ടത് ജലസംഭരണികളിൽ നിന്നല്ല, നദീതീരങ്ങളിൽ നിന്നാണ്.
2: പ്രധാനമായും ഗാർഹിക മാലിന്യങ്ങൾ, വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ എന്നിവയെല്ലാമാണ് നദീ മലിനീകരണത്തിന് കാരണമാകുന്നത്.
1: സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സീനിയർ എൻവയോൺമെന്റൽ എഞ്ചിനീയർ രമ്യ ജി.
2: ഖരമാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതും ഡ്രെയിനുകൾ അടയുന്നതിനും പുഴയുടെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെടുന്നതിനും കാരണമാകുന്നു. ഗാർഹിക മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി കൂടുതൽ പൊതുവായ സംസ്കരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, കൂടുതൽ സെപ്റ്റേജ് ട്രീറ്റിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, സീവേജ് നെറ്റ്വർക്ക് വിപുലീകരിക്കുക, സീവറുകൾ യഥാസമയം വൃത്തിയാക്കുക തുടങ്ങിയ നടപടികൾ കൈക്കൊള്ളുന്നതിലൂടെ നദീ മലിനീകരണ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാനാകും. ഖരമാലിന്യ സംസ്കരണത്തിനും ഉചിതമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. പരിസ്ഥിതി സംബന്ധമായ നിയമങ്ങൾ പ്രകാരം വിവിധ വകുപ്പുകൾക്ക് അവരവരുടെ ചുമതലകൾ നിർവഹിക്കുവാൻ വേണ്ടതായ നിർദ്ദേശങ്ങൾ, സഹായങ്ങൾ എന്നിവ യഥാസമയം ബോർഡ് നൽകി വരുന്നു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മലിനീകരണം നിയന്ത്രിക്കുന്നതിനും ബോർഡ് നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന കാര്യം പൊതുജനങ്ങളുടെ മനോഭാവം, നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം മാറേണ്ടതുണ്ട്. നമ്മുടെ മൌലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കർത്തവ്യങ്ങളും ഭരണഘടനയിൽ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A പ്രകാരം ഓരോ പൗരന്റെയും കടമയാണ്.
1: 44 നദികളാൽ അനുഗ്രഹീതമായ ഒരു സംസ്ഥാനത്തിന് കുടിവെള്ളത്തിനായി ഒരിക്കലും കഷ്ടപ്പെടേണ്ടി വരരുത്. നമ്മുടെ നദികളുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നതിൽ നാം പരാജയപ്പെട്ടാൽ പുതിയ ജലസംഭരണിയോ പൈപ്പ് ലൈനോ ജലപദ്ധതിയോ ഒന്നും കേരളത്തിന്റെ ജലപ്രതിസന്ധി ശാശ്വതമായി പരിഹരിക്കില്ല. എത്ര മഴ ലഭിക്കുന്നു എന്നതല്ല, മറിച്ച് മഴ സ്വീകരിക്കുന്ന നദികളെ എത്ര വൃത്തിയായി സൂക്ഷിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിന്റെ ജലമാനേജ്മെന്റിന്റെ ഭാവി നിർണയിക്കപ്പെടാൻ പോകുന്നത്.

0: ആകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
5: അബ്ദുൽ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ, രചന ജേക്കബ് എബ്രഹാം. മായാമുദ്രകൾ.

0: സമയം 6 മണി കഴിഞ്ഞ് 43:27. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105. 2325

0: 1-4-2.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
3: ഓ ലവ്ലി, വെൽ ഡൺ.
2: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം. അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തൂ, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കണേ. നീ ആരാ?
4: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. ബഹുമതി സ്വീകരിച്ച ശേഷം പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്കും ഗവൺമെന്റിനും നന്ദി അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളിക്കെതിരെ പോരാടുന്ന രാജ്യങ്ങൾക്ക് അദ്ദേഹം പുരസ്കാരം സമർപ്പിച്ചു. സുസ്ഥിര ജീവിതരീതി പിന്തുടരാൻ ലോകത്തെ ജനങ്ങളോട് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സീഷെൽസ് സ്വാതന്ത്ര്യത്തിന്റെ 50th വാർഷികത്തോടനുബന്ധിച്ച ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ആശംസ അറിയിച്ചു. ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത നരേന്ദ്രമോദി ഈ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. പ്രസിഡന്റ് പാട്രിക് ഹർമിനിയുടെ ക്ഷണപ്രകാരം ശനിയാഴ്ചയാണ് നരേന്ദ്രമോദി സീഷെൽസിൽ എത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംകുലം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി ഡോ നവീൻ ചന്ദ്ര റാംകുലവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും മൌറീഷ്യസും തമ്മിലെ സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യ വിപുലീകരിച്ച പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ പുരോഗതി ചർച്ചയിൽ അവലോകനം ചെയ്തു. നിലവിലെ ഉഭയകക്ഷി പദ്ധതികൾ, മൌറീഷ്യസിന്റെ ആരോഗ്യ സംരക്ഷണം, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, സമ്പദ്വ്യവസ്ഥ എന്നിവയ്ക്ക് സംഭാവന നൽകുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16th യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി JP നദ്ദ സമഗ്ര ശിശുബാൽ സ്വാസ്ഥ്യ കാര്യക്രം യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യും. അനീമിയ മുക്ത് ഭാരത് അഭിയാന്റെ പ്രവർത്തന മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി പുറത്തിറക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ മറ്റന്നാൾ പരിഗണിക്കും. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷനിൽ 17,53,000 കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 19,80,000 കുട്ടികൾക്കാണ് പോളിയോ നൽകേണ്ടിയിരുന്നത്. 88.53% കുട്ടികൾക്ക് ഇന്നലെ തുള്ളിമരുന്ന് നൽകി. ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ശേഷിക്കുന്ന കുട്ടികൾക്ക് കൂടി മരുന്ന് നൽകും. സ്വീകരിക്കാത്ത കുട്ടികൾക്ക് മരുന്ന് നൽകാൻ മാതാപിതാക്കൾ മുൻകൈയെടുക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
6: പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ ഗവൺമെന്റ് തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സജീവ ചർച്ചയാവുന്നത്. യോഗത്തിൽ ഇരു സംസ്ഥാനങ്ങളിലെയും വകുപ്പ് സെക്രട്ടറിമാർ പങ്കെടുക്കും. ചർച്ചയിൽ കേരളത്തിന്റെ നിലപാട് പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ ഉന്നയിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. പുതിയ ഡാം എന്നതാണ് കേരളത്തിന്റെ നിലപാടെന്നും മൂന്നാറിലെ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് നിലപാട് കടുപ്പിച്ചതായി തോന്നുന്നില്ലെന്നും അവരുടെ നിലപാട്

0: ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും മോൻസ് ജോസഫ് പറഞ്ഞു.
1: സംസ്ഥാനത്ത് ഇന്നലെ ഒരാൾക്ക് കൂടി ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം ജില്ലയിലാണ് രോഗബാധ. സംസ്ഥാനത്ത് ഈ മാസം 191 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെയും ലോറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 22 പേരെയും നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. ജില്ലയിൽ നിപ സമാന ലക്ഷണങ്ങൾ കണ്ടവർക്കിടയിൽ നടത്തിയ പരിശോധനയിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. കേരളം കൈവരിച്ച നേട്ടങ്ങളെല്ലാം വിപരീത ദിശയിലേക്ക് കൊണ്ടുപോകാനാണ് യുഡിഎഫ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സി കെ ഗോവിന്ദൻ നായർ എ സി ഷൺമുഖദാസ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എ സി ഷൺമുഖദാസ് പഠന കേന്ദ്രവും എൻ സി പി എസ് ജില്ലാ കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ചടങ്ങിൽ ഷൺമുഖദാസ് സ്മാരക പുരസ്കാരം മുൻമന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പിണറായി വിജയൻ സമ്മാനിച്ചു. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ നാളെ ചുമതലയേൽക്കും. വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിൽ നിന്നും അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങും. ദർബാർ ഹാളിൽ ജയതിലകിന് യാത്രയയപ്പുമുണ്ടാകും. സംസ്ഥാനത്ത് ഇന്ന് പരക്ക് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രണ്ട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ള ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയായിരിക്കും. ചൊവ്വാഴ്ച എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ മഴ ശക്തിയായി തുടരാനാണ് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
1: ഇന്ന് ദേശീയ സ്ഥിതി വിവരക്കണക്ക് ദിനം. ഇന്ത്യൻ സ്ഥിതി വിവരക്കണക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ പി സി മഹല നോബിസിന്റെ ജന്മദിനമാണ് സ്ഥിതി വിവരക്കണക്ക് ദിനമായി ആചരിക്കുന്നത്. ദേശീയ വികസനത്തിൽ ഡാറ്റാധിഷ്ഠിത ആസൂത്രണത്തിന്റെയും നയരൂപീകരണത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ഭരണപരമായ ഡാറ്റയുടെ സാധ്യതകൾ തുറക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസ്ആഞ്ചൽസിൽ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. രണ്ടാം പകുതിയുടെ അവസാന രണ്ടാം മിനിറ്റിൽ സ്റ്റീഫൻ യൂസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയഗോൾ നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ആക്രമിച്ചും പ്രതിരോധിച്ചും ഇരു ടീമുകളും മികച്ച ഫുട്ബോൾ പുറത്തെടുത്ത മത്സരത്തിൽ ഇഞ്ചുറി ടൈമിലെ നിർണായക ഗോളിൽ കാനഡയ്ക്ക് മുന്നിൽ ദക്ഷിണാഫ്രിക്ക വീണു. 2026 ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ടീമായി കാനഡ ചരിത്രം കുറിച്ചു. മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിച്ച സമയത്ത് കളിയുടെ 92 മിനിറ്റിലായിരുന്നു കാനഡയുടെ വിജയ ഗോൾ. സ്റ്റീഫൻ എസ്റ്റിക്കോയുടെ മിന്നും ഷോട്ട് ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പറെ കീഴടക്കി വലയിലെത്തി. പെനാൾട്ടി ഏരിയയ്ക്ക് പുറത്തുനിന്നും തൊടുത്തുവിട്ട തകർപ്പനടി ചെറുക്കാൻ ദക്ഷിണാഫ്രിക്കയുടെ ഗോളി വില്യംസ് നന്നായി പരിശ്രമിച്ചെങ്കിലും പന്ത് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. നാളെ നടക്കുന്ന നെതർലാൻഡ്സ് മൊറോക്കോ മത്സര വിജയികളായിരിക്കും കാനഡയുടെ പ്രീ ക്വാർട്ടർ എതിരാളികൾ. ഇന്ന് രാത്രി വശേറിയ നോക്കൌട്ട് പോരാട്ടത്തിൽ ടൂർണമെന്റിലെ ഫേവറേറ്റുകളിലൊന്നായ ബ്രസീൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനുമായി ഏറ്റുമുട്ടും.
1: നാളെ പുലർച്ചെ 2 ജർമ്മനി പരഗ്വയെ നേരിടും. ലണ്ടനിൽ FIH ഹോക്കി പ്രോ ലീഗിന്റെ റിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇംഗ്ലണ്ടിനെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം വിജയം നേടിയത്. ഹോക്കി ലോകകപ്പിന് മുമ്പ് ഇന്ത്യയുടെ അവസാന FIH ഹോക്കി പ്രോ ലീഗ് മത്സരമാണിത്. ICC വനിതാ 2020 ലോകകപ്പ് അവസാന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ 6 പരാജയപ്പെടുത്തി. ലണ്ടനിലെ ലോർഡ്സിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 4 നഷ്ടത്തിൽ 170 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ 19 4 നഷ്ടത്തിൽ 172 റൺസ് എടുക്കുകയായിരുന്നു. അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ രണ്ടാം പുരുഷ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ അയർലൻഡ് ഇന്ത്യയെ 1 പരാജയപ്പെടുത്തി. ഇതോടെ 2 മത്സര പരമ്പര അയർലൻഡ് സ്വന്തമാക്കി. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിന് സ്കൂളുകളിൽ കതിർ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. എലത്തൂർ നിയോജകമണ്ഡലം MLA ഓഫീസ് കക്കോടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഒട്ടേറെ അവസരങ്ങളാണ് തുറന്നിട്ടിരിക്കുന്നതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ തയ്യാറാവണമെന്നും പ്രിയങ്കാഗാന്ധി എംപി പറഞ്ഞു. തിരുവമ്പാടി മണ്ഡലം വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപനവും മെറിറ്റ് ഈവ് 2026 ഉദ്ഘാടനവും കോഴിക്കോട് മുക്കത്ത് നിർവഹിക്കുകയായിരുന്നു അവർ. വയനാട് ജില്ലയിലെ സ്വകാര്യ ബസുകൾ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് തുടങ്ങി. മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളും സ്വകാര്യ ബസ് തൊഴിലാളി ട്രേഡ് യൂണിയനുകളും ചേർന്നാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർകോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക ഡോക്ടർ ഗണേശ ഹെഗഡെ. അഥ വാർത്താഹ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സെഷൽസ് ദേശസ്യ രാഷ്ട്രീയ ദിവസസ്യ സ്വർണജയന്തി സമാരോഹേ മുഖ്യ അതിഥിരൂപേണ ഭാഗം ഗൃഹീതവാൻ. ഭാരതീയ സൈനികബലസ്യ അഥ നൌസേനാബലസ്യ ദലാനി അപി അസ്മിൻ പഥസഞ്ചലന കാര്യക്രമേ ഭാഗം ഗൃഹീതവന്തഃ. അസ്മിന്നവസരെ ശ്രീമോദി സെഷൽസ് ദേശസ്യ നാഗരികേഭ്യഃ ഭാരതപരം വർദ്ധാപനം പ്രകടിതവാൻ.
5: ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1852 കിലോ ഹെഡ്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു.

0: ഇന്നത്തെ പ്രധാന പരിപാടികൾ. ആദ്യം ഒ പി ഗോപാലൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ടുകൾ, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി, 7:45 ടെറസ് കൃഷിയും സാധ്യതകളും എന്ന വിഷയത്തെക്കുറിച്ച് കവരത്തി ദ്വീപ് സ്വദേശിനി ഷംഷീറ പങ്കെടുക്കുന്ന ഹരിതചിന്തകൾ എന്ന പരിപാടിയും, 8:30 മുതൽ 9 വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.
1: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
0: ആകാശവാണി കവരത്തി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഒ പി ഗോപാലൻ.
2: മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ ഉയർത്തി നിർത്തുന്ന വിശിഷ്ട സിദ്ധിയാണ് വിദ്യാഭ്യാസം. വിദ്യ നൽകുന്ന ആചാര്യനാകട്ടെ ദൈവതുല്യമായ ആദരവൻ അർഹനുമാണ്. ഗുരുതാൻ ദൈവമെന്നുള്ളിൽ കരുതിയിടേണമെപ്പോഴും, ഗുരുകാരുണ്യമുണ്ടെങ്കിൽ വരുമെല്ലാ ഗുണങ്ങളും. ഭാരതം വളർത്തിയെടുത്ത ഈ വിശ്വാസം വിദ്യയുടെ പ്രാധാന്യത്തെയാണ് പരോക്ഷമായി അംഗീകരിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും.

അപ്നോതി ധനാധർമ്മം തദസുഖം. വിദ്യയിൽ നിന്ന് വിനയത്തിലേക്കും, വിനയത്തിൽ നിന്ന് ഉത്തമ ജീവിതത്തിലേക്കും, ഉത്തമ ജീവിതത്തിൽ നിന്ന് ഐശ്വര്യത്തിലേക്കും, അതുവഴി ധർമ്മത്തിന്റെ പുണ്യഭൂമിയിലേക്കും, പരമലക്ഷ്യമായ നിത്യസൗഖ്യത്തിലേക്കും നാം നയിക്കപ്പെടുന്നു. അവർണ്യമായ ഈ ആനന്ദം നേടിയെടുക്കാൻ കാരണം മറ്റൊരാളുമല്ല, ആചാര്യൻ തന്നെയാണ്. ആരാണ് ഗുരു? ഗു എന്ന അക്ഷരം

അന്ധകാരത്തെയും രു എന്ന അക്ഷരം തേജസ്സിനെയും പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അജ്ഞാനത്തിന്റെ ഇരുട്ട് അകറ്റി വിജ്ഞാനത്തിന്റെ വെളിച്ചം പകരുന്ന പവിത്ര കർമ്മമാണ് ഗുരുവിന്റേത്. ഇത് തിരിച്ചറിയാൻ നാം മറക്കരുത്. പലരും പലപ്പോഴും പിഴയ്ക്കുന്നതായി നാം കാണാറുണ്ട്. കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആചാര്യനെ നിന്ദിക്കുന്നതിലും കുറ്റം പറയുന്നതിലും രസം കണ്ടെത്തുന്നവരും അപൂർവമല്ല. ഇന്ന് ഏറ്റവും വലിയ തെറ്റാണിത്. ലബ്ധവിദ്യോ ഗുരും ദേഷ്ടി എന്നാരംഭിക്കുന്ന ശ്ലോകം ഈ സത്യമാണ് തുറന്നുകാട്ടുന്നത്. എത്ര കാലം പഠിച്ചാലും നമ്മുടെ പഠനം പൂർത്തിയാകുന്നില്ല.

0: സമ്പത്തും വിദ്യയും നേടുന്നതിൽ മതി മതി എന്ന ഭാവം ഒരിക്കലും പാടില്ല തന്നെ. മരണമില്ലെന്ന ഭാവത്തിൽ രണ്ടും നേടുക. അതുപോലെ തന്നെയാണ് മരണത്തിന്റെ ഭീഷണി മുഴങ്ങിയാലും ധർമ്മത്തിൽ നിന്നും അണുമാത്രം വിട്ടുമാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും താഴെ കൃമികീടങ്ങൾ വരെ ദൈവസാന്നിധ്യം ആരോപിക്കുന്ന വിശാലവും വിശുദ്ധവുമായ വീക്ഷണ വിശേഷം വിശ്വത്തെ തന്നെ ഗുരുസ്വരൂപമാക്കി മാറ്റുകയാണ്. സർവം ദൈവമയം. വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ മഹത്തായ ഒരു വാക്യം ഈ സന്ദർഭത്തിൽ ഓർത്തു പോകുന്നു. വേൾഡ് ഈസ് മൈ സ്കൂൾ ആൻഡ് നേച്ചർ ഈസ് മൈ ബുക്ക്. വിശ്വത്തെ തന്നെ തന്റെ വിദ്യാലയമായും പ്രകൃതിയെ തന്നെ തന്റെ പുസ്തകമായും കാണാനുള്ള ഈ കഴിവ് വന്ദനീയമെന്നേ പറയാവൂ. അതുപോലെയാണ് തന്റെ ഗുരുനാഥനെ ആചാര്യനെ തന്റെ ജീവിത വിജയത്തിന്റെയും മൂലകാരണമായി നോക്കിക്കാണുന്ന ഒരു ശിഷ്യന്റെ അവസ്ഥയും. ദൈവീകമായ ഈ വീക്ഷണം ഒരിക്കലും നമ്മെ നന്മയിലേക്കല്ലാതെ നയിക്കുകയില്ല. ആചാര്യ ദേവോ ഭവ.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഒ പി ഗോപാലൻ.
2: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
3: കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം.

ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം. ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.

0: കടലക്കൊത്ത വായുള്ള കിനാവും കണ്ടോണ്ടിലാകണ്ട ദീപുള എഴുത്തുകാരുള്ള മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയാ.
1: ദീപുള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻ പാട്ട് ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് വന്നതാണ്ടോ.
0: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിൻ്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേൾപ്പാം. നിങ്ങൾക്ക് ആശയില്ല
1: ദീപിളെ ഇളുത്തുകാരുള്ള കഥയും കവിതയും പാട്ടും ഭീഷണവും എല്ലാം കുടുപ്പാ ഉണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടിയാണ്ടും
2: പവിഴമണിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
0: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05.

0: കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മിണി ബല്യ ലോകം എന്ന പരിപാടിയിലൂടെ.
1: ഇമ്മിണി ബല്യ ലോകം.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി 9496282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി ബല്യ ലോകത്തിലേക്ക്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മാപ്പിളപ്പാട്ടുകൾ.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ, തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.

0: ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡ് ഓഫ് ഓണർ, ഗാർഡ് ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ച് സെയിൽഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി. ബഹുമതി ലഭിച്ചതിൽ സെയിൽഷെൽസിലെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. സെയിൽഷെൽസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന പരേഡിൽ നാവിക കരസേന സംഘങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ മാർച്ചിംഗ് സംഘം അണിനിരന്നു. പോർട്ട് വിക്ടോറിയയിൽ നങ്കൂരമിട്ട നാവികസേനയുടെ INS തർക്കഷ്, INS ഇഷ്ക കപ്പലുകൾ പരിപാടിയുടെ മുഖ്യ ആകർഷണമായി. സമുദ്രമേഖലയ്ക്കൊപ്പം സാമ്പത്തികാഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ മഹാസമുദ്രത്തെ അവസരങ്ങളുടെ സമുദ്രമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിക്ടോറിയയിൽ സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാറുകളിൽ ഒപ്പുവച്ചു. സെയ്ഷെൽസിൽ UPI നടപ്പാക്കാൻ ധാരണയായതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു.
1: ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ ഭാരത് കെ സഫൽ അനുഭവം കോ സെയ്ഷെൽ കെ സാത്ത് സാജാ കരെങ്കേ ഓർ മുജെ പ്രസന്നത ഹൈ കി ആജ് UPI കോ സെയ്ഷെൽ മേ ലാഗു കർനെ കെ ലിയേ MOU കിയാ ജാ റഹാ ഹൈ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സെയ്ഷെൽസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മൌറീഷ്യസ് സഹകരണം, പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ നടപ്പാക്കൽ തുടങ്ങിയവ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. നിലവിലുള്ള ഉഭയകക്ഷി പദ്ധതികൾ, മൌറീഷ്യസിന്റെ ആരോഗ്യ സംരക്ഷണം, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, നീല സമ്പദ് വ്യവസ്ഥ എന്നിവയ്ക്ക് സംഭാവന നൽകുമെന്ന് ശ്രീ മോദി പറഞ്ഞു. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ അതിജീവനം, വളർച്ച, പോഷകാഹാരം, ആദ്യകാല മസ്തിഷ്ക വികസനം എന്നിവയ്ക്ക് ആദ്യത്തെ 3 വർഷം നിർണായകമാണെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പറഞ്ഞു. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം മാതാവിന്റെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. UK സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏതൻ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യ കാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി സംഘം ചർച്ച നടത്തും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമൂസിൽ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. തിരിച്ചടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തതോടെയാണ് സ്ഥിതി വീണ്ടും വഷളായത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ദേശീയ പൾസ് പോളിയോ ദിനമായ ഇന്നലെ രാജ്യത്ത് ഉടനീളം പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംഘടിപ്പിച്ചു. സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ബൂത്തുകളിൽ ഇന്നലെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് ഇന്നും നാളെയുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നാലാമത് വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. വഡോദരയിലെ GSFC സർവകലാശാലയിൽ നടക്കുന്ന രണ്ട് ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർ ലാൽ ഖട്ടർ, മൻസുഖ് മാണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, ഉക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150-ലേറെ പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. അമേരിക്കയിലെ ലോസ്ആഞ്ചലസിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കാനഡ ദക്ഷിണാഫ്രിക്കയെ കീഴ്പ്പെടുത്തിയത്. പ്രീക്വാർട്ടറിൽ നെതർലൻഡ്സ് മൊറോക്കോ മത്സരത്തിലെ വിജയികളെ കാനഡ നേരിടും. 32 ടീമുകൾ മാറ്റുരയ്ക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം. ലണ്ടനിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ വിജയം. കേരളത്തിൽ 1-ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ July 6 ആരംഭിക്കും. ഏകജാലക സംവിധാനം വഴിയുള്ള ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഹയർ സെക്കൻഡറിയിലെ മെറിറ്റ് കോട്ടയിലെ 3-ാം അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം ഇന്ന് രാവിലെ 11 മുതൽ ആരംഭിക്കും. July 3 വൈകിട്ട് 5 പ്രവേശന നടപടികൾ പൂർത്തിയാക്കും. 3-ാം അലോട്ട്മെന്റിലെ പ്രവേശനത്തിന് ഒപ്പം തന്നെ വിവിധ കോട്ടകളിൽ അർഹതയുള്ളവരുടെ പ്രവേശനവും നടക്കും. ഇപ്പോൾ നടക്കുന്ന മുഖ്യ അലോട്ട്മെന്റിന് ശേഷം സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷ ക്ഷണിക്കും.
0: കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് 3-ൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അസമിൽ വെള്ളപ്പൊക്കം രൂക്ഷം. ധേമാജി ജില്ലയിലും അയൽ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലും ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് അന്തർ സംസ്ഥാന അതിർത്തിയിലെ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഏകദേശം 60 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. കറാച്ചിയിലുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യ. മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് പകരം പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തേക്ക് തിരിഞ്ഞു നോക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സ്വന്തം മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഉദ്ഘാടനം ചെയ്യും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ട് കേൾക്കാം.

0: பாட்டு பெட்டி ആകാശവാണിക്ക് വരുത്തുടെ ഫാട്ട് ഫെട്ടി എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പ്രസന്റെ അടുത്താണ്. നമുക്ക് ഇവിടെ ഒരാളുണ്ട്, പരിചയപ്പെടാം. ഇത് ഫാട്ട് ഫെട്ടി എന്ന പരിപാടിയാണ്. പേരൊന്ന് പറയാമോ?
1: എന്റെ പേര് ഹവാബി, ഞാൻ അമിനിദ്വീപ് സ്വദേശിയാണ്.
0: ഇവിടെ എന്താപ്പോ കവരത്തിയിൽ എന്തിനാ വന്നത്?
1: കവരത്തിയിലെ ഹസ്ബൻഡ് ഇവിടെ അഡ്വക്കേറ്റ് മുക്തിയാറായി ജോലി നോക്കുന്നുണ്ട്. അങ്ങനെ അങ്ങേരോടൊപ്പം വന്നതാ.
0: പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിലെന്ന് ചോദിച്ചാ എന്റെ ഫാമിലിയാണെങ്കിൽ ഞാനും ഭർത്താവും മൂന്ന് കുട്ടികളുണ്ട്. പിന്നെ എനിക്ക് ഉമ്മയും അനിയത്തിമാരും ചേച്ചിമാരും ഏട്ടന്മാരൊക്കെ ഉണ്ട്.
0: ഫാമിലി ഒന്ന് പരിചയപ്പെടുത്താമോ?
1: എന്റെ ഹസ്ബൻഡിന്റെ പേര് അസ്തർ ഖാൻ എന്നാണ്. ഇവിടെ അഡ്വക്കേറ്റ് മുക്തിയാറായിട്ട് ജോലി ചെയ്യാണ്. പിന്നെ മൂന്ന് കുട്ടികളുണ്ട്. മൂത്തയാള് ഇവിടെ കെ വിയിൽ പ്ലസ് വൺ പഠിക്കുകയാണ്. മോന്റെ പേര് സാഹിദ സദർ ഖാൻ എന്നാണ്. പിന്നെ രണ്ടാമത്തെ ആള് ഇവിടെ ആറാം ക്ലാസ്സിലാണ്, പി എം ശ്രീയില്. അവന്റെ പേര് സദീദ് ദുൽഖർ സൽമാൻ എന്നാണ്. പിന്നെ മൂന്നാമത്തെ ആള് ഇവിടെ സൗത്ത് സ്കൂളിലാണ് പഠിക്കുന്നത്, അവൻ രണ്ടാം ക്ലാസ്സിലാണ്. അവന്റെ പേര് അഖിൽ അക്കീബ് ഖാൻ എന്നാണ്. ഇതാണ് എന്റെ ഫാമിലി.
0: ഓക്കേ, വെറുതെ ഇരിക്കുമ്പോൾ എന്താ ചെയ്യാറ്?
1: എനിക്ക് തയ്യൽ ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ തയ്ക്കാറുണ്ട്. പിന്നെ പാട്ടും ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ പാട്ടും പാടാറുണ്ട്.
0: പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? അപ്പോൾ
1: ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് പാട്ടാണ്.
0: ഏതുതരം പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം?
1: മാപ്പിളപ്പാട്ടുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, പക്ഷെ എല്ലാതരം പാട്ടുകളും പാടാറുണ്ട്.
0: അന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി രണ്ടുപേരും പാടിയാലോ?
1: ഓക്കെ, അസ്സലാമു അലൈക്കും.

0: മാഷാല്ലാ, നല്ല അടിപൊളി പാട്ടായിരുന്നു.
1: താങ്ക് യു സോ മച്ച്.
0: പിന്നെ നമ്മുടെ ഈ ആകാശവാണിയിലെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: ഓ, ചിലതൊക്കെ കേൾക്കാറുണ്ട്, ചിലതൊക്കെ കേൾക്കാൻ പറ്റാറില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. കുറെ കേട്ട പരിപാടി വെച്ചിട്ട് ആകാശവാണിയിലെ പരിപാടി വളരെ നല്ലതാണ്, എനിക്ക് ഇഷ്ടവുമാണ്, ഡെയിലി കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റാറില്ല.
0: ഓക്കെ, ഇനി തീർച്ചയായിട്ടും നമ്മുടെ ഈ പരിപാടികൾ തുടർന്ന് തന്നെ കേൾക്കണം.
1: ഇനി പരമാവധി ഞാൻ ശ്രമിക്കാം.
0: ഓക്കെ, അപ്പൊ ഒഴിവ് സമയങ്ങളിൽ എന്താ ചെയ്യാറ്?
1: ഒഴിവ് സമയങ്ങളിൽ കൂടുതലും ഞാൻ ഈ പാട്ട് ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താന്ന് ചോദിച്ചാൽ പാട്ടാണെന്ന് ഞാൻ പറയും. പാട്ട് കേൾക്കുന്നതും പാട്ട് പാടുന്നതും അത് അങ്ങനെ ആസ്വദിച്ചിരിക്കും. പിന്നെ പാട്ട് ഗ്രൂപ്പിലൊക്കെ കയറി പാടും ഞങ്ങള്. പിന്നെ ഇവിടെ തന്നെ കവരത്തിൽ നിന്ന് ഒന്ന് രണ്ട് തവണ ഇങ്ങനെ കല്യാണ വീടുകളോട്ടൊക്കെ ഞങ്ങളെ പാടാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് തന്നെ ഞങ്ങൾക്കുണ്ടെന്ന് പറയാം. അപ്പൊ ഒഴിവ് സമയങ്ങളിൽ കൂടുതൽ ഞാൻ പാടുകയും ചെയ്യും, അതിന്റെ കൂടെ തയ്ക്കുകയും ചെയ്യും.
0: ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് പാട്ടാണല്ലേ?
1: അതെ, പാട്ടാണ്, പാട്ട് കഴിഞ്ഞിട്ടുള്ള ബാക്കി എന്തും.
0: നമ്മുടെ ഈ ഫാട്ടിഫെട്ടിയിലൂടെ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?
1: എനിക്ക് കൂടുതലും മാപ്പിളപ്പാട്ടാണ് ഇഷ്ടം. അതിൽ ഉമ്മമാരെ കുറിച്ച് പാടുന്ന പാട്ടാണ് അതിനേക്കാളും ഇഷ്ടം എനിക്ക്. അപ്പൊ ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സ്വർഗം എന്ന പാട്ട് കേട്ട

0: ഫാട്ടു ഫെത്തി. ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചേന്ദിപുര.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഹരിത ചിന്തകൾ എന്ന പരിപാടി കേൾക്കാം. ഹരിത ചിന്തകൾ ആകാശവാണി കവരത്തി.
2: ഹരിതചിന്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം. ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
3: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെ ആകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, ബിബിഎ, ബികോം പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം. വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, കാലിക്കറ്റ്, 9846888222. ബ്രാഞ്ചസ് പെരിന്തൽമണ്ണ, തൃശൂർ, കൊച്ചി, ട്രിവാൻഡ്രം, UK ആൻഡ് UAE.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് ഹരിതചിന്തകൾ പരിചയപ്പെടുത്തുന്നത് ടെറസ് കൃഷിയും സാധ്യതകളും എന്ന വിഷയത്തെ കുറിച്ചാണ്. ലക്ഷദ്വീപുകളിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ആശ്രയിക്കുന്നത് കേരളത്തെയാണ്. പച്ചക്കറി സാധനങ്ങൾ, പലവ്യഞ്ജനങ്ങൾ എന്നിങ്ങനെയുള്ള സകലതും ദ്വീപിലെത്താൻ കപ്പൽ വേണം.

0: ദ്വീപിന്റെ ചുറ്റും കടലാണെങ്കിലും ഇവിടെ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന തലമുറ ഉണ്ടായിരുന്നു. അതിനടയാളമായി കാണുന്നത് നമുക്ക് ചുറ്റും വളരുന്ന ഇടതൂർന്ന തെങ്ങുകൾ തന്നെയല്ലേ? അപ്പോൾ നമ്മുടെ പൂർവികർ കൃഷിയെ ഇഷ്ടപ്പെട്ടിരുന്നവരാണ് എന്നതിൽ സംശയമില്ല. ഇന്ന് കൃഷിയെക്കുറിച്ച് ധാരാളം അറിവുകൾ നമുക്ക് ലഭിക്കുന്നു. ജൈവ പച്ചക്കറികളുടെ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. വിഷരഹിതമായ പച്ചക്കറി കഴിക്കാൻ നമുക്കും സാധിക്കും. എങ്ങനെയെന്നല്ലേ? ഇതാ ഇന്ന് നിങ്ങളോട് ടെറസ് കൃഷിയെക്കുറിച്ച് സംസാരിക്കാനായി ഒരാളെത്തിയിരിക്കുന്നു. നമുക്ക് അയാളെ പരിചയപ്പെടാം. എന്താണ് പേര്? ഒന്ന് പരിചയപ്പെടുത്താവോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി?
1: എന്റെ പേര് ഷംഷീറ, കവരത്തി സ്വദേശിനിയാണ്.
0: ടെറസ് കൃഷിയിലേക്ക് വരാൻ പ്രചോദനമായത് എന്താണ്?
1: ടെറസ് കൃഷിയിലേക്ക് വരാൻ പ്രചോദനമായത് ആദ്യം നാം ചെറുപ്പത്തിൽ നിന്നേ കണ്ടു വളർന്നു വന്നത് എന്റെ ഉപ്പ കോഴി വളർത്തൽ നടത്തി വരുന്നുണ്ടായിരുന്നു. അതും ഒരു പരിപാലനം തന്നെയല്ലേ. അതേപോലെ കയ്യിൽ കിട്ടുന്ന എന്തും, പച്ചക്കറി ആയിക്കോട്ടെ, മരങ്ങൾ, ഫ്രൂട്ട്സ് തൈകളായിക്കോട്ടെ, ഇതെല്ലാം ഉമ്മ വെച്ച് പിടിപ്പിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വളർന്നു വന്നത്. അതിനുശേഷം എന്റെ ഹസ്ബൻഡ് ചെടികൾ കൊണ്ടുവരികയും അത് നോക്കുന്നതിനിടയിലാണ് എനിക്ക് ഇത് പച്ചക്കറിയിൽ കൂടി ഒന്ന് പ്രാധാന്യം കൊടുത്തുകൂടെ നമുക്ക് വിഷരഹിതമായ പച്ചക്കറികൾ ഭക്ഷിക്കാമല്ലോ എന്നുള്ള ഒരു ഇതിലാണ് എനിക്ക് ഇത് തുടങ്ങാനുണ്ടായ കാരണം. അതേപോലെ തന്നെ ടെറസ് കൃഷി എന്നല്ല, ഏത് തരം കൃഷി ചെയ്താലും നമുക്ക് വിഷരഹിത പച്ചക്കറി ലഭിക്കണം എന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ സ്വന്തമായി വളർത്തിയെടുക്കുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്തോഷവും ചെലവ് കുറക്കാനും സാധിക്കും. പ്രകൃതിയോട് അടുത്ത് ജീവിക്കാനും പറ്റും. അതേപോലെ തന്നെ ഒഴിവ് സമയങ്ങളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുമുണ്ട്. ഇതിലുപരി നമ്മുടെ കുടുംബത്തിന് ആരോഗ്യപരമായ ഭക്ഷണം നൽകാനും സാധിക്കും ഇതുകൊണ്ട്.
0: ഇനി എന്തൊക്കെ വിളകളാണ് കൃഷി ചെയ്യുന്നത്?
1: തക്കാളിയുണ്ട്. തക്കാളിയിൽ 2-3 തരം വെറൈറ്റി തക്കാളിയാണ് ചെയ്യുന്നത്. ചെറി തക്കാളി, അങ്ങനെ 2-3 ഇനം തക്കാളി തൈകളും വഴുതിന ചെയ്യുന്നുണ്ട്. വഴുതിനയിൽ തന്നെ ലോങ് ആയിട്ടുള്ളത് വൈറ്റ്, ഗ്രീന്, വയലറ്റ്, ഇത് മൂന്നും ചെയ്ത് വരുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വഴുതിനയിൽ ഓണാട്ട് വഴുതിന എന്ന് പറയുന്ന ഒരിനം വഴുതിന ഉണ്ട്. അത് നല്ല വലിപ്പവും വയലറ്റ് കളറിലാണ്, നല്ല പോലെ വിളവും കിട്ടുന്ന ഒരിനം വഴുതിനാണ്. അതേപോലെ ചീര ചെയ്യുന്നുണ്ട്. ചീര 2 തരം ഉണ്ട്. ഒന്ന് പച്ചച്ചീരയും മറ്റേത് റെഡും. അതേപോലെ മുളക്, മുളക് 4-5 തരം മുളക് തൈകൾ വിളവ് ചെയ്യുന്നുണ്ട്. സാദാ പച്ചമുളകുണ്ട്, വെള്ളക്കാന്താരി, മുന്തിരിമുളക്, ഉണ്ടമുളക്, യെല്ലോ ഹെബനാറോ എന്ന് പറഞ്ഞിട്ട് അതൊരു വെറൈറ്റിയാണ്. അത് നല്ലപോലെ വിളവും കിട്ടുന്നുണ്ട്. പിന്നെ പയർ, മീറ്റർ പയർ, ബീൻസ്, വയലറ്റ്, കുറ്റിപ്പയർ, വെണ്ട, വെണ്ട ചുവപ്പ് വെണ്ട ഉണ്ട്, നമ്മൾ സാധാരണ സാമ്പാറിൽ ഇടുന്ന അത് തന്നെ വെണ്ടയുണ്ട്. ആനക്കൊമ്പൻ, ആനക്കൊമ്പൻ നല്ല പോലെ വിളവ് കിട്ടുന്നതാണ്. ഈ വെണ്ട ചെയ്യുമ്പോൾ നല്ലത് ഈ മഴക്കാലത്താണ് വെണ്ട ഏറ്റവും കൂടുതൽ വിളവ് കിട്ടിയത്. അതേപോലെ തന്നെ ബീട്രൂട്ട്, ബീട്രൂട്ട് ആദ്യമായിട്ടായിരുന്നു ചെയ്തത്, അതിൽ നിന്ന് ഒരെണ്ണം എനിക്ക് കിട്ടി, ഇപ്പോഴും ബീട്രൂട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട്. ക്യാബേജ്, കോളിഫ്ലവർ, കോവക്ക എന്നിവയാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്.
0: ബീട്രൂട്ട് കൃഷി ചെയ്തെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മുടെ ഇവിടെ ലക്ഷദ്വീപില് അധികവും ആരും ചെയ്യാത്തവരെന്താന്ന് തോന്നുന്നു അല്ലേ അത്? അപ്പൊ എങ്ങനെയാണ് അത് കൃഷി ചെയ്യുന്ന രീതി ഒന്ന് പറഞ്ഞ് കൊടുക്കാം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്.
1: ഏത് തരം പച്ചക്കറി ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ മണ്ണാണ്, അതായത് അധികം നൈട്രജൻ എല്ലാം ഒത്തു നോക്കിയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബീട്രൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ചെയ്ത് കിട്ടിയത് എനിക്ക് വളരെ ചെറിയൊരു ബീട്രൂട്ടായിരുന്നു. അതില് ഗ്രോ ബാഗിൽ, ഏത് ചെയ്യുമ്പോഴും ഞാൻ ഗ്രോ ബാഗിൽ താഴെ നമ്മളെ ശീമക്കൊന്നന്റെ ഇല, പിന്നെ കമ്പോസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്, അങ്ങനെ എല്ലാം ചെയ്തിട്ട് കുറച്ച് ദിവസം മാറ്റി വെച്ചതിന് ശേഷം ആണ് ഇത് നടുന്നത്. അപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങി വന്ന ഈ ബീട്രൂട്ടിന്റെ മുകളിലത്തെ ഇതെടുത്തിട്ട് അത് കുഴിച്ചിട്ടിട്ട് പിന്നെ കുറേ ദിവസം വരുമ്പോൾ അതിന് പുതിയൊരു ഇല തളർക്കും. അപ്പോൾ മണ്ണ് ഇങ്ങനെ കൂടുതൽ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത്. കുറേ ദിവസം കഴിഞ്ഞാൽ കാണും അതിൻ്റെ ഇല ഇങ്ങനെ ഒരു വാടിയ മാതിരി. അപ്പോൾ അത് എന്തായാലും അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തി എന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ കിട്ടി. അധികം വലിപ്പം ഇല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ബീട്രൂട്ട് തന്നെ കിട്ടി.
0: കൃഷിക്ക് ആവശ്യമായ വിത്തുകളും തൈകളും എവിടെ നിന്നാണ് ലഭിക്കുന്നത്?
1: വിത്തുകൾ നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവര് അതേപോലെ തന്നെ വിത്ത് തരികയും അതിലെ എങ്ങനെ പരിപാലിക്കുന്നു എന്നൊക്കെ നോക്കാനും എല്ലാം വരാറുണ്ട്. അതുപോലെ കൊച്ചിയിൽ നിന്നാണ് ഞാൻ അധികം നമ്മളെ വിത്തിന്റെ തൈ, കാരണം വെറൈറ്റീസ് വിത്തുകൾ കിട്ടണമെങ്കിൽ കൊച്ചിയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ കൊച്ചിയിൽ നിന്നും നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഞാൻ വിത്തുകൾ വാങ്ങിക്കുന്നത്.
0: ഇപ്പോൾ ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ ഗ്രോ ബാഗുകളാണോ ചട്ടികളാണോ കൂടുതലായി ഉപയോഗിക്കുന്നത്?
1: ഇപ്പൊ ചെടികളുള്ളത് ഗ്രോ ബാഗിലാണ്, ചെടിച്ചട്ടിയിലുണ്ട്, എന്നാലും അധികം ഗ്രോ ബാഗിൽ തന്നെയാണ് ചെയ്യുന്നത്.
0: ചെടികൾക്ക് വെള്ളം കൊടുക്കുന്നത് എങ്ങനെയാണ്, അത് ഏതൊക്കെ രീതിയിലാണ് കൊടുക്കുന്നതെന്ന് പറയാമോ?
1: ടെറസ് കൃഷി ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കുന്നത് റൂഫിന്റെ ഏറ്റവും ടോപ്പിലാണ് ടാങ്ക് ഉള്ളത്, വാട്ടർ ടാങ്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ അതിന്റെ ഫ്ലോ എന്തായാലും കുറവായിരിക്കും. അതുകൊണ്ട് ഒരു ഇപ്പം പല സാങ്കേതിക വിദ്യകളുണ്ട് നമുക്ക് ചെയ്യാൻ. അപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്നത് വാട്ടർ ടാങ്കിൽ ഇറക്കി വെക്കുന്ന ഒരു മോട്ടറുണ്ട്, അതുകൊണ്ട് പമ്പ് ചെയ്യുന്നതാണ്.
0: ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും വെള്ളം കൊടുക്കുന്നത്, അപ്പം ഏതൊക്കെ സമയങ്ങളിലായിരിക്കും ചെടികൾക്ക് വെള്ളം കൊടുക്കുന്നത്?
1: ചെടികൾക്ക് വെള്ളം ഞാൻ നല്ല ചൂടുള്ളപ്പോൾ രണ്ടു നേരമായിട്ട് കൊടുക്കും. എപ്പോഴും അതിരാവിലെയാണ് വെള്ളം കൊടുക്കല്. നല്ല ചൂടുള്ള ടൈമിൽ ഈ തക്കാളി അതുപോലെ മാതിരിയുള്ള പച്ചക്കറി ഇനങ്ങൾക്ക് രണ്ടു നേരം വെള്ളം ഒഴിക്കാറുണ്ട് നല്ല ചൂടുള്ളപ്പോൾ. അപ്പോൾ രാവിലെ ആണ് അധികം വെള്ളം ഒഴിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വന്നാൽ മാത്രം വൈകുന്നേരങ്ങളിൽ വെള്ളം ഒഴിക്കും.
0: ചെടികൾക്ക് വളമായി എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്?
1: ആദ്യം തന്നെ ചെടികൾ നമ്മൾ വെച്ചു പിടിക്കുമ്പോൾ അതിനൊരു സൂര്യപ്രകാശം ലഭ്യമാക്കണം. അതേപോലെ ജൈവവളങ്ങൾ നൽകണം. കീടങ്ങളും രോഗങ്ങളും പരിപാലിക്കണം. ഉണങ്ങിയവയെല്ലാം നീക്കം ചെയ്യണം. മണ്ണൊക്കെ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള നമുക്ക് പച്ചക്കറിയിൽ നല്ല രീതിയിൽ ഇതാക്കാൻ പറ്റും. വളങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം ഒരു 7 ദിവസം പുളിപ്പിക്കാൻ വെക്കും. ഓരോ ദിവസവും കിട്ടുന്ന ും മാറ്റിവെക്കും. അതേപോലെ അരി കഴുകിയ വെള്ളവും ഒഴിക്കാറുണ്ട്. കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ ചാരം കുറച്ചിട്ടിട്ടാണ് എല്ലാ ചെടികളുടെ ചോട്ടിലും ഒഴിക്കുന്നത്. അതേപോലെ തന്നെ പച്ചക്കറി വേസ്റ്റൊക്കെ ഒരു ഡബയിലിട്ട് വെച്ചിട്ട് അത് ഒരു വെള്ളം വരുന്ന രീതിയിൽ അലിഞ്ഞു വരുമ്പോൾ ആ വെള്ളം മിക്സ് ചെയ്തിട്ട് ലായനി രൂപത്തിലാക്കിയിട്ടും പച്ചക്കറികൾക്ക് കൊടുക്കാറുണ്ട്.
2: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
3: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയാട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയാട്ട ക്യാബിൻ ക്രൂ, അയാട്ട എയർപോർട്ട് മാനേജ്മെന്റ് ഡിബിഎ, ബികോംപ്ലസ് അയാട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം. വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, കാലിക്കറ്റ്, 9846888222. ബ്രാഞ്ചസ് പെരിന്തൽമണ്ണ, തൃശൂർ, കൊച്ചി, ട്രിവാൻഡ്രം, UK ആൻഡ് UAE.
0: കീടശല്യം നേരിടുമ്പോൾ എന്ത് പരിഹാരമാണ് സ്വീകരിക്കുന്നത്?
1: കീടശല്യമാണ് ഏറ്റവും അധികം ഇതിനെ നമുക്ക് നേരിടുന്ന വലിയ പ്രശ്നം തന്നെ. അതിൽ വേപ്പെണ്ണ സ്പ്രേ ചെയ്യും. പിന്നെ വെളുത്തുള്ളി, മഞ്ഞൾ നമ്മളെ കുറച്ച് ഹാൻഡ് വാഷ് ലിക്വിഡ് ഉപയോഗിച്ച് ലായനി രൂപത്തിലാക്കിയും സ്പ്രേ ചെയ്യാറുണ്ട്. പയർ വർഗ്ഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കീടങ്ങൾ പെട്ടെന്ന് പിടിപെടുന്നത്. അതുകൊണ്ട് ആ ലായനികളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ പപ്പായ ഇല, വെളുത്തുള്ളി, മഞ്ഞൾ അതും ലായനിയാക്കി ഉപയോഗിച്ചാൽ കീടങ്ങൾ പെട്ടെന്ന് വഴിമാറിപ്പോകാറുണ്ട്. കീടബാധിത വരുന്ന ഇലകളും കൊമ്പുകളും വെട്ടി നീക്കുകയും കീടങ്ങളെ നേരത്തെ കണ്ടെത്തി ദിവസേന പരിശോധന നടത്തുകയും ചെയ്യണം.
0: ടെറസ് കൃഷിക്ക് വേണ്ടി ദിവസവും എത്ര സമയം ചെലവഴിക്കുന്നു?
1: ഞാൻ ഒരു ടീച്ചറായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അധികം രാവിലെ തന്നെയാണ് ഇതിന് സമയം ചെലവഴിക്കാൻ പറ്റുന്നത്. പിന്നെ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും വൈകുന്നേരങ്ങളിൽ ഇതൊക്കെ ഒന്ന് നോക്കി പരിപാലിക്കാൻ തക്കതായ സമയം ഞാൻ ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും അവിടെ വന്ന് അതിനെ പരിപാലിക്കാറുണ്ട്. രാവിലെയും വൈകുന്നേരവുമാണ് ഞാൻ അധികം ഇതിനെ പരിപാലനത്തിനായി ഞാൻ ഉപയോഗിക്കുന്നത്.
0: എത്ര വർഷമായി ടെറസ് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്?
1: ഞാനിപ്പോ 3 വർഷത്തോളമായി ടെറസ് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്.
0: അപ്പൊ ഈ ടെറസ് കൃഷി ചെയ്യുന്നതിലൂടെ ലഭിച്ച പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ?
1: ഒന്നാമതായി നമുക്ക് വിഷം കലരാത്ത പച്ചക്കറികൾ വീട്ടിൽ തന്നെ ലഭിക്കുന്നു എന്നതാണ്. അത് ഏറെ സന്തോഷം തന്നെ. അതേപോലെ തന്നെ ചെലവ് കുറക്കാൻ സാധിക്കുന്നു. കുടുംബത്തിന് ആരോഗ്യപരമായ ഭക്ഷണങ്ങൾ ഉറപ്പാക്കാൻ പറ്റുന്നുണ്ട്. പ്രകൃതിയോട് അടുപ്പം വർദ്ധിക്കാനും അതേപോലെ തന്നെ കുട്ടികൾക്ക് കൃഷിയുടെ പ്രാധാന്യം പഠിപ്പിക്കാനും വീട്ടുമാലിന്യങ്ങൾ ഉപയോഗിച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കി പുനരുപയോഗം നടത്താനും ടെറസ് കൃഷി കൊണ്ട് ഉള്ള നേട്ടങ്ങളാണ്.
0: വീട്ടിലെ പച്ചക്കറി ആവശ്യങ്ങൾ എത്രത്തോളം നിറവേറ്റാൻ കഴിയുന്നുണ്ട്?
1: നമ്മുടെ ലക്ഷദ്വീപിനെ അപേക്ഷിച്ച് നമുക്ക് എന്തായാലും കേരളത്തിൽ നിന്നാണല്ലോ പച്ചക്കറികൾ വരുന്നത്. അതും പഴുക്കാത്തത് പഴുപ്പിച്ചും മറ്റ് വഴിയിലൊക്കെയാണ് അവർ പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും ഈ കീടനാശിനികൾ മാറ്റാനായാലും ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊന്നും തട്ടാതെ നമ്മളെ വീട്ടില് വിഷരഹിതമായിട്ട് ഉണ്ടാക്കിയ പച്ചക്കറികൾ ഭക്ഷിക്കാനും നമുക്ക് കഴിക്കാനും അതുകൊണ്ട് ഭയങ്കര സന്തോഷം തന്നെയാണ്. നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ നല്ലതാണ്.
0: ഇപ്പൊ വീട്ടിലെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് പച്ചക്കറികൾ ബാക്കിയുണ്ടെങ്കിൽ പുറത്ത് ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോ?
1: അതെ, വീട്ടാവശ്യം കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ അയൽവാസികൾക്കും അതേപോലെ കുടുംബക്കാർക്കും നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി അതിലും കൂടുതൽ കൂടുതലാണ് ലഭിക്കുന്നതെങ്കിൽ ആവശ്യക്കാർ വരുമ്പോൾ അവർക്ക് അതനുസരിച്ച് ഞാൻ കൊടുക്കാറുണ്ട്.
0: ഈ പ്രവർത്തനത്തിന് എന്തെങ്കിലും അംഗീകാരങ്ങളോ പുരസ്കാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും?
1: ഇല്ല, അങ്ങനെ ലഭിച്ചിട്ടില്ല.
0: ടെറസ് കൃഷി നേരിടുന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്?
1: ടെറസ് കൃഷിയിലെ പ്രധാനമായിട്ടും വരുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കാലാവസ്ഥയിലെ മാറ്റങ്ങൾ, അതായത് അധികം മഴ വരുമ്പോഴും അധികം ചൂട് കാറ്റ് എന്നിവ വരുമ്പോഴും നമ്മളെ ചെടികളെ സാരമായി തന്നെ ബാധിക്കും. അതേപോലെ തന്നെ കീടശല്യം, പച്ചക്കറിയിൽ വരുന്ന രോഗങ്ങളും കീടങ്ങളും, ചിലപ്പോൾ വിളവ് കുറയുകയും എങ്കിലും പ്രതീക്ഷിച്ച ഫലം കിട്ടാതിരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ സ്ഥലപരിധി, കൂടുതൽ ചെടികൾ വളർത്താൻ ഇടം കുറവായിരിക്കും. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ക്ഷമയോടെയും ശരിയായ പരിപാലനത്തോടും കൂടി മുന്നോട്ട് പോവാൻ അവയെ മറികടക്കുകയും ചെയ്യാം.
0: ടെറസ് കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്?
1: ടെറസ് കൃഷി ചെയ്യാന് ആദ്യം കുറച്ച് ചെടികളായിട്ട് ആരംഭിക്കുക. അതേപോലെ തന്നെ കാലാവസ്ഥക്കും സ്ഥലത്തിനും അനുയോജ്യമായ ചെടികൾ തിരഞ്ഞെടുക്കുക. നല്ല മണ്ണും ജൈവവളങ്ങളും ഉപയോഗിക്കുക. വെള്ളം ശരിയായ അളവിൽ നൽകുകയും അധികം കുറവുമാകരുത്. അതേപോലെ ദിവസേന ചെടികളെ ശ്രദ്ധിക്കുക. രോഗങ്ങളും കീടങ്ങളും നേരത്തെ കണ്ടെത്തി അതിനെ പരിപാലിക്കുക. ഇതിലുപരി ക്ഷമയും സ്ഥിരതയും പാലിക്കുക, കാരണം ഫലം ലഭിക്കാൻ സമയമെടുക്കും. ഇതിൽ വരുന്ന പരാജയങ്ങളെ പേടിക്കാതെ ഓരോ അനുഭവങ്ങളും പാഠങ്ങളാക്കി മാറ്റുക. ഇതിലുപരി നമ്മുടെ ടെറസിൽ ഏറ്റവും പ്രധാനം നമുക്ക് വെള്ളം കെട്ടി നിൽക്കുന്നത് ശ്രദ്ധിക്കുക. കഴിയുന്നതും നേരിട്ട് ചെടിച്ചട്ടികൾ അല്ലെങ്കിൽ ഗ്രോ ബാഗുകൾ വെക്കാതെ ടെറസിന്റെ മുകളിൽ നമ്മൾ കട്ടകൾ നിർമ്മിച്ച് അതിന്റെ മുകളിൽ എന്തെങ്കിലും ഗ്രോ ബാഗിലോ ചെടിയിലോ വെക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എന്റെ ടെറസിൽ ചെയ്യുന്നത് കട്ടകൾ വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ആംഗിൾ വെച്ചിട്ട് അതിലേക്കാണ് ഞാൻ ഗ്രോ ബാഗ് വെച്ചത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ താഴെ ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കുകയില്ല, നമുക്ക് അത് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. അതേമാതിരി ഇപ്പോൾ പുതിയ രീതിയിലുള്ള പല സംവിധാനങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിക്കുള്ള നമ്മൾ അത് കണ്ടെത്തി നേരിട്ട് ടെറസിൽ വെക്കാതെ പുതിയ എന്തെങ്കിലും രീതിയിലുള്ള ഇതിൽ ടെറസ് കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കണം.
0: ജൈവകൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: ജൈവകൃഷിക്ക് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. കാരണം അത് ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഒരുപോലെ നല്ലതാണ്. വിഷരഹിതമായ ഭക്ഷണം ലഭിക്കാൻ സഹായിക്കും. ജലം മലിനീകരണം കുറക്കുകയും ചെയ്യും. അതേപോലെ തന്നെ മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്തുകയും രാസവളങ്ങളും കീടനാശിനികളും കുറയ്ക്കുന്നതിനാൽ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടും. ഭാവി തലമുറയ്ക്കായി സംരക്ഷിതമായ കൃഷിരീതി നൽകാൻ പറ്റും.
0: ഭാവിയിൽ ടെറസ് കൃഷിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പദ്ധതികൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും പ്ലാനിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: തീർച്ചയായിട്ടും ഡ്രിപ്പ് ഇറിഗേഷൻ വഴി കൃഷി ചെയ്യണമെന്നുണ്ട്. അതേപോലെ കിഴികൃഷി രീതി, അതായത് ഇപ്പൊ ഗ്രോ ബാഗിലാണല്ലോ നമ്മൾ കൃഷി ചെയ്യുന്നത്. കിഴികൃഷി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ചെടിച്ചട്ടികളിൽ കിഴികൃഷി ചെയ്യാം. അധികം കളകളും ഒന്നും വരാതെ കൂടുതൽ മെച്ചപ്പെട്ട നമുക്ക് വിളകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതേപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡൻ വഴി കുറച്ച് സ്ഥലത്ത് കൂടുതൽ ചെടികൾ വളർത്താം. ഹൈഡ്രോപോണിക്സ്, അതായത് മണ്ണില്ലാത്ത കൃഷി ചെയ്യാനുള്ള ഒരു പുതിയ രീതി, ഇങ്ങനത്തെ പുതിയ രീതികൾ പദ്ധതിയിൽ കൊണ്ടുവരണമെന്നുണ്ട്.
0: പച്ചക്കറികൾ കൂടാതെ വേറെ എന്തെങ്കിലും, ഇപ്പൊ ഫ്രൂട്ട്സിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പൂക്കളുള്ള ചെടികളായിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: അതെ, പച്ചക്കറിയോടൊപ്പം തന്നെ പലതരം ചെടികൾ, അതായത് റോസ്, വാടാമല്ലി, അങ്ങനെയുള്ള നിരവധി കുറേ ഒരുപാട് ചെടികളുണ്ട്. അതേപോലെ തന്നെ ഫ്രൂട്ട്സ് തൈകൾ, നമ്മൾ സപ്പോർട്ട് ആയിക്കോട്ടെ, പേരക്ക, മാങ്ങ, ഇങ്ങനെയുള്ള പലതരം ഫ്രൂട്ട്സിന്റെ തൈകളും ഇതിന്റെ കൂടെ ഒപ്പം ചെയ്യാറുണ്ട്.
0: ഇത്രയും നേരം നമുക്ക് വിലപ്പെട്ട അറിവുകളും അനുഭവങ്ങളും പങ്കുവെച്ച ഷംസീറയ്ക്ക് ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഒരുപാട് നന്ദി അറിയിക്കുന്നു.
1: താങ്ക് യു.
3: ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീന ബി, കീല സുറാമ്പി.
2: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
3: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, ബിബിഎ, ബികോം പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം. വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, കാലിക്കറ്റ്, 9846888222. ബ്രാഞ്ചസ് പെരിന്തൽമണ്ണ, തൃശൂർ, കൊച്ചി, ട്രിവാൻഡ്രം, UK and UAE.
2: ഹരിത ചിന്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.
4: ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി സമീറിന്റെ വരികൾക്ക് ഹാരിസ് ജയരാജ് സംഗീതം നൽകി കെ കെ ആലപിച്ച ഗാനം ചിത്രം രഹനാ ഹേ തെരെ ദിൽ മേ.

0: online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കവരത്തി. ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ശറഫിന്റെ വരികൾക്ക് ശ്രീഹരി കെ നായർ സംഗീതം നൽകിയ ചിത്രം അഭിലാഷം.

0: online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
1: അടുത്തതായി താമരയുടെ വരികൾക്ക് ഹാരിസ് ജയരാജ് സംഗീതം നൽകി ഹരിഹരൻ, ദേവൻ, പ്രസന്ന എന്നിവർ ചേർന്ന ആലപിച്ച ഗാനം ചിത്രം വാർണായിരം

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി പൂവച്ചൽക്കാതറിന്റെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി നിതിൻ കെ ശിവ ലക്ഷ്യഗാനം ചിത്രം എബ്രഹാം ഓസ്ലർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ വാർത്താ തരംഗിണി. മുതിർന്ന പൌരന്മാർക്കായുള്ള ഡിജിറ്റൽ സുരക്ഷ.

0: കെണികൾ തിരിച്ചറിയാം, സുരക്ഷിതമായി ഇന്റർനെറ്റ് ഉപയോഗിക്കാം. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് സ്മാർട്ട് ഫോണുകളും ഇന്റർനെറ്റും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. വിദേശത്തുള്ള മക്കളോട് വീഡിയോ കോൾ ചെയ്യാനും യൂട്യൂബിൽ പഴയ പാട്ടുകളും പ്രസംഗങ്ങളും കേൾക്കാനും പെൻഷൻ വിവരങ്ങളും അറിയാനുമെല്ലാം മുതിർന്ന പൌരന്മാർ ഇന്ന് വൻതോതിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. സാങ്കേതികവിദ്യ മുതിർന്നവരുടെ ജീവിതം എളുപ്പമാക്കുമ്പോഴും അവര് ലക്ഷ്യമിട്ടുള്ള ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളും സൈബർ ചതിക്കുഴികളും വർദ്ധിച്ചുവരികയാണ്. മുതിർന്ന പൌരന്മാർ സൈബർ ലോകത്ത് സുരക്ഷിതരായിരിക്കാൻ കുറച്ച് മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. മുതിർന്നവരുടെ നിഷ്കളങ്കതയും സാങ്കേതികവിദ്യയിലുള്ള പരിചയക്കുറവും മുതലെടുത്താണ് തട്ടിപ്പുകാർ അവരെ വലയിലാക്കുന്നത്. നിരവധി തരത്തിലുള്ള ഡിജിറ്റൽ തട്ടിപ്പുകൾ ഇന്ന് നിലവിലുണ്ട്. അവയിലൊന്നാണ് ഡിജിറ്റൽ അറസ്റ്റ്. സിബിഐ, കസ്റ്റംസ് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന ഇമെയിൽ അയയ്ക്കുകയോ സ്കൈപ്പ് വഴിയോ വാട്സ്ആപ്പ് വഴിയോ വീഡിയോ കോളിൽ വന്ന് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട കാരണം ഡിജിറ്റൽ അറസ്റ്റിലാണ് എന്ന് ഭയപ്പെടുത്തുന്നു. കേസ് ഒത്തുതീർപ്പാക്കാൻ ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നിരവധി പേരാണ് ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. നിയമപരമായി ഇന്ത്യയിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു രീതിയില്ല. പോലീസ് ആരെയും വീഡിയോ കോളിലിരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയോ പണം ആവശ്യപ്പെടുകയോ ചെയ്യില്ല. അത്തരം കോളുകൾ വന്നാൽ ഉടനടി ഫോൺ കട്ട് ചെയ്യുക. കേരള പോലീസിന്റെ സൈബർ ഓപ്പറേഷൻസ് വിഭാഗം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ അരുൺകുമാർ എസ്.
1: ഹലോ, ഇപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. ഞാൻ മുംബൈ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ്. ഞാൻ നിങ്ങളുടെ രേഖകൾ പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ സിം കാർഡ് ഭീകരവാദത്തിന് ഉപയോഗിക്കുന്നതായും നിങ്ങളുടെ സിം കാർഡ് ഉപയോഗിച്ച് മയക്കുമരുന്ന് ബിസിനസ് നടത്തുന്നതായിട്ടും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതുകൊണ്ട് നിങ്ങളെ ഇപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ സംഗതി ഒരു കേസായിട്ടോ അല്ലാതെയോ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. സെറ്റിൽമെന്റ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അതിനായി നിങ്ങൾ 2 ലക്ഷം രൂപ 5 ലക്ഷം രൂപ നിങ്ങൾ ഞങ്ങൾ പറയുന്ന അക്കൗണ്ടിലേക്ക് അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് സെറ്റിൽ ചെയ്യാൻ കഴിയും. അതുവരെ നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലായിരിക്കും. ഇങ്ങനെ ഒരു ഫോൺ കോൾ നിങ്ങൾക്ക് ലഭിച്ചാൽ ഉടനെ തന്നെ മനസ്സിലാക്കുക, ഇതൊരിക്കലും പോലീസിൽ നിന്നുള്ള ഫോൺ കോൾ അല്ല. പോലീസിനോ അല്ലെങ്കിൽ മറ്റൊരു ലോ ഏജൻസിക്കോ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംവിധാനം ചെയ്യാനാകില്ല. നിയമത്തിൽ ഒരിടത്തും തന്നെ നിർവചിക്കപ്പെട്ടിട്ടില്ലാത്തൊരു സാധനമാണ് ഡിജിറ്റൽ അറസ്റ്റ്. ഒരു അജ്ഞാതന്റെ ഡിജിറ്റൽ അറസ്റ്റ് എന്ന വീഡിയോ കോൾ അല്ലെങ്കിൽ ഫോൺ കോൾ കേൾക്കുന്നതുകൂടി ഭയപ്പെട്ട് തങ്ങളുടെ അക്കൗണ്ടിലുള്ള പണം ഈ ക്രിമിനലുകൾക്ക് അയച്ചു കൊടുക്കുന്നതാണ് സാധാരണ കണ്ടുവരുന്നത്. ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു അറസ്റ്റ് നിലവിലില്ല, അതിനെക്കുറിച്ച് ഭയപ്പെടാതിരിക്കുക. അങ്ങനെ ആരെങ്കിലും ഡിജിറ്റൽ അറസ്റ്റ് നിങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ 1930 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക.
0: മറ്റൊരു തരം ഡിജിറ്റൽ തട്ടിപ്പാണ് വ്യാജ ബാങ്ക് കോളുകളും ഒടിപി തട്ടിപ്പും. നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് അല്ലെങ്കിൽ എടിഎം കാർഡ് ബ്ലോക്കായി എന്ന് പറഞ്ഞോ കെവൈസി അപ്ഡേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞോ വ്യാജ കോളുകൾ വരുന്നു. തുടർന്ന് ഫോണിലേക്ക് വരുന്ന ഒടിപി ചോദിച്ച് മനസ്സിലാക്കി അക്കൌണ്ടിലെ പണം മുഴുവൻ കവർച്ച ചെയ്യുന്നു. അതുപോലെ തന്നെ വൈദ്യുതി ബില്ലിന്റെ പേരിലോ വ്യാജ ലോട്ടറി ടിക്കറ്റിന്റെ പേരിലോ തട്ടിപ്പുകൾ നടക്കാം. നിങ്ങൾ കഴിഞ്ഞ മാസത്തെ കെഎസ്ഇബി ബിൽ അടച്ചിട്ടില്ല, ഇന്ന് രാത്രി ഫ്യൂസ് ഊരും എന്ന രീതിയിൽ SMS വരുന്നു. അതിനൊപ്പമുള്ള നമ്പറിൽ വിളിക്കുമ്പോൾ ഒരു പ്രത്യേക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടുകയും ബാങ്ക് വിവരങ്ങൾ ചോർത്തുകയും ചെയ്യുന്നു. വൻതുക ലോട്ടറി അടിച്ചിട്ടുണ്ടെന്ന് വിശ്വസിപ്പിക്കുന്ന സന്ദേശങ്ങളും ഇത്തരത്തിലുള്ളതാണ്. നിരവധി മുതിർന്ന പൌരന്മാർ കബളിപ്പിക്കപ്പെടുന്ന മറ്റൊരു തട്ടിപ്പാണ് വ്യാജ നിക്ഷേപ പദ്ധതികൾ. കുറഞ്ഞ നാളുകൾ കൊണ്ട് പണം ഇരട്ടിയാക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴിയോ ഫേസ്ബുക്ക് വഴിയോ മുതിർന്നവരെ ആകർഷിക്കുന്നു. ട്രേഡിംഗ് ആപ്പുകൾ എന്ന വ്യാജേന പണം തട്ടിയെടുക്കുന്ന രീതിയാണിത്. ഡിജിറ്റൽ ലോകത്ത് പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളിലൂടെ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് തടയാനാകും. കേരള പോലീസിന്റെ സൈബർ ഓപ്പറേഷൻസ് വിഭാഗം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ അരുൺകുമാർ എസ് തുടരുന്നു.
1: നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയോ ഓഡിയോയോ AI സഹായത്തോടുകൂടി അവർ അതിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ എന്തെങ്കിലും അത്യാവശ്യത്തിൽ പെട്ടു നിൽക്കുന്നതായിട്ടുള്ള ഒരു മെസ്സേജായി നമ്മളുടെ ഫോണിലേക്ക് അയക്കുകയാണ് സൈബർ ക്രിമിനലുകൾ നടത്തുന്ന ഏറ്റവും പുതിയ തട്ടിപ്പ്. ഇത്തരമൊരു ഫോൺ കോൾ നിങ്ങൾക്ക് ഏൽപ്പിച്ചാൽ ഇത് ആക്സിഡന്റ് പറ്റിയെന്നിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടോ റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ ആണ്, അങ്ങോട്ടും പോകാൻ പറ്റാതെ ഒരു കാശുമില്ലാതിരിക്കുകയാണെന്ന് പറഞ്ഞ് ആരുടെ ഒരു നമ്പറിലേക്ക് പണം അയച്ച് സഹായിക്കണമെന്ന് പറഞ്ഞ മെസ്സേജ് കിട്ടുന്നു. സംശയിക്കേണ്ട ഒരു കാര്യവും നമുക്ക് തോന്നുന്നില്ല. കോൾ വരുന്നത് നമ്മുടെ അച്ഛന്റെയോ അമ്മയുടെയോ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളിൻ്റെതാണ്. ഇത്തരം ഒരു അലർട്ട് അല്ലെങ്കിൽ ഒരു ത്രട്ടനിങ് മെസ്സേജ് വന്നാൽ മലയാളികൾ ഒന്നും ആലോചിക്കുകയില്ല, ഉടനെ തന്നെ പറഞ്ഞ അക്കൗണ്ട്

0: പണം അയച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന കോൾ ആരുടേതായിക്കോട്ടെ, പണം അയക്കുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കുക, പലതവണ വെരിഫൈ ചെയ്ത ശേഷം മാത്രം പണം അയക്കുക. ഈ വാട്സാപ്പ് കോളിലൂടെയാണ് നമുക്ക് പറ്റുന്ന രണ്ടാമത്തെ ചെടി. നമുക്ക് അജ്ഞാതനിൽ നിന്ന് ലഭിക്കുന്ന വാട്സാപ്പ് കോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ മറുവശത്ത് പൂർണ്ണമായോ ഭാഗികമായോ നഗ്നനോ നഗ്നയോ ആയ ഒരാൾ ഉണ്ടായിരിക്കും. നിമിഷങ്ങൾക്കുള്ളിൽ അവർ നിങ്ങളുടെ അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്ന ആളുടെയും മറുവശത്തുള്ള നഗ്നനായ പുരുഷന്റെയും സ്ത്രീയുടെയും ചിത്രങ്ങൾ ചേർത്തുകൊണ്ടുള്ള സ്ക്രീൻ റെക്കോർഡിംഗ് നടത്തിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ ചിത്രം കാണുമ്പോൾ തന്നെ അന്തം വിട്ട് നിൽക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം സംഭവിച്ചിരിക്കും. എന്നിട്ട് അവർ ഈ റെക്കോർഡ് ചെയ്ത ആ വീഡിയോ നമുക്ക് അയച്ചു തന്നിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തും. മാന്യതയെ കണക്കുകൂട്ടി ആരും ഇത് പുറത്തു പറയാൻ ശ്രമിക്കാറില്ല, പകരം സൈബർ ക്രിമിനലുകൾക്ക് പണം അയച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ഇത്തരം തട്ടിപ്പിൽ ഇരയാകാതിരിക്കാനായിട്ട് അപരിചിതരായ ആൾക്കാരുടെ വാട്സാപ്പ് കോളുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക. ഇനി അങ്ങനെ ഒരു തട്ടിപ്പുണ്ടായാൽ തന്നെ ഉടൻ തന്നെ www.cybercrime.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ 1930 1930 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക.
1: ഓൺലൈൻ ഇടപാടുകൾ നടത്തുമ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴും മുതിർന്ന പൌരന്മാർ ഉൾപ്പെടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ബാങ്ക് അക്കൌണ്ട് നമ്പർ, ATM പിൻ, പാസ്വേഡ്, കാർഡിന് പിന്നിലെ 3 അക്ക CVV നമ്പർ, ഫോണിൽ വരുന്ന OTP എന്നിവ ആർക്കും കൈമാറരുത്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനും ഫോണിലൂടെ ഇത്തരം രഹസ്യവിവരങ്ങൾ നമ്മളോട് ചോദിക്കില്ല എന്നതാണ് വസ്തുത. അനാവശ്യ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. വാട്സപ്പിലോ SMS വഴിയോ വരുന്ന വലിയ സമ്മാനങ്ങൾ, സൌജന്യ റീചാർജ്, പെൻഷൻ തുക വർദ്ധിപ്പിച്ചു നൽകൽ തുടങ്ങിയ വാഗ്ദാനങ്ങളുള്ള ലിങ്കുകളിൽ തുടരുത്. ഇവ നിങ്ങളുടെ ഫോണിലെ വിവരങ്ങൾ ചോർത്താൻ കാരണമായേക്കാം. അപരിചിതമായ ആപ്പുകൾ ഡൌൺലോഡ് ചെയ്യരുത്. കസ്റ്റമർ കെയറിൽ നിന്നെന്ന വ്യാജേന വിളിച്ച് ഫോണിൽ AnyDesk, TeamViewer പോലുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെട്ടേക്കാം. ഈ ആപ്പുകൾ വഴി തട്ടിപ്പുകാർക്ക് നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീൻ പൂർണ്ണമായി കാണാൻ സാധിക്കും. വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ഡിജിറ്റൽ സുരക്ഷയ്ക്കായി മുതിർന്ന പൌരന്മാരെ സഹായിക്കാൻ സാധിക്കും. മുതിർന്നവരുടെ ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മക്കൾക്കും പേരക്കുട്ടികൾക്കും വലിയ പങ്കുണ്ട്. മുതിർന്നവർ ഉപയോഗിക്കുന്ന ഫോണുകളിൽ ശക്തമായ സ്ക്രീൻ ലോക്കുകൾ സെറ്റ് ചെയ്യുക. ബാങ്കിംഗ് ആപ്പുകൾക്ക് 2-factor ഒതന്റിക്കേഷൻ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ലോക്ക് നിർബന്ധമാക്കുക. പഞ്ചായത്തുകളും സ്കൂളുകളും കോളേജുകളും യുവവിജ്ഞാൻ ഡിജി കേരളം പദ്ധതികൾ വഴി മുതിർന്നവർക്കായി പ്രത്യേക ഡിജിറ്റൽ ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട്. ഇത്തരം സുരക്ഷാ ക്ലാസുകളിൽ പങ്കെടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. ഒപ്പം തുറന്ന ആശയവിനിമയം വീട്ടുകാർക്കിടയിൽ ആവശ്യമാണ്. ഫോണിൽ എന്തെങ്കിലും സംശയകരമായ സന്ദേശങ്ങളോ കോളുകളോ വന്നാൽ ഭയപ്പെടാതെ വീട്ടിലുള്ളവരോട് പറയാനുള്ള സാഹചര്യം എല്ലാ കുടുംബത്തിനും ഉണ്ടാകണം. ജെറിയാട്രീഷ്യനും പൊതുജനാരോഗ്യ വിദഗ്ധനും മാജിക്സ് NGOയുടെ ചെയർമാനുമായ ഡോക്ടർ പ്രവീൺ ജി പായ്.
2: നമ്മുടെ സാങ്കേതിക വിദ്യ മുന്നോട്ട് പോകുന്ന വേഗതയും നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന വേഗതയും രണ്ടും തമ്മിൽ ഭയങ്കരമായ അന്തരമുണ്ട്. ഇപ്പൊ നമ്മൾ ഡിജിറ്റൽ ക്ലാസ്സുകൾ ധാരാളം നടത്തുന്നുണ്ട്. 1-day ക്ലാസ്, 2-day. നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് പഠിക്കാനും കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ തീർക്കാനും ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് വേണ്ടുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ഏജ് ഫ്രണ്ട്ലി സിറ്റി സിറ്റിയുടെ ഭാഗമായിട്ട് വയോവിജ്ഞാൻ അല്ലെങ്കിൽ സ്മാർട്ട് സീനിയേഴ്സ് അങ്ങനത്തെ പദ്ധതികളൊക്കെ നടന്നു വരുന്നുണ്ട്. ഉദാഹരണത്തിന് സ്മാർട്ട് സീനിയേഴ്സ് പദ്ധതിയിൽ യങ്സ്റ്റേഴ്സ് ആണ് വയോജനങ്ങൾക്ക് സ്മാർട്ട് ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് ക്ലാസ് എന്നുള്ള ഉപരി ഇത് അവർക്ക് ആവശ്യമുള്ള, അവർക്ക് പഠിക്കേണ്ട, അത്യാവശ്യമുള്ള, പഠിക്കാതെ നിവൃത്തിയില്ലാത്ത ചില കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും ഓൺലൈനായിട്ട് പഠിക്കാനുള്ള, അതായത് വീണ്ടും ഈ ക്ലാസ്സിൽ വന്നില്ലെങ്കിലും വീട്ടിലിരുന്നതിനെ പഠിക്കാനുള്ള ആ ഒരു സംവിധാനം മനസ്സിലാക്കി കൊടുക്കുകയാണ് ഉദ്ദേശം. അപ്പൊ ഇങ്ങനത്തെ ക്ലാസ്സുകൾ കൊച്ചിയിൽ നടക്കുന്നുണ്ട്. സ്മാർട്ട് സീനിയേഴ്സ് എന്നാണ് ആ സീരീസിന്റെ, WHO ഏജ് ഫ്രണ്ട്ലി സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസിന്റെ ഒരു ഫോക്കൽ പോയിന്റ് ഭാഗമായിട്ട് നടത്തുന്ന ക്ലാസ്സുകളാണ്. സങ്കീർണമായ ഡിജിറ്റൽ സംവിധാനങ്ങൾ പഠിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു മസ്തിഷ്കത്തിന്റെ ശേഷി അഥവാ ഒരു കോഗ്നിറ്റീവ് റിസർവ് ഇതും ക്രമേണ ക്ഷയിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ മനസ്സിലാക്കാൻ. ഈ രണ്ട് വക്രങ്ങൾ, ഒന്ന് കുതിച്ചുയരുന്ന സാങ്കേതിക വിദ്യ, മറ്റൊന്ന് ക്ഷയിക്കുന്ന കോഗ്നിറ്റീവ് റിസർവ്, ഇവർ രണ്ടും വിപരീത ദിശകളിലാണ് സഞ്ചരിക്കുന്നത്. ഇതിന്റെ ഫലം വെറും ആശയക്കുഴപ്പം മാത്രമല്ല, അപകട സാധ്യതയാണ്, ചൂഷണത്തിനുള്ള സാഹചര്യമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: കെ കേരള സർക്കാരിന്റെ ഡിജി കേരളം പദ്ധതിയുടെ ഭാഗമായി നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുതിർന്ന പൌരന്മാർക്കായി ഡിജിറ്റൽ സാക്ഷരതയും സുരക്ഷയും ഉറപ്പാക്കുന്ന

0: പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരുന്നു. ബാങ്കിംഗ് ആപ്പുകൾ, KCB ബില്ലുകൾ എന്നിവ സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിനൊപ്പം OTP തട്ടിപ്പുകൾ, വ്യാജ ലിങ്കുകൾ, QR കോഡ് ചതിക്കുഴികൾ എന്നിവയിൽ നിന്ന് രക്ഷ നേടാനും വയോജനങ്ങളെ പ്രാപ്തരാക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്തായ പുല്ലമ്പാറയിൽ നടപ്പിലാക്കിയ ഡിജിറ്റൽ സാക്ഷരതാ പ്രവർത്തനങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മെമ്പറും പുല്ലമ്പാറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ PV രാജേഷ്.
1: ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാണ് കേരളം. അതിനുപരിയായി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് പുല്ലമ്പാറയാണ്. ഏറെ അഭിമാനകരമായ പ്രവർത്തനത്തിലൂടെയാണ് ഈ നേട്ടം ഗ്രാമപഞ്ചായത്തിനും തുടർന്ന് സംസ്ഥാനത്തിനും കൈവരിക്കാൻ കഴിഞ്ഞത്. ഡിജി പുല്ലമ്പാറ എന്ന പേരിലാണ് ഡിജിറ്റൽ സാക്ഷരതാ പ്രവർത്തനം നടത്തിയത്. പുതിയ കാലഘട്ടത്തിൽ ഡിജിറ്റൽ സാക്ഷരത ഏറ്റവും കുറവുള്ളത് വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് ഈ പ്രവർത്തനം നടത്തിയപ്പോൾ വയോജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. ഇപ്പോൾ ഒരു മൊബൈൽ ആൻഡ്രോയിഡ് ഫോൺ എങ്ങനെ പരമാവധി ഉപയോഗിക്കാൻ കഴിയും, വാട്സപ്പ്, അതുപോലെ തന്നെ ഒരു കോൾ വിളിക്കുക, എടുക്കുക, വാട്സപ്പിൽ തന്നെ വീഡിയോ കോൾ ചെയ്യുക, ഓഡിയോ കോൾ ചെയ്യുക, അതുപോലെ ഇമോജി ഫോട്ടോസ് വീഡിയോസ് ഒക്കെ സെൻഡ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, പിന്നെ യൂട്യൂബ്, അതുപോലെ FB ഫേസ്ബുക്ക് ഒക്കെ ഒന്ന് പരിചയപ്പെടുക, അതിനെക്കുറിച്ച് പഠിക്കുക, ഓരോരുത്തരും സ്വായത്തമാക്കുക. അതായിരുന്നു ഞങ്ങൾ ഈ പ്രോജക്റ്റിലൂടെ നടപ്പിലാക്കിയത്. ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് പറയുവാനുള്ളത് ഇതിൽ വയോജനങ്ങളുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ചാണ്. 101 വയസ്സുള്ള കരുണാകര പണിക്കർ ആയിരുന്നു ഏറ്റവും പ്രായം കൂടിയ പഠിതാവ്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടുപോയി. അദ്ദേഹം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വയോജനങ്ങൾക്കും ഇത് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്.
0: ഏതെങ്കിലും കാരണവശാൽ പണമോ വ്യക്തിവിവരങ്ങളോ നഷ്ടമായാൽ പരിഭ്രാന്തരാകാതെ ഉടനടി പ്രതികരിക്കുക. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നടന്ന ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ നാഷണൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 എന്ന ഈ നമ്പറിൽ വിളിച്ച് പരാതിപ്പെട്ടാൽ തട്ടിപ്പുകാരുടെ അക്കൌണ്ടിലേക്ക് പോയ പണം ബാങ്ക് വഴി ഫ്രീസ് ചെയ്യാനും അത് തിരികെ ലഭിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുതിർന്ന പൌരന്മാർക്ക് എല്ലാത്തരം സുരക്ഷാ മാനസിക പിന്തുണയ്ക്കുമായി എൽഡർ ലൈൻ നമ്പറായ 1-4-5-6-7 ബന്ധപ്പെടാനും സാധിക്കും. www.cybercrime.gov.in എന്ന ഔദ്യോഗിക പോർട്ടൽ വഴിയും പരാതികൾ രേഖപ്പെടുത്താം. സാങ്കേതികവിദ്യയെ ഭയപ്പെടേണ്ടതില്ല, മറിച്ച് കൃത്യമായ ജാഗ്രത പുലർത്തുകയാണ് വേണ്ടത്. ഡിജിറ്റൽ ലോകം മുതിർന്ന പൌരന്മാർക്ക് നൽകുന്നത് വലിയ സൌകര്യങ്ങളാണ്. എന്നാൽ അതിനൊപ്പം ഒളിഞ്ഞിരിക്കുന്ന ഡിജിറ്റൽ ചതിക്കുഴികളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം അവർക്കുണ്ടാക്കിയെടുക്കുക എന്നത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു ചെറിയ അശ്രദ്ധ പോലും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്കും മാനസിക ബുദ്ധിമുട്ടുകൾക്കും കാരണമായേക്കാം. സാങ്കേതികവിദ്യയെ പേടിക്കേണ്ടതില്ല, മറിച്ച് ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ച് ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. OTP, ബാങ്ക് വിവരങ്ങൾ എന്നിവ ആരോടും പങ്കുവയ്ക്കാതിരിക്കാനും സംശയകരമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കാനും മുതിർന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മുതിർന്ന പൌരന്മാർക്ക് സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ അന്തരീക്ഷം ഒരുക്കാൻ കുടുംബാംഗങ്ങളും പോലീസും സന്നദ്ധ സംഘടനകളും ഒന്നിച്ചു പ്രവർത്തിക്കേണ്ടതുണ്ട്. സൈബർ തട്ടിപ്പിന് ഇരയായാൽ ഒട്ടും സമയം കളയാതെ 1930 എന്ന നമ്പറിലോ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിലോ ഉടനടി പരാതി രജിസ്റ്റർ ചെയ്യാൻ മടിക്കരുത്. ജാഗ്രതയാണ് ഏറ്റവും മികച്ച സുരക്ഷ. സുരക്ഷിതമായി ഡിജിറ്റൽ ലോകം ആസ്വദിക്കാൻ നമുക്ക് മുതിർന്നവർക്കൊപ്പം നിൽക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.

0: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി പങ്കെടുക്കുന്നത് ആർട്ട് അധ്യാപകനും സഞ്ചാരിയും ഫോട്ടോഗ്രാഫറുമായ ആത്രേയം ചന്ദ്രശേഖരൻ നായർ. സ്റ്റുഡിയോയിൽ ഒപ്പം എം

0: നമസ്കാരം. കലയുടെയും പ്രകൃതിയുടെയും പാട്ടുകളുടെയും വിസ്മയകരമായ ലോകത്തേക്ക് നമുക്ക് ഇന്ന് സ്വാഗതം ചെയ്യാനുള്ളത് ആർട്ടിസ്റ്റ് ആത്രേയം ചന്ദ്രശേഖർ നായരെയാണ്. മാവേലിക്കരയുടെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്ന് വളർന്ന് തന്റെ കലാജീവിതം കൊണ്ടും അധ്യാപന ജീവിതം കൊണ്ടും ശ്രദ്ധേയനായ വ്യക്തിയാണ് ശ്രീ ആത്രേയം ചന്ദ്രശേഖരൻ നായർ. ചിത്രകാരൻ എന്നതിലുപരി ഓയിൽ പെയിന്റിംഗിലും പോർട്രേറ്റുകളിലും തനതായ ശൈലി രൂപപ്പെടുത്തിയ അദ്ദേഹം ഇന്ത്യയിലുടനീളം ലൈവ് പെയിന്റിംഗ് ഡെമോൺസ്ട്രേഷനുകൾ നടത്തിയിട്ടുണ്ട്. ഇന്നൊരു വന്യജീവി ഫോട്ടോഗ്രാഫർ എന്ന നിലയിലും സഞ്ചാരി എന്ന നിലയിലും തന്റെ പുതിയ വിസ്മയങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന കലയെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ശ്രീ ആത്രേയം ചന്ദ്രശേഖരൻ നായരെ നമുക്ക് ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പരിപാടിയിലേക്ക് സ്വാഗതം സാർ.
1: നമസ്കാരം.
0: അപ്പോ സാർ, ജനിച്ചതൊക്കെ ചങ്ങനാശ്ശേരിയിലാണ്.
1: ചങ്ങനാശ്ശേരിയിലാണെങ്കിലും എന്റെ തട്ടകം മാവേലിക്കരയായിരുന്നു. അവിടുത്തെ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ആണ് എന്നെ ഞാനാക്കി വളർത്തിയത്.
0: അപ്പൊ അച്ഛൻ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരനായിരുന്നു.
1: അച്ഛൻ സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരനായിരുന്നു. അച്ഛൻ ഇങ്ങനെ ട്രാൻസ്ഫറുകൾ ഇങ്ങനെ വന്നപ്പോ ഫാമിലിയെയും കൂടെ കൂട്ടി അങ്ങനെ തന്നെ യാത്രയുടെ ആരംഭം കുറിക്കുകയായിരുന്നു.
0: അപ്പോ രാജാരവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിലായിരുന്നു 5 വർഷത്തെ പഠനം.
1: അവിടെ പഠനം കഴിഞ്ഞ് അവിടെ തന്നെ കുറെ കാലം അധ്യാപന ജീവിതം നയിച്ചു. എന്റെ സീനിയർ ആർട്ടിസ്റ്റ് പ്രസന്നകുമാറിൽ നിന്ന് അദ്ദേഹം എന്റെ ഒരു സത്യത്തിൽ ഒരു ഗുരുനാഥനാണ്. എന്നൊക്കെ വളരെ സീനിയറാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് വർക്കുകൾ പഠിക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ബാത്തിക് പെയിന്റിംഗില് എന്നെ പ്രവീണനാക്കിയത്.
0: കുട്ടിക്കാലത്തെ കലയിലോടുള്ള ആഭിമുഖ്യം എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്?
1: ഈ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ കലയിൽ വളരെ ചിത്രകലയായിരുന്നു. എന്റെ കുടുംബത്തിലെ ഒരംഗമാണ് മാവേലിക്കര ശങ്കരക്കുട്ടി നായർ എന്ന് പറഞ്ഞ മൃദംഗ വിദ്വാൻ. അദ്ദേഹമാണ് എന്റെ ഇത് കണ്ടുപിടിച്ച് രാജാരവിവർമ്മയെ കൊണ്ട് ചേർത്ത് പഠിപ്പിക്കണമെന്ന് മുൻതൂക്കം എടുത്ത് ഒരുപാട് പ്രോത്സാഹനം തന്നിട്ടുണ്ട്. അദ്ദേഹമാണ് എന്നെ രവിവർമ്മയിൽ കൊണ്ട് ചേർക്കുന്നതെന്ന് പറഞ്ഞ അവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ ഇതെല്ലാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് എനിക്ക് കിട്ടിയത്. ആദ്യത്തെ വർഷം തന്നെ 1-ാം റാങ്കും അക്കാദമിക് സ്കോളർഷിപ്പും കിട്ടി. അങ്ങനെ തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് വിശ്വചിത്രകാരനെ കെ ഹെബ്ബാർ വരികയും അപ്പൊ അദ്ദേഹത്തിന് രാജാരവിവർമ്മ അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സ് ആയി. ഞാൻ പഠിക്കുന്ന കാലത്ത് സ്കൂൾ ഓഫ് ആർട്സ് ആയിരുന്നു. അന്ന് 5 വർഷ പഠനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സ് ആയപ്പോഴും 5 വർഷത്തെ പഠനം. ഞാൻ കൂടുതലും ഈ ഗ്രാമീണ കലകളെ വളരെ ഇഷ്ടപ്പെടുന്നു. ആ ഗ്രാമീണ ശൈലി ചെയ്തുകൊണ്ടിരുന്നപ്പോ അത് കെ ഹെബ്ബാറിന് ഇഷ്ടപ്പെടുക. അങ്ങനെ ഒരു പെയിന്റിങ് അദ്ദേഹം കൊണ്ടുപോവുകയും ചെയ്തു.
0: അദ്ദേഹം ചിത്രകല കൊണ്ടുപോയതിന് ശേഷം എന്തെങ്കിലും അവസരങ്ങൾ വന്നിട്ടുണ്ടോ?
1: അവസരങ്ങള് പല പെയിന്റിങ്ങുകളും ഒക്കെ പലരും വിലയ്ക്കെടുത്തിട്ടുണ്ട്. പോർട്രേറ്റുകൾ ധാരാളം ചെയ്യുമായിരുന്നു അന്ന് ഞങ്ങളുടെ നാട്ടുകാര്. അല്ലാതെ അന്നത്തെ തലമുറ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ അതിനെ ആസ്പദമാക്കി കുറെയേറെ ഓണാട്ടുകാരുടെ ഭാഷ എന്റെ വീട്ടിൽ വന്ന് ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഈ എന്തോ വീട്ടിൽ ഇങ്ങനെ ഓരോ ചെറിയ പണികളൊക്കെ ചെയ്തു വരുന്ന അതിനെക്കുറിച്ച് ഇല്ലസ്ട്രേഷൻ ഒരുപാട് ചെയ്തിട്ട് അവർ വന്നു കഴിഞ്ഞാൽ എന്റെ ജോലി ഇല്ലസ്ട്രേഷൻ ചെയ്യുക. അവരെക്കുറിച്ച് ഇല്ലസ്ട്രേഷൻ ചെയ്യുക. പിന്നെ നമ്മുടെ നാട്ടുമ്പുറത്തെ ചിത്രങ്ങൾ ഇങ്ങനെ കോറിയിടും. വയലിൽ ചെല്ലുമ്പോൾ വയലില് ഇങ്ങനെ കൊയ്യുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന എല്ലാം ചിത്രങ്ങളിലൂടെ കോറിയിടും. അന്ന് കൈതപ്പൂ മണക്കുന്ന കാറ്റാണ്. കാട്ടുചമ്പവും കാട്ടുപൂക്കളും നല്ല അരുവികൾ, അരുവികളെ തോട്, ആ തോട് നീർജലമാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. നല്ല തോടാണ്. അക്കരയിങ്ങനെ നീന്താൻ തന്നെ നല്ല സമയമെടുക്കും. അത് ഇന്നത്തെ പിള്ളേരോട് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല.
0: അപ്പോ അവിടുന്ന് പഠിച്ചു വളർന്നു. ഈ പറഞ്ഞ രാജാരവിവർമ്മ കോളേജിൽ നിന്ന് ഡിപ്ലോമ എടുത്തു.
1: പോസ്റ്റ് ഡിപ്ലോമ എടുത്തു.
0: പോസ്റ്റ് ഡിപ്ലോമ.
1: അതായത് അവിടുന്ന് പഠിച്ചു കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ചാടി. അച്ഛൻ ചങ്ങനാശ്ശേരിയിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ നേരെ ചെന്നത് തൃക്കുടുത്താനം എന്ന് പറഞ്ഞ ആ സ്ഥലത്താണ്. ആ സ്ഥലത്ത് വെച്ച് സാമാന്യ വിദ്യാഭ്യാസം പൂർത്തിയായി. അതിനു മുമ്പ് ചങ്ങനാശ്ശേരി പഠിച്ചിരുന്നു. അത് LP UP ക്ലാസ്സുകളില്, അത് പെരുമ്പനച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കൊച്ചുകുട്ടിയാണ്, എന്റെ കാലിഗ്രാഫി അതിമനോഹരമായിരുന്നു. ഈ കാലിഗ്രാഫി കൊണ്ട് എന്നെ കൊണ്ട് പലരും ജയിപ്പിക്കാറുണ്ടത്. അതപ്പോ അങ്ങനെ ഒരു വലിയൊരു സൈക്കോളജിയാണ് ഇപ്പം പറയാൻ പോകുന്നത്. LP സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഒരു അറബി സാർ ഉണ്ടായിരുന്നു, ആയിരിക്കും സ്പെഷ്യലിസ്റ്റ് അധ്യാപകൻ. ഞാനിത് എഴുതിയാന്ന് പറഞ്ഞാൽ അങ്ങനെ സമ്മതിക്കത്തില്ല, അല്ല നീ എഴുതിയതല്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങ് കള്ളവാൻ എന്നെ അടിച്ചു. അതിനുശേഷം ആ സൈക്കോളജി നോക്കണേ എന്റെ കയ്യച്ചടം വികലമായി. അതൊരു പാഠമാണ്, കുട്ടിയുടെ മനസ്സിനെ ഹറാസ് ചെയ്തു. പിന്നെ ഞാൻ

0: പാടുപെട്ടെന്ന് അറിയാം കാലിഗ്രാഫി. പിന്നെ കാലിഗ്രാഫിയിൽ ഞാൻ ആർട്ടിസ്റ്റായ നിലയ്ക്ക് ഞാൻ വലിയ ബോർഡ് എഴുത്തുകാരനും ബാനർ എഴുത്തുകാരനും സ്ലൈഡ് എഴുത്തുകാരനും ഒക്കെയാണ്. അന്ന് മാവേലിക്കരെ ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപജീവന മാർഗം ഞാൻ കഴിച്ചു. ഏത് വിധത്തിലേക്ക് കുട്ടികളെ നയിക്കണം എന്നുള്ളത് അധ്യാപകർ ഭയങ്കര ഒരു പങ്കാണ് വഹിക്കുന്നത്. എന്റെ ജീവിതത്തിൽ എനിക്ക് അധ്യാപകരോടൊന്നും എനിക്ക് വലിയ റെസ്പെക്ട് ഉണ്ടായിട്ടില്ല.
1: പക്ഷെ അങ്ങനെ ഉള്ള ഒരാള് സാർ ഒരു അധ്യാപകനായല്ലോ ഭാവിയിൽ, അതെങ്ങനെയാ സംഭവിച്ചു?
0: സത്യത്തിൽ ഞാൻ അധ്യാപകൻ എന്നുള്ളൊരു ഫീൽഡ് എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു. ഞാൻ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിട്ട് ഇങ്ങനെ തുടർന്നു പോകാനായിരുന്നു ആഗ്രഹം. പക്ഷെ ഈ വയസ്സാകാലത്ത് ഞാൻ ആ അധ്യാപകൻ കേരള ഗവൺമെന്റ് ജോലി ചെയ്ത് ഞാൻ സന്തോഷപ്പെടുന്നതാണ്. പി എസ് സി പരസ്യം ചെയ്തു, അപ്ലൈ ചെയ്തു, അതിൽ എനിക്ക് ഒന്നാം റാങ്കിൽ അപ്പോയിന്റ്മെന്റ് കിട്ടി. അന്ന് ഞാൻ കർണാടകത്തിൽ ജോലി ചെയ്യുക.
1: സാറ് പി എസ് സിയിൽ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതിന് മുന്നേ ആണോ ആന്ധ്രാപ്രദേശിലൊക്കെ വർക്ക്?
0: അതെ, പി എസ് സി ഞാൻ പറഞ്ഞല്ലേ, ആദ്യം കോളേജ് ഓഫ് ഫൈനാൻസിലാണ് എനിക്ക് ജോലി കിട്ടിയത്. അവിടുന്ന് നേരെ ആന്ധ്രാപ്രദേശിൽ യാദൃശ്യ കൃഷിവാരി അസിസ്റ്റന്റ് ആർട്ട് മാസ്റ്ററായിട്ട് ജോലി കിട്ടി. അവിടുന്നാണ് ഈ ബാത്തിക് ആർട്ട്, ചെയ്യാൻ ഡൈയ്, ഈ ലെതർ ക്രാഫ്റ്റ്, എറ്റിങ്, ഇതൊക്കെ പഠിച്ചത്. അത് ഞാൻ അത് സത്യത്തിൽ നാഷണൽ ഡിപ്ലോമ മദ്രാസിലുണ്ട് പഠിക്കാൻ, ഞങ്ങളുടെ സിലബസിൽ ഇല്ല. അത് നാഷണൽ ഡിപ്ലോമ എടുത്ത ഒരു പ്രസന്നകുമാറാണ്, അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം പഠിച്ചത്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ ഒരു സ്കൂള് നടത്തുന്നുണ്ട്, എന്നെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്, കർണാടകയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. അവിടെ ആർട്ടിസ്റ്റായിട്ടും ബാത്തിക്ക് വർക്ക് തുടങ്ങാറായപ്പോഴത്തേക്ക് എനിക്ക് പി എസ് സി അപ്പോയിന്റ്മെന്റ് കിട്ടി.
1: അപ്പൊ നമ്മുടെ ഈ പരിപാടിയിലെ ഇഷ്ടഗാനങ്ങളും കൂടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട്. അപ്പൊ ആദ്യത്തെ ഇഷ്ടഗാനം ഏതാണ്?
0: ആദ്യത്തെ ഇഷ്ടഗാനം എന്ന് പറയുന്നത് നിവേദ്യ എന്ന 2007 ഇറങ്ങിയൊരു സിനിമയാണ്. അതിന്റെ ലിറിക്സ് ലോകദാസാണ്, മ്യൂസിക് ജയചന്ദ്രനാണ്, കോലക്കുഴൽ

0: അപ്പോ സാറ് ഈ പോർട്രേറ്റുകളും ഓയിൽ പെയിന്റിങ്ങുകളും ഒക്കെ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞു ഇപ്പൊ കാലിഗ്രാഫി ഇഷ്ടമാണ്, ലെതർ അതിലുള്ള ആർട്ട് വർക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്തിനാണ് കൂടുതൽ താല്പര്യം, ഓയിൽ പെയിന്റിങ്ങിലാണോ പോർട്രേറ്റിലാണോ? അപ്പൊ ഒരു
1: ഓയിൽ പെയിന്റിങ്ങിലാണ് പോർട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ ധാരാളം പോർട്രേറ്റുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സബ്ജക്ട് വിഷയാത്മകമായുള്ള പെയിന്റിങ് അത് ഞാൻ കൂടുതലും റിയലിസ്റ്റിക് പെയിന്റിങ്ങുകളാണ് ചെയ്യുന്നത്, പഴയ ക്ലാസിക്കൽ സ്റ്റൈലിൽ. അത് ധാരാളം ചെയ്ത് പല ഹോട്ടലുകൾക്കൊക്കെ വിറ്റിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പുകൾ വാട്ടർ കളർ ചെയ്തിട്ടുണ്ട്, അത് വിദേശ രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്.
0: അപ്പോ ഒരു വ്യക്തിയുടെ ഭാവങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ താങ്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്
1: അത് ഈ പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഛായാചിത്രമല്ല. അതാണല്ലോ ലോകപ്രസിദ്ധ ചിത്രമായ മൊണാലിസ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ചെയ്ത മൊണാലിസയുടെ പെയിന്റിങ് പോർട്രേറ്റ് ആണ്. പുഞ്ചിരി, ആ പുഞ്ചിരി നിഗൂഢതയാണ്. അത് നേപ്പിൾസിലെ ഗേകണ്ട എന്ന ഒരു വ്യാപാരിയുടെ പത്നിയാണ് ഈ മൊണാലിസ. ആ മൊണാലിസ ഇന്ന് ലൂർ മ്യൂസിയത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഇന്നും ദുരൂഹതയാണ്. അദ്ദേഹം ജീനിയസ് ആയിരുന്നു, കലാകാരന്, സയന്റിസ്റ്റ്, ഗായകന് എന്ന് വേണ്ട ഒരു അസാധാരണ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു ലിയോണാർഡോ ഡാ വിഞ്ചി. ലോകത്തിലേക്കും മറ്റും ഏറ്റവും വലിയ ജീനിയസ് ആരാന്ന് ചോദിച്ച ലിയോണാർഡോ ഡാ വിഞ്ചിയാണ്. ആ ചിത്രം കണ്ട് ഇന്ന് എന്തെല്ലാം പറയുന്നത്. അത് ഈ ചിത്രകാരന്മാരെ അടിസ്ഥാനമാക്കി. നമ്മുടെ ഒരു വ്യക്തിയെ കണ്ടാൽ, ഒരു വ്യക്തിയുടെ ഫോട്ടോ കണ്ടാൽ ആ വ്യക്തിയെ സ്റ്റഡി ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റഡി ചെയ്ത് ആ വ്യക്തിയുടെ ക്യാരക്ടർ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നോട്ടത്തിൽ തന്നെ, ഇപ്പൊ മാഡത്തിനെ കണ്ടു കഴിഞ്ഞാൽ മാഡത്തിനെ ആ ചിത്രം, ആ ക്യാരക്ടർ ഉൾക്കൊണ്ടുകൊണ്ട്, ആ ചിരി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സത്യത്തെ അതാണ് ആ വായിക്കുന്നത്. അന്നാ ആള് താനും അത് എങ്ങനെയാണ് പറഞ്ഞ് രക്ഷിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അത് അനുവാചകരാണ്. അയ്യോ നന്നായിരിക്കും ആ മുടിയിരകൾ പോലും, ആ ചിരി പോലും, ആ കണ്ണുകൾ പോലും, അതാണ് യഥാർത്ഥത്തിൽ പോർട്രേറ്റ് ഛായാചിത്രം. ഞങ്ങളൊക്കെ ചെയ്തു പഠിച്ചിരുന്നത് മോഡൽ രീതിയായി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് നമ്മള് ചിത്രം, അന്ന് ചിത്രങ്ങള് വെച്ചു വരയ്ക്കുന്നു. പണ്ട് രാജാരവിവർമ്മയുടെയൊക്കെ കാലഘട്ടത്തിൽ നിന്നും ഫോട്ടോഗ്രാഫി ഇല്ലായിരുന്നു. അദ്ദേഹം മോഡല് വെച്ചാ വരച്ചോണ്ടിരുന്നത് രാജാരവിവർമ്മയൊക്കെ.
0: ഒരു ഉപജീവന മാർഗം എന്നുള്ള രീതിക്ക് കലയെ നമ്മൾ പിന്തുടരുമ്പോ, പ്രത്യേകിച്ച് ചിത്രകല പോലുള്ള കലകളെ നമ്മൾ പിന്തുടരുമ്പോ, ഇത് കല അല്ലെങ്കിൽ അതിനൊരു വാല്യൂ പൈസയായിട്ട് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാകുന്നത് കുറവാണ് എന്നുള്ളൊരു ധാരണയിൽ ഇപ്പൊ കുട്ടികൾ തന്നെ ഇങ്ങനെ കല പഠിക്കണം എന്ന് പറയുമ്പോൾ പാരന്റ്സ് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രവണത സാധാരണയായിട്ട് കാണാറുണ്ട്. കാരണം അതിൽ നിന്ന് നമുക്ക് വേണ്ടത്ര വരുമാനം കിട്ടിയേക്കില്ല എന്നുള്ള ഒരു ചിന്തയാണ് അതിന് കാരണം. അപ്പൊ ഇപ്പൊ അത് മാറിയിട്ടുണ്ടോ?
1: ജോലി സാധ്യത വളരെ കുറവായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ. അന്ന് ഞങ്ങൾ പഠിക്കുമ്പോഴും വളരെ റയറായിട്ട് കേരളത്തിൽ നിന്ന് അന്ന് പോസ്റ്റ് ഡിപ്ലോമ പാസ്സാകുന്നവരാരും കാണത്തില്ല. ചിലപ്പോ ഞാൻ പഠിക്കുമ്പോൾ അഞ്ചു പേരാ പാസ്സായത്. അന്ന് തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ആയി അത്, പിന്നെ മാവേലിഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സ് ആയി, പിന്നെ തൃപ്പൂണിത്തുറയുണ്ട്, പിന്നെ തൃശൂർ ഓക്യുപ്പേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെയൊക്കെ പോസ്റ്റ് ഡിപ്ലോമയുണ്ട്, തൃപ്പൂണിത്തുറയുണ്ട്, മാവേലിഗിരിയുണ്ട്, തിരുവനന്തപുരത്തില്ല. ഇന്ന് കലാലയങ്ങൾ, ചിത്രകല പഠിക്കുന്ന കലാലയങ്ങൾ സ്കൂൾ ഓഫ് ആർട്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ പഠിക്കുമ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സ് ആയി. അത് ഇത് തന്നെ. അപ്പൊ ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞ് മിക്കവാറും പിള്ളേരൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ ബോർഡ് എഴുതുക, ബാനർ എഴുതുക, പോർട്രേറ്റ് ചെയ്യുക, സ്ലൈഡുകൾ എഴുതുക, ഇതൊക്കെയാ വരുമാന മാർഗം. ഇത് അന്ന് നല്ല സ്കോപ്പാണ് ബോർഡ് എഴുത്ത്. അത് കഴിഞ്ഞ് ആ ഫ്ലെക്സിലേക്ക് വന്നു, സ്ലൈഡുകളൊക്കെ ഫോട്ടോ സ്ലൈഡായി മാറി, അങ്ങനെ ഗ്രാജുവലായിട്ട് അതൊരു പുരോഗമനത്തിലേക്ക് ചെല്ലുകയാണ്. അന്നത്തെ കാലത്ത് ചിത്രകല കളിക്കാൻ പോകുന്നതിൽ ആരും പ്രോത്സാഹിപ്പിക്കാറില്ല. പിന്നെ എനിക്കിത് പഠിച്ചു പോകുമെന്ന് വാശിയായിരുന്നു. അപ്പം പറഞ്ഞു എന്റെ ഇഷ്ടം, നീ പോയി പഠിച്ചു. അതിനെ കോളേജിനടുത്ത് തന്നെയായിരുന്നു എന്റെ ഗുരു, നീ പോയി പഠിച്ചു. അങ്ങനെ പഠിച്ചു. ഈ പ്രകാശമുണ്ടല്ലോ, ഈ പ്രകാശത്തിന്റെ ഈ അത് തന്നെ ഒരു കോഴ്സുണ്ട് കേട്ടോ ഈ സ്കൂൾ ഓഫ് ഡ്രാമയിൽ. ഈ പ്രകാശത്തിൽ തന്നെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് കാണിക്കാവുന്നത്. നമ്മൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പ്രകാശത്തിന്റെ ആധിക്യത്തെ കുറിച്ച് സുന്ദരിയായ ഒരു സ്ത്രീയെ പിശാചാക്കി മാറ്റാം, പിശാചിനെ പോലെ ഒരു സ്ത്രീയെ സുന്ദരിയാക്കി മാറ്റാം. നെല്ലും വെളിച്ചും കൊണ്ടുള്ള അഭ്യാസം ചിത്രകലയിൽ കൂടാണ് അത് കൊണ്ടുവന്നത്. അത് എന്ത് പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാരവാഗ്യോ എന്ന് പറഞ്ഞ ചിത്രകാരനാണ് ആ അത്ഭുതം സൃഷ്ടിച്ചത്. അത് യൂറോപ്യൻ ചിത്രകാരനാണ്. അദ്ദേഹമാണ് അതിന് നില ഒരു ബേസ് ഇട്ട് കൊടുത്തത്. പ്രകാശത്തിന്റെ സന്തുലിതാവസ്ഥയില് ചിലപ്പോൾ കൈവിരലുകളൊന്നും കാണത്തില്ല. അതിൽ അന്നത്തെ കാലത്ത് പറയാം അവന് വരയ്ക്കാനറിയാഞ്ഞിട്ടാണ് ഈ ഇട്ടത്തിരിക്കുമ്പോൾ നാടകീയമായ നെല്ലും വിളിച്ചും കൊടുത്ത് ഇരിക്കുമ്പോഴേ നമ്മുടെ കൈകളാണ് ഒരു വർഷം ഷീല്, ഒരു വർഷം ലൈറ്റ്. അതിനെ കലാലോകത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തത് റംഫറണ്ട് എന്ന് പറഞ്ഞ അതുല്യ കലാകാരനാണ്. റംഫറണ്ട് അദ്ദേഹമാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത്. അന്നേ ഫോട്ടോഗ്രാഫി ഇല്ലല്ലോ, ആളുകൾ ലൈവ് വന്നായിട്ട് ചിത്രം വരയ്ക്കുകയല്ല, നെല്ലും വെളിച്ചത്തിൽ വരച്ചത്. അതങ്ങ് ഇന്നത്തെ ഭാഷ പറഞ്ഞ കിളിച്ചു പിടിച്ചു. അതിൽ നിന്നാണ് സത്യത്തിൽ ഫോട്ടോഗ്രാഫി ഉണ്ടായത്. അന്ന് പിന്നെയുണ്ട് വേറെ വെലാസ്കസ് എന്ന് പറഞ്ഞൊരു ചിത്രകാരന്, വെലാസ്കസ്. അതായത് ഊട്ടയിൽ കൂടെ പ്രകാശം വന്നിട്ട് അത് ലെൻസ് വെച്ച് ഭിത്തിയിൽ പതിപ്പിച്ച് ചിത്രങ്ങൾ വരഞ്ഞ തലതിരിഞ്ഞാ വരുന്നത്. ആ ചിത്രം വരച്ച് ആ ചിത്രം ലാൻഡ്സ്കേപ്പ് കൂടെ ഒക്കെ അങ്ങനെ വരച്ച ഒരാളാണ് വെലാസ്കസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന അന്ന് ഫോട്ടോഗ്രാഫി ഒന്നും ഇല്ല. അന്ന് ഈ റംബ്രാൻഡിന്റെ കാലഘട്ടമൊക്കെ മോഡൽ ഇരുത്തുവാണ്, മോഡൽ ഇരുത്തി വരച്ച് ഒന്ന് നോക്കി അവരുടെ കഴിവ്, അസാധാരണമായ കഴിവ്.
0: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാം.
1: അടുത്ത പാട്ടിലേക്ക് പോവാം. ഏകാന്ത കാമുക എന്നുള്ള ഗസൽ ഛായലുള്ള പാട്ട് കേട്ടാ കൊള്ളാം.

0: താങ്കൾ ചിത്രകലയിൽ നിന്ന് എങ്ങനെയാണ് വന്യജീവി ഫോട്ടോഗ്രാഫിയിലോട്ട്?
1: അത് അടിസ്ഥാനപരമായിട്ട് എനിക്ക് ഫോട്ടോഗ്രാഫി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞത്, ഞാൻ സാമാന്യ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് എന്റെ ശേഷം മധ്യപ്രദേശിലായിരുന്നു, ആ മധ്യപ്രദേശിൽ എന്നെ കൊണ്ടുപോയി ഫോട്ടോഗ്രാഫി പഠിക്കുകയും. അന്ന് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞ് മണ്ണെണ്ണ വിളക്ക് വെച്ച് പ്രകാശത്തിന്റെ ഇടി പ്രിന്റ് എടുക്കുന്ന കാലമാണ്. അന്ന് ഒരു ഡാർക്ക് റൂമിൽ പോലും കയറ്റണമെങ്കിൽ വലിയ പാടാണ്. അന്ന് ബോക്സ് ക്യാമറയാണ്, 12x10 ക്യാമറയാണ് ഒക്കെ പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. ഞാൻ അത് മുതൽ പഠിച്ച് ഇന്നത്തെ അവസാനം ഡിജിറ്റൽ
0: ക്യാമറ
1: വരെയുള്ള ഇത് ചെയ്യുന്ന ആളാണ്, അടിസ്ഥാനം പഠിച്ചതാ.
0: അപ്പോ താങ്കള് ദീർഘകാലം കേരള ലളിതകലാ അക്കാദമിയില് തുടർച്ചയായിട്ട് പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ, ചിത്രകല.
1: തുടർച്ചയായിട്ട് ഗ്രൂപ്പ് ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്.
0: അപ്പൊ അതെങ്ങനെയാണ് ഒരു ചിത്രകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഇത്തരം ചിത്ര പ്രദർശനങ്ങൾ എങ്ങനെയാണ് കലാകാരന്റെ വളർച്ചയെ സഹായിക്കുന്നത്?
1: അതില് ഒരു കാലത്ത് ഒരു പെയിന്റിംഗ് അവർ വിലക്കെടുത്തു. ആ പെയിന്റിംഗ് എനിക്ക് അന്നത്തെ കാലത്ത് എനിക്കതൊരു വലിയ തുകയാണ്. അവരുടെ ആർട്ട് ഗാലറി ഇപ്പോഴും ഉണ്ടെന്നാ പറയുന്ന ആ ചിത്രം എനിക്കറിഞ്ഞുകൂടാ. അതെന്റെ ജീവിതത്തിനൊരു വലിയൊരു മുതൽക്കൂട്ടാണ്. പിന്നെ ലളിതകലാ അക്കാദമിയുടെ ചില ഗ്രൂപ്പ് ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ 2016 നമ്മുടെ കാനായി വെച്ചൊരു സ്റ്റേറ്റ് ക്യാമ്പ് നടത്തിയായിരുന്നു. അത് വളരെ അംഗീകാരങ്ങളും എന്നെ അവിടെ വളരെ എനിക്കൊരു എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ആ ക്യാമ്പ് ഡയറക്ടർ, പിന്നെ അന്നത്തെ ലളിതകലാ അക്കാദമി ചെയർമാനായിട്ടിരുന്നത് കാട്ടൂർ നാരായണുള്ള സാറാണ്. കേട്ട് കാണുന്നതായിരിക്കും, കാട്ടൂർ സാർ എന്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത് ബന്ധമുള്ളതാണ്. അദ്ദേഹം എനിക്കൊരുപാട് പ്രോത്സാഹനം തരികയും എന്നെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിനെ എന്റെ ഗുരുതുല്യനായിട്ട് ആരാധിക്കുന്ന ആളാണ്. അദ്ദേഹം എന്നെ വീണ്ടും പ്രോത്സാഹനം തരികയും എന്നെ പ്രോമിനന്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് അവിടെ വെച്ച് തന്നെ. എനിക്ക് അദ്ദേഹത്തിനോട് ഒരു ആത്മബന്ധമുണ്ട്.
0: ഇപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം.
1: അടുത്ത പാട്ട് എനിക്ക് ജയചന്ദ്രനെ ഭയങ്കര ഇഷ്ടമാണ്, ഭാവഗായൻ ജയചന്ദ്രൻ. അദ്ദേഹത്തിന്റെ മലവാഴ കൊമ്പത്ത്, മണിമേഹ കൊമ്പത്ത്, അദ്ദേഹത്തിന്റെ ആ പാട്ട് കേൾക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. തിരിച്ച് റഫീഖ് അഹമ്മദ് എന്നാണ്, വിദ്യാസാഗർ,
0: സംഗീത വിദ്യാസാഗർ.
1: അദ്ദേഹത്തിന്റെ ആ പാട്ട് കേൾക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്, മലർവാഴക്കൊമ്പത്.
0: നമുക്ക് കേട്ടിട്ട് പരിപാടിയിലേക്ക് തിരിച്ചു വരാം.

0: ഇപ്പൊ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഇപ്പൊ താങ്കൾ താങ്കളുടെ കലാസൃഷ്ടികളും യാത്രാനുഭവങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ടല്ലോ
1: ധാരാളം.
0: അതെങ്ങനെയാണ്
1: ഇതുവരെ ഈ പറഞ്ഞു വന്ന വനത്തിലേക്കും എന്റെ വന്യജീവി യാത്രകളും ഒരുപാടുണ്ട്.
0: അപ്പൊ അത് ആ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന താങ്കളുടെ അനുഭവങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു.
1: സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് ആരാധകരെ കിട്ടിട്ടുണ്ട്. എനിക്കിപ്പോ രണ്ട് 3500 ആരാധകർ ഫോളോവേഴ്സ് ഉണ്ട്. പിന്നെയും പിന്നെ റിക്വസ്റ്റ് ചെയ്ത് ഞാൻ എടുക്കുന്നില്ലെന്ന്. ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിലെ മൗനമാണ്. ഞാനിപ്പം വായന, എനിക്ക് ഒരു 100,000 രൂപയുടെ ലൈബ്രറി ഉണ്ട്. എനിക്ക് എന്റെ മൂക്കും അത് ഭയങ്കര ക്രേസാണ് പുസ്തകങ്ങൾ വാങ്ങാൻ. ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ, ഈ ആർട്ടിസ്റ്റുകളെ കുറിച്ചുള്ള ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് ലോക ചിത്രകല ഏത് നിലയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് അറിയണ്ട്. നമ്മൾ ഈ കേരളത്തിൽ നിന്നൊരു ചിത്രകാരന് വളരാനൊക്കത്തില്ല. കേരളത്തിൽ അതിനുള്ള പുസ്തകങ്ങളും ഇല്ല. ലോക നിലവാരത്തിലുള്ള ചിത്രങ്ങൾ അറിയാൻ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മേടിച്ച് വായിക്കണം. അതായത് റംബ്രണ്ട്, കാരവാഗിയോ, ലിയനാർഡോ ഡാ വിഞ്ചി, മൈക്കൽ ആഞ്ചലോ, റൂബിൻസ്, ചിഷ്യാന്, അങ്ങനെയുള്ള മഹാരഥം, വെലാസ്കസ്, വെർമീർ, റാഫേല്. ഈ റാഫേല്, മൈക്കൽ ആഞ്ചലോ, ലിയനാർഡോ ഡാ വിഞ്ചി ഇവര് ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്. അതിലെ ലോകത്തിലേക്ക് മറ്റു ഏറ്റവും വലിയ കലാകാരനാരെന്ന് ചോദിച്ചാൽ മൈക്കൽ ആഞ്ചലോ ആണ്. അസാധാരണമായ, അയ്യോ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. സിസ്റ്റൻ ചപ്പലി ചെയ്തിരിക്കുന്ന മ്യൂറൽ പെയിന്റ് ചെയ്യാം, അത് ഒരു വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റ് തിരുത്താനൊക്കത്തില്ല. 4 വർഷം ഇങ്ങനെ കിടന്നുകൊണ്ട് അദ്ദേഹം ഈ മ്യൂറൽ ചെയ്തു എന്ന് പറഞ്ഞാലേ, അദ്ദേഹം കലയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു മഹാ മനുഷ്യനായിരുന്നു. അതെ, പിയാത്തോ ഡേവിഡും ഒക്കെ അതിനെ വെല്ലാൻ ഒരു ശില്പങ്ങളുണ്ടോ ഇന്ന്? ഞാൻ പറയുന്നത് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ കലാകാരൻ മൈക്കലാഞ്ചലോയാണ്. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ജീനിയസ് എന്ന് പറഞ്ഞ ലിയനാർഡോ ഡാ വിഞ്ചിയാണ്. അദ്ദേഹത്തിന്റെ അന്ത്യ അത്താഴം, കന്യാമാതാവും കുട്ടികളും, അതൊക്കെ അസാധാരണ പെയിന്റിങ്ങുകളല്ലേ. പിന്നെ അദ്ദേഹം എന്തെല്ലാമാണ് സത്യത്തിൽ അനോട്ടമി എന്ന് പറഞ്ഞ കലാലോകത്തിൽ എത്തിച്ചു കൊടുത്തത് ഡാ വിഞ്ചിയാണ്. പിന്നെ ഇവരുടെ എല്ലാം അടിയർത്താവായിരുന്നു റാഫേൽ.
0: ഒരു യാത്രികൻ എന്ന നിലയിൽ താങ്കൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ യാത്രകളിൽ സാധാരണക്കാർക്ക് ലഭിക്കാത്ത എന്തനുഭവമാണ് ഒരു കലാകാരന് ലഭിക്കുന്നത്? സാധാരണക്കാര് കാണുന്ന കാഴ്ചകളായിരിക്കില്ലല്ലോ ഒരു കലാകാരൻ
1: കാണുന്നത്. കലാകാരൻ ഒരു റൊമാൻറ്റിക്കായ പ്രകൃതിയോട്, എപ്പോഴും പ്രകൃതിയെ അവൻ ഇഷ്ടപ്പെടുന്നു.
0: അപ്പോ ഇന്ന്

0: പലരും വന്യജീവികളെയൊക്കെ ശല്യം ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാറുണ്ടല്ലോ. അപ്പം നമ്മൾ അവരുടെ ആവാസ വ്യവസ്ഥയിലോട്ടാണ് കടന്നു ചെന്ന് അവരെ ഒബ്സർവ് ചെയ്യുന്നത്, ഫോട്ടോ എടുക്കുന്നതൊക്കെ. പക്ഷെ അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി രീതികളൊക്കെ നമ്മളിപ്പോ കാണാറുണ്ടല്ലോ.
1: അതിലും പാടില്ല, വന്യജീവികള് നമ്മളെ പോലെ അവകാശികൾ, ഈ ഭൂമിയുടെ അവകാശിയ മനുഷ്യന്റെ ദാർഢ്യവും കുബുദ്ധിയും കൊണ്ടാണ് അവനെ ഇതിനെയൊക്കെ കൈയടക്കി വെച്ചത്. വന്യജീവികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ വന്യജീവിക്കും വഴിത്താരയുണ്ട്, കേഴയ്ക്ക് പോകാനുള്ള വഴിത്താരയുണ്ട്. ആ കേഴയ്ക്ക് പോകുന്നിടത്ത് കൊണ്ടുവന്ന് കുരുക്ക് വെക്കുക. ഞാൻ കണ്ടത് ആനത്താരയുടെ വാതുക കൊണ്ടുവന്ന് വീട് വെച്ചു കഴിഞ്ഞാൽ ആനയ്ക്ക് പോവാൻ, ഈ ആനകൾക്കൊക്കെ പോവാൻ ആനത്താരയുണ്ട്, അല്ലെ ചുമ്മാങ്ങ കാട് കയറി പോകുന്നതല്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല ഈ വഴിയില് ആനകളെ കാണുന്ന ഉടനെ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കുക. സത്യത്തിൽ ആ വഴി എന്ന് പറഞ്ഞ ആനയുടെ സഞ്ചാര പാതയാണ്, അതിന്റെ നടുക്കൂടാണ് ഈ വഴി പോകുന്നത്. ഞാൻ വഴി വേണ്ടാന്നോ വേണമെന്നോ അല്ല പറഞ്ഞത്, നമുക്ക് വികസനം വേണം. ഗാർഗിൽ പറഞ്ഞ എന്താ വയനാട്ടിനെ കുറിച്ച്, മാധവ് ഗാർഗിൽ എന്താ പറഞ്ഞ, ദുരന്തമുണ്ട്. ഞാൻ വയനാട് ഒരുപാട് സഞ്ചരിച്ച വയനാട്, അതിലെ ഒരുപാട് വന്യജീവികളെ ഞാൻ കണ്ടു, പടങ്ങൾ എടുത്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോഴും ഗാർഗിൽ പറഞ്ഞ എന്താ, ഉടനെ കൊണ്ട് ഇവിടെ സംഭവം നടക്കാൻ പോകുന്ന പ്രകൃതി എന്താ, ഈ മലകളെല്ലാം ഇടിച്ചു നിരത്തി വീട് വെക്കുക. ഇതെല്ലാം പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ ചോദ്യം ചെയ്യുന്നതാ. ഈ കുന്നിന്റെ അടി തുറന്നാല് ബാലൻസിങ് പോയില്ലേ, അപ്പൊ അതിങ്ങനെ പൊട്ടുക, അതാണ് ഉരുള് പൊട്ടലെന്ന് പറയും. മുകളിലെ അതിന്റെ സെൻസിറ്റി, അതിന്റെ ഗ്രാവിറ്റി, അതിന്റെ ഡെൻസിറ്റി താങ്ങാനാ ഭാഗം വരുമ്പോ അതെന്ത് ചെയ്യും, താഴെ വീഴും. ഈ താഴെ വീഴുന്ന കൂട്ടത്തിൽ അനേക ജനങ്ങൾ മരിക്കും, വീടുകൾ നശിക്കും. ഇത് അത് നമ്മൾ വരുത്തി വെക്കുന്ന, നമ്മൾ ഈ ഇതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ മൃഗങ്ങൾക്കും അതിൻ്റെതായ വഴിത്താരകളുണ്ട്, ആ വഴിത്താരകളെ നമ്മൾ തടഞ്ഞു നിർത്തി അത് ബഹളം വെക്കും, വീടുണ്ടെങ്കിൽ തല്ലിപ്പറിക്കും. സത്യത്തിൽ ഈ മൃഗങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ എന്റെ അനുഭവത്തിൽ സാധുക്കളാണ്, ഒരു മൃഗങ്ങൾ അനാവശ്യമായിട്ട് കൊല്ലത്തില്ല.
0: അപ്പം വികസനവും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ട് മനുഷ്യനും മൃഗത്തിനും തുല്യമായ ഒരു പങ്കാളിത്തമുള്ള ഒരു വികസനമായിരിക്കണം നമ്മുടെ നാടിന് ആവശ്യമെന്ന്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ വന്യജീവികളെ കൊന്നൊടുക്കാൻ പറ്റുമോ, അന്നാലെ കൊന്നൊടുക്കണോന്ന് തോന്നിയ വേറൊരു കാര്യമുണ്ട്. വനങ്ങളുടെ നിലനിൽപ്പിനെ മാനുകളുടെ ആവാസ വ്യവസ്ഥ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രകൃതി ഒടുക്കിയ ഒരു ആവാസ വ്യവസ്ഥയാണിത്. അങ്ങനെ പ്രകൃതി അതിനെ നിയന്ത്രിക്കും.
0: നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോയാലോ.
1: നമുക്കൊരു കാര്യം ചെയ്യും, ഒരു അടിപൊളി പാട്ട് വെച്ചാൽ മിന്നൽ വാടാന്നുള്ള പാട്ട്,
0: മിന്നൽ വാട നരിവേട്ടയിലെ ഈ പാട്ട് കൂടെ നമുക്ക് കേൾക്കാം.

0: ശ്രീ ആത്രേയൻ ചന്ദ്രശേഖർ നായരുമായുള്ള ഹൃദ്യമായ സംഭാഷണം ഇവിടെ പൂർണ്ണമാവുകയാണ്. മാവേലിക്കരയുടെ മണ്ണിൽ നിന്നും തുടങ്ങി രാജാരവിവർമ്മ കോളേജ്, ഋഷിവാലി സ്കൂൾ എന്നിവിടങ്ങളിലൂടെ കടന്നുപോയ താങ്കളുടെ സുദീർഘമായ അധ്യാപന ജീവിതവും ക്യാൻവാസിൽ താങ്കൾ തീർത്ത വിസ്മയകരമായ ഓയിൽ പെയിന്റിംഗുകളും പോർട്രേറ്റുകളും കാടിന്റെ വന്യത തേടിയുള്ള യാത്രകളും വന്യജീവി ചിത്രങ്ങളും തീർച്ചയായും പുതിയ തലമുറയിലെ കലാകാരന്മാർക്ക് വലിയൊരു പ്രചോദനമാണ്. താങ്കളുടെ നീണ്ട കലാസപര്യ ഇനിയും ഉജ്ജ്വലമായി തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. വിശ്രമജീവിതത്തിലും കലയെയും പ്രകൃതിയെയും നെഞ്ചോട് ചേർക്കുന്ന താങ്കൾക്ക് വരാനിരിക്കുന്ന എല്ലാ യാത്രകൾക്കും ചിത്ര പ്രദർശനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. പരിപാടിയിൽ പങ്കെടുത്തതിന് ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
1: എന്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കട്ടെ ആകാശവാണിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കേൾവിക്കാർക്കും.
2: ആർട്ട് അധ്യാപകനും സഞ്ചാരിയും ഫോട്ടോഗ്രാഫറുമായ ആത്രേയം ചന്ദ്രശേഖരൻ നായർ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നിർവഹണം MS ആശ, നിർവഹണ സഹായം അനുജ ഭാസ്കർ.

ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ആകാശദൂത് എന്ന ചിത്രത്തിനുവേണ്ടി ONV കുറുപ്പ് വരികളെഴുതി ഔസേപ്പച്ചൻ ഈണം നൽകി ചിത്രപാടിയത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം.

0: എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലവും ശരീരവേദനയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഇത് മൺസൂൺ കാലമാണല്ലോ. പൊതുവെ മഴയും തണുപ്പും കൂടിയ ഈ കാലാവസ്ഥയിൽ പ്രായമായവരെ സംബന്ധിച്ച് പലതരത്തിലുള്ള വേദനകൾ, അതായത് നടുവേദന, കാൽമുട്ട് വേദന, അതുപോലെ തന്നെ കഴുത്തു വേദന തുടങ്ങിയ പല വിധത്തിലുള്ള ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ദീർഘനാളുകളായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കാം ഇവർ. ചോദ്യം ഇതാണ്, ഈ കാലാവസ്ഥയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
1: ഈ കാലാവസ്ഥയിൽ സാധാരണഗതിയിൽ നേരത്തെ തന്നെ വാദരോഗമുള്ളവർ, അതായത് ആമവാദം അങ്ങനെയൊക്കെയുള്ള വാദം, സോറിയാട്ടിക് ആർത്രൈറ്റിസ് അങ്ങനെയൊക്കെയുള്ള വാദം ഉള്ളവർക്ക് ചിലപ്പോൾ വാദത്തിന്റെ കാഠിന്യം കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ, ഈ സമയത്ത് നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഇന്ന് മടി പിടിക്കും, ഇന്ന് അധികം നമ്മൾ ജോലി ചെയ്യുന്നില്ല, എക്സസൈസ് ചെയ്യുന്നില്ല. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ മസിലിലോട്ടും ജോയിന്റിലോട്ടും ഒക്കെ ഉള്ള ബ്ലഡ് സപ്ലൈ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോയിന്റൊക്കെ സ്റ്റിഫായിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് മാക്സിമം മൊബൈലായിട്ട് തന്നെ ഇരിക്കാൻ, അതായത് നമ്മൾ നല്ല രീതിയിലുള്ള വ്യായാമവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഡെയിലി ആക്റ്റീവായിട്ടും ലൈവായിട്ടും ഇരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ മരുന്ന് സ്കിപ്പ് ചെയ്യാൻ ഒരു തരത്തിലും പാടില്ല. അത് ഇതെല്ലാം പറഞ്ഞത് വാദമുള്ളവരെ പറ്റിയാണ്, അതായത് മരുന്ന് കഴിക്കുക, സാധാരണ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളതെല്ലാം. പക്ഷെ ഇത് കൂടാതെ തന്നെ പ്രായ അധികം ആയിട്ടുള്ളവർക്കും ഇതുപോലെയുള്ള വാദപ്രശ്നങ്ങൾ, അതായത് ജോയിന്റ് പെയിൻ, ബാക്ക് പെയിൻ ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചർ കുറയുമ്പോൾ, വെളിയിലുള്ള ടെമ്പറേച്ചർ കുറയുമ്പോൾ നമ്മുടെ ബോഡി അകത്ത് ഒരു ഹീറ്റ് കൺസേർവ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് വെസലെല്ലാം, അതായത് രക്തക്കുഴലുകളെല്ലാം മസിലിന് വേണ്ടി, മസിലിന് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ബോഡിയിൽ ഈ ചൂടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതെല്ലാം ഒന്ന് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. ബോഡിയിലുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, പുറത്ത് തണുപ്പായതിനാൽ അപ്പോൾ ഒന്ന് ചുരുക്കുമ്പോൾ മസിലിലുള്ള സപ്ലൈ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ വേദനകളും ഈ പറഞ്ഞ സ്റ്റിഫ്നെസ്സും എല്ലാം അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, അതുകൂടാതെ തന്നെ നമ്മുടെ ഒരു മൂഡും ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ന് മടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ആക്ടിവിറ്റി നിന്നു പോകാനും അല്ലെങ്കിൽ കുറയ്ക്കാനും സാധ്യതയുണ്ട്. അപ്പം മാക്സിമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ചെയ്യുക. പിന്നെ കാൽഷ്യമിന്റെ ലെവല് എപ്പോഴും, കാൽഷ്യം ഒക്കെ എപ്പോഴും കുറയാൻ സാധ്യതയുള്ളൊരു ഗ്രൂപ്പാണ് ഈ വാർദ്ധക്യം. അപ്പൊ അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കൂടാതെ തന്നെ നമുക്ക് ഈ മഴവെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമുക്ക് വീഴാൻ സാധ്യതയുണ്ട്. ഇപ്പൊ വീഴുന്നത് കാരണം ഈ ബോണിന്റെ പെട്ടെന്ന് അത് ഫ്രാക്ചർ ആവാനും സാധ്യതയുണ്ട്, പൊട്ടാനും സാധ്യതയുണ്ട്. കാരണം പ്രായ അധികമായവർക്ക് ഓസ്റ്റിയോപോറോസിസ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാകാം. അതെന്ന് പറയുന്നത് ബോണിന്റെ സ്ട്രെങ്ത് കുറയുന്നൊരു മെഡിക്കൽ കണ്ടീഷനാണ് ഓസ്റ്റിയോപോറോസിസ്. അപ്പോൾ ചെറിയൊരു വീഴ്ച കൊണ്ട് തന്നെ ബോണെല്ലാം പൊട്ടാനുള്ളൊരു സാധ്യതയുള്ളൊരു കണ്ടീഷനാണ്. അപ്പം നല്ല വിധത്തിൽ നമ്മൾ കാൽഷ്യവും വിറ്റമിൻ ഡിയും ഒക്കെ എടുത്തില്ല എങ്കിൽ പൊട്ടലുകളെല്ലാം ഉണ്ടാവും. ചെറിയൊരു വീഴ്ച തന്നെ പൊട്ടലുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് നടക്കുന്നതിലും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കിപ്പോൾ വെളിയിൽ നോക്കുമ്പോൾ നമുക്ക് സൂര്യരശ്മികളെല്ലാം കുറയുന്ന ഒരു അവസ്ഥയാണ് ഈ കാലാവസ്ഥ. അപ്പോൾ സൂര്യരശ്മികളിൽ കൊണ്ടാണ് നമ്മുടെ ബോഡിയിലെ വിറ്റമിൻ ഡിയിലെ പലതരത്തിലുള്ള വിറ്റമിൻ ഉണ്ട്. അതിനകത്ത് വിറ്റമിൻ ഡി ഉണ്ടാകുന്നത് സൂര്യരശ്മികൾ കാരണമാണ് നമ്മുടെ ബോഡിയിൽ അത് ഉണ്ടാകുന്നത്. അപ്പൊ വിറ്റമിൻ ഡി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ബോണിനെ, അസ്ഥികൾക്കുള്ള സ്ട്രെങ്ത് കൂട്ടുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഈ ഒരു കാലാവസ്ഥയിൽ വിറ്റമിൻ ഡി കുറയുകയും അത് കാരണം ബോൺസിനുള്ള ഒരു സ്ട്രെങ്ത് കുറയുകയും ഫ്രാക്ചർ ആവാനുള്ള സാധ്യതയും ബോൺസ് പെട്ടെന്ന് വീക്ക് ആവാനുള്ള ഒരു ഇതുമുണ്ട്, ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ നല്ല രീതിയിലുള്ള ഫുഡും ഹൈഡ്രേഷനും, പിന്നെ അതുകൂടാതെ തന്നെ ചെറിയ രീതിയിലുള്ള എക്സസൈസസ്, പിന്നെ നേരത്തെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതും കഴിക്കുക, കൂടാതെ തന്നെ ഈ വിറ്റമിൻ ഡിയുടെ അളവ് നോക്കിയിട്ട് അത് കുറവാണെങ്കിൽ അതിന്റെ രീതിയിലുള്ള മരുന്ന് ഡോക്ടറിനെ കണ്ട് വാങ്ങിച്ച് കഴിക്കേണ്ടതായിട്ടുണ്ട്.
0: മാഡം, അതുപോലെ തന്നെ ഈ പ്രായമായവരെ സംബന്ധിച്ച് അസ്ഥി തേയ്മാനം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഇപ്പോൾ ചെറുപ്പക്കാരിലും കണ്ടുവരുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എന്താണ് ഇതിന് ഒരു പ്രതിവിധി നിർദ്ദേശിക്കുവാനുള്ളത്?
1: ബോണിന്റെ ഒരു സ്ട്രെങ്ത് കുറയുന്ന ഒരു കണ്ടീഷനാണ് ഈ പറഞ്ഞ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ കുറച്ച് വാർദ്ധക്യത്തിൽ വരുന്ന വേറൊരു മെഡിക്കൽ കണ്ടീഷനാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അതൊരു തരത്തിലുള്ള ഡീജനറേറ്റീവ്, അതായത് തേയ്മാനം കൊണ്ട് നമ്മുടെ ബോണിന്റെ ഇടയിലുള്ള തരുണാസ്ഥയുടെ തേയ്മാനം കാരണം ഉണ്ടാവുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോണിലുള്ള സ്ട്രെങ്ത് കുറഞ്ഞ് അത് ബോൺ വീക്കാവുന്നൊരവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണഗതിയിൽ ഇതെല്ലാം കുറച്ച് പ്രായം അധികമായിട്ടുള്ള സ്ത്രീകളിൽ 65 വയസ്സും ഇപ്പോൾ ആർത്തവം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഓസ്റ്റിയോപോറോസിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് 70 വയസ്സിൽ കൂടുതലായി കഴിഞ്ഞാൽ ഓസ്റ്റിയോപോറോസിസ്, അതായത് ഒരു അസുഖവും ഇല്ലാത്തവർക്ക് 70-ൽ കൂടുതൽ വയസ്സ് വന്നാൽ ഓസ്റ്റിയോപോറോസിസ് വരാനും സ്ത്രീകൾക്കാണെങ്കിൽ അത് 65 വയസ്സിനും മേള് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മൾ ഈ പ്രായം 70-ഉം 65-ഉം കഴിഞ്ഞാൽ ഡെക്സാ സ്കാൻ ഉപയോഗിച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഓസ്റ്റിയോപോറോസിസ് ബോണിന്റെ സ്ട്രെങ്ത് കുറവാണോ എന്നൊക്കെ നോക്കിയിട്ട് ഒരു ഡോക്ടറിനെ കാണിക്കും, അതിനനുസരിച്ചുള്ള മരുന്നുകൾ എടുക്കേണ്ടതുമാണ്. ഇതേ അവസ്ഥ ഓസ്റ്റിയോപോറോസിസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അപ്പോൾ നമ്മുടെ ഒരു വർക്ക് പാറ്റേൺ വെച്ചിട്ട് ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർക്കും വരാൻ മധ്യവയസ്കർക്കും വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരേ രീതിയിലുള്ള ഇരിപ്പ് അപ്പൊ അതൊക്കെ തന്നെ അമിതവണ്ണം കൂട്ടാൻ സാധ്യതയുണ്ട്. അമിതവണ്ണം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കാൽമുട്ടുകളെ അത് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാം, അത് കാരണം തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഈ തേയ്മാനം ഈ അമിതവണ്ണം കാരണം യൂറിക് ആസിഡിന്റെ ലെവല് അതെല്ലാം കൂടാൻ സാധ്യതയുണ്ട്. യൂറിക് ആസിഡ് കാരണം വരുന്ന വാദമാണ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ ഇതുകൂടാതെ തന്നെ നമ്മുടെ ഒരു ഇപ്പൊരു കമ്മ്യൂണിറ്റിയിൽ ഡ്രഗ്സ് ആണെങ്കിൽ ഇരിക്കട്ടെ, മദ്യപാനം, സ്മോക്കിംഗ് ഇതെല്ലാം തന്നെ ഓസ്റ്റിയോപോറോസിസിനൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒഴിവാക്കി നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്താൽ ഒരു പരിധി വരെ നമുക്കിതെല്ലാം ഒന്ന് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഈ മൺസൂൺ സമയത്ത് ഈ കാലാവസ്ഥയിൽ തണുപ്പ് മഴയും ഉള്ള ഒരവസ്ഥയിൽ ഇതിൻ്റെതായിട്ടുള്ള സിംറ്റംസ് കൂടാൻ സാധ്യതയുണ്ട്. കാരണം മസിലിന്റെ സ്റ്റിഫ്നെസ്സും ഒക്കെ കൂടാൻ സാധ്യതയുള്ളൊരു അവസ്ഥയാണ്. അപ്പം മൺസൂൺ കൊണ്ടാണ് ഓസ്റ്റിയോപോറോസിസ് വരുന്നതെന്നോ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുന്നതെന്നോ പറയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ സിംറ്റംസ് ചിലപ്പോൾ കൂടുതൽ കാണിക്കാവുന്ന ഒരു അവസ്ഥയാണ് ഈ പറയുന്ന കാലാവസ്ഥയാണ് ഇപ്പം ഉള്ളത്.
0: മാഡം, ഈ വാദ സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് ഈ കാലാവസ്ഥ പൊതുവെ കുറച്ച് പ്രയാസകരമാണ്. വാദ സംബന്ധമായ രോഗങ്ങളുള്ളവർ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
1: റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വാദമാണ്, ആമവാദമാണ്, ആമവാദം എന്നാണ് മലയാളത്തിൽ അതിനെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ തണുപ്പ് കാലം ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുന്ന സമയത്തെല്ലാം സിംറ്റംസ് കൂടുതലും ജോയിന്റ് സ്റ്റിഫ്നെസ്സും ഒക്കെ വളരെയധികം നമ്മുടെ ആൾക്കാർ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ടും ഇതുപോലെ സ്റ്റിഫ്നെസ് ഒക്കെ അനുഭവപ്പെടാവുന്നതാണ്. പിന്നെ ഉള്ളത് ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ, അതായത് ഈ തണുപ്പ് കാലത്ത് നിറയെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാം, വൈറൽ ഇൻഫെക്ഷൻസും ഒക്കെ വരാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ വാദരോഗങ്ങൾ വരുന്നതിനെക്കാട്ടിൽ അതിൻ്റെ സിവിയറിറ്റി കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിൽ ഇപ്പോൾ SLE എന്ന് പറയുന്ന ലൂപ്പസ് എന്ന് പറയുന്ന വാദരോഗമുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ SLE പെട്ടെന്ന് ഫ്ലെയർ ആവാം, ഇടയ്ക്കിടയ്ക്ക് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൂടുതലും സമ്മർ ചൂട് കാലാവസ്ഥയിലാണ് ഫ്ലെയർ അപ്പ് ആവുന്നതും. പക്ഷെ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ SLEയുടെ സിവിയറിറ്റി, കാരണം ഒന്നാമത് അവർ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന ഇമ്മ്യൂണോ സപ്രസൻസ് ഒക്കെയാണ് അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്നാല് അത് കഴിച്ചാൽ മാത്രമേ അവരുടെ അസുഖത്തിന്റെ ഒരു കാഠിന്യം കുറയ്ക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അസുഖം കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്, അങ്ങനത്തെ ഇൻഫ്ലുവൻസ ഫ്ലൂ വാക്സിനുള്ള കുത്തിവയ്പ്, അല്ലെങ്കിൽ ന്യൂമോകോക്കൽ വാക്സിൻ, ഇൻഫെക്ഷൻസ് വരാതിരിക്കാനുള്ള വാക്സിൻസ് ഒക്കെ എടുക്കുന്നത് അനിവാര്യമായിരിക്കും. സിസ്റ്റമിക് സ്ക്ലിറോസിസ് എന്ന് പറയുന്ന വേറൊരു വാദരോഗമുണ്ട്. അപ്പൊ അത് സ്കിന്നെല്ലാം ടൈറ്റ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് റേനോട്സ്, അവർക്ക് കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് റേനോട്സ് എന്ന് പറയുന്നത്. അതായത് തണുപ്പടിക്കുമ്പോൾ വിരലുകളുടെ തുമ്പുകൾ ബ്ലൂ കളറായിട്ട്, അതായത് നീല കളറായിട്ട് മാറുകയും അപ്പൊ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ നിലയ്ക്കുകയും കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാതിരുന്നാൽ ബ്ലഡ് സപ്ലൈ നിലയ്ക്കുകയും അൾസറും അതുകൊണ്ട് തന്നെ ആ വിരലിന്റെ തുമ്പൊക്കെ നശിക്കുകയും ചില അവസരങ്ങളിൽ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാതെ വിരലുകൾ തന്നെ ഫുള്ളോടെ നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് റേനോട്സ്.

0: എന്ന് പറയുന്നത്. അപ്പൊ അത് കൂടുതലായും സിസ്റ്റമിക് സ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസുഖം ഉള്ളവർക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ റെയ്നോട്സ് എന്ന് പറയുന്ന ഈ പ്രക്രിയ, അപ്പോൾ ഇത് ഈ തണുപ്പ് സമയത്താണ് അവർക്ക് കൂടുതലായിട്ട് ഈ നീലക്കളറായിട്ട് മാറുന്നത്. അത് വളരെയധികം വേദനാജനകമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ തണുപ്പ് സമയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കോട്ടൺ ഗ്ലൗസ്, തെർമൽ ഗ്ലൗസ് യൂസ് ചെയ്യുക. ഒരു രീതിയിലും തണുപ്പ് അടിക്കാതിരിക്കാൻ നോക്കുക. ഗ്ലൗസ് എപ്പോഴും യൂസ് ചെയ്യുക. വീട്ടിലാണെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു ചൂടായിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ഇരിക്കുക. ഹീറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അത് ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്.
1: മാഡം, ഈ മഴക്കാലം പൊതുവെ പകർച്ചവ്യാധികളുടെ ഒരു കാലഘട്ടം കൂടിയാണല്ലോ. പ്രധാനമായും ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയ രോഗങ്ങൾ വരുന്നവരിൽ വാതരോഗത്തിന് സമാനമായ പ്രശ്നങ്ങൾ ദീർഘനാളുകളായി അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്?
0: ഈ ഒരു സമയത്ത് ഡെങ്കും ചിക്കൻ ഗുനിയും ഇതൊക്കെ തന്നെ കൊതുക് മൂലമാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്. അപ്പോൾ ഈ അസുഖങ്ങളൊക്കെ തന്നെ ജോയിന്റിനെയും മസിലിനെയൊക്കെ ബാധിക്കാവുന്ന ഒരു രണ്ട് അസുഖങ്ങളാണ് ഈ വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. ഡെങ്കു ആയാലും ചിക്കൻ ഗുനി ആയാലും. അപ്പോൾ ഡെങ്കുവിൽ പ്ലേറ്റ്ലെറ്റ് കുറയുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യം. അതിൻ്റെ കൂടെ തന്നെ ഈ ജോയിന്റിനും മസിലും ഒക്കെ നല്ലതായിട്ട് വേദനകളും ഒക്കെ അനുഭവിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള ഹൈഡ്രേഷൻ വേണ്ടതാണ്. അപ്പോൾ ഈ കൊതു വളരാതിരിക്കാൻ, മുട്ടയിട്ട് പെരുകാതിരിക്കാനുള്ള മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കണം. മഴ വെള്ളം അവിടെ എവിടെ കെട്ടി നിന്ന് അതിൽ ഈ മോസ്കിറ്റോ ബ്രീഡ് ചെയ്യും. അത് കാരണം ഈ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചിക്കൻ ഗുനി ആണെങ്കിൽ തന്നെ 60% സാധാരണ ഒരു 20%, 10-20% അത് ക്രോണിക് ആർത്രൈറ്റിസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലവർക്ക് ഓൾറെഡി നമുക്ക് വാദത്തിന്റെ ഒരു ടെൻഡൻസി ഉള്ള ആളാണെങ്കിൽ ഈ അസുഖം കൂടെ ഈ ഇൻഫെക്ഷനും കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലോങ് ടേമിൽ വാദരോഗമായിട്ട് മാറാം. 60% ആൾക്കാർക്കും അതൊരു 3 മാസത്തിനുള്ളിൽ പോകേണ്ടതാണ്. അപ്പോൾ അതൊരു 20% ആൾക്കാർക്ക് അത് ചിലപ്പോൾ അതൊരു വാദരോഗമായിട്ട്, ദീർഘകാലം ട്രീറ്റ് ചെയ്യേണ്ട മരുന്ന് കഴിക്കേണ്ടതായിട്ടുള്ള വാദരോഗമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൊതുകുകൾ മാക്സിമം നമുക്ക് പെറ്റുപെരുകാതിരിക്കാനുള്ള മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കേണ്ടതാണ് ഈ ഒരു കാലഘട്ടത്തിൽ.
1: മാഡം, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പലതരത്തിലുള്ള വേദനകൾ എന്നതിനെ കുറിച്ചാണ്. ഈ വേദനകൾ പല രീതിയിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നു എന്നേ ഉള്ളൂ. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ വേദന സംഹാരികൾ കഴിക്കാമോ എന്നുള്ളത്. വേദന സംഹാരികൾ കഴിക്കുന്നതിനെ കുറിച്ച് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്?
0: പറഞ്ഞത് ശരിയാണ്. ചില പെയിൻ കില്ലേഴ്സ്, വേദന കുറയ്ക്കുന്ന മരുന്നുകൾ ഇതുപോലെ കിഡ്നിയെ ബാധിക്കാം, ലിവറിനെ ബാധിക്കാനൊക്കെ സാധ്യതയുള്ളതാണ്. പക്ഷെ അതൊക്കെ ഒരു അളവിന് കുറവാണെങ്കിൽ നമുക്ക് കഴിക്കാവുന്നത് തന്നെയാണ്. അപ്പൊ അതൊരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം കറക്റ്റ് സമയത്തേക്ക്, ഒരു കറക്റ്റ് കാലയളവിലേക്ക് കഴിക്കാവുന്നതാണ്. അപ്പൊ അതിൽ കൂടുതലാവുമ്പോഴാണ്, ഇപ്പൊ ക്രോണിക്കലി ഒക്കെ എടുക്കുന്നവർക്കാണ് ഈ പറഞ്ഞ ബാക്കി ആന്തരിക അവയവങ്ങളെയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ളത്. ഏത് മരുന്ന് കഴിച്ചാലും അതൊരു ഡോക്ടറിനെ സമീപിച്ചിട്ടായിരിക്കണം എന്നുള്ളത് ഉറപ്പ് വരുന്നത്. അതും അത് കറക്റ്റായിട്ടുള്ള സമയത്തേക്ക്, ആ കാലയളവ് അത് കറക്റ്റായിട്ട് പാലിക്കേണ്ടതാണ്.
1: മഴക്കാലവും ശാരീരിക വേദനകളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി.

ഹൈദരാബാദ് സഹോദരന്മാർ പാടിയ മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം ജയ ജയ പത്മനാഭാനുജേശ എന്നാരംഭിക്കുന്നു രാഗം മണിരംഗ് ആദിതാളം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
3: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
2: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ.
4: നോക്ക്, ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമല്ല, എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കും. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ആകാശത്തിലെ പറവകൾ. ഈ ചിത്രത്തിനുവേണ്ടി എസ് രമേശൻ നായർ വരികളെഴുതി എസ് ബാലകൃഷ്ണൻ ഈണം നൽകി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം.

ആനച്ചന്തം എന്ന ചിത്രത്തിനു വേണ്ടി നാസ്നിനും രാകേഷ് ബ്രഹ്മാനന്ദനും പാടിയ ഗാനം കേൾക്കാം. ഗാനത്തിന്റെ വരികൾ എഴുതിയത് കനീഷ് പൂണൂർ, സംഗീതം നൽകിയത് ജെയ്സൺ ജി നായർ.

ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് രാഹുൽ രാജിന്റെ സംഗീതം. ഡോ കെ ഓമനക്കുട്ടിയും എം ജി ശ്രീകുമാറും പാടിയ ഗാനം ചിത്രം ആറാട്ട്.

ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഷേൺ റഹ്മാൻ സംഗീതം നൽകി. ഹരിചരണും ശ്രേയാ ഘോഷാലും പാടിയ ഗാനമാണിനി ചിത്രം മൈ സ്റ്റോറി.

0: 7:35 മായാമുദ്രകളിൽ
1: അബ്ദുൽ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ. രചന ജേക്കബ് എബ്രഹാം. മായാമുദ്രകൾ.
2: ഇനി കേൾക്കാം വിസ്മയത്തുമ്പത്ത്. ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾ ഔസേപ്പച്ചന്റെ സംഗീതം.

0: ആശുപത്രിയിൽ പണം കെട്ടിവയ്ക്കുന്നതിന്റെ ടെൻഷൻ ഇനി വേണ്ട. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വഴി നിങ്ങൾക്ക് അനുവദിക്കുന്നത് ക്യാഷ്ലെസ് ചികിത്സയാണ്. നിങ്ങളുടെ ആയുഷ്മാൻ കാർഡ് ഉപയോഗിച്ച് പണമില്ലാതെ തന്നെ ചികിത്സ നേടാം. രാജ്യമെമ്പാടുമുള്ള സർക്കാർ തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിൽ ഈ സൌകര്യം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും കാർഡ് എടുക്കുന്നതിനും അടുത്തുള്ള കോമൺ സർവീസ് സെന്ററിനെ സമീപിക്കുക. ആരോഗ്യമാണ് വലുത്, സുരക്ഷിതരാകുക.
1: ചലച്ചിത്രഗാനങ്ങളിൽ ഇനി ചട്ടക്കാരി എന്ന ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ.

ഒരു ഗാനം കൂടി കേൾക്കാം. അഫ്സൽ യൂസഫിന്റെ സംഗീതത്തിൽ ശ്രേയ ഘോഷാൽ, ക്വിൻസി എന്നിവർ പാടിയത്. ചിത്രം തീരം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഹരിനാരായണൻ.

ആകാശവാണി. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. അർച്ചന പരമേശ്വരൻ പാടിയത്. സംഗീതം സത്യൻ പരമേശ്വരൻ. ആദ്യം പൂജാമലരുകൾ ഇറുത്തു എന്ന് തുടങ്ങുന്നു. രചന പള്ളിക്കൽ ദേവരാജൻ.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിക്കും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി പ്ലസ് വൺ സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സെൻസസിന്റെ ഭാഗമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ഏഷ്യൻ കരുത്തരായ ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിക്കും. വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് വിഭാഗം എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനം തുടരുന്നു. പ്രധാനമന്ത്രിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ചു. ബഹുമതി ലഭിച്ചതിൽ സീഷെൽസിലെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുകയാണെന്നും ഈ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് എ സി മൊയ്തീനാണ് നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നും പദ്ധതി തുടരുന്നതിലുള്ള വിയോജിപ്പ് സർക്കാർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു തയ്യാറെടുപ്പും കൂടാതെ നടപ്പാക്കിയ പദ്ധതിയാണിതെന്നും പദ്ധതി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടി നൽകി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം സഭാ നടപടികളിൽ സഹകരിച്ചു. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി പ്ലസ് വൺ സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ്

0: ജില്ലകളിൽ പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തതയുണ്ടെന്നും അധിക ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിഗണനയിലാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
1: മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ സീറ്റുകളുടെ അപര്യാപ്തത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രസ്തുത ജില്ലകളിൽ ഈ അധ്യയന വർഷം തന്നെ ആവശ്യത്തിന് അധിക ബാച്ചുകൾ അനുവദിക്കുന്ന വിഷയം സർക്കാരിന്റെ പരിഗണനയിലാണ്. മുഖ്യ അലോട്ട്മെന്റിന് ശേഷവും സേ പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അപേക്ഷ സ്വീകരിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ നടത്തിയാണ് ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിലേക്ക് പ്രവേശന നടപടികൾ പൂർത്തീകരിക്കുന്നത്. തുടർന്നും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന പക്ഷം സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നതിനുള്ള ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട്.
0: ഭൂനിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുമെന്നും ഇതിനായി കമ്മീഷനെ നിയോഗിക്കുമെന്നും റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഭൂമി തരംമാറ്റത്തിനുള്ള 25,000-ത്തോളം അപേക്ഷകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ജില്ലാതലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കും. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 839 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 165 പൊതുമരാമത്ത് കരാർ പ്രവൃത്തികളിൽ 40 എണ്ണം മന്ദഗതിയിലാണെന്ന് മന്ത്രി പി കെ ബഷീർ. പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയെന്നും ഗുണനിലവാരം സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ തദ്ദേശീയരായ ആളുകൾക്ക് തൊഴിലവസരം ലഭിക്കുന്നില്ലെന്ന പരാതിയും അന്വേഷിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സെൻസസ് 2077 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ നൽകേണ്ടത്. ജൂലൈ 1 മുതൽ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം നടത്തും. രാജ്യത്തിന്റെ മികച്ച ഭാവിക്കായി എല്ലാവരും സെൻസസ് പ്രക്രിയയുടെ ഭാഗമാകണമെന്ന് നടൻ മമ്മൂട്ടി അഭ്യർത്ഥിച്ചു.
2: ജൂലൈ 1 മുതൽ 30 വരെ സെൻസസ് ഓഫീസർമാർ നിങ്ങളുടെ വീട്ടിൽ അവർ ചോദിക്കുന്ന വിവരങ്ങൾ ഇന്നേക്ക് വേണ്ടിയും നാളേക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ഉള്ളതാണ്. മികച്ച റോഡുകൾക്കും വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സേവനങ്ങൾക്കും വികസന പദ്ധതികൾക്കും അടിത്തറയാകുന്ന വിവരങ്ങളാണ്. നിങ്ങളുടെ വീടുകളിലെത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥന്മാരെ സ്നേഹത്തോടെ സ്വീകരിക്കുക. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി വരുന്നത്. നാടിന്റെ ഭാവിക്ക് വേണ്ടി എല്ലാവരും ഈ ജനസംഖ്യ സെൻസസിന്റെ ഭാഗമാകും.
0: മത്സ്യത്തൊഴിലാളികൾക്കുള്ള സൌജന്യ റേഷൻ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പി എ മുഹമ്മദ് റിയാസ് എംഎൽഎ ഫിഷറീസ് മന്ത്രിക്ക് നിവേദനം നൽകി. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സൌജന്യ റേഷനും പഞ്ഞമാസ ധനസഹായവും അടിയന്തരമായി അനുവദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ദേശീയ പൾസ് പോളിയോ ദിനമായ ഇന്നലെ രാജ്യത്തുടനീളം പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംഘടിപ്പിച്ചു. ബൂത്തുകളിൽ ഇന്നലെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് ഇന്നും നാളെയുമായി ആരോഗ്യ പ്രവർത്തകരും വളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. തിരുവനന്തപുരം നഗരസഭയിൽ ഭരണസ്തംഭനമെന്നാരോപിച്ച് യുഡിഎഫ് പ്രതിഷേധ മാർച്ച് നടത്തി. എൻ ശക്തൻ എംഎൽഎ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കെപിസിസി ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ കെ എസ് ശബരിനാഥൻ, കോൺഗ്രസ് നേതാവ് വി എസ് ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോ നേടിയ ഗോളാണ് കാനഡയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശുന്നതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം പാലക്കാട് ജില്ലയിലെ മഴ കുറവ് കള്ള് ഉൽപാദനത്തെ ബാധിച്ചതായി ചെത്തുതൊഴിലാളികൾ. സംസ്ഥാനത്തെ പ്രധാന കള്ള് ഉൽപാദന മേഖലയായ ചിറ്റൂരിലാണ് കള്ള് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: ദിവസേന 45 ലിറ്റർ വരെ കള്ള് അളന്നെടുത്ത് നിലവിൽ അതിന്റെ പകുതി പോലും ലഭിക്കാത്ത സ്ഥിതിയാണെന്നാണ് തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജില്ലയിൽ മഴ കുറഞ്ഞതോടെ ജലസേചനവും മഴക്കാല പരിചരണവും പ്രതിസന്ധി.

0: ായതാണ് കാരണമെന്നാണ് ചെത്തു തൊഴിലാളികൾ പറയുന്നത്. കള്ള് ഉൽപ്പാദിപ്പിക്കുന്ന തെങ്ങിൻ തോപ്പുകളുള്ള ചിറ്റൂർ മേഖലയിൽ 80% മഴക്കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്.
1: മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന ചർച്ച മൂന്നാറിൽ നടന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. വള്ളംകളി പ്രേമികൾ കാത്തിരുന്ന ചമ്പക്കുളം മൂലം ജലോത്സവം ഇന്ന്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ആദ്യത്തെ മത്സര വള്ളംകളിയാണ് ആലപ്പുഴയിലെ പമ്പയാറ്റിൽ നടക്കുന്ന ചമ്പക്കുളം മൂലം ജലോത്സവം. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പമ്പയാറിന്റെ ഇരുകരകളിലും 10,000 വള്ളംകളി കാണാൻ തടിച്ചുകൂടിയിട്ടുള്ളത്. ചെറുവള്ളങ്ങളിലും ശിക്കാരി വള്ളങ്ങളിലും മോട്ടോർ ബോട്ടുകളിലും ഹൌസ് ബോട്ടുകളിലുമൊക്കെ വള്ളംകളി പ്രേമികൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. 7 ജലരാജാക്കന്മാർ ഉൾപ്പെടെ 14 കളിവള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ മേളയിൽ മാറ്റുരയ്ക്കാൻ എത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2 കളക്ടർ പതാക ഉയർത്തുന്നതോടെ മത്സര വള്ളംകളി ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനം മന്ത്രി PC വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. റജി ചെറിയാൻ MLA അധ്യക്ഷത വഹിക്കും.
1: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 48 പോയിന്റ് ഉയർന്ന് 77,123, നിഫ്റ്റി 19 പോയിന്റ് നേട്ടത്തിൽ 24,075 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 കുറഞ്ഞ് 104,880 ഗ്രാമിന് 13,110 ഇന്നത്തെ വില. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽ മലയിൽ ഇന്നു മുതൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കും. കാലാവസ്ഥയ്ക്കനുസരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അറിയിപ്പിൽ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിക്കും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി 1 സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. സെൻസസിന്റെ ഭാഗമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ഏഷ്യൻ കരുത്തരായ ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: തേയ്മാനം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വെള്ളനാട് ഗവൺമെന്റ് ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനായ ജെയിൻ രാജ് എസ് ആർ സംസാരിക്കുന്നു.
1: മുട്ടുവേദനയുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം. മുട്ടുകളിലെ തേയ്മാനം, നീർവീക്കം എന്നിവയൊക്കെയാണ് വേദനയുടെ കാരണങ്ങൾ. കൈകൾ, ഇടുപ്പ്, നട്ടെല്ല് എന്നിവിടങ്ങളിലൊക്കെ ഈ പ്രശ്നം വരാമെങ്കിലും തേയ്മാനം കൂടുതലായും ഉണ്ടാവുക കാൽമുട്ടുകളിലാണ്. ശരീരഭാരം ഏറ്റവും കൂടുതൽ വഹിക്കേണ്ടി വരുന്നത് മുട്ടുകൾക്കാണ് എന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. സാവകാശം പുരോഗമിക്കുന്ന രോഗമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. കാലക്രമേണ തേയ്മാനവും നീർക്കെട്ടും വന്ന് നടക്കുന്നതിനും മടക്കുന്നതിനും പ്രയാസപ്പെടും. മുട്ടു തേയ്മാനത്തെ പൊതുവെ പ്രായം ചെന്നവരുടെ രോഗമായാണ് കണക്കാക്കാറുള്ളത്. എങ്കിലും ഇപ്പോൾ മധ്യവയസ്സിൽ തന്നെ ഈ അവസ്ഥ കണ്ടുവരുന്നുണ്ട്. ജീവിതശൈലിയിൽ വന്ന തെറ്റായ രീതികൾ തന്നെയാണ് ഇതിന് കാരണം. എല്ലിന്റെ കരുത്തു കൂട്ടാനും അതുവഴി തേയ്മാനം തടയാനുമുള്ള കാര്യങ്ങൾ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങണം. ആരോഗ്യകരമായ ഭക്ഷണം ശീലിക്കണം. ഇതെല്ലാം ഭാവിയിൽ എല്ലിനെ സംരക്ഷിച്ചു നിർത്താൻ സഹായിക്കും. ചെറുപ്പത്തിൽ നടത്തുന്ന ഈ ആരോഗ്യ നിക്ഷേപമാണ് പിന്നീടുള്ള ജീവിതത്തിന് കരുത്ത് പകരുക എന്ന് ഓർക്കണം. ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ തുടക്കത്തിൽ കാൽമുട്ടിലെ തരുണാസ്ഥിയിൽ ചെറിയ പൊട്ടലും വിള്ളലുമൊക്കെയാണ് ആദ്യം പ്രത്യക്ഷപ്പെടുക. ക്ഷതങ്ങൾ കാരണം തരുണാസ്ഥിയുടെ പുറത്ത് അസ്ഥികൾ തെളിഞ്ഞു കാണാൻ തുടങ്ങും. അപ്പോൾ തരുണാസ്ഥിയിലെ സൈനോവിയൽ ദ്രാവകവുമായി എല്ലുകൾ സമ്പർക്കത്തിലാവും. ഇതിന്റെ അനന്തരഫലമായി സന്ധിയിൽ നീർക്കെട്ട് രൂപപ്പെടും. വേദനയും അനുഭവപ്പെടും. അതും ഇതിൽ കണ്ടു തുടങ്ങും. സന്ധി ദ്രവവും മറ്റ് ഘടകങ്ങളും ചേർന്ന് സന്ധിയിൽ പശിമ നൽകുന്നു.

ഭ്രൂണാസ്ഥിയിൽ ക്ഷതങ്ങൾ സംഭവിച്ചാൽ ശരീരത്തിന് സ്വയം അത് പരിഹരിക്കാൻ സാധിക്കില്ല. വളരെ പതുക്കെ മാത്രം വളരുന്ന കോശങ്ങളാണ് തരുണാസ്ഥിയിലേത്. മാത്രമല്ല, ഇവിടെ രക്തയോട്ടം കുറവുള്ള ഭാഗവുമാണ്. അതുകൊണ്ട് തരുണാസ്ഥിയിൽ പൊട്ടലുണ്ടായ ഭാഗത്തിലേക്ക് സാധാരണ അസ്ഥികൾ വളരുന്ന അവസ്ഥ വരും. ഇതാണ് ഓസ്റ്റിയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ കാരണങ്ങൾ: പ്രായം, കാൽമുട്ടിൽ നിൽക്കുന്ന പരിക്കുകൾ, കാലിലെ ഘടനാപരമായ പ്രശ്നങ്ങൾ, അണുബാധ, പാരമ്പര്യം, മുട്ടിന് അമിതഭാരം ഏൽക്കേണ്ടി വരുന്നത്, വ്യായാമക്കുറവ്, അമിതവണ്ണം തുടങ്ങിയവ പ്രധാന കാരണങ്ങളാണ്. ഇനി എന്തെല്ലാമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങൾ? മുട്ടുമടക്കിയിരുന്ന ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ മുട്ടിന് പിടുത്തവും വേദനയും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുട്ടിന് പിടുത്തം അനുഭവപ്പെടുക. ജോലി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും മുട്ടിന് വേദന. എന്നാൽ കുറച്ചു നേരം വിശ്രമിക്കുമ്പോൾ ആശ്വാസം തോന്നുകയും ചെയ്യുക. മുട്ടിൽ നീർക്കെട്ട്, നടക്കുമ്പോൾ മുട്ടിനുള്ളിൽ നിന്ന് ശബ്ദം, കാലിന് ബലക്കുറവ്. ഇനി തേയ്മാനം വന്നവർ നടക്കാമോ? വ്യായാമമില്ലാതിരുന്നാൽ കാലിലെ പേശികൾ ശോഷിക്കും, ബലക്കുറവ് വരും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അനുയോജ്യമായ ലഘു വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കാം. അടുത്തതായി ചികിത്സയിലേക്ക്. രോഗിയുടെ പ്രായം, രോഗ തീവ്രത തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിച്ചാണ് ചികിത്സ നിർണയിക്കുന്നത്. ഇതോടൊപ്പം ജീവിത ശൈലിയിലെ ആരോഗ്യപരമായ മാറ്റങ്ങൾ, ഭക്ഷണ രീതികൾ തുടങ്ങിയ കാര്യങ്ങളിലും ശ്രദ്ധ വേണം. അമിതവണ്ണം കുറയ്ക്കുക. അമിതഭാരം കാരണം കാൽമുട്ടിലെ തരുണാസ്ഥിക്ക് സാവകാശം ക്ഷതം വരാനും കാലക്രമത്തിൽ സങ്കീർണമാകാനും സാധ്യതയുണ്ട്. തേയ്മാനം നിയന്ത്രിച്ചു നിർത്താൻ വ്യായാമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വ്യായാമം ചെയ്ത് ഊർജ്ജസ്വലമായ ജീവിതം നയിക്കുമ്പോൾ എല്ലുകളുടെ കരുത്തും കൂടുന്നുണ്ട്. തരുണാസ്ഥികളിലെ കോശങ്ങൾ ഹയലൂറോണിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തരുണാസ്ഥിക്കുള്ള പോഷണമാണിത്. ഹയലൂറോണിക് ആസിഡ് കുറയുന്നത് സന്ധികളിൽ പശിമ കുറയാനും തേയ്മാനം കൂടാനും സാധ്യത കൂട്ടും. നന്നായി വ്യായാമം ചെയ്യുന്ന വ്യക്തിയിൽ ഹയലൂറോണിക് ആസിഡ് നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള തരുണാസ്ഥി നിലനിൽക്കുകയും ചെയ്യും. അടുത്തതായി ഓസ്റ്റിയോ ആർത്രൈറ്റിസിനുള്ള മരുന്നുകൾ നമുക്ക് നോക്കാം. നീർക്കെട്ട് തടയാനുള്ള മരുന്നുകളും വേദന സംഹാരികളും ഓസ്റ്റിയോ ആർത്രൈറ്റിസിനുള്ള പരിഹാരമല്ല. എന്നിരുന്നാലും വേദന കുറയ്ക്കാൻ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. തരുണാസ്ഥികൾക്കുള്ള പോഷകം നൽകുന്നത് സൈനോവിയൽ കോശങ്ങളാണ്. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ഹയലൂറോണിക് ആസിഡാണ് ഇതിനെ സഹായിക്കുന്നത്. എന്നാൽ പ്രായം കൂടുമ്പോൾ മുട്ടിന്റെ ചലനം കുറയുകയും ഹയലൂറോണിക് ആസിഡിന്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യും. അതോടെ തരുണാസ്ഥിക്ക് കേടുപാടുകൾ വരാനുള്ള സാധ്യത കൂടും. ഇത് പരിഹരിക്കാൻ ഹയലൂറോണിക് ആസിഡ് സംയുക്തങ്ങൾ ഇഞ്ചക്ഷൻ രൂപത്തിൽ തരുണാസ്ഥിയിൽ എത്തിക്കുന്നു. ഇതുവഴി തേയ്മാനം പുരോഗമിക്കുന്നത് താമസിപ്പിക്കാൻ സാധിക്കും. മറ്റ് മാർഗങ്ങളിലൂടെ മുട്ടുതേയ്മാനം നിയന്ത്രിച്ചു നിർത്താൻ കഴിയാതെ വരികയും ബുദ്ധിമുട്ട് കൂടുകയും ചെയ്യുമ്പോഴുള്ള പരിഹാര മാർഗമാണ് ശസ്ത്രക്രിയയെ കണക്കാക്കുന്നത്. ഒന്ന്, കാർട്ടിലേജ് റീപ്ലേസ്മെന്റ്. തേയ്മാനം കാരണം മുട്ടിന്റെ ഘടനയിൽ മാറ്റം വരുന്നതിന് മുൻപാണ് ഈ ചികിത്സ ഏറെ ഫലപ്രദമാകുന്നത്. കാർട്ടിലേജ് റീപ്ലേസ്മെന്റ് അഥവാ തരുണാസ്ഥി മാറ്റിവെക്കൽ, അത് തന്നെ പല തരമുണ്ട്. ശരീരത്തിലെ കൂടുതൽ ഭാരം വഹിക്കേണ്ടതില്ലാത്ത ഭാഗങ്ങളിലെ ആരോഗ്യമുള്ള തരുണാസ്ഥി എടുത്ത് കേടുവന്ന ഭാഗത്ത് വെച്ച് പിടിപ്പിക്കുന്ന രീതിയുണ്ട്. രോഗിയുടെ തരുണാസ്ഥി തന്നെ ലാബിൽ വളർത്തിയെടുത്ത് സന്ധിയിൽ വീണ്ടും കുത്തിവെക്കുന്നു. ആർത്രോസ്കോപ്പ് വഴി തരുണാസ്ഥി കോശങ്ങൾ ശേഖരിച്ച ശേഷം ലാബിൽ വളർത്തിയെടുത്ത് ആ കോശങ്ങളെ തരുണാസ്ഥിയിൽ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുക. അസ്ഥിമജ്ജയിലെ മൂലകോശങ്ങൾ ആർത്രൈറ്റിസ് ബാധിച്ച സന്ധിയിൽ കുത്തിവെക്കുകയും അതുവഴി പുതിയ തരുണാസ്ഥി രൂപപ്പെടുകയും ചെയ്യാം. അടുത്തതായി മുട്ട് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. തരുണാസ്ഥി പൂർണമായും കേടുവരികയും മരുന്നുകൊണ്ടും മറ്റും നിയന്ത്രിച്ചു നിർത്താൻ കഴിയാതെ വരികയും പരസഹായം കൂടാതെ നടക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്യുമ്പോഴാണ് മുട്ട് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തീരുമാനിക്കുന്നത്. കേടുവന്ന തരുണാസ്ഥിയാണ് മാറ്റിവെക്കുന്നത്. വളരെ ചെറിയ മുറിവിലൂടെ തന്നെ ശസ്ത്രക്രിയ ചെയ്യാൻ ഇപ്പോൾ സാധ്യമാണ്. മാത്രമല്ല ആശുപത്രിവാസം പരമാവധി കുറയ്ക്കാനും ഇപ്പോൾ സാധിക്കുന്നു. ശരീരഭാരം വർദ്ധിക്കാതെ പോഷകങ്ങളുള്ള സമീകൃതമായ ഭക്ഷണ രീതി പാലിക്കണം. മീൻ, അവക്കാഡോ, നട്സ് എന്നിവയിലെ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇലക്കറികൾ, ബ്രൊക്കോളി

0: വെണ്ടയ്ക്ക, പാൽ, പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയവയിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽസ്യം വളരെ പ്രധാനമാണ്. വിറ്റാമിൻ ഡിയും എല്ലുകളുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ളതാണ്. നിശ്ചിത സമയം വെയിൽ കൊള്ളുന്നതിലൂടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി ലഭിക്കുകയും ചെയ്യാം. ഗ്ലൂക്കോസമീൻ, കോൺഡ്രോയിറ്റിൻ എന്നിവയും തരുണാസ്ഥയുടെ കരുത്തിന് ആവശ്യമാണ്. ചെമ്മീൻ തുടങ്ങിയ തോടുള്ള കടജീവികളുടെ മാംസത്തിലും ധാരാളം ഗ്ലൂക്കോസമീനും കോൺഡ്രോയിറ്റിനും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. ഇത്രയേറെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷണം ലഭിക്കുന്നതാണ്.
1: മുട്ടുതേയ്മാനം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വെള്ളനാട് ഗവൺമെന്റ് ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനായ ജെയിൻ രാജ് എസ് ആർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 54 സെക്കൻഡും. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ധീരതാ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ഈ വർഷത്തെ 2ാമത് പ്രതിരോധ നിക്ഷേപ ചടങ്ങിലാണ് പുരസ്കാര വിതരണം. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. 3 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം സെയ്ഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ശ്രീ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതിയും ശ്രീ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. യുകെ സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏഥൻസ് സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യ കാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി ഇന്ത്യൻ പ്രതിനിധി സംഘം ചർച്ച നടത്തും. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമത്തിന് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16ാമത് സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉദ്ഘാടനം നിർവഹിക്കും. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം അമ്മയുടെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
2: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷത്തുനിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി മാതൃകാപരമായ ചുവടുവയ്പാണെന്ന് AC മൊയ്തീൻ പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മുൻ സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയെന്നും ഒരു തയ്യാറെടുപ്പും കൂടാതെയാണ് ഇത് നടപ്പാക്കിയതെന്നും മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയായി പറഞ്ഞു. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം മറ്റ് സഭാ നടപടികളിൽ സഹകരിച്ചു.
1: മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന ചർച്ച മൂന്നാറിൽ നടന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അയോധ്യ ക്ഷേത്രത്തിൽ സ്വീകരിച്ച സംഭാവനകളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. കോടതി നിരീക്ഷണത്തിൽ അന്വേഷണവും ഫോറൻസിക് ഓഡിറ്റും നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചത്. ഹർജിയിൽ അടിയന്തര ഹിയറിംഗിന് കോടതി വിസമ്മതിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിൽ അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ചിലയിടങ്ങളിൽ ഇന്നും ശക്തമായ മഴ തുടരുന്നു. തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോ നേടിയ ഗോളാണ് കാനഡയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത്. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 ഇന്ത്യയുടെ ജയം. 4th വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പ്രാദേശിക സ്വപ്നങ്ങൾ, ആഗോള ലക്ഷ്യങ്ങൾ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഒരു റിപ്പോർട്ട്.
4: വഡോദരയിലെ GSFC സർവകലാശാലയിൽ നടക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർലാൽ ഖട്ടർ, മൻസുഖ് മണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, യുക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150 പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. മധ്യ ഗുജറാത്തിന്റെ വ്യാവസായിക വികസനമാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. സെമി കണ്ടക്ടർ, ഹരിത ഹൈഡ്രജൻ, ക്വാണ്ടം സാങ്കേതികവിദ്യ, കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗം, എയ്റോസ്പേസ്, പ്രതിരോധം തുടങ്ങി ഭാവിയിൽ സാധ്യതയുള്ള മേഖലകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 2 ദിവസത്തെ രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് സമ്മേളനം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഗ്രാമവികസന മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷത്തെ അമർനാഥ് യാത്ര 3 ജൂലൈ ആരംഭിക്കും. തീർത്ഥാടനത്തിന്റെ സുഗമമായ നടത്തിപ്പിനും സുരക്ഷാ

0: സജ്ജീകരണങ്ങൾ തയ്യാറെടുപ്പ് എന്നിവ വിലയിരുത്തുന്നതിനുമായി ഡ്രൈ ട്രയൽ റൺ ഇന്ന് നടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിലെ നേട്ടം: സെൻസെക്സ് 48 പോയിന്റ് ഉയർന്ന് 77,123, നിഫ്റ്റി 19 പോയിന്റ് നേട്ടത്തിൽ 24,075 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു, പവന് 680 രൂപ കുറഞ്ഞ് 1,04,880 രൂപയും ഗ്രാമിന് 13,110 രൂപയുമാണ് ഇന്നത്തെ വില. മധ്യപ്രദേശിൽ 2 വൻകിട സൌരോർജ്ജ പാർക്കുകൾ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. നീമച്ചിലെ 500 മെഗാവാട്ട് പാർക്കും ഷാജാപൂരിലെ 450 മെഗാവാട്ട് പാർക്കുമാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക. ഭോപ്പാലിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള സൌരോർജ്ജ സംഭരണ പദ്ധതിയുടെ കരാറും ഒപ്പുവയ്ക്കും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമുസിന്റെ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. മൂന്ന് ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി ഗാനസല്ലാപം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിനും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 2 മണിവരെ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9494556321. മറ്റൊരു നമ്പർ 9494556321. ഇന്ന് ഗാനസലാപത്തിൽ ശ്രോതാക്കൾക്കൊപ്പം ചേരുന്നു എൻ ജെ ജോഷിലാൽ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഗാനസലാപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഗാനസലാപത്തിലെ ആദ്യത്തെ അതിഥി ആരാണ് എന്ന് നോക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം സാർ.
1: ആ നമസ്കാരം, ഗാനസലാപത്തിലേക്ക് സ്വാഗതം.
2: സന്തോഷം.
1: പേരെന്താണ്?
2: സജി മീനത്തേരിൽ.
1: ആ സജി മീനത്തേരിൽ എടത്വ അല്ലേ? എന്തുകൊണ്ട് എടത്വയിലേക്ക് വിശേഷങ്ങൾ?
2: എടത്വായി വിശേഷമല്ലേ, മൂലമഞ്ചലിക്ക് ഇനി ഒരു വള്ളപ്പാട് അകലം,
1: അത്രേ ഉള്ളൂ. നമ്മള് ആവേശത്തിന്റെ അതെ അതെ, നമ്മള് ആവേശത്തിന്റെ തിരികളക്കം തുടങ്ങാൻ പോകുന്നു അല്ലേ? പമ്പാ നദി കൈക്കരുത്തിന്റെ ഒക്കെ പ്രതീകമാകുന്ന ചമ്പക്കുളം മൂലം വള്ളംകളി അല്ലേ? ഇതോടുകൂടി നമ്മുടെ കേരളത്തിലെ നമ്മളെ കേരളത്തിലെ വള്ളംകളിയിൽ ആരംഭിക്കുകയാണ് അല്ലേ? അതെ അതെ, ഭംഗിയെ നടക്കട്ടെ കാര്യങ്�. പിന്നെ വേറെ
2: ഞാനൊരു റേഡിയോ മെക്കാനിക്കും കൂടിയാണ്.
1: ആ അറിയാം, പറഞ്ഞോളൂ.
2: ആ അപ്പൊ ഈ നെഗർട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായിട്ട് തന്നെ പഴയ റേഡിയോ ഒക്കെ
1: ഒന്ന് റെഡിയാക്കി വെക്കുന്നു അല്ലേ?
2: ഒരുപാട് ആൾക്കാരൊക്കെ രാത്രിയിൽ ഇരുന്ന് പണിയിപ്പിച്ചു കൊണ്ടു. എങ്ങനെങ്കിലും ആലപ്പുഴ മാത്രം ഒന്ന് കേട്ടാ മതി.
1: അതെ,
2: വള്ളംകളിക്ക് അത്രയ്ക്ക്. അതുപോലെ തന്നെ പോക്കറ്റ് റേഡിയോ രണ്ടു ബാറ്ററിയിലൊക്കെ വർക്കുന്ന പോക്കറ്റ് റേഡിയോ കൊണ്ടൊക്കെ
1: വള്ളംകളിയുടെ
2: ആൾക്കാരെ
1: വള്ളംകളിയുടെ ഏറ്റവും വലിയ ആവേശം എന്ന് പറയുന്ന എന്റെ കമന്ററിയാണ് അല്ലേ? പ്രത്യേകിച്ചും ആകാശവാണി നടത്തുന്ന കമന്ററി എത്ര ആവേശകരമാണ് നമുക്ക് വള്ളംകളിയുടെ. നമുക്കത് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ അത് അനുഭവിച്ചു തന്നെ അറിയണം അല്ലേ? ഇപ്പോഴത്തെ തലമുറ അത് അനുഭവിക്കുന്നുണ്ടാകാം. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നില്ലായിരിക്കും, പക്ഷെ അവര് അനുഭവിക്കുന്നുണ്ടാവാം. ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഇന്ന് ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ചമ്പക്കുളം തച്ചനില്ലാത്ത പാട്ട് തന്നെ.
1: ചമ്പക്കുളം തച്ചനിലെ ഏത് പാട്ടാണ്?
2: ചമ്പക്കുളം തച്ചൻ
1: ഉന്നം പിടിപ്പിച്ച് പൊന്നാഞ്ഞിൽ തോണിയോ. പിന്നല്ല, നമ്മള് വള്ളംകളിയോട് ബന്ധപ്പെട്ട് ഈ ഗാനമല്ലാതെ വേറെ ഏതാണ് ചോദിക്കേണ്ടതല്ലേ?
2: എന്റെ സാധാരണ നേരത്തെ ബോട്ടിയിട്ടില്ലൊരു എന്റെ സാധാരണ ഒരു ബോട്ടിയിട്ടില്ലേ കൂട്ടാങ്കട ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് വാൽറേഡിയോ ഒക്കെ വെച്ചാണ് അദ്ദേഹം പാട്ടൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ വള്ളംകളിയുടെ സമയത്ത് ഈ റേഡിയോ ഉച്ചക്ക് വന്നപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കടയുടെ വാതിക്കലെല്ലാം ഇങ്ങനെ കമന്ററി ചെയ്യേണ്ട ആവശ്യത്തോടെ വളരെ ചെറുപ്പമാ. ആ അതൊക്കെ എങ്ങനെ എന്റെ കൺമുന്നിലൂടെ ഇങ്ങനെ മറഞ്ഞു തെളിഞ്ഞൊക്കെ വരുന്നു.
1: നമ്മൾ ആ ഈ കരയുടെ രണ്ടു വശത്ത് നിന്ന് നമ്മൾ ആർപ്പോ വിളിയും ബഹളവും, രണ്ടു വള്ളങ്ങൾ ഇങ്ങനെ ഒരു വള്ളപ്പാട് മാത്രം അകലത്തിൽ രക്ഷസ്ഥാനത്തേക്ക് കുതിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണോ എന്ന് അറിയാൻ പറ്റില്ല അല്ലേ?
2: അലക്സ് വള്ളക്കാരി, നാഗവള്ളി, തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ പേരുകളൊക്കെ നമുക്ക് സുപരിചിതമായിരുന്നു.
1: ശരി ശരി. അപ്പോ വള്ള
2: അവരുടെയൊക്കെ ഓർമ്മയും കൂടെ ഈ കൂട്ടത്തിൽ.
1: തീർച്ചയായിട്ടും വളരെ ആവേശമുണർത്തുന്ന ഓർമ്മയാണ് അല്ലേ?
2: അതെ അതെ.
1: അപ്പോ ശരി, അപ്പൊ വള്ളംകളി കാണാൻ പോകാൻ റെഡിയായി നിൽക്കുകയാണ് അല്ലേ? അതെ അതെ, നമ്മളിപ്പോ ഇനി കളത്തിലോട്ട് ഇറങ്ങുകയും വള്ളം. അവിടെ മഴയൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ?
2: മഴ മേഘാവൃതമാണ്, രാവിലെ മഴയുണ്ടായിരുന്നു.
1: ആ ഈ കാലാവസ്ഥ നല്ലത്, വലിയ വെയിലൊന്നും ഇല്ലാതെ
2: ഇങ്ങനെ
1: എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ. അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ, ഏതായാലും ഉചിതമായ സമയത്ത് തന്നെ. താങ്കളുടെ ഫോണ് കിട്ടി വളരെ ഉചിതമായ സമയത്താണ് കാര്യം. വള്ളംകളിയെ സ്നേഹിക്കുന്ന, അതും ചമ്പക്കുളം വള്ളംകളിയുടെ ആ സമയത്ത് തന്നെ വള്ളംകളിയെ സ്നേഹിക്കുന്ന ഒരു ആളെ കിട്ടിയല്ലോ. ശരി, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? നടക്കട്ടെ. ബിച്ചു തിരുമല എഴുതി, രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസും എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം, ചിത്രം ചമ്പക്കുളം തച്ചൻ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, പേര് പറയൂ.
1: പരദ ഉണ്ണി വളാഞ്ചേരി.
0: ആ, പരദ ഉണ്ണി വളാഞ്ചേരി. പിന്നെ റേഡിയോ ശ്രോത, നമുക്കിപ്പോ ഈ പരദ ഉണ്ണി എന്നുള്ളത് നമുക്ക് വളരെ വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്തിന്റെ പേരല്ലേ ഇത്?
1: അത് വളാഞ്ചേരിയാണ് സ്ഥലം.
0: ആ, വീട്ടുപേരാണല്ലേ. ഇടയ്ക്കെങ്ങാണ്ട് നമ്മള് വിളിച്ച ഇങ്ങനെ പറഞ്ഞിരുന്നു പരതയുടെ ഇത് എന്താണെന്ന് ഞാൻ ചോദിച്ചിരുന്നു അല്ലേ.
1: ഞാൻ ജനുവരിയിൽ വിളിച്ചിരുന്നു.
0: ആ, അതെ അതെ അതെ.
1: ആ,
0: എന്തുണ്ട് അവിടെ?
1: വിളിക്കാൻ
0: തോന്നി, വിളിച്ച് കിട്ടുകയും ചെയ്തു അല്ലേ.
1: കെട്ടി ഞാൻ കിടക്കുകയായിരുന്നു. അപ്പൊ ഒന്ന് വെറുതെ ഇങ്ങനെ കിടന്നുകൊണ്ട് വിളിച്ചപ്പോ ബെല്ലടിക്കാൻ ചാടി നീട്ടി മിറ്റതൊക്കെ ഓടി. ഇവിടെ റേഞ്ചിൽ
0: ഊണ് കഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നല്ലേ.
1: അല്ല, ഊണ് കഴിച്ചിട്ടില്ല.
0: ഊണ് കഴിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ആലോചനയിൽ അങ്ങനെ കിടക്കുകയായിരുന്നു അല്ലേ.
1: ഊണ് കഴിച്ചിട്ടില്ല, എന്നെ ചായ കുടിച്ചിട്ടില്ല. ഇപ്പൊ ഒരു ചായ കുടിച്ചിട്ട് ഒരു അരമണിക്കൂർ.
0: ഓ, അത് ശരി. എങ്കിലും നമുക്ക് വെറുതെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതി വിളിച്ചപ്പോഴത്തേക്കും ദേ കിട്ടിയിരിക്കുന്നു. ശരി ശരി.
1: പിന്നെ നാടകങ്ങളൊക്കെ നന്നായിരുന്നു കേട്ടോ.
0: ആ, അതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം അവരും അഭിപ്രായം പറഞ്ഞു. നല്ല നാടകങ്ങളായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷമാണ് നാടകങ്ങൾ ഇങ്ങനെ കേൾക്കുന്നത്. നാടകോത്സവം നടത്തിയതിൽ വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ധാരാളം ശ്രോതാക്കൾ കത്തുകൾ എഴുതുകയും വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ, ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? കാറ്റത്ത് കിളിക്കൂട് എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനം അല്ലേ. കാവാലം നാരായണ പണിക്കർ എഴുതി, ജോൺസൺ സംഗീതം നൽകിയ ഗാനം. വളരെ മനോഹരമായ നല്ല ഗാനം. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഈ പാട്ട്?
1: സമർപ്പണം നമ്മുടെ ഗിരീഷ് ചിത്രന്റെ, അതുപോലെ മളഞ്ഞൂർ വാസു നമ്പൂതിരി, ഇങ്ങനെ കുറെ ശ്രോതാക്കളുണ്ടല്ലോ.
0: എല്ലാം നമ്മുടെ ആകാശവാണിയുടെ ആൾക്കാരാ.
1: അനീഷ് കൊല്ലമ്പടി സ്ഥിരം മറ്റേ നമ്മുടെ റേഡിയോ ഗ്രൂപ്പ് ഉണ്ട്, അതില് റെക്കോർഡ് ചെയ്ത് അയക്കുമല്ലോ പരിപാടി. അപ്പൊ അയാളൊക്കെ നമ്മൾക്ക് പ്രിയപ്പെട്ട ഒരാളാണ് ഇവരൊക്കെ.
0: പിന്നെ നമുക്കും പ്രിയപ്പെട്ട ആകാശവാണിക്കും പ്രിയപ്പെട്ട ആൾക്കാരാണ് കേട്ടോ.
1: എല്ലാ ശ്രോതാക്കളും റേഡിയോ കേൾക്കാൻ പറ്റാത്തവർക്കൊക്കെ അയച്ചറിയില്ല.
0: അതെ അതെ അതെ.
1: അപ്പൊ അങ്ങനെ കുറെ കൂട്ടായ്മ ഉണ്ട്.
0: ഈ കൂട്ടായ്മയിലെ ഈ പരിപാടിയെ കുറിച്ചൊക്കെ ചർച്ചകളൊക്കെ നടക്കാറുണ്ടോ? ചർച്ച ഉണ്ടാവും അല്ലേ. ഇന്ന പരിപാടി ഇന്ന പരിപാടി ഇന്ന രീതിയിലായിരുന്നു, കൊള്ളാമായിരുന്നു, കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു, മറ്റേത് എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെ ചർച്ച ചെയ്യാറുണ്ട് അല്ലേ.
1: മഞ്ചേരിയിൽ ഇപ്പടുത്തൊരു സംഘമുണ്ടായിരുന്നു ശ്രോതാക്കൾ, അതില് ഇങ്ങനെ ഇതിനെ പറ്റി ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഞ്ചേരി നിലയത്തിലെ ഉദ്യോഗസ്ഥന്മാരെ, പിന്നെ അവിടെ ഉണ്ടായിരുന്നു ഡി പ്രജകുമാർ സാർ, ഇങ്ങനെയുള്ളവർക്ക് വന്നിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ശരത്ചന്ദ്രൻ സാറോ
0: റിട്ടയർ ആയി.
1: ആ, ശരത്ചന്ദ്രൻ സാർ, കെ വി ശരത്ചന്ദ്രൻ, ഇങ്ങനെ പ്രമുഖ ഇവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പി എ ബിജു സാർ അവിടെ ഉണ്ടോ?
0: സാർ ഇവിടെ ഉണ്ട്.

0: ആയിക്കോട്ടെ, നമ്മൾ അറിയുന്നൊരു വ്യക്തിയാണ്.
1: അതെ,
0: കുറെ മുന്നിട്ട് അപ്പുറം നല്ല പത്തി രൂപ തന്നെ കണ്ടത്, പിന്നെ കണ്ടിട്ടില്ല. മഞ്ചേരിയുള്ളപ്പോ കണ്ടത്.
1: കണ്ടതാണല്ലേ സാറ്?
0: അവിടെ ഉണ്ടല്ലോ അല്ലേ ആള്?
1: ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ? ഗാനം കേട്ടാലോ?
0: ശരി ശരി,
1: ഇനിയും വിളിക്കണം കേട്ടോ. ഇനി ഇതുപോലൊരു
0: നല്ല ഇഷ്ടം അല്ല, നല്ല ഇഷ്ടമാണ് അവതരണം. എം ഡി രാജേന്ദ്രൻ സാറിന്റെ ശബ്ദം പോലെ സാറിന്റെ
1: തന്നെയോ? ഓ.

0: നിലയത്തിൽ
1: ശരി ശരി.
0: ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർ ആയതല്ലേ.
1: അതെ അതെ. അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ.
0: സന്തോഷം കേട്ടോ, സന്തോഷം സന്തോഷം
1: സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ, ഇനി ഒരു 3 മാസം കഴിഞ്ഞിട്ട് വിളിക്കാം.
0: 4 മാസം കഴിഞ്ഞ് വിളിക്കാം.
1: അപ്പോ ഗാനത്തിൽ ഗാനം കേൾക്കാം. കാവാലം നാരായണ പണിക്കർ എഴുതി, ജോൺസലീണ പകർന്ന്, എസ് ജാനകി പാടിയ ഗാനം, ചിത്രം കാറ്റ്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
3: ഹലോ നമസ്തേ സാർ.
2: ആ നമസ്കാരം, പേര് പറയൂ അങ്ങയുടെ.
3: അടൂർ
2: വയലായലിൽ.
3: അടൂർ വയലായൽ എന്ന് പറയുന്ന ഒരു സ്ഥലം.
2: ആ ഗോപാലകൃഷ്ണൻ അല്ലേ?
3: ഗോപാലകൃഷ്ണൻ.
2: എന്ത് ചെയ്യുന്നു ഗോപാലകൃഷ്ണൻ?
3: ഞാന് കോളേജ് സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയതാണ്.
2: ആ എത്ര വർഷം ഉണ്ടായിരുന്നു?
3: 20-21 കൊല്ലം
2: ഉണ്ടായിരുന്നു. ടീച്ചിങ് ഫീൽഡ് ആയിരുന്നോ അതോ?
3: അല്ലല്ല, നോ ടീച്ചിങ് ആയിരുന്നു, ഞാൻ ലാബ് അസിസ്റ്റന്റ്.
2: ലാബ് അസിസ്റ്റന്റ് ആയിരുന്നല്ലേ. ശരി, എവിടെയായിരുന്നു, ഏത് കോളേജിലായിരുന്നു?
3: ഞാൻ NSS കോളേജ് പന്തളത്തിൽ നിന്നാണ് റിട്ടയർഡ് ആയത്. പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പാറശാല VTM NSS ഇരുന്നിട്ടുണ്ട്.
2: VTM NSS. ഓക്കെ ഓക്കെ.
3: ദീർഘകാലം
2: ലാബിൽ പ്രവർത്തിച്ച പരിചയം അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഔദ്യോഗിക കാലമൊക്കെ?
3: നല്ല ജീവിതമായിരുന്നു.
2: ഇപ്പൊ എന്ത് ചെയ്യുന്നു?
3: ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല,
2: വെറുതെ ഇരിക്കുന്നു അല്ലേ.
3: കാഴ്ചശക്തിയൊക്കെ നശിച്ചു പോയി.
2: ആ
3: എഴുന്നൂറ്റമ്പത് വർഷമാണ്.
2: ഒട്ടും ഒട്ടും കാഴ്ച പരിമിതി ഒരു വളരെ കൂടുതലാണോ?
3: കാഴ്ച പരിമിതിയാ, ഒട്ടുമില്ല.
2: വീട്ടിലൊക്കെ ഉണ്ട് ഗോപാലകൃഷ്ണൻ?
3: വീട്ടിൽ എന്റെ ഭാര്യ മരിച്ചുപോയി, പിന്നെ ഞാനും മകനേ ഉള്ളൂ.
2: അദ്ദേഹം ചെയ്യുന്നു മകൻ? മകൻ
3: പഞ്ചായത്തിൽ ജോലിയാ, പഞ്ചായത്ത് കോമൺ സർവീസ്.
2: ശരി ശരി. ഇപ്പൊ വീട്ടിലെങ്ങനെ? ഇപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കാണോ? വെറുതെ വെറുതെ ഇരിക്കുകയാണോ?
3: ചുമ്മാതിരിക്കുകയാണ്
2: അല്ലേ. വേറെ എന്തെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നില്ലേ? എന്തെങ്കിലുമൊക്കെ
3: ഒന്നുമില്ല. ഞാന് റേഡിയോ ആയിട്ടുള്ള ബന്ധമുണ്ട്.
2: ആ റേഡിയോ കേൾക്കുന്നത് തന്നെ നമുക്കൊരു ആശ്വാസമാണ്
3: അല്ലേ. റേഡിയോക്കകത്ത് മിക്ക പരിപാടികളും ശ്രദ്ധിക്കും.
2: ഇന്ന് ഏത് ഗാനമാ കേൾക്കേണ്ടത്?
3: കാട്ടുപുരങ്ങൻ എന്ന് പറയുന്ന ചിത്രത്തിലെ സുശീലമ്മ പാടിയ അറിയുന്നില്ല ഭവാൻ അറിയുന്നില്ല എന്ന് പറയുന്ന ഗാനം.
2: പി ഭാസ്കരൻ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം.
3: അതെ അതെ അതെ അതെ അതെ അതെ.
2: നല്ലൊരു ഗാനം.
3: ഇത് കേട്ടിട്ട് കുറച്ച് കാലങ്ങളായി.
2: അല്ല, ഇടയ്ക്ക് കേൾപ്പിക്കുമായിരുന്നു, ഇടയ്ക്ക് കേൾപ്പിക്കും ഈ ഗാനം. ചിലപ്പോ ആ സമയത്ത് അങ്ങ് ചിലപ്പോ കേൾക്കുന്നില്ലായിരിക്കാം, അതുകൊണ്ടാവാം.
3: അതെ അതെ. ശബ്ദ സൗകുമാര്യം,
2: പിന്നെ നല്ല ശബ്ദമല്ലേ? നല്ല ശബ്ദം മാത്രം, നല്ല നല്ല വരികളാണ്, നല്ല സംഗീതമാണ്.
3: നല്ല സംഗീതമാണ്. ശബ്ദ സൗകുമാര്യം എന്ന് പറയുന്നത് നമുക്ക് എവിടെ പറയാനൊക്കും.

0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: സാറിന്റെ പ്രോഗ്രാം ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്.
0: ആ നല്ല കാര്യം. എന്തുമാത്രമല്ല കേട്ടോ, എല്ലാവരുടെ പ്രോഗ്രാമുകളും കേൾക്കണം. എല്ലാവരുടെയും കേൾക്കണം, എല്ലാവരുടെ പ്രോഗ്രാമും കേൾക്കണം. അതിനകത്ത് ഇഷ്ടപ്പെട്ടത് പറയുകയും അതിനകത്ത് വിമർശനാത്മകമായിട്ടുള്ളത് അറിയിക്കുകയും ചെയ്യണം.
1: നമ്മുടെ ശ്രോതാക്കൾ പലരും
0: ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്.
1: ശ്രോതാക്കൾ പലരും വെറുതെ സമയം കളയും, കാര്യം ഈ പറഞ്ഞു പറഞ്ഞ് കേട്ടത് കേട്ടത് വീണ്ടും വീണ്ടും ആവർത്തിക്കുക. ചിലര് അവരുടെ വീട്ടുകാര്യങ്ങൾ മാത്രം പറയുക, അമ്മായിയപ്പൻ റേഡിയോ, അയ്യോ അമ്മായിയപ്പൻ നാടക നൃത്ത സംഘം നടത്തി, മറ്റേ നടത്തി, വീട്ടിൽ ഭാര്യയുടെ പേരിലൊരു കത്ത്, ഭർത്താവ് വേറൊരു പേരിലൊരു കത്ത്, ഇങ്ങനൊക്കെ ഒരുപാട് വെറുതെ നമ്മുടെ സമയങ്ങള് ഒരുപാട് ഒരുപാട് ഇല്ലാതാക്കും,
0: കളയുന്നുണ്ട്.
1: മറ്റൊരാൾക്കുള്ള ഒരു അവസരവും കൂടെ നഷ്ടപ്പെടുകയാണ്.
0: ആൾക്കാർക്ക് പലതും ഇപ്പൊ എല്ലാവരും എല്ലാവരും ഒരുപോലെ അല്ലല്ലോ പറയുന്നത്. ചിലപ്പോ അവരുടെ കുടുംബ വിശേഷങ്ങൾ പറയാനും കാണും, വ്യക്തിപരമായ വിശേഷങ്ങൾ, നാട്ടിലെ വിശേഷങ്ങൾ പറയാനും കാണും. അങ്ങനെ വിശേഷങ്ങൾ പലതാണ്, അത് ആൾക്കാരെ ബന്ധപ്പെടുത്തിയായിരിക്കും വിശേഷങ്ങൾ മാറുന്നത് അല്ലേ. അതെ, നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ വിശേഷത്തിനോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തോടൊപ്പം, നമ്മുടെ സങ്കടത്തോടൊപ്പം, നമ്മുടെ ആശങ്കയോടൊപ്പം, നമ്മുടെ ഒരു ആഹ്ലാദത്തോടൊപ്പം ഒരു പാട്ടും കൂടെ, അതാണല്ലോ നമ്മുടെ, അതാണല്ലോ ഗാന സല്ലാപം എന്ന് തന്നെ പറയുന്നത്. ആ സല്ലാപത്തിനിടയിൽ അതെ ആ സല്ലാപത്തിനിടയിൽ നമ്മൾ പല വിധമായ പല വക നമ്മൾ ഉൾപ്പെടുത്തുന്നു അല്ലേ. അതെ,
1: അതെ,
0: 100 പേരുണ്ടെങ്കിൽ 100 പേരും 100 രീതിയിലാണല്ലോ അല്ലേ. എല്ലാവരും ഒരു രീതിയിലായിരിക്കില്ല, നമ്മൾ അങ്ങനെ കരുതി നമുക്ക് മുന്നോട്ട് പോകാം, അതാണ് നല്ലത്. നമുക്ക് ഗാനം കേട്ടാലോ ഇനിയും വിളിക്കണം കേട്ടോ. ഇനി ഒരു 3 മാസം കഴിഞ്ഞിട്ട് വിളിച്ച് നമുക്ക് ഇതേപോലെ കാര്യങ്ങളൊക്കെ, നമുക്ക് സമയം വളരെ പരിമിതമാണ് എങ്കിൽ കൂടി നമുക്ക് ഉള്ള സമയത്ത് ഉള്ള വിശേഷങ്ങൾ ഉള്ളതുപോലെ നമുക്ക് പറയാം. ശരി, എന്തായാലും വിളിച്ചതിന് നന്ദി. ഗാനം കേൾക്കാം. പി ഭാസ്കരൻ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, പി സുശീല പാടിയ ഗാനം, ചിത്രം

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: കെ ജി ചന്ദ്രൻ എവിടെയാണ്? സ്ഥലം എവിടെയാണ്? പാല വലവൂർ അല്ലേ? ശരി, എന്ത് ചെയ്യുന്നു കെ ജി ചന്ദ്രൻ? നമ്മുടെ രഞ്ജനിയിലെ സ്ഥിരം ആളാണല്ലോ കെ ജി ചന്ദ്രൻ അല്ലേ? നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കുറെ നാളായി, നമ്മൾ സംസാരിച്ചിട്ട് അല്ലേ? ഒത്തിരി നാളായി. ചന്ദ്രൻ എന്ത് ചെയ്യുന്നു? ടാപ്പിംഗ് ആണല്ലേ. മുമ്പ് സംസാരിച്ച ആളാണ്, മുമ്പ് ടാപ്പിങ്ങിന് പോകുന്ന കഥയൊക്കെ പറഞ്ഞ ആളാണ്. ഒരു വിളി പിന്നെ രണ്ടേ മുക്കാൽ കഴിക്കും അങ്ങനെ ആള് തന്നെയല്ലേ ഇയാള്? എനിക്ക് സംശയം തോന്നി. ഇന്ന് പണിയെല്ലാം കഴിഞ്ഞോ ഇന്നത്തെ? മഴ എല്ലാത്തിനും മൂടിയൊക്കെ വെച്ചോ? കഴിഞ്ഞ തവണ എങ്ങാണ്ട് വിളിച്ചപ്പോ അതിന് ചിരട്ടയ്ക്ക് മൂടി വെക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മളോട്.
1: അതെ,
0: ഓ പാട്ട് തരാമല്ലോ. ഏത് പാട്ടാണ് വേണ്ടത്? നല്ലൊരു ഗാനമാണ് കേട്ടോ, വാണി ജയറാം പാടിയത്. ഓ എൻ വി കുറിപ്പ് എഴുതി, ജോൺസൺ സംഗീതം നൽകിയ ഗാനമാണ്. ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കാനോ?
1: ഉണ്ട്, ഞങ്ങളെ കൂട്ടുകാരായ മിനി ബിജു ദമ്പതികൾക്ക്. പുന്നത്താനം
0: അല്ലേ? ഞാൻ പെട്ടെന്ന് കേട്ടപ്പോ കുന്നത്താനമാണെന്ന് തോന്നി. പുന്നത്താനം, ശരി. അത് അതെവിടെ സ്ഥലം? എവിടെ? അടുത്ത് അടുത്ത് തന്നെയല്ലേ, പാലയ്ക്ക് അടുത്ത്. ശരി ശരി ശരി ശരി. റേഡിയോ കേൾക്കുന്നുണ്ടാവുമല്ലോ അവർ? അതെ അതെ, അപ്പൊ കേൾക്കട്ടെ, സന്തോഷം നമുക്ക് പങ്കുവയ്ക്കാം. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ? മഴ നിങ്ങളുടെ തൊഴിലിനെ ബാധിക്കും അല്ലേ? അതൊരു വലിയൊരു പ്രശ്നമാണ്. ചിലർക്ക് മഴയില്ലെങ്കിൽ പ്രശ്നം, ചിലർക്ക് മഴയുണ്ടെങ്കിൽ പ്രശ്നം. എല്ലാം മിതമായിട്ട് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്, അതാണ് അതിന്റെ സന്തോഷം. അതെ, ശരി ശരി. നമ്മൾ മിതമായ മഴയും മിതമായ വെയിലും, നമ്മുടെ അതോടൊപ്പം നമ്മുടെ മിതമായ ജീവിതവും അല്ലേ?
1: അതെ,
0: ശരി. ഭക്ഷണമോ കഴിഞ്ഞോ? അതിന്റെ സന്തോഷത്തിൽ ഇരിക്കുകയാണല്ലേ. പാട്ട് കേട്ട് ഉറങ്ങോ?
1: ഇല്ല,
0: നല്ല കാര്യം. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമല്ലേ നമ്മള്? അഥവാ ശരി ശരി, അപ്പൊ നടക്കട്ടെ. അപ്പൊ ജോലിയെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ. നമുക്ക് ഗാനം കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ. ശരി എന്നാല്. കിലുകിലിക്കം എന്ന ചിത്രത്തിന് വേണ്ടി വാണി ജയറാം പാടിയ ഗാനം, ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: ഗാനശലാപം തത്സമയ ഫോണിൽ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ,
1: നമസ്കാരം.
0: ഹലോ ഹലോ, പേര് പറയൂ.
1: പേര് സുരേഷ്.
0: സുരേഷ്, എവിടെ നിന്ന് വിളിക്കുന്നത്?
1: കല്ലമ്പലത്തിനടുത്ത് ഞെക്കാട്.
0: ഞെക്കാട്. എന്ത് ചെയ്യുന്നു സുരേഷ്? തയ്യക്കടയാണോ? നമ്മൾ ആദ്യമായിട്ടാണോ സംസാരിക്കുന്നത്?
1: അല്ലല്ല, നേരത്തെ സംസാരിച്ചിട്ടുണ്ട്.
0: ഞെക്കാട്. ഞെക്കാട് എന്ന് പറയുന്നത് നമ്മുടെ വർക്കലയ്ക്ക് അടുത്ത് അല്ലേ? കല്ലമ്പലത്തിന്ന് വർക്കലയ്ക്ക് പോകുന്ന ഒരു
1: കിലോമീറ്റർ.
0: എങ്ങനെയുണ്ട് തയ്യൽ ജോലിയൊക്കെ? ഇപ്പൊ സ്കൂൾ തുറക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തയ്യലുണ്ടാവും അല്ലേ? ശരിക്ക് പണിയുണ്ട്. എന്നാലും സാധാരണ ഈ ഒരു സീസൺ മാത്രമേ നമുക്ക് തയ്യൽ ജോലി വളരെ കൂടുതലായിട്ട് കിട്ടാറുള്ളൂ അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെഡിമെയ്ഡ് ഒക്കെ വന്നുകൊണ്ട് നമ്മളെ ജോലിയൊക്കെ ബാധിച്ചിട്ടുണ്ട്. മുമ്പൊക്കെ ഓണം, കല്യാണം, വിവാഹം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല തൊഴിലായിരുന്നു, നല്ല തിരക്കായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. എന്നാലും നമുക്ക് അത്യാവശ്യമുള്ള ജീവിക്കാനുള്ള ഒരു കിട്ടുന്നില്ലേ?
1: അല്ല, ഓണത്തിന് സ്കൂള് തുറപ്പിന് ശരിക്കും പണിയുണ്ട് സാർ.
0: നമുക്കറിയാം, കാര്യം വളരെ നല്ല പണിയാണ്. നല്ല പണി എന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ടൊന്നും തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള പണിയാണ് അല്ലേ? ശരി ശരി. വീട്ടിലാരൊക്കെ ഉണ്ട് സുരേഷ്?
1: വീട്ടിൽ ഭാര്യ, ഒരു മോള്.
0: പിന്നെ
1: മോള് നഴ്സാണ്.
0: ആലുവ ജോലി ചെയ്യുന്നു. ശരി, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ഇത് മനുഷ്യനോ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ
0: യേശുദാസും ബി വസന്തയും കൂടെ പാടിയ ഗാനം അല്ലേ? സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെണ്ടുലമാടുന്നു അല്ലേ? ജീവിതം അത് ജീവിതം. എന്ത് വരികളാണല്ലേ നമ്മുടെ ജീവിതം ഇങ്ങനെ നമുക്ക്, അതെ, ഇങ്ങനെ ജീവിതത്തെ ഇങ്ങനെ നമുക്കത് ചിത്രീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഒരു പെണ്ടുലം, ഒരു ക്ലോക്കിലെ പെണ്ടുലം, പകുതി സുഖത്തിലേക്ക് പോകുന്നു, പകുതി ജീവിതത്തിലേക്ക് പോകുന്നു. ശ്രീമരൻ നബി സാറിന്റെ വരികളാ.
1: അതെ,
0: എം കെ അർജുനൻ സംഗീതം നൽകിയ ഗാനം. നമ്മുടെ ജീവിതത്തിനെ ആ ഒരു പെണ്ഡുലത്തിൽ ബന്ധപ്പെടുത്തി ഇത്രയും മനോഹരമായിട്ടൊരു തത്വചിന്തയോടുകൂടി എഴുതിയിരിക്കുകയാണ് ഗാനം അല്ലേ? ശരി, ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? എല്ലാവർക്കും.
1: പിന്നെ ഒരു അഭിപ്രായം കൂടെ പറഞ്ഞോട്ടെ?
0: ഓ, പറഞ്ഞോളൂ.
1: ഞാന് ഈ ഹലോ പ്രിയത്തിലെ ഈ പഴയ ആശിഷ്ടികളെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു അഭിപ്രായം നേരത്തെ കത്ത് എഴുതിയായിരുന്നു. അത്
0: പഴയ എന്താണ് ഒന്നുകൂടെ വ്യക്തം
1: പറയുമ്പോ, മരണപ്പെട്ടു പോയ ശ്രീനിവാസൻ പടുത്ത അടിച്ച് മരണപ്പെട്ടു പോയല്ലോ. അങ്ങനെയുള്ളവരെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നമുക്ക് സംസാരിക്കാമായിരുന്നല്ലോ. എന്നെ പോലുള്ള
0: അങ്ങനെ
1: പുതിയ ആൾക്കാരാണല്ലോ കൂടുതൽ വരുന്നത്.
0: അതെ,
1: ഞാൻ കത്ത് എഴുതിയായിരുന്നു.
0: ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ഏതായാലും ഈ ഗാനം കേട്ടാലോ?
1: അതെ,
0: ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും വിളിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക്
1: പങ്കുവയ്ക്കാം.
0: അപ്പൊ ഇന്ന് ജോലി ഇല്ലായിരുന്നു, ഞാൻ അത് ഇടയ്ക്ക് ചോദിക്കാൻ വിട്ടു. പണിക്കിടയിലാണ് വിളി അല്ലേ? അത് ശരി. നമുക്ക് ഇപ്പൊ ജോലി തിരക്കായതുകൊണ്ടാണോ രാവിലെ 5 മണിക്ക് തുറക്കുന്നത്? നല്ല പണി, രാത്രി വരെ ഇരുന്ന് പണി ചെയ്താലും തീരാത്തത്ര ഉണ്ടല്ലേ. സഹായത്തിന് വീട്ടിൽ കടയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ഇപ്പൊ വളരെ താമസമില്ലാതെ ആൾക്കാർക്ക് തയ്ച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടല്ലേ. യൂണിഫോം തയ്യൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു കൃത്യമായിട്ടൊരു അളവും കാര്യങ്ങളും അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ചില സ്കൂളുകൾക്ക് പ്രത്യേക രീതിയിൽ തന്നെ തയ്ക്കണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ. അത് നിങ്ങൾക്കറിയാമോ, അങ്ങനെ തയ്ക്കാനുള്ള രീതി അവര് യൂണിഫോമിന്റെ മോഡൽ കൊണ്ടുവരുമോ എങ്ങനെയാണത്?
1: അല്ല സാറേ, ഇത് ജെന്റ്സിന്റെ പണി മാത്രമേ ചെയ്യൂ. പക്ഷെ ഞാൻ 32 വർഷത്തോളമായി, എനിക്ക് പണിയുണ്ട്.
0: അത് ശരി, 32 വർഷമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒന്ന് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ.
1: അത്രത്തോളം ഞായറാഴ്ച പോലെ അവധി എടുക്കാതെ
0: ജോലി ചെയ്യുന്നു. ശരി ശരി, നല്ല കാര്യം, നടക്കട്ടെ. വെറുതെ ഇരിക്കുന്നില്ലല്ലോ, നല്ലോണം പണിയെടുത്തല്ലേ ജീവിക്കുന്നത് അല്ലേ. ശരി ശരി. അപ്പോ നമുക്ക് ഏതായാലും ഇനി നമുക്ക് ഗാനം കേൾക്കാം, ഇനി വിളിക്കണം കേട്ടോ, ഗാനം കേൾക്കാം. ഇത് മനുഷ്യനോ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ബി വസന്തയും പാടിയ ഗാനം. ഗാനത്തിന്റെ വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ആ ഹലോ, പേര് പറയൂ. കൊല്ലം പരവൂർ നിന്ന് മോഹൻദാസ് അല്ലേ? എന്ത് ചെയ്യുന്നു മോഹൻദാസ്? ആ, നേരത്തെ നമ്മൾ ഒരു പ്രിയ സുഹൃത്ത് വിളിച്ചിരുന്നു, ഒരു ടൈലർ, ഒരു സുരേഷ് ഞക്കാട് നിന്നൊരു പ്രിയ സുഹൃത്ത് വിളിച്ചിരുന്നു. ഇത് കൊല്ലം പരവൂർ അല്ലേ? ഇത് കടയിൽ നിന്നായിരിക്കും വിളിക്കുന്നത് തന്നെ.
1: വീട്ടിൽ
0: വന്നു, കടയിലായിരുന്നു. നല്ല പണിയുണ്ട് അല്ലേ? ശരി ശരി. എന്റെ പണിയുടെ കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മുടെ അദ്ദേഹം പറഞ്ഞിരുന്നു, സുരേഷ് പറഞ്ഞിരുന്നു, കേട്ടല്ലേ. അപ്പൊ ഒന്ന് വിളിക്കണമെന്ന് തോന്നി വിളിച്ചതാണോ അതോ വെറുതെ എങ്കിലും കൊണ്ട് ഒന്ന് വിളിച്ചതാണോ? ഇടയ്ക്ക് സംസാരിക്കും. ആ ശരി ശരി. വീട്ടിലാരൊക്കെ ഉണ്ട് സുരേഷ് മോഹൻദാസ്?
1: ഞാൻ ഭാര്യയും രണ്ടു മക്കളും, രണ്ടു മക്കളും പെൺമക്കളും കല്യാണം കഴിഞ്ഞു പോയി. ഒരാള് കൊല്ലത്തും ഒരാള് എറണാകുളത്തും.
0: ശരി ശരി. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ആ ചക്രവാഹനം എന്ന ചിത്രത്തില് രാസേട്ടനും അതിർവാസിയും പാടിയ വെളുത്തവാവിനും മക്കൾക്കും.
0: ആ, വെളുത്തവാവിനും മക്കൾക്കും വെള്ളിത്തലക്കെട്ട്. നല്ല രസകരമായ ഒരു ഗാനമാണത്. യേശുദാസ് അടൂർഭാസി ശ്രീലത എന്നിവർ പാടിയ ഗാനം അത്. അതെ അതെ. ഈ ഗാനം എഴുതിയത് വയലാറാണ് കേട്ടോ. വയലാറിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ശങ്കർ ഗണേഷ്. ചക്രവാകം എന്ന ചിത്രത്തിൽ നിന്ന് ചക്രവാകം. ചക്രവാകം ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഈ ഗാനം? എല്ലാവർക്കും, വേറെ ആരും നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അല്ലേ?
1: എല്ലാവരും പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു
0: പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ നമുക്ക് എന്ത് ആശ്വാസമാണെന്നോ റേഡിയോ പരിപാടി കേൾക്കുമ്പോഴത്തേക്കും. ആ, ഇപ്പോ താങ്കളെ പോലെ എന്തോ തയ്യൽ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ പരിപാടി കേൾക്കുകയും ചെയ്യാം, ജോലിയും നടക്കും അല്ലേ?
1: അത് മാത്രമല്ല, ഈ കെട്ടിടം വന്ന് കഴിയുമ്പോൾ അവിടെ
0: റേഡിയോ റേഡിയോ വെച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് നമ്മൾ.
1: അതിവിടെ മാത്രമല്ല, വിദേശത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ.
0: റേഡിയോ അവിടെ ഇരുന്ന് റേഡിയോയുടെ ജോലി ചെയ്യും, നിങ്ങളുടെ ജോലി ചെയ്യും അല്ലേ? രണ്ട് ജോലിയും വളരെ ഭംഗിയായിട്ട് നടന്നു പോകും. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഏതായാലും ഗാനം കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും വിളിച്ച് നമുക്ക് ഇതേപോലെ ഉള്ള സമയത്ത് നമുക്കുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം കേട്ടോ. ശരി. ചക്രവാകം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ്, അടൂർ ഭാസി, ശ്രീലത എന്നിവർ പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം ശങ്കർ ഗണേഷ്.

0: பரம்பரிகத்து
1: அவன்
0: தாமதவன் கொழுங்குரு கல்யாண பையன்.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം.
0: ആ നമസ്കാരം. നമ്മുടെ ഫോണ്, ഹലോ, കേൾക്കുന്നുണ്ടോ? പറയുന്ന കേൾക്കുന്നുണ്ടോ? ഫോണിൽ കേൾക്കുന്നുണ്ടോ?
1: ഇവിടെ ഇവിടെ ഭയങ്കര മഴയാണേ.
0: ആ
1: ഞാന് എന്താ പറയാ,
0: പേരെന്താണ്?
1: അഞ്ചാറ് മാസം കഴിഞ്ഞു.
0: ആ പേരെന്താണ്? പേരെന്താണ്?
1: പേര് സുലോചന. സുലോചന.
0: എവിടെന്നാ വിളിക്കുന്നേ?
1: അടൂരിന്ന്.
0: അടൂരൊക്കെ നല്ല മഴയാണോ?
1: അതെ അതെ,
0: ആ മഴ പെയ്യട്ടെ.
1: പിന്നെ എന്താ പറയാ, ഞാന് കുട്ടി വിളിക്കുന്ന ആളാണ്. പക്ഷെ ഒരു പ്രാവശ്യമേ കിട്ടിയിട്ടുള്ളൂ വർഷങ്ങൾക്ക് ശേഷം. അതും സാറ് തന്നെയായിരുന്നു അന്ന് എടുത്തത്. പിന്നെ അക്ഷരത്തിൽ വിജയമായിട്ടുണ്ടായിരുന്നു ഞാന്.
0: ഏത് ഗാനമാ കേൾക്കേണ്ടത്?
1: മൗനം സ്വരമായി ഒരു പാട്ടില്ലേ,
0: ആയുഷ്കാലം എന്ന സിനിമയില.
1: അതെ അതെ അതെ.
0: ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: ഗാനം എന്റെ മകൾക്ക് വേണ്ടിയും പിന്നെ ആകാശവാണിയിലെ എല്ലാ ശ്രോതാക്കൾക്കും, പിന്നെ എന്റെ ചേച്ചിക്കും, പിന്നെ ആകാശവാണി നിലയത്തിലെ എല്ലാ ജീവനക്കാർക്കും എല്ലാവർക്കും. പിന്നെ വിളിക്കുമ്പോ ഈ ബെല്ലി എന്തോ.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഞാനും ഹസ്ബൻഡും ഇളയ മകളും. എനിക്ക് രണ്ടും മക്കളാണ്. മൂത്താളെ കല്യാണം കഴിച്ച് ഞാനും ഇളയ മകളും ഹസ്ബൻഡാണ് താമസിച്ചത്.
0: ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഗാനം കേട്ടാലോ?
1: കേട്ടാം.
0: ശരി ശരി, അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും വിളിച്ച് നമുക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. ആയുഷ്കാലം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം അല്ലേ? അതല്ലേ ആവശ്യപ്പെട്ടത്? ഹലോ, കൈതപ്രത്തിന്റെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനസല്ലാപം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നിർവഹിച്ചത് വി സുരേഷ് കുമാർ, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് നദീർഷ, രജില ആർ.
1: ഇന്നത്തെ ഗാനസലാപം സമാപിക്കുന്നു. പരിപാടിയിൽ ശ്രോതാക്കൾക്കൊപ്പമുണ്ടായിരുന്നത് എൻ ജെ ജോഷിലാൽ.

0: ആകാശവാണി.
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 58-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, മീന നെവിൽ. സംവിധാനം പി എ ബിജു.
2: പെറ്റമ്മയുടെ വറ്റാത്ത സ്നേഹസരത്തിൽ മുങ്ങി നിവർന്നാൽ ഏതു ശിക്ഷയും ഏറ്റുവാങ്ങാൻ തനിക്ക് ശക്തി ലഭിക്കുമെന്ന് കഥാനായകൻ റസ്കോൾനിക്കോവ് കരുതുന്നുണ്ടാവാം. അമ്മയോട് വിട പറയാൻ നിക്കോവ് എത്തിയിരിക്കുകയാണ്. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ പഠിക്കാനയച്ച മകൻ നിക്കോവ് രണ്ടു സ്ത്രീകളുടെ ഘാതകനാണെന്ന് ഒന്നര നൂറ്റാണ്ട് മുൻപത്തെ ആ അമ്മയും ഇന്നത്തെ പോലെ തന്നെ അറിഞ്ഞിരുന്നില്ല. കൊലപാതക ശേഷം കുറ്റബോധം വേട്ടയാടിയ നിക്കോവ് പോലീസിന് കീഴടങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപാണ് ഈ രംഗം. മകൻ മടങ്ങി വരണമെന്ന അമ്മയുടെ ഉൽക്കടമായ ആഗ്രഹം പ്രത്യാശയുടെ ആ പ്രകാശനൂലിൽ പിടിച്ച് നിക്കോവിന് കൊടും ശിക്ഷയുടെ സൈബീരിയ കടന്നെത്താനാവുമോ? കുറ്റവും ശിക്ഷയും ഹൃദയസ്പർശിയായ അവസാന റീലുകൾ ഓടുകയാണ്.
3: ഞാൻ വന്നു അമ്മയെ അവസാനമായി കാണാൻ.
4: നിന്നെ കണ്ണീരോടെ സ്വാഗതം ചെയ്യുന്നതിൽ നീ ദേഷ്യപ്പെടല്ലേ? ഞാൻ ചിരിക്കുകയാണ്, കരയുകയല്ല. ഞാൻ കരയുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ വളരെ ആഹ്ലാദിക്കുന്നു. നിന്റെ അച്ഛന്റെ മരണശേഷം എന്തിലും കണ്ണുനീർ പൊഴിക്കുന്ന ഒരു ദുശീലം എനിക്കുണ്ട്. സന്തോഷം വന്നാലും സങ്കടം വന്നാലും
3: അമ്മ അമ്മക്കറിയല്ലേ.
4: നീ ക്ഷീണിച്ചു പോയി. എന്താ എന്താ മേലാകെ ചെളി പുരണ്ടിരിക്കുന്നല്ലോ?
3: അത് ഇന്നലെ ഞാൻ മഴ നനഞ്ഞമ്മേ.
4: ദൈവത്തിന് മാത്രം അറിയാം നിന്റെ പദ്ധതികൾ എന്താണെന്ന്, അല്ലെങ്കിൽ എന്തെല്ലാം ആശയങ്ങളാണ് നിന്റെ മനസ്സിൽ പൊട്ടിവിരിയുന്നതെന്ന്. നിന്റെ ലേഖനം ഞാൻ വായിച്ചു, പെട്രോവിച്ച് കൊണ്ടുവന്ന് തന്നു. നീ അതൊന്നും അമ്മയെ കാണിക്കില്ലല്ലോ. അത് നെഞ്ചിൽ ചേർത്താ ഞാൻ ഉറങ്ങിയത്.
3: അല്ലമ്മ, അയാളോട് വരാറുണ്ടോ?
4: ആ, ഒന്ന് രണ്ട് തവണ വന്നു. അയാൾക്ക് നല്ല മതിപ്പാണ് നിന്നെപ്പറ്റി. റഷ്യൻ ചിന്തകരുടെ സ്ഥാനത്ത് ഒരു ഉന്നത സ്ഥാനം നിനക്ക് കിട്ടും മോനെ. നിന്റെ ബുദ്ധിയും പ്രതിഭയും ഉപയോഗിച്ച് ഏത് ഉന്നത പദവിയും നിനക്ക് നേടാനാവും.
3: അമ്മ, ഡോണിയുടെ
4: അവൾ പുറത്തു പോയിരിക്കുകയാണ്. അവൾ എന്നെ തനിച്ചാക്കി പുറത്തു പോകുന്നു. ഡോണി എന്നെ അവഗണിക്കുകയാണെന്നൊന്നും ഞാൻ പറയില്ല. അവൾക്ക് അവളുടേതായ രീതികളുണ്ട്, എനിക്കെന്റേതും. ഈയിടെ അവൾ എന്തോ രഹസ്യങ്ങൾ പേറി നടക്കുന്നതായി എനിക്ക് തോന്നുന്നു.
3: കാരണങ്ങളുണ്ടാവും.
4: നീ എന്നെ വിഷമിപ്പിക്കരുത് മോനെ.
3: അമ്മേ,
4: നിനക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുമ്പോഴെല്ലാം വരണം. വരാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല, ഞാൻ കാത്തിരിക്കും.
3: കരയില്ല അമ്മേ.
4: കാപ്പിയുണ്ട്, ഞാനത് നിനക്ക് തന്നതേയില്ല. ഷോ, മറന്നുപോയി. അതാണ് വാർദ്ധക്യത്തിന്റെ സ്വാർത്ഥത. ഞാൻ ഉടനെ കൊണ്ടുവരാം.
3: അമ്മേ, അത് സാരമില്ല, എനിക്ക് ഉടനെ പോകണം. അതിനുവേണ്ടിയല്ല ഞാൻ വന്നത്.
4: എന്താ എന്താ നീ പറയാൻ തുടങ്ങുന്നത്?
3: അമ്മേ, എന്തൊക്കെ സംഭവിച്ചാലും എന്നെക്കുറിച്ച് എന്തൊക്കെ കേട്ടാലും എന്തെല്ലാം ആളുകൾ വന്ന് എന്നെ പറ്റി പറഞ്ഞാലും അമ്മ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ എന്നും സ്നേഹിക്കുമോ?
4: മോനെ, നിനക്കെന്താണ് പറ്റിയത്? നിനക്കെങ്ങനെ അത് എന്നോട് ചോദിക്കാൻ കഴിയുന്നു? എന്തിനാരെങ്കിലും എന്നോട് നിന്നെ കുറിച്ച് പറയണം? ഞാൻ ആരെയും വിശ്വസിക്കില്ല, ഞാൻ ആരെയും ശ്രദ്ധിക്കില്ല.
3: ഞാൻ എന്നും അമ്മയെ സ്നേഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തി തരുന്നതിനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. ഇവിടെ ഇപ്പോൾ അമ്മ ഒറ്റയ്ക്കായതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഡോണിയ പുറത്തുപോയതിലും
4: ഇതുവരെയും ഞാൻ വിശ്വസിച്ചിരുന്നത് ഞങ്ങൾ നിന്നെ ശല്യപ്പെടുത്തുകയാണെന്നാണ്. എന്നാൽ വലിയൊരു ദുഃഖം നിന്നെ പിടികൂടിയിരിക്കുന്നതായി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് നിന്റെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്നത്. കുറച്ചു നാളായി ഞാനത് അറിയുന്നു. അതെന്റെ ഉറക്കം കെടുത്തുന്നു മോനെ.
3: അമ്മ സമാധാനമായിരിക്കെ, ഈ മകൻ എപ്പോഴും അമ്മയോടൊപ്പമുണ്ട്.
4: നീ ദൂരേക്ക് വല്ലതും പോവുകയാണോ മോനെ? നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനും നിന്നോടൊപ്പം വരാം.
3: അമ്മേ,
4: ഡോണിയും വരൂ.
3: അത്
4: അവൾ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. നിനക്കിഷ്ടമാണെങ്കിൽ സോണിയയും വരും.
3: അമ്മേ, ഞാൻ പോകട്ടെ.
4: മോനെ, നീ പോവുകയാണോ?
3: എനിക്ക് ഇനി ഇവിടെ നിൽക്കാനാകില്ല. ഇപ്പോൾ തന്നെ പോകണം. ഞാൻ പോകട്ടെ. അമ്മേ, അമ്മ കരയാതെ.
4: അപ്പോ എനിക്ക് നിന്നോടൊപ്പം വരാൻ സാധിക്കില്ലേ?
3: ഇല്ല അമ്മ, അമ്മയ്ക്ക് എനിക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ കഴിയും. അമ്മയുടെ പ്രാർത്ഥന ഒരു പക്ഷേ കേൾക്കുമായിരുന്നു.
4: തീർച്ചയായിട്ടും ദൈവം അത് കേൾക്കും. ഞാൻ നിന്നെ ആശീർവദിച്ച് കുരിശു വരയ്ക്കുന്നു.
3: അമ്മേ, എന്നെ പോകാൻ അനുവദിക്കൂ.
4: നീ കൊച്ചു കുഞ്ഞായിരുന്ന സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു. അന്നെല്ലാം ഇതുപോലെയാണ് നീ എന്റെ അടുക്കലേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തരാറുള്ളത്. നിന്റെ അച്ഛനുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ അന്നത്തെ കഠിനമായ ദാരിദ്ര്യ ദുഃഖം മറന്നിരുന്നത് നിന്റെ സാമീപ്യത്തിലൂടെയാണ്. അച്ഛന്റെ ശവസംസ്കാരത്തിനു ശേഷം എത്ര കാലമാണ് ആ കുഴിമാടത്തിന് മുന്നിൽ ഇതുപോലെ ആലിംഗനം ചെയ്ത് കണ്ണീരോ

0: இருக்கின்றது.
1: அம்மா என்ன கரைப்பிக்கும்.
0: இன்னும் தன்னை நீ தூரே போகுന്നില്ലല്ലോ.
1: இல்ல,
0: நீ வேண்டும் வருமோ?
1: ഞാൻ വരും.
0: മോനെ, നീ ദേഷ്യപ്പെടരുത്. നിന്നോട് എന്തെങ്കിലും ചോദിക്കാൻ എനിക്ക് പേടിയാണ്. രണ്ടു വാക്ക് മാത്രം എന്നോട് പറയുക. നീ പോകുന്നത് വളരെ ദൂരെ എവിടേക്കെങ്കിലുമാണോ?
1: അതെ, ഒരുപാട് ദൂരേക്ക്.
0: അവിടെ പോയാൽ നിനക്ക് ജോലി കിട്ടുമോ? നിന്നെ എന്താണ് അവിടെ കാത്തിരിക്കുന്നത്?
1: ദൈവം നൽകുന്നത് എന്തും ഞാൻ സ്വീകരിക്കും. അമ്മ, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി.
0: നീ എന്നേക്കുമായി അമ്മയെ വിട്ടു പോവുകയല്ലോ. നീ ഇവിടെ ഇനിയും വരുമല്ലോ.
1: ഞാൻ വരും, തീർച്ചയായും വരും. എന്റെ അമ്മ സമാധാനമായിരിക്കും.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 58-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾ നിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂലൈ 1 ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ജൂലൈ 1 ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ്.

0: പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് സന്തോഷവാർത്ത. ആദ്യമായി ഇപിഎഫ്ഒയിൽ രജിസ്റ്റർ ചെയ്യുന്ന ജീവനക്കാർക്ക് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന വഴി പ്രോത്സാഹന ആനുകൂല്യം ലഭിക്കും. ഒരു മാസത്തെ ഇപിഎഫ് വേതനത്തിന് തുല്യമായ തുക പരമാവധി 15,000 രൂപ വരെ നേരിട്ടുള്ള ആനുകൂല്യമായി ലഭിക്കുന്നതാണ്. പ്രതിമാസം 1,00,000 രൂപ വരെ വേതനമുള്ളവർക്കാണ് ഈ ആനുകൂല്യത്തിന് അർഹത. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി pmvbry.epfindia.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കുക.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35

0: മായാമുദ്രകളിൽ
1: അബ്ദുൽ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ. രചന ജേക്കബ് എബ്രഹാം.
2: മായാമുദ്രകൾ.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
5: പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന PMJAY ആർക്കാണ്? 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് പ്രകാരം പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കാണ് PMJAY സഹായം. കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഒരുപോലെ ഈ സംരക്ഷണം ലഭിക്കും. ആശുപത്രിയിൽ കിടക്കം മുതൽ മരുന്നുവരെയുള്ള 1929 ചികിത്സാ പാക്കേജുകൾ സൌജന്യമാണ്. നിങ്ങളുടെ യോഗ്യത പരിശോധിക്കാൻ വിളിക്കൂ 1455555. ആയുഷ്മാൻ ഭാരത്, എല്ലാവർക്കും സൗഖ്യം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളിയിലെ ഏജൻസീസ്.

ആകാശവാണി കവരത്തി 1152 kHz. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്നതാണ്.

ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1852 കിലോഹെർട്സിൽ. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാടാണ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം 90 തികഞ്ഞ് ആകാശവാണി. കടമത്തദ്വീപ് സ്വദേശി ഹിദായത്തുള്ള പങ്കെടുക്കുന്നു. തുടർന്ന് മാപ്പിളപ്പാട്ടുകൾ. 5:30 ടെറസ് കൃഷിയും സാധ്യതകളും എന്ന വിഷയത്തെക്കുറിച്ച്. 9:30 സ്വദേശിനി ഷംഷീറ പങ്കെടുക്കുന്ന ഹരിത ചിന്തകൾ എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫട്ടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ 90 തികഞ്ഞ് ആകാശവാണി കേൾക്കാം.
1: ആകാശവാണി കവരത്തി. തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി. 1936 ജൂൺ 8 ഭാരതത്തിന്റെ ശബ്ദമായി.

0: ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചത് ആ സുദിനത്തിലാണ്.
1: This is Akashvani.
2: ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ പ്രക്ഷേപണ ശൃംഖലയായി വികസിച്ചു പിന്നീട് ആകാശവാണി.
0: ഹൃദയതാളമായി സ്വരഭേദമായി ആകാശവാണി ജനമനസ്സുകളിൽ ഇടം നേടിയിട്ട് 90 വർഷങ്ങൾ.
2: വിനോദമായി, വിജ്ഞാനമായി, വാർത്തകളായി, സംഗീതമായി ശ്രവ്യവിരുന്നൊരുക്കുന്നു ആകാശവാണി.
0: കാതോടു കാതോരമെത്തുന്ന ഹൃദയസ്വരങ്ങൾ.
2: പ്രകൃതി ദുരന്ത വേളകളിൽ കാലാവസ്ഥാ വ്യതിയാന സമയത്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടെ കൈത്താങ്ങാകുന്ന ശ്രവ്യമാധ്യമം ആകാശവാണി.
0: പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പിന്നിടുന്ന ആകാശവാണി ഇന്നും ശ്രോതാക്കൾക്കൊപ്പം.
2: വിവിധ സംസ്ഥാനങ്ങൾ,
0: നിരവധി ഭാഷകൾ,
2: അനവധി പ്രാദേശിക ഭാഷകൾ,
0: ഒപ്പം ശ്രോതാക്കളുടെയും പ്രഭാഷകരുടെയും പ്രക്ഷേപകരുടെയും ഹൃദയബന്ധവും വളർന്നു. ഈ അവസരത്തിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രത്യേക പരിപാടി 90 തികഞ്ഞ ആകാശവാണി.
3: 90 തികഞ്ഞ ആകാശവാണിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി കടമത്ത് സ്വദേശി ഹിദായത്തുള്ള കെ. ടി ജി ടി കെമിസ്ട്രി അധ്യാപകനായ ഹിദായത്തുള്ള നിലവിൽ ജവഹർലാൽ നെഹ്റു ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ കടമത്തിലെ പ്രധാന അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു വരുന്നു. അദ്ദേഹത്തിന്റെ റേഡിയോ ഓർമ്മകൾക്കായി കാതോർക്കാം.
4: ഞാൻ ഹിദായത്തുള്ള കെമിസ്ട്രി അധ്യാപകനാണ്. കടമത്ത് ജവഹർലാൽ നെഹ്റു ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ അസിസ്റ്റന്റ് ഹെഡ്മാസ്റ്റർ കൂടിയാണ്. ആകാശവാണിയുടെ 90 സുവർണ വർഷങ്ങളെ കുറിച്ച് എനിക്കിവിടെ സംസാരിക്കുന്ന അവസരം ലഭിച്ചു. ആകാശവാണി കവരത്തി നിലയത്തിലെ പ്രിയപ്പെട്ട അധികൃതരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ പ്രക്ഷേപണ ചരിത്രത്തിലെ ഏറ്റവും സുവർണവും മഹത്തരവുമായ ഒരു അധ്യായത്തിനാണ് നാം ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി അതിന്റെ വിജയകരമായ 90 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഈ സുവർണ നിമിഷത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ഒരവസരം നൽകിയതിൽ ആകാശവാണി കവരത്തി നിലയത്തിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തുന്നു. വിജ്ഞാനവും വിനോദവും വിശ്വസനീയമായ വാർത്തകളും കോർത്തിണക്കി ഒരു ജനതയുടെ ഹൃദയമിടിപ്പായി മാറിയ മാധ്യമമാണ് ആകാശവാണി അഥവാ ഓൾ ഇന്ത്യ റേഡിയോ. ടെലിവിഷനുകളും സ്മാർട്ട് ഫോണുകളും സോഷ്യൽ മീഡിയയും ലോകം കീഴടക്കിയ ഈ ആധുനിക ഡിജിറ്റൽ യുഗത്തിലും ആകാശവാണി എന്ന പേര് ഇപ്പോഴും പ്രകമ്പരം കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെയുണ്ട്. കാരണം അത് വെറുമൊരു മാധ്യമമല്ല, നമ്മുടെയൊക്കെ ജീവന്റെ ഒരു അവിഭാജ്യ ഭാഗമാണ്. ആകാശവാണി പരസ്യ പ്രക്ഷേപണ വിഭാഗം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത്, ഈ ഒരു വാചകം നമ്മുടെ കാതുകളിൽ പതിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖവും ഗ്രഹാതരത്വവും മറ്റൊന്നിനും തരാൻ കഴിയില്ല. നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ആകാശവാണിയുടെ 90 വർഷത്തെ പ്രയാണം തികച്ചും ശ്രദ്ധേയവും ചരിത്രപരവുമാണ്. റേഡിയോ പ്രക്ഷേപണത്തിന്റെ തുടക്കകാല ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 1920കളിൽ കുറച്ച് റേഡിയോ ക്ലബ്ബുകളുടെ കൂട്ടായ്മയിലൂടെയാണ് ഇന്ത്യയിൽ ഇതിന്റെ ആദ്യ വിത്തുകൾ പാകിയത്. തുടർന്ന് 1930 ബ്രിട്ടീഷ് സർക്കാരിന്റെ കീഴിൽ ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ISBS എന്ന പേരിൽ ഇതൊരു ഔദ്യോഗിക സംവിധാനമായി മാറി. അതിനുശേഷം 1936 ജൂൺ 8 ഈ പ്രസ്ഥാനത്തിന് ഓൾ ഇന്ത്യ റേഡിയോ എന്ന വിഖ്യാതമായ പേര് ലഭിക്കുന്നത്. പിൽക്കാലത്ത് 1956 ആകാശവാണി എന്ന മനോഹരമായ പേര് ഈ ദേശീയ മാധ്യമം ഔദ്യോഗികമായി സ്വീകരിക്കുന്നത്. എന്നാൽ ഈ പേരിന്റെ ചരിത്രത്തിന് അതിലും പഴക്കമുണ്ട്. 1935 മൈസൂരിൽ പ്രൊഫസർ MV ഗോപാലസ്വാമി ആരംഭിച്ച ഒരു സ്വകാര്യ റേഡിയോ സ്റ്റേഷന്റെ പേരായിരുന്നു ആകാശവാണി എന്നത്. ആകാശത്ത് നിന്നുള്ള ശബ്ദം എന്നർത്ഥം വരുന്ന ഈ പേര് മഹാനായ രവീന്ദ്രനാഥ് ടാഗോറിന്റെ വരികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ്. പിൽക്കാലത്ത് അത് ഭാരതത്തിന്റെ ഔദ്യോഗിക ശബ്ദമായി മാറുകയായിരുന്നു. ബഹുജനഹിതായ, ബഹുജനസുഖായ, എല്ലാവരുടെയും ക്ഷേമത്തിനും സന്തോഷത്തിനും വേണ്ടി എന്ന ആപ്തവാക്യത്താൽ നവീകരിക്കപ്പെട്ട് നയിക്കപ്പെടുന്ന ആകാശവാണി വിശ്വസനീയമായ വാർത്തകളിലൂടെയും ഉന്നതമായ സാംസ്കാരിക മൂല്യങ്ങളുടെയും ഇന്നും ഇന്ത്യൻ സമൂഹത്തിന്റെ നെട്ടല്ലായി നിലകൊള്ളുന്നു. ഒരു പ്രധാന ദേശീയ വിവരണകാരൻ എന്ന നിലയിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ രൂപീകരണത്തിലും ആകാശവാണി നിർണായകമായ പങ്ക് വഹിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവേശം ജനങ്ങളിലെത്തിക്കാനും 1947 രാജ്യം സ്വാതന്ത്ര്യം നേടിയ വാർത്ത രാജ്യത്തെ അറിയിക്കാനും ആകാശവാണിയാണ് മുൻപന്തിയിൽ നിന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ വെറും 6 റേഡിയോ നിലയങ്ങൾ മാത്രമാണ്

0: ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇന്ന് 591 സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന ഭീമാകാരമായ ഒരു ശൃംഖലയായി ആകാശവാണി വളർന്ന് പന്തലിച്ചത്. ഇത് ഇന്ത്യയിലെ 98% ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. 23 ഭാഷകളിലും 146 പ്രാദേശിക ഭാഷാഭേദങ്ങളിലും സംപ്രേഷണം നടത്തുന്ന ആകാശവാണി 100 വിദേശ രാജ്യങ്ങളിലേക്ക് സേവനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപുമായുള്ള ആകാശവാണിയുടെ ആത്മബന്ധം, ഭാരതത്തിന്റെ വൈവിധ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിലും വിദൂര പ്രദേശങ്ങളിലെ വിവിധ സമുദായങ്ങൾക്കിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്നതും ആകാശവാണി എന്നും മുൻപന്തിയിലായിരുന്നു. നമ്മുടെ ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ആകാശവാണിയുമായുള്ള ബന്ധം വളരെ ആഴമേറിയതും ഹൃദയസ്പർശിയുമാണ്. ഒരു കാലത്ത് പ്രധാന ഭൂപ്രദേശങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ലക്ഷദ്വീപ് ജനതയെയും മെയിൻലാൻഡിനെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ഒരേ ഒരു പാലം ആകാശവാണിയായിരുന്നു. കൊടുങ്കാറ്റും കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ ദ്വീപ് നിവാസികൾക്ക് ഏക ആശ്രയം റേഡിയോയിലൂടെയുള്ള അറിയിപ്പുകളായിരുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം 1964 വരെ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കോഴിക്കോടായിരുന്നു എന്ന ചരിത്രം നമുക്കറിയാം. ആയതിനാൽ അക്കാലത്ത് ലക്ഷദ്വീപിലുള്ള എല്ലാ വാർത്തകളും ആകാശവാണിയുടെ കോഴിക്കോട് നിലയത്തിലൂടെയായിരുന്നു പ്രക്ഷേപണം ചെയ്തിരുന്നത്. പിന്നീട് 1993 ലക്ഷദ്വീപിന്റെ തലസ്ഥാനമായ കവർത്തി ദ്വീപിൽ ആകാശവാണിയുടെ സ്വന്തം നിലയം പ്രവർത്തനമാരംഭിക്കുന്നത്. ദ്വീപുകാരുടെ ജീവനാഡിയായ കപ്പൽ യാത്രയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ, കാർഷിക വാർത്തകൾ, വിദ്യാഭ്യാസ കാര്യങ്ങൾ കൂടാതെ ദ്വീപുകാരുടെ ഒഴിവു സമയങ്ങളെ വിജ്ഞാനവും വിനോദവും കൊണ്ട് രസകരമാക്കി മാറ്റിയ നിരവധി കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയെല്ലാം ജനകോടികളിലേക്ക് എത്തിക്കാൻ ആകാശവാണി വഹിച്ച പങ്ക് ചെറുതല്ല. എനിക്ക് ആകാശവാണിയുമായി വളരെ വ്യക്തിപരമായൊരു ബന്ധമുണ്ട്. എന്റെ കുട്ടിക്കാലം മുതലേ തുടങ്ങിയതാണ്. ലക്ഷദ്വീപിലെ ആദ്യകാല അധ്യാപകരിൽ ഒരാളായിരുന്നു എന്റെ പ്രിയപ്പെട്ട പിതാവ്. അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. ആ റേഡിയോയിലൂടെ പാട്ടും വാർത്തകളും കേട്ടാണ് ഞാൻ വളർന്നത്. പ്രായം കൂടുന്തോറും റേഡിയോയോടുള്ള എന്റെ സ്നേഹവും വളർന്നു. ഇന്നും ആ ശീലം ഞാൻ കൈവിട്ടിട്ടില്ല. ഇപ്പോഴും റേഡിയോ എന്റെ കൂടെയുണ്ട്. എല്ലാ ദിവസവും 6:45 പ്രാദേശിക വാർത്ത കേൾക്കുക, ആകാശവാണി കവർത്തി നിലയത്തിലെ പ്രക്ഷേപണങ്ങൾ കേൾക്കുക എന്നത് എന്റെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. ചിലപ്പോൾ റേഡിയോ കയ്യിലില്ലാതെ ദൂരെ എവിടെയെങ്കിലാണെങ്കിൽ പോലും മൊബൈലിലെ ആകാശവാണി ആപ്പ് വഴി ഞാൻ വാർത്തകളും പരിപാടികളും കേൾക്കാറുണ്ട്. എന്നാൽ എന്റെ ജീവിതത്തിൽ ഒരേ ഒരു തവണ റേഡിയോ കേൾക്കാൻ എന്നെ ഒരൽപ്പം പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. അത് 1985 അന്ന് എന്റെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നത് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെയായിരുന്നു. പരീക്ഷാഫലം എന്താകും എന്നറിയാനുള്ള പരിഭ്രാന്തിയും നെഞ്ചിടിപ്പും ഇന്നും എന്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്നു. അതുപോലെ എന്റെ ഓർമ്മയിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു വലിയ ദാരുണ വാർത്തയുണ്ട്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ വധം. ആ വാർത്ത രാജ്യം അറിഞ്ഞത് ആകാശവാണിയിലൂടെയായിരുന്നു. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തെക്കുറിച്ചും അവരുടെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗങ്ങളെക്കുറിച്ചും ആകാശവാണി പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പ്രത്യേകിച്ച് 1984 ഒക്ടോബർ 30 ഒറീസയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിൽ വെച്ച് അവർ നടത്തിയ ആ അവസാന പ്രസംഗം എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ മുഴുവനായും മനഃപ്പാഠമാക്കിയിരുന്നു. അതൊക്കെ റേഡിയോ എന്ന മാധ്യമം എന്റെ മനസ്സിൽ ചെലുത്തിയ വലിയ സ്വാധീനമാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് ആകാശവാണിയുടെ മറ്റൊരു ആദരവ് കൂടിയുണ്ട്. എല്ലാ വർഷവും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ, അതായത് SSLC പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ്, വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ആകാശവാണി പ്രത്യേക വിദ്യാഭ്യാസ പരിപാടികൾ സംപ്രേഷണം ചെയ്യാറുണ്ട്. എന്റെ അധ്യാപന ജീവിതത്തിൽ കുട്ടികളെ പരീക്ഷയ്ക്ക് ഒരുക്കുന്നതിനും അവർക്ക് ലളിതമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും ഈ പരിപാടികൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ആകാശവാണിയോട് അത്രമേൽ കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് വിപണിയിൽ പുതിയ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ദൃശ്യമാധ്യമങ്ങളും എത്രയൊക്കെ വന്നാലും ആകാശവാണിയുടെ പ്രഭ മങ്ങിക്കാനോ അതിനെ അടിച്ചമർത്താനോ അവക്കൊന്നുമായിട്ടില്ല. കാതുകളെയും മനസ്സുകളെയും ഒരുപോലെ തൊട്ടറിഞ്ഞ് വിജ്ഞാനവും വിനോദവും പകർന്നും ഇന്നും ആകാശവാണി അതിന്റെ വിജയകരമായ പ്രയാണം തുടരുകയാണ്. ഈ 90 സുവർണ വർഷങ്ങൾ പൂർത്തിയാക്കി ആകാശവാണിക്ക്, പ്രത്യേകിച്ചും നമ്മെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ആകാശവാണി കവർത്തി നിലയത്തിന് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ശബ്ദമായി, വഴികാട്ടിയായി ആകാശവാണി എന്നും നിലകൊള്ളട്ടെ. സാങ്കേതിക വിദ്യകൾ എത്ര തന്നെ മാറിയാലും ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന ആ ശബ്ദം ഓരോ ഭാരതീയന്റെയും കാതുകളിൽ ഇനിയും മുഴങ്ങിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മുടെ 90 ആകാശവാണിയിലൂടെ കേൾക്കാൻ സാധിക്കും. ഏത് പാട്ടാണ് വെച്ചു തരേണ്ടത്?
0: പാട്ട് പറയട്ടെ. 1987 ഇറങ്ങിയ വർഷങ്ങൾ പോയതറിയാതെ എന്ന സിനിമയിലെ ഇലകൊഴിയും ശിശിരത്തിൽ.
1: ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവം ഉണ്ടോ സാറിന്റെ ജീവിതത്തിൽ?
0: അനുഭവങ്ങളില്ല, കോളേജ് വിദ്യാഭ്യാസം, അതാ ഓർത്തു പോകുന്നത്.
1: അതിൽ നല്ലൊരു ഓർമ്മയായിട്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു ഓർമ്മ പറയാൻ പറ്റുമോ ചെറുതായിട്ട്?
0: പഠനകാലത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആർ ഐ മൈസൂറിലെ ജീവിതം, അത് എപ്പോഴും ഓർത്തു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് വെക്കാൻ പറഞ്ഞത്.

0: കടമത്ത് ജവഹർലാൽ നെഹ്റു ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകനായി ജോലി ചെയ്തു വരുന്ന കടമത്ത് സ്വദേശി ഹിദായത്തുള്ള കെ കെ ആണ് ഇന്നത്തെ 90 തികഞ്ഞ് ആകാശവാണിയിൽ പങ്കെടുത്തത്. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര.
1: പ്രക്ഷേപണത്തിന്റെ 9 ദശകങ്ങൾ 90 തികഞ്ഞ് ആകാശവാണി.
2: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
0: കൊച്ചു കൂട്ടുകാർക്കായി ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ. അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി 04-896-26-3474.
3: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മുതൽ 11 വരെ വിളിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന
3: ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്.
2: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
4: ഇനിയൊരു മാപ്പിളപ്പാട്ട് കേൾക്കാം.

0: online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഹരിത ചിന്തകൾ എന്ന പരിപാടി കേൾക്കാം. ഹരിത ചിന്തകൾ ആകാശവാണി കവരത്തി.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് ഹരിത ചിന്തകൾ പരിചയപ്പെടുത്തുന്നത് ടെറസ് കൃഷിയും സാധ്യതകളും എന്ന വിഷയത്തെ കുറിച്ചാണ്. ലക്ഷദ്വീപുകളിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ആശ്രയിക്കുന്നത് കേരളത്തെയാണ്. പച്ചക്കറി സാധനങ്ങൾ, പലവ്യഞ്ജനങ്ങൾ എന്നിങ്ങനെയുള്ള സകലതും ദ്വീപിലെത്താൻ കപ്പൽ വേണം. ദ്വീപിന്റെ ചുറ്റും കടലാണെങ്കിലും ഇവിടെ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന തലമുറ ഉണ്ടായിരുന്നു. അതിനടയാളമായി കാണുന്നത് നമുക്ക് ചുറ്റും വളരുന്ന ഇടതൂർന്ന തെങ്ങുകൾ തന്നെയല്ലേ? അപ്പോൾ നമ്മുടെ പൂർവികർ കൃഷിയെ ഇഷ്ടപ്പെട്ടിരുന്നവരാണ് എന്നതിൽ സംശയമില്ല. ഇന്ന് കൃഷിയെക്കുറിച്ച് ധാരാളം അറിവുകൾ നമുക്ക് ലഭിക്കുന്നു. ജൈവ പച്ചക്കറികളുടെ ഗുണങ്ങളെ കുറിച്ച് പറയേണ്ടതില്ലോ. വിഷരഹിതമായ പച്ചക്കറി കഴിക്കാൻ നമുക്കും സാധിക്കും. എങ്ങനെയെന്നല്ലേ? ഇതാ ഇന്ന് നിങ്ങളോട് ടെറസ് കൃഷിയെ കുറിച്ച് സംസാരിക്കാനായി ഒരാളെത്തിയിരിക്കുന്നു. നമുക്ക് അയാളെ പരിചയപ്പെടാം. എന്താണ് പേര്? ഒന്ന് പരിചയപ്പെടുത്താവോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി?
3: എന്റെ പേര് ഷംഷീറ, കവരത്തി സ്വദേശിനിയാണ്.
2: ടെറസ് കൃഷിയിലേക്ക് വരാൻ പ്രചോദനമായത് എന്താണ്?
3: ടെറസ് കൃഷിയിലേക്ക് വരാൻ പ്രചോദനമായത് ആദ്യം നാം ചെറുപ്പത്തിൽ നിന്നേ കണ്ടു വളർന്നു വന്നത് എന്റെ ഉപ്പ കോഴി വളർത്തൽ നടത്തി വരുന്നുണ്ടായിരുന്നു. അതും ഒരു പരിപാലനം തന്നെയല്ലേ. അതേപോലെ കയ്യിൽ കിട്ടുന്ന എന്തും, പച്ചക്കറി ആയിക്കോട്ടെ, മരങ്ങൾ, ഫ്രൂട്ട്സ് തൈകൾ ആയിക്കോട്ടെ, ഇതെല്ലാം ഉമ്മ വെച്ച് പിടിപ്പിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വളർന്നു വന്നത്. അതിനുശേഷം എന്റെ ഹസ്ബൻഡ് ചെടികൾ കൊണ്ടുവരികയും അത് നോക്കുന്നതിനിടയിലാണ് എനിക്ക് ഇത് പച്ചക്കറിയിൽ കൂടി ഒന്ന് പ്രാധാന്യം കൊടുത്തുകൂടെ നമുക്ക് വിഷരഹിതമായ പച്ചക്കറികൾ ഭക്ഷിക്കാമല്ലോ എന്നുള്ള ഒരിതിലാണ് എനിക്ക് ഇത് തുടങ്ങാനുണ്ടായ കാരണം. അതേപോലെ തന്നെ ടെറസ് കൃഷി എന്നല്ല, ഏത് തരം കൃഷി ചെയ്താലും നമുക്ക് വിഷരഹിത പച്ചക്കറി ലഭിക്കണം എന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ സ്വന്തമായി വളർത്തിയെടുക്കുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്തോഷവും ചെലവ് കുറക്കാനും സാധിക്കും. പ്രകൃതിയോട് അടുത്ത് ജീവിക്കാനും പറ്റും. അതേപോലെ തന്നെ ഒഴിവ് സമയങ്ങളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുമുണ്ട്. ഇതിലുപരി നമ്മുടെ കുടുംബത്തിന് ആരോഗ്യപരമായ ഭക്ഷണം നൽകാനും സാധിക്കും ഇതുകൊണ്ട്.
2: ഇനി എന്തൊക്കെ വിളകളാണ് കൃഷി ചെയ്യുന്നത്?
3: തക്കാളിയുണ്ട്. തക്കാളിയിൽ 2-3 തരം വെറൈറ്റി തക്കാളിയാണ് ചെയ്യുന്നത്. ചെറി തക്കാളി, അങ്ങനെ 2-3 ഇനം തക്കാളി തൈകളും വഴുതിന ചെയ്യുന്നുണ്ട്. വഴുതിനയിൽ തന്നെ ലോങ് ആയിട്ടുള്ളത് വൈറ്റ്, ഗ്രീന്, വയലറ്റ്, ഇത് മൂന്നും ചെയ്ത് വരുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വഴുതിനയിൽ ഓണാട്ട് വഴുതിന എന്ന് പറയുന്ന ഒരിനം വഴുതിന ഉണ്ട്. അത് നല്ല വലിപ്പവും വയലറ്റ് കളറിലാണ്, നല്ല പോലെ വിളവും കിട്ടുന്ന ഒരിനം വഴുതിനാണ്. അതേപോലെ ചീര ചെയ്യുന്നുണ്ട്. ചീര 2 തരം ഉണ്ട്. ഒന്ന് പച്ചച്ചീരയും മറ്റേത് റെഡും. അതേപോലെ മുളക്, മുളക് 4-5 തരം മുളക് തൈകൾ ഉള്ളവ് ചെയ്യുന്നുണ്ട്. സാദാ പച്ചമുളകുണ്ട്, വെള്ളക്കാന്താരി, മുന്തിരിമുളക്, ഉണ്ടമുളക്, യെല്ലോ ഹെബനാറോ എന്ന് പറഞ്ഞിട്ട് അതൊരു വെറൈറ്റിയാണ്. അത് നല്ലപോലെ വിളവും കിട്ടുന്നുണ്ട്. പിന്നെ പയറ്, മീറ്റർ പയറ്, ബീൻസ്, വയലറ്റ്, കുറ്റിപ്പയറ്, വെണ്ട, വെണ്ട ചുവപ്പ് വെണ്ട ഉണ്ട്, നമ്മൾ സാധാരണ സാമ്പാറിൽ ഇടുന്ന അത് തന്നെ വെണ്ടയുണ്ട്. ആനക്കൊമ്പൻ, ആനക്കൊമ്പൻ നല്ലപോലെ വിളവ് കിട്ടുന്നതാണ്. ഈ വെണ്ട ചെയ്യുമ്പോൾ നല്ലത് ഈ മഴക്കാലത്താണ് വെണ്ട ഏറ്റവും കൂടുതൽ വിളവ് കിട്ടിയത്. അതേപോലെ തന്നെ ബീട്രൂട്ട്, ബീട്രൂട്ട് ആദ്യമായിട്ടായിരുന്നു ചെയ്തത്, അതിൽ നിന്ന് ഒരെണ്ണം എനിക്ക് കിട്ടി. ഇപ്പോഴും ബീട്രൂട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട്. ക്യാബേജ്, കോളിഫ്ലവർ, കോവക്ക എന്നിവയാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്.
2: ബീട്രൂട്ട് കൃഷി ചെയ്തു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മുടെ ഇവിടെ ലക്ഷദ്വീപില് അധികവും ആരും ചെയ്യാത്തവരെന്താന്ന് തോന്നുന്നു അല്ലേ അത്? അപ്പൊ എങ്ങനെയാണ് അത് കൃഷി ചെയ്യുന്ന രീതി ഒന്ന് പറഞ്ഞു കൊടുക്കാം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിട്ട്.
3: ഏത് തരം പച്ചക്കറി ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ മണ്ണാണ്, അതായത് അധികം നൈട്രജൻ എല്ലാം ഒത്തു നോക്കിയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബീട്രൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ചെയ്ത് കിട്ടിയത് എനിക്ക് വളരെ ചെറിയൊരു ബീട്രൂട്ട് ആയിരുന്നു. അതില് ഗ്രോ ബാഗില് ഏത് ചെയ്യുമ്പോഴും ഞാൻ ഗ്രോ ബാഗില് താഴെ നമ്മളെ ശീമ ക്കൊന്നെന്റെ ഇല, പിന്നെ കമ്പോസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്, അങ്ങനെ എല്ലാം ചെയ്തിട്ട് കുറച്ച് ദിവസം മാറ്റി വെച്ചതിന് ശേഷം ആണ് ഇത് നടന്നത്. അപ്പൊ ഷോപ്പിൽ നിന്ന് വാങ്ങി വന്ന ഈ ബീട്രൂട്ടിൻ്റെ മുകളിലത്തെ ഇതെടുത്തിട്ട് അത് കുഴിച്ചിട്ടിട്ട് പിന്നെ കുറേ ദിവസം വരുമ്പോൾ അതിന് പുതിയൊരു ഇല തളർക്കും. അപ്പോൾ മണ്ണ് ഇങ്ങനെ കൂടുതൽ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത്. കുറേ ദിവസം കഴിഞ്ഞാൽ കാണും അതിൻ്റെ ഇല ഇങ്ങനെ ഒരു വാടിയ മാതിരി. അപ്പോൾ അത് എന്തായാലും അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തി എന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ കിട്ടി. അധികം വലിപ്പം ഇല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ബീട്രൂട്ട് തന്നെ കിട്ടി.
2: കൃഷിക്ക് ആവശ്യമായ വിത്തുകളും തൈകളും എവിടെ നിന്നാണ് ലഭിക്കുന്നത്?
3: വിത്തുകൾ നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവര് അതേപോലെ തന്നെ വിത്ത് തരികയും അതിലെ എങ്ങനെ പരിപാലിക്കുന്നു എന്നൊക്കെ നോക്കാനും എല്ലാം വരാറുണ്ട്. അതുപോലെ കൊച്ചി നിന്നാണ് ഞാൻ അധികം നമ്മളെ വിത്തിന്റെ തൈ, കാരണം വെറൈറ്റീസ് വിത്തുകൾ കിട്ടണമെങ്കിൽ കൊച്ചിയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ കൊച്ചി നിന്നും നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഞാൻ വിത്തുകൾ വാങ്ങിക്കുന്നത്.
2: ഇപ്പോൾ ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ ഗ്രോ ബാഗുകളാണോ

0: ചെടികളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്?
1: ഇപ്പൊ ചെടികളുള്ളത് ഗ്രോ ബാഗിലാണ്, ചെടിച്ചട്ടിയിലുണ്ട്, എന്നാലും അധികം ഗ്രോ ബാഗിൽ തന്നെയാണ് ചെയ്യുന്നത്.
0: ചെടികൾക്ക് വെള്ളം കൊടുക്കുന്നത് എങ്ങനെയാണ്, അത് ഏതൊക്കെ രീതിയിലാണ് കൊടുക്കുന്നതെന്ന് പറയാമോ?
1: ടെറസ് കൃഷി ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കുന്നത് റൂഫിന്റെ ഏറ്റവും ടോപ്പിലാണ് ടാങ്ക് ഉള്ളത്, വാട്ടർ ടാങ്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ അതിന്റെ ഫ്ലോ എന്തായാലും കുറവായിരിക്കും. അതുകൊണ്ട് ഒരു ഇപ്പം പല സാങ്കേതിക വിദ്യകളുണ്ട് നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നത് വാട്ടർ ടാങ്കിൽ ഇറക്കി വെക്കുന്ന ഒരു മോട്ടറുണ്ട്, അതുകൊണ്ട് പമ്പ് ചെയ്യുന്നതാണ്.
0: ഏതെങ്കിലും ഒരു സമയത്തായിരിക്കുമല്ലോ വെള്ളം കൊടുക്കുന്നത്? അപ്പൊ ഏതൊക്കെ സമയങ്ങളിലായിരിക്കും ചെടികൾക്ക് വെള്ളം കൊടുക്കുന്നത്?
1: ചെടികൾക്ക് വെള്ളം ഞാൻ നല്ല ചൂടുള്ളപ്പോൾ രണ്ടു നേരമായിട്ട് കൊടുക്കും. എപ്പോഴും അതിരാവിലെയാണ് വെള്ളം കൊടുക്കല്. നല്ല ചൂടുള്ള ടൈമിൽ ഈ തക്കാളി അതുപോലെ മാതിരിയുള്ള പച്ചക്കറി ഇനങ്ങൾക്ക് രണ്ടു നേരം വെള്ളം ഒഴിക്കാറുണ്ട് നല്ല ചൂടുള്ളപ്പോൾ. അപ്പോൾ രാവിലെ ആണ് അധികം വെള്ളം ഒഴിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വന്നാൽ മാത്രം വൈകുന്നേരങ്ങളിൽ വെള്ളം ഒഴിക്കും.
0: ചെടികൾക്ക് വെള്ളമായി എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്?
1: ആദ്യം തന്നെ ചെടികൾ നമ്മൾ വെച്ചു പിടിക്കുമ്പോൾ അതിനൊരു സൂര്യപ്രകാശം ലഭ്യമാക്കണം. അതേപോലെ ജൈവവളങ്ങൾ നൽകണം. കീടങ്ങളും രോഗങ്ങളും പരിപാലിക്കണം. ഉണങ്ങിയവയെല്ലാം നീക്കം ചെയ്യണം. മണ്ണൊക്കെ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള നമുക്ക് പച്ചക്കറിയിൽ നല്ല രീതിയിൽ ഇതാക്കാൻ പറ്റും. വളങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം ഒരു 7 ദിവസം പുളിപ്പിക്കാൻ വെക്കും. ഓരോ ദിവസം കിട്ടുന്ന അതും മാറ്റിവെക്കും. അതേപോലെ അരി കഴുകിയ വെള്ളവും ഒഴിക്കാറുണ്ട്. കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ ചാരം കുറച്ചിട്ടിട്ടാണ് എല്ലാ ചെടികളുടെ ചോട്ടിലും ഒഴിക്കുന്നത്. അതേപോലെ തന്നെ പച്ചക്കറി വേസ്റ്റൊക്കെ ഒരു ഡബയിലിട്ട് വെച്ചിട്ട് അത് ഒരു വെള്ളം വരുന്ന രീതിയിൽ അലിഞ്ഞു വരുമ്പോൾ ആ വെള്ളം മിക്സ് ചെയ്തിട്ട് ലായനി രൂപത്തിലാക്കിയിട്ടും പച്ചക്കറികൾക്ക് കൊടുക്കാറുണ്ട്.
0: കീടശല്യം നേരിടുമ്പോൾ എന്ത് പരിഹാരമാണ് സ്വീകരിക്കുന്നത്?
1: കീടശല്യമാണ് ഏറ്റവും അധികം ഇതിനെ നമുക്ക് നേരിടുന്ന വലിയ പ്രശ്നം തന്നെ. അതിൽ വേപ്പെണ്ണ സ്പ്രേ ചെയ്യും. പിന്നെ വെളുത്തുള്ളി മഞ്ഞൾ നമ്മളെ കുറച്ച് ഹാൻഡ് വാഷ് ലിക്വിഡ് ഉപയോഗിച്ച് ലായനി രൂപത്തിലാക്കിയും സ്പ്രേ ചെയ്യാറുണ്ട്. പയർവർഗ്ഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കീടങ്ങൾ പെട്ടെന്ന് പിടിപെടുന്നത്. അതുകൊണ്ട് ആ ലായനികളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ പപ്പായ ഇല, വെളുത്തുള്ളി, മഞ്ഞൾ അതും ലായനിയാക്കി ഉപയോഗിച്ചാൽ കീടങ്ങൾ പെട്ടെന്ന് വഴിമാറിപ്പോകാറുണ്ട്. കീടബാധിത വരുന്ന ഇലകളും കൊമ്പുകളും വെട്ടി നീക്കുകയും കീടങ്ങളെ നേരത്തെ കണ്ടെത്തി ദിവസേന പരിശോധന നടത്തുകയും ചെയ്യണം.
0: ടെറസ് കൃഷിക്ക് വേണ്ടി ദിവസവും എത്ര സമയം ചിലവഴിക്കുന്നു?
1: ഞാൻ ഒരു ടീച്ചറായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അധികം രാവിലെ തന്നെയാണ് ഇതിന് സമയം ചെലവഴിക്കാൻ പറ്റുന്നത്. പിന്നെ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും വൈകുന്നേരങ്ങളിൽ ഇതൊക്കെ ഒന്ന് നോക്കി പരിപാലിക്കാൻ തക്കതായ സമയം ഞാൻ ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും അവിടെ വന്ന് അതിനെ പരിപാലിക്കാറുണ്ട്. രാവിലെയും വൈകുന്നേരങ്ങളിലാണ് ഞാൻ അധികം ഇതിനെ പരിപാലനത്തിനായി ഞാൻ ഉപയോഗിക്കുന്നത്.
0: എത്ര വർഷമായി ടെറസ് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്?
1: ഞാനിപ്പോ 3 വർഷത്തോളമായി ടെറസ് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്.
0: അപ്പൊ ഈ ടെറസ് കൃഷി ചെയ്യുന്നതിലൂടെ ലഭിച്ച പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ?
1: ഒന്നാമതായി നമുക്ക് വിഷം കലരാത്ത പച്ചക്കറികൾ വീട്ടിൽ തന്നെ ലഭിക്കുന്നു എന്നതാണ്. അത് ഏറെ സന്തോഷം തന്നെ. അതേപോലെ തന്നെ ചെലവ് കുറക്കാൻ സാധിക്കുന്നു. കുടുംബത്തിന് ആരോഗ്യപരമായ ഭക്ഷണങ്ങൾ ഉറപ്പാക്കാൻ പറ്റുന്നുണ്ട്. പ്രകൃതിയോട് അടുപ്പം വർദ്ധിക്കാനും അതേപോലെ തന്നെ കുട്ടികൾക്ക് കൃഷിയുടെ പ്രാധാന്യം പഠിപ്പിക്കാനും വീട്ടുമാലിന്യങ്ങൾ ഉപയോഗിച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കി പുനരുപയോഗം നടത്താനും ടെറസ് കൃഷി കൊണ്ട് ഉള്ള നേട്ടങ്ങളാണ്.
0: വീട്ടിലെ പച്ചക്കറി ആവശ്യങ്ങൾ എത്രത്തോളം നിറവേറ്റാൻ കഴിയുന്നുണ്ട്?
1: നമ്മുടെ ലക്ഷദ്വീപിനെ അപേക്ഷിച്ച് നമുക്ക് എന്തായാലും കേരളത്തിൽ നിന്നാണല്ലോ പച്ചക്കറികൾ വരുന്നത്. അതും പഴുക്കാത്തത് പഴുപ്പിച്ചും മറ്റ് വഴിയിലൊക്കെയാണ് അവർ പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും ഈ കീടനാശിനികൾ മാറ്റാനായാലും ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊന്നും തട്ടാതെ നമ്മളെ വീട്ടിൽ വിഷരഹിതമായിട്ട് ഉണ്ടാക്കിയ പച്ചക്കറികൾ ഭക്ഷിക്കാനും നമുക്ക് കഴിക്കാനും അതുകൊണ്ട് ഭയങ്കര സന്തോഷം തന്നെയാണ്. നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ നല്ലതാണ്.
0: ഇപ്പൊ വീട്ടിലെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് പച്ചക്കറികൾ ബാക്കിയുണ്ടെങ്കിൽ പുറത്ത് ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോ?
1: അതെ, വീട്ടാവശ്യം കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ അയൽവാസികൾക്കും അതേപോലെ കുടുംബക്കാർക്കും നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി അതിലും കൂടുതലാണ് ലഭിക്കുന്നതെങ്കിൽ ആവശ്യക്കാർ വരുമ്പോൾ അവർക്ക് അതനുസരിച്ച് ഞാൻ കൊടുക്കാറുണ്ട്.
0: ഈ പ്രവർത്തനത്തിന് എന്തെങ്കിലും അംഗീകാരങ്ങളോ പുരസ്കാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും?
1: ഇല്ല, അങ്ങനെ ലഭിച്ചിട്ടില്ല.
0: ടെറസ് കൃഷി നേരിടുന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്?
1: ടെറസ് കൃഷിയിലെ പ്രധാനമായിട്ടും വരുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കാലാവസ്ഥയിലെ മാറ്റങ്ങൾ. അതായത് അധികം മഴ വരുമ്പോഴും അധികം ചൂട് കാറ്റ് എന്നിവ വരുമ്പോഴും നമ്മളെ ചെടികളെ സാരമായി തന്നെ ബാധിക്കും. അതേപോലെ തന്നെ കീടശല്യം, പച്ചക്കറി

0: യാത്രയിൽ വരുന്ന രോഗങ്ങളും കീടങ്ങളും ചിലപ്പോൾ വിളവ് കുറയുകയും എങ്കിലും പ്രതീക്ഷിച്ച ഫലം കിട്ടാതിരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ സ്ഥലപരിധി, കൂടുതൽ ചെടികൾ വളർത്താൻ ഇടം കുറവായിരിക്കും. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ക്ഷമയോടെയും ശരിയായ പരിപാലനത്തോടും കൂടി മുന്നോട്ട് പോവാൻ അവയെ മറികടക്കുകയും ചെയ്യാം.
1: ടെറസ് കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്?
0: ടെറസ് കൃഷി ചെയ്യാൻ ആദ്യം കുറച്ച് ചെടികളായിട്ട് ആരംഭിക്കുക. അതേപോലെ തന്നെ കാലാവസ്ഥക്കും സ്ഥലത്തിനും അനുയോജ്യമായ ചെടികൾ തിരഞ്ഞെടുക്കുക. നല്ല മണ്ണും ജൈവവളങ്ങളും ഉപയോഗിക്കുക. വെള്ളം ശരിയായ അളവിൽ നൽകുകയും അധികം കുറവുമാകരുത്. അതേപോലെ ദിവസേന ചെടികളെ ശ്രദ്ധിക്കുക. രോഗങ്ങളും കീടങ്ങളും നേരത്തെ കണ്ടെത്തി അതിനെ പരിപാലിക്കുക. ഇതിലുപരി ക്ഷമയും സ്ഥിരതയും പാലിക്കുക, കാരണം ഫലം ലഭിക്കാൻ സമയമെടുക്കും. ഇതിൽ വരുന്ന പരാജയങ്ങളെ പേടിക്കാതെ ഓരോ അനുഭവങ്ങളും പാഠങ്ങളാക്കി മാറ്റുക. ഇതിലുപരി നമ്മുടെ ടെറസിൽ ഏറ്റവും പ്രധാനം നമുക്ക് വെള്ളം കെട്ടി നിൽക്കുന്നത് ശ്രദ്ധിക്കുക. കഴിയുന്നതും നേരിട്ട് ചെടിച്ചട്ടികൾ അല്ലെങ്കിൽ ഗ്രോ ബാഗുകൾ വെക്കാതെ ടെറസിന്റെ മുകളിൽ നമ്മൾ കട്ടകൾ നിർമ്മിച്ച് അതിന്റെ മുകളിൽ എന്തെങ്കിലും ഗ്രോ ബാഗിലോ ചെടിയിലോ വെക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എന്റെ ടെറസിൽ ചെയ്യുന്നത് കട്ടകൾ വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ആംഗിൾ വെച്ചിട്ട് അതിലേക്കാണ് ഞാൻ ഗ്രോ ബാഗ് വെച്ചത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ താഴെ ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കുകയില്ല, നമുക്ക് അത് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. അതേമാതിരി ഇപ്പോൾ പുതിയ രീതിയിലുള്ള പല സംവിധാനങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിക്കുള്ള നമ്മൾ അത് കണ്ടെത്തി നേരിട്ട് ടെറസിൽ വെക്കാതെ പുതിയ എന്തെങ്കിലും രീതിയിലുള്ള ഇതിൽ ടെറസ് കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കാം.
1: ജൈവകൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ജൈവകൃഷിക്ക് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. കാരണം അത് ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഒരുപോലെ നല്ലതാണ്. വിഷരഹിതമായ ഭക്ഷണം ലഭിക്കാൻ സഹായിക്കും. ജലമലിനീകരണം കുറക്കുകയും ചെയ്യും. അതേപോലെ തന്നെ മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്തുകയും രാസവളങ്ങളും കീടനാശിനികളും കുറയ്ക്കുന്നതിനാൽ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടും. ഭാവി തലമുറയ്ക്കായി സംരക്ഷിതമായ കൃഷിരീതി നൽകാൻ പറ്റും.
1: ഭാവിയിൽ ടെറസ് കൃഷിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പദ്ധതികൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും പ്ലാനിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: തീർച്ചയായിട്ടും ഡ്രിപ്പ് ഇറിഗേഷൻ വഴി കൃഷി ചെയ്യണമെന്നുണ്ട്. അതേപോലെ കിഴികൃഷി രീതി, അതായത് ഇപ്പൊ ഗ്രോ ബാഗിലാണല്ലോ നമ്മൾ കൃഷി ചെയ്യുന്നത്. കിഴികൃഷി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ചെടിച്ചട്ടികളിൽ കിഴികൃഷി ചെയ്യാം. അധികം കളകളും ഒന്നും വരാതെ കൂടുതൽ മെച്ചപ്പെട്ട നമുക്ക് വിളകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതേപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡൻ വഴി കുറച്ച് സ്ഥലത്ത് കൂടുതൽ ചെടികൾ വളർത്താം. ഹൈഡ്രോപോണിക്സ്, അതായത് മണ്ണില്ലാത്ത കൃഷി ചെയ്യാനുള്ള ഒരു പുതിയ രീതി, ഇങ്ങനത്തെ പുതിയ രീതികൾ പദ്ധതിയിൽ കൊണ്ടുവരണമെന്നുണ്ട്.
1: പച്ചക്കറികൾ കൂടാതെ വേറെ എന്തെങ്കിലും, ഇപ്പൊ ഫ്രൂട്ട്സിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പൂക്കളുള്ള ചെടികളായിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: അതെ, പച്ചക്കറിയോടൊപ്പം തന്നെ പലതരം ചെടികൾ, അതായത് റോസ്, വാടാമല്ലി, അങ്ങനെയുള്ള നിരവധി കുറേ ഒരുപാട് ചെടികളുണ്ട്. അതേപോലെ തന്നെ ഫ്രൂട്ട്സ് തൈകൾ, നമ്മൾ സപ്പോർട്ട് ആയിക്കോട്ടെ, പേരക്ക, മാങ്ങ, ഇങ്ങനെയുള്ള പലതരം ഫ്രൂട്ട്സിന്റെ തൈകളും ഇതിന്റെ കൂടെ ഒപ്പം ചെയ്യാറുണ്ട്.
1: ഇത്രയും നേരം നമുക്ക് വിലപ്പെട്ട അറിവുകളും അനുഭവങ്ങളും പങ്കുവെച്ച ഷംസീറക്ക് ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഒരുപാട് നന്ദി അറിയിക്കുന്നു.
0: താങ്ക് യു.
2: ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീന ബി കീലാസുറാമ്പി.
3: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
2: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫട്ടി കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് റംസീന ബീഗം, ചണ്ടിപ്പുര.

0: മൂത്തയാള് ഇവിടെ KVയിൽ പ്ലസ് വൺ പഠിക്കുകയാണ്. മുന്റെ പേര് സാഹിദ് സദർഫാൻ എന്നാണ്. പിന്നെ രണ്ടാമത്തെ ആള് ഇവിടെ 6-ാം ക്ലാസ്സിലാണ്, PM Shree. അവന്റെ പേര് സദീദ് ദുൽഖർ സൽമാൻ എന്നാണ്. പിന്നെ മൂന്നാമത്തെ ആള് ഇവിടെ സൗത്ത് സ്കൂളിലാണ് പഠിക്കുന്നത്, അവൻ 2-ാം ക്ലാസ്സിലാണ്. അവന്റെ പേര് അഖിൽ അക്കീബ് ഖാൻ എന്നാണ്. ഇതാണ് എന്റെ ഫാമിലി.
1: ഓക്കെ, വെറുതെ ഇരിക്കുമ്പോൾ എന്താ ചെയ്യാറ്?
0: എനിക്ക് തയ്യൽ ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ തയ്ക്കാറുണ്ട്. പിന്നെ പാട്ടും ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ പാട്ടും പാടാറുണ്ട്.
1: പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? അപ്പോൾ
0: ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് പാട്ടാണ്.
1: ഏതുതരം പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം?
0: മാപ്പിളപ്പാട്ടുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, പക്ഷെ എല്ലാതരം പാട്ടുകളും പാടാറുണ്ട്.
1: അന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി രണ്ടുപേരും പാടിയാലോ?
0: ഓക്കെ, അസ്സലാമു അലൈക്കും.

0: മാഷാല്ലാ, നല്ല അടിപൊളി പാട്ടായിരുന്നു.
1: താങ്ക് യു സോ മച്ച്.
0: പിന്നെ നമ്മുടെ ഈ ആകാശവാണിയിലെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: ഓ, ചിലതൊക്കെ കേൾക്കാറുണ്ട്, ചിലതൊക്കെ കേൾക്കാൻ പറ്റാറില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. കുറെ കേട്ട പരിപാടി വെച്ചിട്ട് ആകാശവാണിയിലെ പരിപാടി വളരെ നല്ലതാണ്, എനിക്ക് ഇഷ്ടവുമാണ്, ഡെയിലി കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റാറില്ല.
0: ഓക്കെ, ഇനി തീർച്ചയായിട്ടും നമ്മുടെ ഈ പരിപാടികൾ തുടർന്ന് തന്നെ കേൾക്കണം.
1: ഇനി പരമാവധി ഞാൻ ശ്രമിക്കാം.
0: ഓക്കെ, അപ്പൊ ഒഴിവ് സമയങ്ങളിൽ എന്താ ചെയ്യാറ്?
1: ഒഴിവ് സമയങ്ങളിൽ കൂടുതലും ഞാൻ ഈ പാട്ട് ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ പാട്ടാണെന്ന് ഞാൻ പറയും. പാട്ട് കേൾക്കുന്നതും പാട്ട് പാടുന്നതും അത് അങ്ങനെ ആസ്വദിച്ചിരിക്കും. പിന്നെ പാട്ട് ഗ്രൂപ്പിലൊക്കെ കയറി പാടും ഞങ്ങള്. പിന്നെ ഇവിടെ തന്നെ കവരത്തിൽ നിന്ന് തന്നെ ഒന്ന് രണ്ട് തവണ ഇങ്ങനെ കല്യാണ വീടുകളോട്ടൊക്കെ ഞങ്ങളെ പാടാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് തന്നെ ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറയാം. അപ്പൊ ഒഴിവ് സമയങ്ങളിൽ കൂടുതൽ ഞാൻ പാടുകയും ചെയ്യും, അതിന്റെ കൂടെ തയ്ക്കുകയും ചെയ്യും.
0: ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് പാട്ടാണല്ലേ?
1: അതെ, പാട്ടാണ്, പാട്ട് കഴിഞ്ഞിട്ടുള്ള ബാക്കിയെന്ത്.
0: നമ്മുടെ ഈ ഫാട്ടിഫെട്ടിയിലൂടെ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?
1: എനിക്ക് കൂടുതലും മാപ്പിളപ്പാട്ടാണ് ഇഷ്ടം. അതില് ഉമ്മമാരെ കുറിച്ച് പാടുന്ന പാട്ടാണ് അതിനേക്കാളും ഇഷ്ടം എനിക്ക്. അപ്പൊ ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സ്വർഗം എന്ന പാട്ട് കേട്ടാ വളരെ നന്നായിരുന്നു.
0: തീർച്ചയായിട്ടും ഈ പാട്ട് തന്നെ വച്ചു തരാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ എന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഡെഡിക്കേഷൻ വേണം, പിന്നെ എന്റെ ഫാമിലിക്കും എന്റെ ഉമ്മക്ക് പ്രത്യേകിച്ച്.
0: തീർച്ചയായിട്ടും ഉമ്മക്കും വേണ്ടി ഫാമിലിക്കും വേണ്ടി ഈ പാട്ട് വെച്ചു തരാം. നമ്മൾ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. ഫാട്ടിഫെട്ടി എന്ന പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
1: താങ്ക് യു സോ മച്ച്.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഷഹനാസ് ബീഗം, ചാച്ചളകപ്പാട. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്

0: തൊഴിൽ ഉടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ ഇപിഎഫ് സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. രണ്ടു വർഷത്തേക്കാണ് ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് ഇപിഎഫിലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000 താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 ജൂൺ 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 മാർച്ച് 1 2020 സെപ്റ്റംബർ 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 ജൂണിൽ അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 മാർച്ച് വരെ സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന ഇപിഎഫ്ഒ പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് യുഎഇൻ ഉണ്ടായിരിക്കണം. ഇപിഎഫ് സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. ഇപിഎഫ് സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. President Draupadi Murmu presented gallantry awards at the second defense investiture ceremony at Rashtrapati Bhavan this evening. Air Marshal Tarun Chaudhary, Lieutenant General Neeraj Vashne, Lieutenant General Vikas Rohela, Lieutenant General Harvinder Singh Vandra and Lieutenant General Mohinder Pal Singh were awarded Ati Vishisht Seva Medal. Vice President C.P. Radhakrishnan, Defence Minister Rajnath Singh, along with other Union Ministers and senior officials of armed forces are also present on the occasion. Prime Minister Narendra Modi today said that his visit to Seychelles has been full of substantive outcomes that will boost India-Seychelles friendship. In a social media post, the Prime Minister said that during the past 50 years, the relationship between the two countries has been marked by deep trust and shared progress, while the next 50 years will be defined by innovation, sustainability and shared prosperity. He also expressed happiness on attending the National Day celebrations that marks 50 years of independence of Seychelles. He also thanked the President of Seychelles, Dr. Patrick Hermione, the government and people of Seychelles for their affection. The governments of Haryana and Rajasthan signed an agreement for the construction and implementation of the Yamuna Water Project in the presence of Home Minister Amit Shah in New Delhi today. Speaking on the occasion, the Home Minister said the agreement has resolved the nearly three-decade-old water-related problem faced by the people of Haryana and Rajasthan. Under the agreement, approximately 580 million cubic meters of water will be supplied from the Yamuna Canal to Rajasthan through three underground pipelines from the next month to October. A Delhi court today extended till July 11 the judicial custody of 10 accused in the NEET UG 2026 paper leak case being investigated by the Central Bureau of Investigation or CBI. Earlier on 15th June, the Rouse Avenue Court had extended the judicial custody of the 10 accused till today. The CBI has so far arrested 13 accused in the case and is investigating an alleged network involved in procuring and circulating NEET UG question papers ahead of the examination. Foreign Secretary Vikram Misri today dismissed reports claiming that India and Pakistan held a track 2 dialogue on the sidelines of a security conference held in Sri Lanka. Responding to questions, Mr. Misri said, such interactions are neither new nor recognized by the Indian government. Foreign Secretary said that as far as the Indian government is concerned, there is no official participation, support or involvement in events like these. Commerce and Industry Minister Piyush Goyal is leading a high-level Indian business delegation to Athens in Greece after concluding his visit to the United Kingdom. Mr. Goyal met the Development Minister of Greece, Takis Theodorakakos, today. Mr. Goyal said they discussed strengthening the India-Greece economic partnership through greater trade, investment, industrial cooperation and resilient supply chains. He added that they also explored opportunities to deepen collaboration in manufacturing, startups and emerging technologies for the shared prosperity of both the nations. India's industrial output growth, as measured by the Index of Industrial Production, or IIP, expanded by 5.1% in May this year on an annual basis. As per the data released by the Ministry of Statistics and Program Implementation, or MOSPI, growth in the electricity and gas supply sector expanded by 9.9% during the last month. Manufacturing, as well as water supply, sewerage, and waste management sectors posted a 5.5% growth. However, mining and quarrying sector proved to be a laggard, decelerating by 1.6%. An Indian Army field hospital deployed in earthquake-hit Venezuela under Operation Amistad has become fully operational. It is providing free round-the-clock medical services to the people of Venezuela. The Indian Embassy in Venezuela said an Indian medical team comprising experienced doctors has established a camp at the International La Rinconada racetrack in Caracas. It said the medical camp is now fully operational and services are open 24/7. Benchmark domestic equity indices ended almost 0.5% down today. Sensex fell 372 points to close at 76,728, while Nifty also dropped to settle at 23,946. And that is the end of this news bulletin.
4: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
5: ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഓഫീസ് ജോലികൾക്കായി കൂടുതൽ സമയം ചെലവിടുന്നവർക്കുള്ള ചെയർ യോഗയെക്കുറിച്ചുള്ള വീഡിയോ മന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. തുടർന്ന് നടന്ന സമൂഹ യോഗാചരണത്തിലും മന്ത്രി പങ്കെടുത്തു. ആരോഗ്യകരമായ വാർദ്ധക്യം യോഗയിലൂടെ എന്ന സന്ദേശമുയർത്തിയാണ് ഈ വർഷം യോഗാദിനം ആചരിച്ചത്. ലോക്ഭവനിലും അന്താരാഷ്ട്ര യോഗാദിനം ആചരിച്ചു. ഗവർണറുടെ സെക്രട്ടറി ഡോക്ടർ വാസുകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക്ഭവനും മൈഭാരത് കേരളവും സംയുക്തമായി

0: ാണ് യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത്. ലോക്ഭവൻ, മൈഭാരത് ജീവനക്കാർ, യൂത്ത് ക്ലബ് അംഗങ്ങൾ, യുവജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഡോക്ടർ ശ്രീറാം ടി ആർ യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. യോഗാഭ്യാസ പ്രകടനങ്ങളും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി. തിരുവനന്തപുരം കളക്ട്രേറ്റിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും ജീവനക്കാർക്കായി യോഗ ബോധവൽക്കരണ പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ അനുകുമാരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പബ്ലിക് ഇനിഷ്യേറ്റീവ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ന്യൂസ് ലെറ്റർ ജില്ലാ കളക്ടർ അനുകുമാരി സബ് കളക്ടർ ആൽഫ്രഡ് ഓവിക്ക് നൽകി പ്രകാശനം ചെയ്തു. ഈ വർഷം സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിൽ നടക്കുന്ന 20-ാമത് ഏഷ്യൻ ഗെയിംസിന്റെ പ്രചരണാർത്ഥം ഐച്ചി നാഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ, മന്ത്രിമാരായ ഒ ജെ ജനീഷ്, റോജി എം ജോൺ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ ചേർന്ന് ഫണ്ട് റൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിച്ച ഫണ്ട് റണ്ണിൽ കായിക താരങ്ങൾ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ ഉൾപ്പെടെ 40,000-ലധികം പേർ പങ്കെടുത്തു. ഒളിമ്പ്യന്മാരായ പി ആർ ശ്രീജേഷ്, ജിൻസി ഫിലിപ്പ്, പി രാമചന്ദ്രൻ, സെബാസ്റ്റ്യൻ സേവ്യർ തുടങ്ങിയ കായിക താരങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ഇതാദ്യമായാണ് ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ ഇന്ത്യയിൽ നടക്കുന്നത്. മുതിർന്ന പൌരസംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മെയിന്റനൻസ് ട്രിബ്യൂണലിൽ പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചു. അദാലത്തിൽ മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണവും ക്ഷേമവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരുന്ന 70-ലധികം കേസുകൾ പരിഗണിച്ചു. തിരുവനന്തപുരം സബ് കളക്ടറും മെയിന്റനൻസ് ട്രിബ്യൂണലിന്റെ പ്രിസൈഡിംഗ് ഓഫീസറുമായ ആൽഫ്രഡ് ഓവിയുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടന്നത്. ട്രിബ്യൂണലിലെ ജീവനക്കാരും കൺസീലിയേഷൻ ഓഫീസർമാരും അദാലത്തിൽ പങ്കെടുത്തു. സൈബർ സാമ്പത്തിക തട്ടിപ്പുകളുടെ വർദ്ധിച്ചുവരുന്ന ഭീഷണിക്കെതിരെ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം RBI റീലത്തോൺ 2026 എന്ന സംസ്ഥാനതല ബൃഹത് ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. തിരുവനന്തപുരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നടന്ന ചടങ്ങ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. RBI റീലത്തോൺ 2026 മൂന്ന് ഘട്ടങ്ങളിലായാണ് നടപ്പാക്കുന്നത്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
5: അബ്ദുൾ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ, രചന ജേക്കബ് എബ്രഹാം. മായാമുദ്രകൾ.
6: പ്രിയ ശ്രോതാക്കളെ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ വിവിധതരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321, മറ്റൊരു നമ്പർ 9495565321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. വിവിധതരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ.

നാളെ രാവിലെ 11:30 കൂട്ടുകാരി. നവജാത ശിശുക്കളെ പരിചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോ അശ്വതി എസ് സംസാരിക്കുന്നു.

12 മണിക്ക് ഒരിക്കൽ കൂടി നേർവഴി അധ്യാപകനായ എബി ടൈറ്റസുമായി നടത്തിയ അഭിമുഖം കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ അർട്ടിക്കേറിയ എന്ന അലർജി രോഗം ഡോക്ടർ ജയശ്രീയും സംസാരിക്കുന്നു.

നാളെ ഉച്ചയ്ക്ക് 2:15 തുടർനാടകം. ദസ്തോവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും ഭാഗം 59. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. സംവിധാനം പി എ ബിജു.

നാളെ വൈകുന്നേരം 5:15 തുടിത്താളം, അരവിന്ദ് കൃഷ്ണനും സംഘവും അവതരിപ്പിച്ച് തായമ്പക. നാളെ വൈകുന്നേരം 5:15.

0: ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ദേശീയ ധീരതാ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണമാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടന്നത്. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ ശ്രീമതി മുർമു കൈമാറി. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ഈ വിഷയത്തിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചെങ്കിലും മറ്റ് നടപടികളുമായി പ്രതിപക്ഷാംഗങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. പ്രതിപക്ഷത്തിൽ നിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. ധനബില്ല് പാസാക്കുന്നതിനായി സഭ നാളെ വീണ്ടും ചേരും. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പങ്കിന് തെളിവുകളുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. ആകെ 7 പ്രതികളാണുള്ളത്. കേസ് ജൂലൈ 20 വീണ്ടും പരിഗണിക്കും. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള പാർലമെന്ററി സമിതിയുടെ ഔദ്യോഗിക യോഗമാണ് ആനച്ചാലിൽ നടന്നത്. മുല്ലപ്പെരിയാർ തർക്കത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ന്യായമായ ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. ഒരു വശത്ത് അണക്കെട്ടിന്റെ സുരക്ഷയും മറുവശത്ത് ജലലഭ്യതയും ഉറപ്പുവരുത്തുക എന്ന 2 പ്രധാന അജണ്ടകളിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ആശങ്കകളും ആവശ്യങ്ങളും കമ്മിറ്റിക്ക് മുമ്പിൽ വളരെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ജെ ബി മേത്തർ MP പറഞ്ഞു. യോഗത്തിൽ കേന്ദ്ര പാർലമെന്ററി സമിതി അംഗങ്ങൾ, കേന്ദ്ര സംസ്ഥാന ജലവിഭവ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
0: കേറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ അപഹരണ കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. ക്ഷേത്ര രജിസ്ട്രറുകളും 7.5 പൊന്നാനയും പരിശോധിക്കും. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആന്റ് സെക്യൂരിറ്റി ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. സെൻസസ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് സെൽഫ് എന്യൂമറേഷൻ ഡേ ആചരിച്ചു. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പ്രധാന ഓഫീസുകൾ ഉൾപ്പെടെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ പൊതുജനങ്ങൾക്കായി പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ നടന്നു. ജില്ലയിൽ ഇന്ന് വൈകിട്ട് 5 വരെയുള്ള കണക്കുപ്രകാരം 40,463 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടാതെ 3,128 പേർ സ്വയം വിവരം നൽകൽ പ്രക്രിയയുടെ പ്രാരംഭഘട്ടവും ആരംഭിച്ചു. SE.census.gov.in എന്ന വെബ് പോർട്ടലിലൂടെ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാകും.
0: തിരുവനന്തപുരം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഹാജർ ബുക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് BJP കൌൺസിലർമാർ പരസ്പരം ഏറ്റുമുട്ടി. BJP കൌൺസിലർമാർ ഹാജർ ബുക്ക് മാറ്റിവയ്ക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് യോഗത്തിൽ പ്രതിഷേധം തുടങ്ങിയത്. ഇതേ തുടർന്ന് ഇരു പാർട്ടികളുടെയും ജനപ്രതിനിധികൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. കോൺഗ്രസ് കൌൺസിലർമാർ ഹാജർ ബുക്ക് കൈയടക്കി വയ്ക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് BJP ആരോപിച്ചു. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എമ്മിന് 4-ാമത്തെ കേസിൽ 28 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ച് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി. 54,000 രൂപ പിഴ വിധിച്ചു. മുൻപ് വിധി പ്രസ്താവിച്ച 3 കേസിലെയും ശിക്ഷാ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്കൂൾ സ്കൂളുകളിലെ ത്രിഭാഷാ പഠന നയം നിലവിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ബാധകമായിരിക്കില്ലെന്ന് CBSE. ഇത് സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ബോർഡ് പുറപ്പെടുവിച്ചു. നിലവിൽ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ 3-ാം ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ വ്യാപക മഴ. ജലസംഭരണികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കണ്ണൂർ ജില്ലയിൽ ഇന്ന് രാവിലെയോടെയാണ് മഴ ശക്തമായത്. ചിലയിടങ്ങളിൽ ഇടത്തരം മഴയും മറ്റിടങ്ങളിൽ ഇടവിട്ടുള്ള ഇടത്തരം മഴയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പെരിങ്ങോം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്, 56 മില്ലിമീറ്റർ. പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 2 എണ്ണം 50 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 20 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 10 സെന്റിമീറ്റർ വീതവും ഉയർത്തി. ജില്ലയിൽ നാളെയും ഓറഞ്ച് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.
0: സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം സ്വദേശികളാണിവർ. ജൂൺ മാസത്തിൽ 197 പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ അരോമ ചുണ്ടൻ ജേതാക്കൾ. ഈ വർഷം നീറ്റിലിറക്കിയ അരോമ ചുണ്ടന്റെ ആദ്യ മത്സരമാണിത്. നടുഭാഗം ചുണ്ടനാണ് 2-ാം സ്ഥാനം. നടുവിലെ പറമ്പൻ 3-ാം സ്ഥാനവും നേടി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങൾ ഏകീകരിക്കാനും അടിയന്തര ആരോഗ്യ ഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട് മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
5: രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഗുണനിലവാരം, ലഭ്യത, കാര്യക്ഷമത, പ്രതികരണശേഷി എന്നിവ ഉറപ്പാക്കാൻ ഏകീകൃത മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണ് പ്രവർത്തന മാർഗരേഖയുടെ ലക്ഷ്യം. ആംബുലൻസുകളുടെ തരംതിരിക്കൽ, ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വിന്യാസവും ആസൂത്രണവും, മനുഷ്യവിഭവശേഷിയുടെ ആവശ്യകത, ഉപകരണങ്ങൾ, മരുന്നുകൾ, പരിശീലനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആംബുലൻസ് സേവനങ്ങളെ 112 എന്ന ഏകീകൃത അടിയന്തര പ്രതികരണ നമ്പറുമായി ക്രമാനുഗതമായി സംയോജിപ്പിക്കും. പ്രവർത്തന മാർഗരേഖ രാജ്യത്തിന്റെ അടിയന്തര ആരോഗ്യ പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലായി മാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. കോട്ടയത്ത് അനധികൃതമായി കടത്താൻ ശ്രമിച്ച 20 ടൺ കക്കാത്തോട് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. രേഖകളില്ലാതെ വൈക്കം TV പുരത്തുനിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ച ലോഡാണ് ഉദ്യോഗസ്ഥർ കുലശേഖരമംഗലത്ത് വാഹനം പിന്തുടർന്ന് പിടിച്ചെടുത്തത്. 40,000 രൂപ പിഴയും ഈടാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
6: ആകാശവാണി നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ്, വീക്ഷണം ദിനപത്രം. അവതരണം നിരഞ്ജന. ഇന്ന് സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. ചോദ്യോത്തരവേളയും ശൂന്യവേളയും ധനാഭ്യർത്ഥന ചർച്ചയും ഉൾപ്പെടെ സഭാ നടപടികളെല്ലാം ശാന്തമായ അന്തരീക്ഷത്തിലാണ് പുരോഗമിച്ചത്. സാധാരണ നിലയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിക്കുമ്പോഴുള്ള വാഗ്വാദമോ വാക്കൌട്ടോ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഇന്നുണ്ടായില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ സംസാരിക്കവെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതിഷേധം അറിയിച്ചെങ്കിലും പ്രതിപക്ഷം തുടർന്നും സഭാ നടപടികളോട് സഹകരിക്കുന്ന കാഴ്ചയാണ് സഭാതലം സാക്ഷ്യം വഹിച്ചത്. രണ്ട് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങളും സംസ്ഥാനത്തെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രാദേശിക വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ട 10 ഉപക്ഷേപങ്ങളും ഇന്ന് സഭ പരിഗണിച്ചു. ലിസ്റ്റ് 1-2 പ്രകാരമുള്ള കടലാസുകൾ മുഖ്യമന്ത്രി സഭയുടെ മേശപ്പുറത്ത് വച്ചു. CPM അംഗം AC മൊയ്തീനാണ് ചട്ടം 50 പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ LDF സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലെ ധനസഹായ വിതരണം 3 മാസമായി മുടങ്ങിക്കിടക്കുന്നത് സംബന്ധിച്ച് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു നോട്ടീസിലെ ആവശ്യം. ഇതിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി VD സതീശൻ, ഒരു തയ്യാറെടുപ്പും നടത്താതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് LDF സർക്കാർ നടപ്പാക്കിയ തട്ടിക്കൂട്ട് പദ്ധതിയാണിതെന്ന് വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങിയ മാർച്ച് 16 പദ്ധതിയുടെ ആദ്യ ധനസഹായ വിതരണം നടത്തിയത്. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ പരാതിയുണ്ടെന്നും ഇക്കാര്യം പരിശോധിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UDF സർക്കാരിന്റെ ബജറ്റിൽ 1770 കോടി രൂപ ഈ പദ്ധതിക്കായി മാറ്റിവച്ചിട്ടുണ്ടെന്നും എന്നാൽ മറ്റേതെങ്കിലും ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെ പരിശോധിച്ച ശേഷമേ പദ്ധതി പുനരാരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ത്രീകൾക്ക് സാമൂഹിക സുരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി LDF സർക്കാർ ആവിഷ്കരിച്ചതെന്ന് AC മൊയ്തീൻ അവകാശപ്പെട്ടു. പഞ്ചായത്ത് തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സമിതികൾ രേഖകൾ പരിശോധിച്ച ശേഷമാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തത്. മറ്റു പല വിഷയങ്ങളിലും അതിവേഗം തീരുമാനമെടുക്കുന്ന മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കാലതാമസം വരുത്തുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു. പദ്ധതിയെ തകർക്കാനാണ് ശ്രമമെന്നും 16 ലക്ഷത്തോളം വീട്ടമ്മമാരുടെ കണ്ണീര് കാണാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും AC മൊയ്തീൻ ആരോപിച്ചു. 120 മാസം അധികാരത്തിലിരുന്ന LDF സർക്കാർ ആ സമയത്തൊന്നും പ്രഖ്യാപിക്കാതെ 120-ാമത്തെ മാസം തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായി കൊണ്ടുവന്ന പദ്ധതിയാണിതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആവർത്തിച്ചു. പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച 2500 രൂപ പെൻഷൻ പോലും നടപ്പാക്കാതെയാണ് പിണറായി സർക്കാർ ഇറങ്ങിപ്പോയത്. UDF സർക്കാർ ആകട്ടെ പ്രകടന പത്രികയിൽ സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച KSRTC സൌജന്യയാത്രാ പദ്ധതി ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നടപ്പാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീകളോടുള്ള സ്നേഹം ഇപ്പോൾ പറയുന്ന LDF സർക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുണ്ഠനം ചെയ്ത് സമരം നടത്തിയ ആശാവർക്കർമാരെ സഹായിക്കുന്നതിനു പകരം പാട്ടുപെറുക്കുകൾ എന്ന് പരിഹസിച്ചത് കേരളം മറന്നിട്ടില്ല. ആശാപ്രവർത്തകർക്കും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ 3000 രൂപ വർദ്ധിപ്പിച്ചു നൽകിയത് ഈ സർക്കാരാണെന്നും VD സതീശൻ ഓർമ്മിപ്പിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. എന്നാൽ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയില്ല. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. അതീവ നിർഭാഗ്യകരമായ നിലപാടാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തുടരുന്നതെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മറ്റ് പെൻഷനുകളോ സ്ഥിര വരുമാനമോ ഇല്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ് വിമൻസിനുമായി ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷകരുടെ അർഹത പരിശോധിച്ചാണ് ഗുണഭോക്താക്കളെ തീരുമാനിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. തോന്നിയവർക്കാണ് സഹായം നൽകുന്നതെന്ന വാചകം ഒരു മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരേണ്ടതല്ലെന്നും പദ്ധതി തുടരുന്നതിനുള്ള വിയോജിപ്പ് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവിധ ഇലക്ട്രിക് ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കുന്നത് സംബന്ധിച്ച് തോമസ് ഉണ്ണിയാടൻ സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 129 പ്രകാരം ഇലക്ട്രിക് വാഹനമുൾപ്പെടെ എല്ലാ ഇരുചക്ര വാഹനങ്ങൾക്കും ഹെൽമറ്റ് നിർബന്ധമാണെങ്കിലും 250 വാട്ട്സിന് താഴെ പവറും 25 കിലോമീറ്റർ സ്പീഡുമില്ലാത്ത വാഹനങ്ങളെ നോൺ മോട്ടോർ വെഹിക്കിൾ എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ മറുപടി നൽകി. ഇത്തരം വാഹനങ്ങൾക്ക് ഹെൽമറ്റോ ഇൻഷുറൻസോ ആവശ്യമില്ല. അതിനാൽ ഇത്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ചട്ടനിർമ്മാണ അവകാശം വിനിയോഗിച്ച് ഇക്കാര്യത്തിൽ ഭേദഗതിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിക്കുണ്ടായ ദുരനുഭവം ചൂണ്ടിക്കാട്ടിയും ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഉന്നയിച്ചും കഴക്കൂട്ടം മണ്ഡലത്തിലെ BJP അംഗം വി മുരളീധരനാണ് 2-ാമത്തെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചത്. സർക്കാർ ആശുപത്രികളെ നവീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. ചികിത്സാ പിഴവുകൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ സർജിക്കൽ പ്രോട്ടോകോൾ നടപ്പാക്കുന്നത് ഉൾപ്പെടെ സർക്കാർ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈച്ചകൾ പെറ്റുപെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക, പുറത്തുനിന്നുള്ള ഭക്ഷണത്തിന് പകരം കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനം ഏർപ്പെടുത്തുക, രോഗികളുടെ മുറിവുകൾ ശ്രദ്ധാപൂർവ്വം പരിചരിക്കുക തുടങ്ങിയ കാര്യങ്ങളും നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാർ സ്വകാര്യ മേഖലകളിലെ അനുഭവസമ്പന്നരായ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും അവരുടെ ശുപാർശകളനുസരിച്ച് ആരോഗ്യരംഗം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ സഭയിൽ ഉറപ്പു നൽകി. PM-SHRI പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാൻ സാധിക്കില്ലെന്നും പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂ എന്നും വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ നിയമസഭയെ അറിയിച്ചു. ചോദ്യോത്തരവേളയിൽ പ്രവീൺകുമാർ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2,000 കോടി രൂപയോളം സംസ്ഥാനത്തിന് നഷ്ടമാകുമെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതിയിലൂടെ 152 ബ്ലോക്കുകളിൽ 304 സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതം 3 വർഷത്തേക്കാണ് കിട്ടുക. 900 കോടിയിൽപരം രൂപയാണ് സംസ്ഥാനത്തിന് ലഭിക്കുക. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ ഈ തുക കിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പിടാൻ നിർബന്ധിതമായതും ആ ഫണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. പിഎംശ്രീ പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളിന് 1 കോടി രൂപയാണ് ലഭിക്കുകയെന്നും ഉഷാ വിജയന്റെ ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി. തദ്ദേശ

0: കണ്ടുപിടിച്ചാൽ അത് കൃത്യമായ അന്വേഷണം നടത്തും. ഇതിനു പുറമെ സൊസൈറ്റിയുടെ കീഴിൽ നടക്കുന്ന പ്രവൃത്തികളിൽ പ്രദേശവാസികളായ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ലെന്ന പരാതിയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിലും ആവശ്യമായ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വിശദമാക്കി. സംസ്ഥാനത്ത് ഭൂമി തരം മാറ്റുന്നതിനായി കെട്ടിക്കിടക്കുന്ന 2 ലക്ഷത്തിലധികം അപേക്ഷകളിൽ പരിഹാരം കാണുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമാണെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. വിവിധ അംഗങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. 25,000 അപേക്ഷകളിൽ എത്രയും വേഗം തീർപ്പ് കൽപ്പിക്കാൻ നടപടി സ്വീകരിക്കും. ഇതിനായി ജില്ലാ തലങ്ങളിൽ പ്രത്യേക അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഭൂനിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി പ്രത്യേക കമ്മീഷനെ നിയമിക്കും. റവന്യൂ വകുപ്പിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഡിജിറ്റൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും റവന്യൂ മന്ത്രി സഭയെ അറിയിച്ചു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 1550 വില്ലേജുകളിൽ 839 ഇടത്തും ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് ഇതിനോടകം തുടക്കമായിട്ടുണ്ടെന്ന് മറ്റൊരു ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി. ഇതുവരെ 10.42 ലക്ഷം ഹെക്ടർ ഭൂമിയുടെ സർവേ പൂർത്തീകരിച്ചു. റവന്യൂ രേഖകളും ഡാറ്റകളും അതീവ സുരക്ഷിതമായാണ് സൂക്ഷിക്കുന്നത്. ഡിജിറ്റൽ സർവേ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 10ാം ക്ലാസ് വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും തുടർ പഠനത്തിനായി സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പര്യാപ്തമായ +1 സീറ്റുകൾ ലഭ്യമല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ നിയമസഭയെ അറിയിച്ചു. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ +1 സീറ്റുകളുടെ അപര്യാപ്തത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഇവിടങ്ങളിൽ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്നും മന്ത്രി ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. മുൻ സർക്കാരിന്റെ കാലത്ത് +1 സീറ്റുകളുടെ കാര്യത്തിൽ ജില്ലാതലത്തിലുണ്ടായിരുന്ന അസന്തുലിതാവസ്ഥ ഇതിനോടകം പരിശോധിച്ചിട്ടുണ്ട്. നിലവിൽ ഓരോ വിദ്യാഭ്യാസ ജില്ലയും അടിസ്ഥാനമാക്കി സീറ്റുകളുടെ ആവശ്യകത വിലയിരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഈ അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് +1 പ്രവേശനത്തിനുള്ള ഏകജാലക സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് ഭരണ പ്രതിപക്ഷ നിരയിൽ നിന്ന് 20 അംഗങ്ങൾ സംസാരിച്ചു. കോൺഗ്രസ് അംഗം അൻവർ സാദത്താണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. CPM അംഗം AC മൊയ്തീന്റെ പ്രസംഗത്തോടെ ചർച്ച അവസാനിച്ചു. ധനബില്ല് പാസാക്കുന്നതിനായി സഭ നാളെ വീണ്ടും ചേരും. ഇതുവരെ കേട്ടത് നിയമസഭയിൽ നിന്ന്.
1: ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലിൻ വീണ പരിപാടിയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ചിലത് നഷ്ടപ്പെടുമ്പോഴും ചില ആഗ്രഹങ്ങൾ കൈവിട്ടു പോകുമ്പോഴും മനുഷ്യന്റെ മനസ്സ് തളർന്നുപോകും. നഷ്ടങ്ങളിൽ മനം നൊന്ത് ജീവിതം അവസാനിപ്പിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. നഷ്ടപ്പെട്ടതിനേക്കാൾ ഇന്നും പലതും നേടിയെടുക്കാൻ ജീവിതം ബാക്കിയുണ്ടല്ലോ എന്നാരും ചിന്തിക്കാറില്ല. കൈവിട്ടുപോയതിനെ ഓർത്ത് കരയുമ്പോൾ ബാക്കിയുള്ള ജീവിതത്തെ മറക്കരുത്. എല്ലാവർക്കും എല്ലാം നേരിടാനും എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാനുമുള്ള മനസ്സും സന്തോഷമുള്ള ഒരു ജീവിതവും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വയലിൻ വീണ പരിപാടിയിലേക്ക് കടക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി ഓമന മൃഗങ്ങളെ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കട്ടെ. നായകളിൽ ഡോക്കിംഗ് അഥവാ വാൽ മുറിച്ചു മാറ്റൽ, കോപ്പിംഗ് അഥവാ ചെവി മുറിക്കൽ തുടങ്ങിയ സൌന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? ചോദ്യം കേട്ടല്ലോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.

0: ഇനി ഇന്നത്തെ പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനെ കാണാൻ പോയി. നഗരത്തിലെ തിരക്കുള്ള ഒരു സ്ഥലത്താണ് വീട്. സുഹൃത്തിന്റെ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ചു. കതക് തുറന്നു വന്ന സുഹൃത്തിന്റെ കയ്യിൽ സ്വന്തം കുട്ടിയെ പോലെ ഒരു നായയുണ്ട്. അതിനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മു കൊടുക്കുന്നു, മടിയിൽ കിടത്തുന്നു, ഒപ്പം എന്നോട് സംസാരിക്കുന്നുണ്ട്. സ്വന്തം കുട്ടികളെ പോലെ എത്ര അരുമയായാണ് അവർ അതിനെ പരിപാലിക്കുന്നതെന്നോ. എന്തസുഖം വന്നാലും ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോകും. പ്രത്യേക ആഹാരക്രമം എല്ലാം ഉണ്ട്. ഒറ്റപ്പെട്ട് താമസിക്കുന്ന മാതാപിതാക്കൾക്ക് ഓമന മൃഗങ്ങൾ ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. എന്തിനാണ് ഈ കഥയൊക്കെ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചില്ലേ? കാര്യമുണ്ട്, നമ്മുടെ ഓമന മൃഗങ്ങൾക്ക് എന്ത് പറ്റിയാലും ഇന്ന് ഒരുപാട് ചികിത്സയുണ്ട്, സർജറി വരെയുണ്ട്. പക്ഷേ സർജറിക്ക് അവരെ സജ്ജരാക്കാനും സർജറി കഴിഞ്ഞുള്ള പരിപാലനം ഒക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതാ ഈ ചർച്ച കേൾക്കൂ. വെറ്റിനറി സർജനായ ഡോക്ടർ അനൂപ് ആറുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ അനൂപ്, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: ഡോക്ടർ അനൂപ്. ഇന്നിപ്പം നമ്മള് പെറ്റ്സ് അല്ലെങ്കിൽ അരുമ മൃഗങ്ങൾ എന്ന് പറയുമ്പം മിക്ക ആൾക്കാരും ഇപ്പം വളർത്തുന്നുണ്ട്. ആദ്യം തൊട്ട് മനുഷ്യരുടെ കൂടെ ഈ മൃഗങ്ങൾ ഉണ്ട്. ഈ ഒരു പ്രവണത കൂടുന്നതിന്റെ ഒരു കാരണം എന്തുവാണ്?
2: ബേസിക്കലി മാൻ ബീങ് എ സോഷ്യൽ അനിമൽ എന്നുള്ള ഒരു വാക്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം തന്നെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ഒരു അനിമൽ എന്ന് പറയുന്ന ഡോഗാണ്. ഏർലി മാൻ്റെ ടൈം മുതൽ നമ്മളോടൊപ്പം ഉള്ള, അതായത് നമ്മളുടെ എവല്യൂഷനോടൊപ്പം തന്നെ ഇവോൾവ് ചെയ്ത് വന്ന ഒരു അനിമൽ തന്നെയാണ് ഡോഗ്. ഒഫ്കോഴ്സ് അതിനുശേഷം പല അരുമ മൃഗങ്ങളെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു. അപ്പം മനുഷ്യനൊരു കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും നമ്മുടെ ഒപ്പമുള്ള ഒരു അനിമൽ എന്നുള്ള രീതിയിലാണ് അരുമ മൃഗങ്ങൾ നമ്മൾ എടുത്ത് വളർത്തുന്നത്. അത് എസ്പെഷ്യലി നമ്മൾ മൊത്തമായി നോക്കിക്കഴിഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷവും അല്ലെങ്കിൽ ആ കൊറോണയുടെ സമയത്ത് നമ്മൾ ഐസൊലേറ്റഡ് ആയിപ്പോയ ആ സമയത്ത് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും അതുപോലെ നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മളെ സങ്കടങ്ങൾ കേൾക്കാനും ഒക്കെ പറ്റിയ ഒരു കമ്പാനിയനായി മാറുകയാണ് ചെയ്തത്. കൊറോണയ്ക്ക് ശേഷം വളരെ ഹ്യൂജ് ആയിട്ട് ഒരുപാട് കൂടിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ വരുന്ന ഒപിയുടെ എണ്ണം നോക്കിയാലും ടോട്ടൽ പെറ്റ് പോപ്പുലേഷൻ നോക്കിയാലും വളരെ ഡ്രാസ്റ്റിക്കലി കൊറോണയ്ക്ക് ശേഷം എസ്പെഷ്യലി കേരളത്തിൽ നല്ല കൂടുതലാണ്.
1: നമ്മൾ ഈ അരുമ മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മെയിൻലി നമ്മുടെ നായും പൂച്ചകളും ആണ്. മറ്റേ മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അപ്പം സർ, നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയമാണ് നമ്മുടെ പെറ്റ്സിന്റെ ശസ്ത്രക്രിയകൾ. അപ്പം ഏതൊക്കെ എങ്ങനത്തെയൊക്കെ ശസ്ത്രക്രിയകളാണ് നമ്മുടെ പെറ്റ്സിന് മിക്കവാറും ചെയ്യുന്നത്?
2: നമുക്ക് ശരിക്കും ഒരു 10 കൊല്ലം മുമ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ശസ്ത്രക്രിയ വെറ്റിനറിയിൽ ഒരുപാട് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. മേ ബി ഈ കഴിഞ്ഞ ഒരു 10 കൊല്ലം കൊണ്ടാണ് ശസ്ത്രക്രിയ നമുക്ക് എത്രത്തോളം അനിമൽസിൽ ചെയ്യാം. നമ്മുടെ നാട്ടിലത്തെ കാര്യമാണ്, നമ്മൾ പുറം രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരുപാട് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ഹ്യൂമൻസിൽ ചെയ്യുന്നത് പോലെ തന്നെ കംപ്ലീറ്റ് ജനറൽ അനസ്തീഷ്യയിൽ, അത് ഇഞ്ചെക്ടബിൾ ആയാലും ശരി, അതായത് മരുന്ന് കൊടുത്തുള്ള ജനറൽ അനസ്തീഷ്യ, അതുപോലെ തന്നെ നമുക്ക് വായുവിലൂടെ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇൻഹലന്റ് അനസ്തീഷ്യയൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഇപ്പൊ അനിമൽസിൽ ചെയ്യാൻ കഴിയും. അതിനുള്ള സഫിസ്റ്റിക്കേഷനും എല്ലാം അവൈലബിൾ ആണ്. ഒരു പക്ഷേ മനുഷ്യനിൽ ചെയ്യുന്ന ഒരു 80% സർജറികളും നമുക്ക് ഇപ്പോൾ അനിമൽസിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സർജറികൾ ഇപ്പൊ നമ്മുടെ നഗരപരിധിയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ സർജറി വന്ധ്യീകരണ ശസ്ത്രക്രിയ തന്നെയാണ്, അല്ല അഥവാ ABC പ്രോഗ്രാം അല്ലെങ്കിൽ അനിമൽ ബർത്ത് കൺട്രോൾ. അത് പണ്ടൊക്കെ ചെയ്തിരുന്നത് പോലെയല്ല, ഇപ്പൊ വളരെ ചെറിയ താക്കോൽ ദ്വാരം പോലത്തെ വളരെ ചെറിയ ഇൻസിഷനിലൂടെ ഒട്ടും കോംപ്ലിക്കേഷനുകൾ ഇല്ലാതെയും ഒരുപാട് സ്ഥലത്തും ഇപ്പൊ ചെയ്യാൻ കഴിയുന്നുണ്ട്. പ്രൈവറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ കൊടപ്പനക്കുന്ന് സർക്കാരിന്റെ കീഴിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി നമ്മുടെ ഡിസ്ട്രിക്ട് വെറ്റിനറി സെന്റർ അവിടെയൊക്കെ വളരെ വളരെ എഫക്റ്റീവ് ആയിട്ട് വിത്തൌട്ട് എനി കോംപ്ലിക്കേഷൻ ഇങ്ങനത്തെ സർജറികൾ നടക്കുന്നുണ്ട്. വന്ധീകരണ ശസ്ത്രക്രിയ അല്ലാതെ ഡിസീസ് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന മറ്റെല്ലാ ശസ്ത്രക്രിയകളും, എല്ലിന്റെ ശസ്ത്രക്രിയ, സ്പൈനൽ സർജറീസ്, പണ്ടൊക്കെ അനിമൽസിന് സ്പൈനൽ സർജറീസിനെ പറ്റി നമുക്ക് ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സ്പൈനൽ സർജറി ചെയ്യുന്ന 1-ഓ 2-ഓ സർജന്മാരെ നമുക്ക് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ കാലഘട്ടം മാറി, നമ്മള് സ്പൈനൽ സർജറിയിലോട്ട് കടന്നിട്ടുണ്ട്. പണ്ടത്തെ കാലം വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോ സ്പൈനൽ സർജറീസ് വളരെ വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിൽ നിന്നും മുമ്പോട്ട് പോയി ക്രേനിയൽ സർജറീസ്, തലച്ചോറിനുണ്ടാക്കുന്ന ക്ഷതങ്ങൾ അല്ലെങ്കിൽ തലയിലെ ക്രേനിയം, തലയൊട്ടിയിൽ പൊട്ടൽ, ഇങ്ങനത്തെ സർജറികളോട് വരെ നമ്മൾ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ സോഫ്റ്റ് ടിഷ്യൂ സർജറീസ്, അതായത് നമ്മുടെ ബോഡിയിലുള്ള സോഫ്റ്റ് ടിഷ്യൂ, അതായത് പെരിട്ടോണിയം അല്ലെങ്കിൽ വയറ്, കൊടല്, ലിവർ സംബന്ധമായ സർജറികളും ഒരുപാട് ഒരുപാട് അഡ്വാൻസ് ചെയ്തു. പണ്ടൊക്കെ ഒരു പക്ഷെ ഒരു 10-12 കൊല്ലത്തിന് മുമ്പ് ഒരു ട്യൂമർ അല്ലെങ്കിൽ ഒരു വയറിനകത്തൊരു മുഴ ഡയഗ്നോസ് ചെയ്ത ഡോഗിനെ ഒന്നും ചെയ്യാനില്ല എന്ന അവസ്ഥയിൽ ഇന്ന് ഡോഗിനെക്കാട്ടിലും അല്ലെങ്കിൽ ഒരു 10 കിലോ ഉള്ള ഡോഗിനൊരു 12

0: കിലോള ട്യൂമറിന്റെ ഡോഗിനെ പോലും നമുക്ക് രക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വെറ്റിനറി സയൻസ് കേരളത്തിൽ വളർന്നു എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. അത് മൾട്ടി സ്പെഷ്യാലിറ്റി പോലുള്ള ഗവൺമെന്റിന്റെ കീഴിലുള്ള കൊടപ്പനക്കുന്നുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി പോലുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ നമുക്ക് 4-5 അതിസങ്കീർണമായ സർജറികൾ നടക്കുന്നു. അതിൽ ഒരു 80-90% കേസുകളും നമുക്ക് രക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ വലിയൊരു അഡ്വാൻസ്മെന്റ് ആണ്. ഇപ്പോൾ
1: ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഒരു ദയാവധം,
0: അല്ലെങ്കിൽ ജീവിക്കുന്നിടത്തോളം ജീവിക്കട്ടെ എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി. പിന്നെ ഇപ്പോഴത്തെ ഓണറും, പണ്ട് ഡോഗ് എന്നുള്ളത് ഒരു ഗാർഡ് അല്ലെങ്കിൽ ഒരു കള്ളം കയറാതിരിക്കാനുള്ള ഒരാൾ എന്നുള്ളതിൽ നിന്ന് മാറി ഇന്ന് അവൻ കുടുംബത്തിലെ ഒരു അംഗമാണ്. ചില കഥകൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇപ്പൊ ബോംബെയിൽ നിന്ന് നമുക്ക് ലിയോ എന്നൊരു പേഷ്യന്റ് കൊടപ്പനക്കുന്ന് വരുമായിരുന്നു. 21 ഡയാലിസിസ് ആണ് ആ പേഷ്യന്റ് നമ്മൾ ചെയ്തത്. അവര് ഈ പേഷ്യന്റിന് വേണ്ടി ബോംബെയിൽ നിന്നും വർക്കെല്ലാം നിർത്തി അവരിവിടെ കൊടപ്പനക്കുന്ന് വന്ന് ഫ്ളാറ്റ് റെന്റിനെടുത്ത് താമസിച്ച് 6 മാസത്തോളം അവരിവിടെ നിൽക്കുകയും 21 ഡയാലിസിസ് ആ പേഷ്യന്റ് നടക്കുകയും.
1: ലിയോ നായയാണ്.
0: നായയാണ്. അപ്പൊ അവർക്ക് ലിയോ എന്ന് പറയുന്നത് സ്വന്തം മകനാണ്. എനിക്കിപ്പോഴും ഓർമ്മ എന്താണ്, അവരവനെ താഴെ വെക്കില്ല. അപ്പൊ അവര് ബേസിക്കലി ബോംബെയിലായിരുന്നു. അവർക്കൊരു ലെപ്റ്റോസ്പൈറ വന്ന്, അതായത് എലിപ്പനി വന്ന് കിഡ്നി തകർന്നു പോയ പേഷ്യന്റ് ആണ്. അങ്ങനെ അവര് വന്ന് ഡയാലിസിസ് ചെയ്ത് ലിയോ കംപ്ലീറ്റ്ലി ഹെൽത്തി ആയി തിരിച്ചു പോകുന്നുണ്ട്. അവർ പോകാൻ നേരത്ത് നമ്മുടെ അവിടുത്തെ എല്ലാ ഡോക്ടർമാർക്കും ലിയോയുടെ ഫോട്ടോ വെച്ചൊരു കപ്പാണ് പ്രസന്റ്. അത് ഇപ്പോഴും എന്റെ വീട്ടിലിരിക്കുന്നു. അപ്പൊ ആ പണ്ടത്തെ ആ ഗാർഡ് ഡോഗ് അല്ലെങ്കിൽ കള്ളം കയറാതിരിക്കാനുള്ള ആളെന്നുള്ളതിനുപരി അവൻ വീട്ടിനകത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലേക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളായി മാറി.
1: സർ പറഞ്ഞതൊരു രോഗം വരുമ്പം ചെയ്യുന്ന സർജറികൾ, ഇപ്പം മിക്കവാറും എല്ലാ സർജറികളും നമ്മുടെ മനുഷ്യരിൽ ചെയ്യുന്ന മാതിരി തന്നെ ഈ അരുമൃഗങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതൊഴിച്ചൊരു വേറെ ഒരു സബ്ജക്ട് ഉണ്ടല്ലോ, കോസ്മെറ്റിക് സർജറി എന്ന് പറയും, നമ്മുടെ ഒരു സൗന്ദര്യവൽക്കരണം ചെയ്യാൻ വേണ്ടി.
0: ഈ കോസ്മെറ്റിക് സർജറിയിലെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിലൊരു ലീഗാലിറ്റി ഇഷ്യൂ നമ്മളെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമെന്ന് ഞാൻ പറയും, പുറം രാജ്യങ്ങളിൽ കോസ്മെറ്റിക് സർജറി വളരെ കോമൺ ആണ്. ഈ കോസ്മെറ്റിക് സർജറിയിൽ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് സർജറി അതുപോലെ റീകോൺസ്റ്റിറ്റ്യൂട്ടീവ് സർജറി എന്നൊക്കെ പറയാം. അതായത് ഇപ്പം വളരെ നോർമലി എല്ലാരും പ്രിഫർ ചെയ്യുന്ന ഒരു സർജറിയാണ് ഇയർ ക്രോപ്പിംഗ്. അതെന്ന് പറയുന്നത് ഇപ്പം ഡോബർമാൻ അല്ലെങ്കിൽ ചില ഡോഗുകൾക്ക് ഇയർ താന്നായിരിക്കും കിടക്കുക, പക്ഷെ അവർക്ക് അവരുടെ ആ ലുക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വൈബ് മാറ്റുന്നത് പൊങ്ങി നിൽക്കുന്ന ഇയറുകളായിരിക്കും. അപ്പൊ അങ്ങനത്തെ സർജറി ചെയ്യാനുള്ള താല്പര്യം ഒരുപാട് ഓണേഴ്സ് പ്രകടിപ്പിക്കുന്നു. പക്ഷെ ഇയർ ക്രോപ്പിംഗ്, അതുപോലെ ഡോക്കിംഗ് എന്ന് പറയുന്നത് വാല് മുറിച്ചു കളയുന്ന, ഇതെല്ലാം ഇപ്പോഴും ഇന്ത്യയിൽ ലീഗാലിറ്റി ഇഷ്യൂസ് നിലനിൽക്കുന്ന ഒരു സർജറി.
1: ലീഗലി നമുക്ക് ഇവിടെ പെർമിസിബിൾ അല്ലേ, അതോ അതിനുവേണ്ടിയുള്ള നിയമങ്ങൾ ഇല്ലേ?
0: അത് സർ, ഇടയ്ക്ക് നമുക്ക് ലീഗലി ഇത് ബാൻ ചെയ്തിരുന്നു. അതായത് ഇയർ ക്രോപ്പിംഗ്, ഡോക്കിംഗ് പോലെയുള്ള പ്രൊസീജിയർ ബാൻ ചെയ്തിരുന്നു. പക്ഷെ അത് കുറച്ച് നാൾക്ക് ശേഷം അത് ആ ബാനിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു. പക്ഷെ ഇപ്പോഴും അത് ഫുള്ളി ബാൻഡ് ആണോ അതോ അത് നമുക്ക് ചെയ്യാമോ എന്നുള്ളതിന് ഇപ്പോഴും ഒരു ലീഗാലിറ്റി ക്ലാരിറ്റി വന്നിട്ടില്ല. ഇതല്ലാതെ നമുക്ക് ഒരുപാട് കോസ്മെറ്റിക് സർജറീസ് ഉണ്ട്. ഇപ്പം നമുക്ക് കണ്ണിന് അഫക്ട് ചെയ്യുന്ന എൻട്രോപ്പിയോൺ, എൻട്രോപ്പിയോൺ വളരെ കോമൺ ആയിട്ട് ഡോഗിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അത് പലപ്പോഴും അണ്ടർ ഡയഗ്നോസ്ഡ് ആണ്, അല്ലെങ്കിൽ അൺഡയഗ്നോസ്ഡ് ആയിട്ട് പോകുന്ന ഒരു കണ്ടീഷൻ. അത് കണ്ണിന്റെ പോള ചുരുണ്ട് അകത്തേക്ക് വരും. അത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം വരുന്നത്. പക്ഷെ ഇത് വന്ന് വൺസ് വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണിൽ സ്ഥിരമായ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇവര് മരുന്നൊഴിക്കും, നമ്മുടെ ഓണേഴ്സ് വന്ന് കംപ്ലൈന്റ് പറയും, മരുന്നൊഴിക്കും, മാറും, വീണ്ടും തിരിച്ചു വരും. അപ്പൊ അങ്ങനത്തെ സർജറികളിൽ നമുക്ക് വീണ്ടും കോസ്മെറ്റിക് സർജറി അപ്ലൈ ചെയ്യേണ്ടി വരും. പ്ലാസ്റ്റിക് സർജറി, കോസ്മെറ്റിക് സർജറി, കോൺസിലർ, അത് ശരിക്കും ഒരു കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറിയാണ്. എക്യുപ്മെന്റ്സ് കുറച്ച് ബെറ്റർ എക്യുപ്മെന്റ്സ് വേണം, നമുക്ക് മാഗ്നിഫയിങ് ലൂപ്സ് ഒക്കെ വേണ്ടി വരും. അപ്പൊ ആ ഒരു രീതിയിലുള്ള സർജറി ഇപ്പൊ വളരെ വളരെ എന്താ പറയാ ഡിമാൻഡ് ഉണ്ട്. പക്ഷെ അതിന്റെ ലീഗാലിറ്റിയാണ് ബേസിക്കലി നമ്മുടെ രാജ്യത്തെ ഒരു ഇഷ്യൂ.
1: ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ സർജറീസ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്മെറ്റിക് സർജറി സർ പറഞ്ഞ മാതിരി ഇപ്പൊ അതിന്റെ ഒരു പ്രതിസന്ധി ഉണ്ട്, അത് എന്തുവാന്ന് ക്ലിയർ അല്ലാത്തതുകൊണ്ട് മറ്റേ സർജറീസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ABC തൊട്ട് തുടങ്ങാം, വന്ധ്യാകരണത്തിൽ ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞാല് ഒരു പെറ്റ് ഓണർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആഫ്റ്റർ സർജറി?
0: ആഫ്റ്റർ സർജറിക്ക് തൊട്ട് മുമ്പ് ഞാൻ ബിഫോർ സർജറിയും കൂടെ അങ്ങ് പറയാം.
1: ശരി,
0: കാരണം നമ്മൾ സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പേഷ്യന്റിന് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത് ഒരു ബ്ലഡ് ചെക്ക് ആണ്. നമ്മുടെ ഡോഗ്സിനായാലും കാറ്റ്സിനായാലും മറ്റ് പെറ്റ് ആനിമൽസിനായാലും ഇൻഹറന്റ് ആയിട്ടും അതേപോലെ അസിംപ്റ്റമാറ്റിക്, അതായത് സിംറ്റംസ് ഒന്നും കാണിക്കില്ല, ലക്ഷണം കാണാത്ത ചില രോഗങ്ങൾ ഒടുങ്ങിയിരിപ്പുണ്ടാകും. അങ്ങനത്തെ കേസുകളിൽ ഈ സർജറി കഴിഞ്ഞിട്ട് ഈ രോഗം ഫ്ലെയർ ചെയ്യാനും അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ പ്രൈമറിയായി നമ്മളൊരു സർജറിക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ നല്ലൊരു ഒരു കെയർ കിട്ടണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഒരു ബ്ലഡ് ചെക്ക് എടുക്കണം. ബ്ലഡ് ചെക്ക് എടുത്ത് പറ്റുമെങ്കിൽ നമ്മളൊരു റേഡിയോഗ്രാഫ് എക്സ്റേ, അതായത് ചെസ്റ്റിന്റെതും അബ്ഡോമന്റെ ഒരു എക്സ്റേയും കൂടെ എടുത്താൽ പേഷ്യന്റ് സർജറിക്ക് ഫിറ്റ് ആണോ എന്നുള്ളതിന് നമുക്കൊരു ദൃഢത കിട്ടും. പേഷ്യന്റ് ഫിറ്റ് ആണ് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് സർജറിയിലേക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. അത് മാത്രമല്ല, ഈ ബ്ലഡ് ടെസ്റ്റിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അനസ്തേഷ്യ ചൂസ് ചെയ്യുന്നത്. ഈ എന്ത് അനസ്തേഷ്യ കൊടുക്കണം, ഇഞ്ചക്റ്റബിൾ ആണോ, ഇൻഹലന്റ് ആണോ. അതേപോലെ ഇഞ്ചക്റ്റബിൾ ആണെങ്കിൽ തന്നെ അതിൽ ഏതെങ്കിലും കിഡ്നിക്ക് പ്രശ്നമുള്ള പേഷ്യന്റ് ആണെങ്കിൽ അങ്ങനത്തെ സേഫ് ആയിട്ടുള്ള അനസ്തെറ്റിക് ചൂസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും.

0: ായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബ്ലഡ് ടെസ്റ്റും എക്സ്റേയും അബ്ഡോമിനൽ സ്കാനിങ്ങും അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ലൂപ്പ് ഇട്ട് ചെയ്താലാണ് എപ്പോഴും
1: നല്ലത്. പിന്നെ അത് സർജറിക്ക് വരുന്നതിന് മുന്നേ മുന്നൊരുക്കം,
0: അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പലപ്പോഴും വെറ്റിനറി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സർജറി ഫിക്സ് ചെയ്യുന്നു, പിന്നെ ഓണറിനെ നമ്മൾ കാണുന്ന സർജറി തന്നെയാണ്. ഇന്ന് അതിൽ നിന്നൊക്കെ മാറി, നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി പോലുള്ള ഗവൺമെന്റ് സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാല് നമ്മൾ സർജറി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീ സർജിക്കൽ കൗൺസിലിംഗ് തന്നെയുണ്ട്. നമുക്ക് ഓണറിന്റെ കൂടെ ഒരു അരമണിക്കൂർ ഡോക്ടർ സ്പെൻഡ് ചെയ്യണം, ചെയ്യും. അപ്പം ഓണറിനടുത്ത് നമ്മൾ വേണ്ട കാര്യങ്ങളെല്ലാം പറയും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സർജറിക്ക് മുമ്പായിട്ട് ഫുഡും വെള്ളവും നമ്മൾ വിഡ്രോ ചെയ്യണം. എൻ പി ഒ എന്ന് പറഞ്ഞ നിൽ പെർ ഓസ്, അതാണ് അതിന്റെ ഒരു സയന്റിഫിക് പദം. അതിൽ നമ്മൾ ഇപ്പം ഡോഗ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ 12 മണിക്കൂർ വരെ ഫുഡ് വിത്ത്ഹെൽഡ് ചെയ്യണം, ഫുഡ് കൊടുക്കാതെ നമ്മൾ എം ടി സ്റ്റൊമക്കിൽ കീപ്പ് ചെയ്യണം. കാറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 6 to 8 hours കീപ്പ് ചെയ്യണം, അതാണ് ഒരു സേഫ് പീരീഡ്. ചില ഡോക്ടേഴ്സ് 12 to 24 hours ചൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ അതൊരു പ്രൊസീജിയർ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും സർജറി കഴിഞ്ഞ് സ്റ്റിച്ച് എടുക്കുന്നവരെ പേഷ്യന്റിനെ കുളിപ്പിക്കാൻ പറ്റില്ല. പെറ്റ്സ് നമുക്കറിയാം, പെറ്റ്സിന്റെ ഫറും അതേപോലെ ഇതൊക്കെ ഡേർട്ടി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലി ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓണറിനോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ കഴിവതും സർജറിക്ക് തലേന്ന് നന്നായി കുളിപ്പിച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കി കൊണ്ടുവരാം. പിന്നെ ഡോഗ്സിന് ബേസിക്കലി സർജറി ആണെന്നൊന്നും അവർക്കറിയാം. ഇപ്പൊ മനുഷ്യന്റെ കേസ് പറയുകയാണെങ്കിൽ മനുഷ്യനറിയാം, ഓ നാളെ എനിക്ക് സർജറിയാണ്. പക്ഷെ ഡോഗ് അങ്ങനെ ഒരു പ്രിപ്പറേറ്ററി ഫേസിൽ ഡോഗ് ഒരിക്കലും പോകില്ല. അപ്പൊ ആ ഒരു പ്രിപ്പറേറ്ററി ഫേസ് എല്ലാം കണ്ടറിഞ്ഞ് നമ്മൾ വേണം ചെയ്യാം. അപ്പൊ ഡോഗിന് വേണ്ട ഒരു സപ്പോർട്ട് കൊടുക്കുക, തലേ ദിവസം നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് അതായത് സ്റ്റോപ്പ് ചെയ്യുന്ന വരെ നല്ല ഫുഡ് കൊടുക്കുക. പിന്നെ കഴിവതും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പം ഡോഗിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ഡിയർ ആയിട്ടുള്ള ഒരാൾ എപ്പോഴും വീട്ടിലുണ്ടാവും. ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും ഇളയ കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്ന നമ്മുടെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെയായിരിക്കാം. അപ്പൊ ഏറ്റവും ഡോഗിന് ഡിയർ ആയിട്ടുള്ള ഒരാളാണോ അയാളും, പിന്നെ കൂടെ ഒരു ഹെൽപ്പിന് ഒരാൾ, മിനിമം 2 bystanders എങ്കിലും നമുക്ക് ഡോഗിന് വേണം. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു റാഷ് ഡ്രൈവിംഗ് അതേപോലെ ഒരു ടെൻസ്ഡ് ഡ്രൈവിംഗ് ഒന്നും കൊടുക്കാണ്ട് ഇപ്പൊ നമുക്ക്
1: സമ്മർദ്ദത്തിൽ കൊണ്ടുവരും,
0: ഒരിക്കലും എത്താൻ പാടില്ല. ഇപ്പൊ നമുക്കൊരു സർജറി ആണെങ്കിൽ തലേന്ന് നമ്മൾ അഡ്മിറ്റ് ആവും. ഇപ്പം വെറ്റിനറിയുടെ കേസിൽ തലേന്ന് അഡ്മിറ്റ് ആവുന്ന പ്രവണത വളരെ കുറവാണ്. പക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തലേന്നെ ഓൺ ബോർഡ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്തും എറണാകുളത്തുമായിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രെസ് പീരീഡ് ഒക്കെ നമ്മൾ ഒഴിവാക്കണം. ബേസിക്കലി ഫുഡ് കൊടുക്കുന്ന കാര്യം നോക്കണം, ബ്ലഡ് ടെസ്റ്റ്, ബാക്കി അനാലിസിസ് ഉറപ്പായും
1: ഹൈജീൻ നല്ലോണം ക്ലീൻ ആക്കി ചെയ്തിട്ട്.
0: ഇത് പ്രീ ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സ് ആണ്. നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇതിലും അതീവ ജാഗ്രത പുലർത്തണം. നേരത്തെ പറഞ്ഞതുപോലെ സർജറി കഴിഞ്ഞു എന്ന് ഡോഗിന് അറിയില്ല. അതുകൊണ്ട് ഡോഗ് ഒരു നോർമൽ ലൈഫിലേക്ക് അങ്ങ് എൻ്റർ ചെയ്യും. അവൻ ചിലപ്പോൾ ഓടും, ചാടും, തലകീഴം അറിയും, നിങ്ങളെ കാണുമ്പോൾ രണ്ടു കാലിൽ നിന്ന് പൊങ്ങും. പക്ഷെ അതൊക്കെ സർജിക്കൽ കോംപ്ലിക്കേഷൻസ് കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പം പോസ്റ്റ് സർജറിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഡോക്ടർ പറയുന്ന കൃത്യമായിട്ടുള്ള ഇഞ്ചെക്ഷൻസ് കൃത്യമായി മുടങ്ങാതെ എടുക്കണം. പിന്നെ മിക്കപ്പോഴും നമ്മൾ സർജറി കഴിഞ്ഞിട്ട് ഒരു 7 to 10 days ആയിരിക്കും പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇഞ്ചെക്ഷൻസ് വരുന്നത്. സർജറിയുടെ ആ ഒരു സങ്കീർണത അനുസരിച്ചായിരിക്കും ഡോക്ടർ അത് ചൂസ് ചെയ്യുക. അത് കൃത്യമായി ഫോളോ ചെയ്യണം. അതുപോലെ സർജറി കഴിഞ്ഞ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്റ്റഡ് ആവാൻ നോക്കണം. കാരണം ഡോഗിനെ സംബന്ധിച്ചിടത്തോളം അതിന് മൂത്രം ഒഴിക്കാനോ ഒക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഈ സർജിക്കൽ വൂണ്ടിൽ മൂത്രം വീഴുകയോ അല്ലെങ്കിൽ വെള്ളം പറ്റുകയോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ ഒരു പീരീഡ് 7 to 10 days പോസ്റ്റ് സർജറി നമ്മൾ തന്നെ കൂടെ ഒരാൾ നിൽക്കണം. ഒരു കൊച്ചുകുട്ടിയുടെ സർജറി കഴിഞ്ഞാൽ എങ്ങനെ നോക്കുന്നു, അത്രയും ശ്രദ്ധയോടുകൂടി നമ്മൾ
1: നോക്കേണ്ട
0: ആവശ്യകതയാണ്. പിന്നെ സർജറി കഴിഞ്ഞിട്ടുള്ള ഫുഡിന്റെ ഷെഡ്യൂൾ അത് ഡോക്ടർ പറയും. പ്രത്യേകിച്ച് ഇപ്പൊ ആമാശയത്തിന്റെ സർജറിയൊക്കെ കഴിയുവാണെങ്കിൽ നമുക്കൊരു ആദ്യത്തെ 2 days ഫുഡ് കൊടുക്കാൻ കഴിയില്ല. ഇപ്പം സ്റ്റൊമക്കിൽ വരുന്ന ഒരുപാട് കണ്ടീഷൻസ് നമുക്ക് സ്റ്റൊമക്കിൽ വരുന്നതായിട്ടുണ്ട്. നമ്മൾ സ്റ്റൊമക്കിൽ സർജറി ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞ് 3 or 2 days ഫുഡ് വിത്ത്ഹെൽഡ് ചെയ്യാൻ പറയും. പക്ഷെ ഡോഗിന് ക്രേവിംഗ് ഉണ്ടാവും, ഡോഗിന് ബോധം കണ്ട് കഴിയുമ്പോൾ തന്നെ ഫുഡ് ചോദിക്കും. അപ്പൊ നമുക്ക് അവരോടുള്ള സ്നേഹം നമ്മൾ ചിലപ്പോൾ ഫുഡ് കൊടുക്കും, പക്ഷെ അത് നമുക്കൊരു നെഗറ്റീവായിട്ട് ഭവിക്കും. അങ്ങനെ സർജറി കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ പോസ്റ്റ് സർജിക്കൽ കൗൺസിലിംഗ് നമ്മൾ ഡോക്ടേഴ്സ് കൊടുക്കും.
1: ഡോക്ടർ സൂചിപ്പിച്ച മാതിരി തന്നെ മൃഗങ്ങൾക്ക് അറിയത്തില്ല, അപ്പൊ അത് കൂടാൻ തുടങ്ങും. അപ്പൊ അതിനെയൊക്കെ റിസ്ട്രെയിൻ ചെയ്ത് വെക്കണോ, നമ്മൾ കെട്ടി വെക്കണോ, അല്ലെ സപ്പോസ് എങ്കിലും അങ്ങനത്തെ വല്ല സർജറി ആണെങ്കിൽ?
0: സാർ, പലപ്പോഴും നമ്മൾ കാണുമ്പോൾ നല്ല നമ്മൾ വളരെ ഡിയർ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മോനെ പോലെ വളർത്തുവാണെങ്കിൽ ദർ ഇസ് എ ടെലിപ്പതി ഹാപ്പനിങ് ബിറ്റ്വീൻ ദ ഓണർ ആൻഡ് ദ ഡോഗ്.
1: പറഞ്ഞാൽ മനസ്സിലാവും.
0: ഓഫ് കോഴ്സ് യെസ്, ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് മോനെ നിനക്ക് സർജറി കഴിഞ്ഞിരിക്കുകയാണ്, നീ ചാടരുത് എന്ന് ഓണർ പറയുമ്പോൾ അത് ശ്രദ്ധിക്കുകയും അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഡോഗ്സിന് ഞാൻ നേരിട്ട് എന്റെ സർജറി കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ഡോഗ്സ് അത്രത്തോളം സഹകരിക്കുന്നവരല്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് റിസ്ട്രെയിനിങ്ങിനേക്കാൾ കൂടുതൽ ഒരു ഡോർമെന്റിൽ അല്ലെങ്കിൽ ഒരു ഒരു ഡൊസൈൽ സ്റ്റേറ്റിലേക്ക് പോകുന്ന മെഡിസിൻസ് നമുക്കുണ്ട്. CNS ഡിപ്രസൻസോ അങ്ങനെയൊന്നും അല്ല, എങ്കിൽ പോലും ഒരു കാം ആയിട്ടിരിക്കാനും ഒരുപാട് അജിറ്റേറ്റഡ് ആവാതിരിക്കാനുള്ള മെഡിസിൻസ് ഉണ്ട്. അവർക്ക് അവരുടെ ഒരു ബേസിക് കാര്യങ്ങൾ നീഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് ചാടി ഓടേണ്ട കാര്യമില്ല. അപ്പൊ അവർക്ക് ഡിയർ ആയിട്ടുള്ളവർ അടുത്തിരിക്കുക, തൊട്ടടുത്ത് പാമ്പർ ചെയ്ത് വെക്കുക, സമയാസമയത്ത് വെള്ളം കൊടുക്കുക, ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവർ കുറച്ചൊന്ന് കാമായിട്ടിരിക്കും. നമ്മളും ഡോഗും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉറപ്പായിട്ട് ഉണ്ടാവണം, എന്നാലേ അത് സാധ്യമാവുള്ളൂ. അവിടെയാണ് സർ ഈ സ്ട്രീറ്റ് ഡോഗ്സിന്റെ കേസൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പൊ നമ്മൾ സ്ട്രീറ്റ് ഡോഗ്സിനെ കോർപ്പറേഷൻ വഴി എടുത്ത് വന്ധീകരണ ശസ്ത്രക്രിയ ചെയ്ത് നമ്മൾ 3 days അണ്ടർ സർവൈലൻസ് കീപ്പ് ചെയ്തിട്ടേ വിടുള്ളൂ. കാരണം അവരെ നമുക്ക് തുറന്നു വിട്ടു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയാണ്. അപ്പൊ ABC പ്രോഗ്രാമിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 3 days ഡോക്ടേഴ്സ് തന്നെ പോയി നോക്കി സ്റ്റിച്ചൊക്കെ ഓക്കെ ആണെങ്കിലേ വിടുള്ളൂ.
1: അവരെ നോക്കാൻ പുറത്ത് ആളില്ലല്ലോ.
0: ഇല്ല, അതാണ്. അപ്പൊ അവരുടെ ആ ഒരു കോംപ്ലിക്കേഷൻ വരാനും പാടില്ല. അതൊക്കെ സർക്കാർ വളരെ ദൃഢമായി തന്നെ നോക്കുന്ന കാര്യങ്ങളാണ്.
1: ഡോക്ടർ, നല്ലൊരു രസകരമായ ചർച്ചയായിരുന്നു. ശസ്ത്രക്രിയ നമ്മള് മനുഷ്യരിൽ എന്തായാലും എല്ലാവർക്കും അറിയാം, പക്ഷെ മൃഗങ്ങളിലും അരുമ മൃഗങ്ങളിലും നമ്മൾ ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ
0: അഡ്വാൻസ്ഡ്
1: ആണ്, ഇതറിയാൻ സാധിച്ച് താങ്കൾ നമ്മോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ച് വളരെ നന്ദി.
2: ഓമന മൃഗങ്ങളെ സ്നേഹിച്ചാൽ മാത്രം പോരാ, അവയുടെ പരിപാലനത്തിൽ ഒരുപാട് ശ്രദ്ധ വേണം. ശസ്ത്രക്രിയകൾ ചെയ്യേണ്ടി വരുമ്പോൾ മനുഷ്യരെ നോക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ട്, പിന്നെ ക്ഷമയും അത്യാവശ്യമാണ്. ഓമന മൃഗങ്ങൾക്ക് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുമ്പോൾ എന്തൊക്കെ കരുതൽ വേണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നത് വെറ്റിനറി സർജനായ ഡോക്ടർ അനൂപ് ആറാണ്. ഡോക്ടർ അനൂപുമായി സംസാരിച്ചത് ഷിബു ജോർജ്. പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇനിയൊരു ഗാനമായാലോ? ഈ മഴക്കാലം മനോഹരമല്ലേ? മഴ പെയ്ത്ത് തോരുന്ന സമയം, മരങ്ങളുടെ ഇലകളിൽ നിന്ന് ഇറ്റിറ്റി വീഴുന്ന മഴത്തുള്ളികൾ, കാറ്റത്ത് വീഴുന്ന മാമ്പഴം, അവ ഓടി നടന്നു പറക്കുന്ന ബാല്യം. ഓ, എന്തൊരു സുഖകരമായ അന്തരീക്ഷം അല്ലേ? എന്തൊരു സുഖകരമായ ഓർമ്മ.

0: ഗാനം കേട്ടല്ലോ. ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ, ആനപ്പുളിഞ്ചി കേരളത്തിൽ സമൃദ്ധമായി വളരുന്ന പഴമാണ് സ്റ്റാർ ഫ്രൂട്ട് അഥവാ ആനപ്പുളിഞ്ചി. വൈവിധ്യമാർന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഈ പഴത്തെ നിസാരമായി കാണരുത്. ആനപ്പുളിഞ്ചിക്ക സ്റ്റാർ ഫ്രൂട്ട്, ചതുരപ്പുളി, വൈരപ്പുളി തുടങ്ങി പ്രാദേശിക ഭേദമനുസരിച്ച് വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്ന ഇവ പോഷകങ്ങളുടെ കലവറയാണ്. കൂടാതെ പ്രത്യേക പരിപാലനമൊന്നുമില്ലാതെ വർഷത്തിലെട്ടു മാസവും ഇവ സമൃദ്ധമായി വിളവ് നൽകുന്നു. പാവങ്ങളുടെ മുന്തിരിയെന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഏകദേശം 6 ഇഞ്ചോളം വലിപ്പമുള്ള ഇവയ്ക്ക് നക്ഷത്രത്തിന്റെ ആകൃതി പോലെ 5 അഗ്രങ്ങളുണ്ടാകും. പച്ചയായിരിക്കുമ്പോൾ നല്ല പുളിപ്പും പഴുത്താൽ പുളിപ്പ് കലർന്ന മധുരവുമാണ് ഇവയ്ക്ക്. ഓറഞ്ച്, മാമ്പഴം, പപ്പായ, സ്ട്രോബെറി, പൈനാപ്പിൾ എന്നിവയിൽ മാത്രമല്ല ആനപ്പുളിഞ്ചിയിലും ധാരാളം വൈറ്റമിൻ സിയും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ദഹന പ്രശ്നമുള്ളവർക്ക് ആനപ്പുളിഞ്ചി ഉത്തമമാണ്. എന്നാൽ അധികമായി കഴിക്കുന്നതും പ്രശ്നമാണ്. ഇരുമ്പ്, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നീ ധാതുലവണങ്ങളും ആനപ്പുളിഞ്ചിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇതിലെ പൊട്ടാസ്യം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. മാംസളമായ ഫലമായതിനാൽ ഇത് സംസ്കരിച്ച് 1 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം. മുടി വളർച്ച കൂട്ടാൻ ആനപ്പുളിഞ്ചി കഴിക്കുന്നതും ഉത്തമമാണെന്ന് പറയാറുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാനും ഈ പഴം ഉത്തമമാണ്. ആനപ്പുളിഞ്ചി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സ്ക്വാഷ്, ജാം, ജെല്ലി, വൈൻ, അച്ചാറുകൾ എന്നിവയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. ചിലയിടങ്ങളിൽ കുടംപുളിക്ക് പകരമായി മീൻകറിയിൽ ഉണക്കിയും അല്ലാതെയും ആനപ്പുളിഞ്ചി ചേർക്കാറുണ്ട്. ജീവകം എ, ഓക്സാലിക് ആസിഡ്, ഇരുമ്പ് എന്നിവ ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത്രയും ഗുണങ്ങളുണ്ടെങ്കിലും മിക്ക വീടുകളിലും ആനപ്പുളിഞ്ചി പാഴാക്കി കളയുന്നത് കാണാം. ഇത് ഫലപ്രദമായി വിനിയോഗിച്ചാൽ വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാനമാർഗം കൂടിയാണ്. ജീവിതശൈലി രോഗങ്ങൾ കൂടുന്ന ഈ കാലത്ത് നമ്മുടെ പറമ്പിലും ചുറ്റുപാടിൽ നിന്നും സുലഭമായി ലഭിക്കുന്ന ഇത്തരം വിഭവങ്ങളെ തിരിച്ചറിഞ്ഞ് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം.
0: ഇനി അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
2: ഇനി തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന്

ചോദ്യം ഇതായിരുന്നു. നായകളി, ഡോക്കിംഗ് അഥവാ വായ് മുറിച്ചുമാറ്റൽ, കോപ്പിംഗ് അഥവാ ചെവി മുറിക്കൽ തുടങ്ങിയ സൌന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? ഉത്തരം: നായകളി, ഡോക്കിംഗ് അഥവാ വായ് മുറിച്ചുമാറ്റൽ, കോപ്പിംഗ് അഥവാ ചെവി മുറിക്കൽ തുടങ്ങിയ സൌന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. 2017 കേന്ദ്ര നിയമമായ ഡോഗ് ബ്രീഡിംഗ് റൂൾ പ്രകാരം ഇത്തരം ശസ്ത്രക്രിയകൾ അഥവാ കോസ്മെറ്റിക് സർജറികൾ നിയമവിരുദ്ധമാണ്. വയലിൻ വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലിൻ വീടും airtvm@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.

0: പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന PMJAY കാർഡ് നേടാൻ വളരെ എളുപ്പം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ ആധാർ കാർഡ് പോലുള്ള തിരിച്ചറിയൽ രേഖകളുമായി അടുത്തുള്ള കോമൺ സർവീസ് സെന്ററിൽ പോകുക. അവിടെയുള്ള ജീവനക്കാർ നിങ്ങളുടെ യോഗ്യത പരിശോധിച്ച് ആയുഷ്മാൻ കാർഡ് എടുത്തുതരും. ഈ കാർഡ് നിങ്ങളുടെ ചികിത്സയ്ക്കുള്ള താക്കോലാണ്. കൂടുതൽ വിവരങ്ങൾക്ക് PMJAY.gov.in സന്ദർശിക്കുക. ഇന്ന് തന്നെ ആയുഷ്മാൻ കാർഡ് സ്വന്തമാക്കൂ, സുരക്ഷിതരാകൂ.
1: മായാമുദ്രകൾ.
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
1: അബ്ദുൾ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ. രചന ജേക്കബ് എബ്രഹാം. മായാമുദ്രകൾ.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഓണത്തിനൊരുക്കം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ അഞ്ചൽ ബ്ലോക്കിന് കീഴിലുള്ള അഞ്ചൽ, ഇടമുളയ്ക്കൽ, അലയമൺ, കരവാളൂർ, ഏരൂർ, കുളത്തൂപ്പുഴ, തെന്മല, ആര്യങ്കാവ് എന്നീ കൃഷിഭവനുകളിൽ ആറിനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് അഞ്ചൽ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുമി ഐ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9383437055 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വയനാട് സെന്റർ ഓഫ് എക്സലൻസ് ഫോർ വെജിറ്റബിൾസ് ആന്റ് ഫ്ളവേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ സഹകരണത്തോടെ ഹൈഡ്രോപോണിക്സ് ഉൽപാദനം, മൈക്രോഗ്രീൻ കൃഷി എന്നീ വിഷയങ്ങളിൽ കർഷകർക്കായി പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഹൈഡ്രോപോണിക്സ് ഉൽപാദന പരിശീലനം ജൂൺ 30, ജൂലൈ 1 തീയതികളിലായി 2 ദിവസം നടക്കും. മൈക്രോഗ്രീൻ കൃഷി പരിശീലനം ജൂലൈ 2 ഏകദിന പരിപാടിയായാണ് സംഘടിപ്പിക്കുന്നത്. ഹൈഡ്രോപോണിക്സ് പരിശീലനത്തിനുള്ള ഫീസ് 2500 രൂപയും മൈക്രോഗ്രീൻ പരിശീലന ഫീസ് 1250 രൂപയുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 7558038632 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. ബുക്കിംഗിനായി ഓഫീസ് സമയങ്ങളിൽ 8547070773 അല്ലെങ്കിൽ 0487237773 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.

കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഇ പഠന കേന്ദ്രം പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആന്റ് നഴ്സറി മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 2026 ജൂലൈ 15. 2026 ഓഗസ്റ്റ് 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് celkau@gmail.com ഇമെയിലായോ 0487243857 അല്ലെങ്കിൽ 8547837256 എന്നീ ഫോൺ നമ്പറുകളിലോ വിളിക്കാവുന്നതാണ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് കേട്ടത്. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ കിൻഡലിന് കൊല്ലം 22,000, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 27,000, കോട്ടയം 25,900, പാലാ 23,900, എറണാകുളം 22,100, കൊച്ചി റെഡി 22,200, ആലുവ 23,300, വടക്കൻ പറവൂർ 23,900. കൊപ്ര കിൻഡലിന് കൊല്ലം 13,500, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 13,500, വടക്കൻ പറവൂർ 13,000. ചെറുപയർ കിൻഡലിന് തിരുവനന്തപുരം 12,660. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000, അടൂർ 18,000, കായംകുള 20,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000, കോട്ടയം 24,000, എറണാകുളം 25,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,100, കട്ടപ്പന 2,900. കുരുമുളക് അൺഗാർബിൾഡ് കിൻഡലിന് നെടുവങ്ങാട് 66,000, അടൂർ 69,600, പാല 67,500, കൊച്ചി 70,400, കൊച്ചി ഗാർബിൾഡ് 72,400. ഇതുവരെ കേട്ടത് കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സെയ്ഷൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. സായുധ സേനാംഗങ്ങൾക്കുള്ള ഗ്യാലൻഡറി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ എയർ മാർഷൽ തരുൺ ചൌധരി, ലഫ്റ്റനന്റ് ജനറൽമാരായ നീരജ് വർഷ്ണി, വികാസ് രോഹില്ല, ഹർബീന്ദർ സിംഗ് വന്ദ്ര, മൊഹീന്ദർ പാൽ സിംഗ് എന്നിവർ അതിവിശിഷ്ട സേവാ മെഡൽ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സായുധ സേനകളിലെയും കേന്ദ്ര പോലീസ് സേനകളിലെയും അംഗങ്ങളുടെ അസാധാരണമായ ധീരത മുൻനിർത്തിയാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സെയ്ഷെൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിക്ടോറിയയിലെ നവശക്തി വിനായകർ ക്ഷേത്രം

0: പ്രാർത്ഥന നടത്തിയ ശ്രീ മോദി പീസ് പാർക്കിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. സെയ്ഷെൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ ഇന്നലെ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത അദ്ദേഹം പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വിവിധ ധാരണാപത്രങ്ങളും ഇരുരാജ്യങ്ങളും കൈമാറി. പ്രതിരോധ ഗവേഷണ രംഗത്തെ DRDO പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായും സമയബന്ധിതമായും നടപ്പാക്കുന്നതിനുള്ള സാമ്പത്തിക അധികാര ചട്ടക്കൂട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വ്യവസായ മേഖലയുമായും അക്കാദമിക രംഗവുമായും കൂടുതൽ ശക്തമായ സഹകരണം ഉറപ്പാക്കാനും പുതിയ ചട്ടക്കൂട് സഹായിക്കുമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംയുക്ത സേനാ മേധാവി ജനറൽ NS രാജസുബ്രഹ്മണ്യ, DRDO ചെയർമാൻ രാജേഷ് കുമാർ സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രാഥമിക, ദ്വിതീയ, തൃതീയ തലങ്ങളിലെ ആരോഗ്യ സേവനങ്ങൾ വിപുലീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സമിതിയുടെ 16-ാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പൊതുജനാരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങളാണ് ഇന്ത്യയുടേതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: Many new initiatives have taken place in the past 12 years. The National Health Authority and Pradhan Mantri Jan Arogya Yojana has expanded the health facility and made it accessible and affordable throughout the length and the breadth of the country. And incorporates 62 crore people. And now India is the world's largest digital public infrastructure healthcare.
0: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പ്രതിപക്ഷത്തുനിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും തുടർന്നുള്ള നടപടികളുമായി പ്രതിപക്ഷ അംഗങ്ങൾ പൂർണ്ണമായും സഹകരിക്കുകയായിരുന്നു. ത്രിഭാഷാ പഠനം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. നിലവിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളെ 3 ഭാഷകൾ പഠിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 10-ാം ക്ലാസിലെത്തുമ്പോൾ 3-ാമത്തെ ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. ഈ വിദ്യാർത്ഥികളിൽ 2 വിദേശ ഭാഷകൾ ഇതിനകം തെരഞ്ഞെടുത്തവർക്ക് അതേ ഭാഷകളിൽ പഠനം തുടരാം. ഇതിനൊപ്പം 1 ഇന്ത്യൻ ഭാഷ കൂടി പഠിക്കേണ്ടതാണെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 8 രാജ്യസഭാംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. നാളെ രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. July 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ശ്രീലങ്കയിൽ നടന്ന സുരക്ഷാ ഉച്ചകോടിക്കിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. Track 2 ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ആദ്യമായല്ല നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തത്തോടെയല്ല ഇത്തരം സ്വകാര്യ ചർച്ചകളെന്നും ഇത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ട് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി.
3: As far as the government of India is concerned, there is no official participation, no official support or involvement in these visits. Anybody from India who is participating in these events, whether it is retired diplomats, retired military officials, members of civil society, when they participate in such events, they speak for themselves. They represent their own point of view. They do not in any way represent the view of the government of India.
0: രാജ്യത്തെ വ്യവസായ ഉൽപാദന വളർച്ചാ നിരക്ക് May 5.1% രേഖപ്പെടുത്തിയതായി കേന്ദ്ര സ്ഥിതിവിവര മന്ത്രാലയം. ഏപ്രിലിൽ ഇത് 4.9%. തമിഴ്നാട്ടിൽ 1 AIADMK MLA കൂടി രാജിവച്ചു. കരൂർ മണ്ഡലത്തിൽ നിന്നുള്ള MR വിജയഭാസ്കറാണ് ഇന്ന് സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറിയത്. ഇതോടെ തമിഴ്നാട് നിയമസഭയിൽ നിന്ന് രാജിവച്ച AIADMK MLA മാരുടെ എണ്ണം 7. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ്

0: എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്തിന് വെള്ളി. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ചൈനീസ് തായ്പേയുടെ സു ലി യാങ്ങിനോടാണ് ശ്രീകാന്ത് പരാജയപ്പെട്ടത്. 2028 ലോസ്ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. വനിതാ 2020 ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീം നേരിട്ട് യോഗ്യത നേടുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക ടീമുകളും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇറാനും ഒമാനും സംയുക്തമായി രൂപീകരിച്ച ഹോർമുസ് കമ്മിറ്റിയുടെ ആദ്യ യോഗം മസ്കറ്റിൽ നടന്നു. ഒമാൻ വിദേശകാര്യ സഹമന്ത്രി അബ്ദുൽ അസീസ് അൽ ഹിനായിയും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഖരീബാബാദിയുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. പശ്ചിമേഷ്യയിലെ സൈനിക സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് അന്താരാഷ്ട്ര നാവിക സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒമാന്റെ നയതന്ത്ര ശ്രമം. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാനും അമേരിക്കയും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 372 പോയിന്റ് ഇടിഞ്ഞ് 76728, നിഫ്റ്റി 110 പോയിന്റ് നഷ്ടത്തിൽ 23946 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. രാവിലെ പവന് 680 രൂപ കുറഞ്ഞ് 1,04,880 രൂപയായിരുന്നത് വൈകിട്ടോടെ വീണ്ടും 800 രൂപ താഴ്ന്ന് 1,04,080 രൂപയും ഗ്രാമിന് 13,010 രൂപയുമായി. ഹരിയാനയും രാജസ്ഥാനും തമ്മിൽ ജലം പങ്കുവയ്ക്കൽ കരാർ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കേന്ദ്ര ജലശക്തി മന്ത്രി സി ആർ പാട്ടീൽ, ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ എന്നിവർ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. ഭരണപരമായ പ്രക്രിയകളിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങൾ കൃത്യമായ നയരൂപീകരണത്തിന് പ്രയോജനപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്ര. ന്യൂഡൽഹിയിൽ നടന്ന 20th ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനാചരണത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ സ്ഥിതിവിവര സംവിധാനം ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്നും ശ്രീ പി കെ മിശ്ര പറഞ്ഞു. നീറ്റ് യു ജി 2026 ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 10 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി അടുത്ത മാസം 11 വരെ നീട്ടി ഡൽഹി കോടതി. കേസിൽ ഇതുവരെ 13 പ്രതികളെ സിബിഐ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സെയ്ഷൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് സിബിഎസ്ഇ. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് 4 അവസാനിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: അബ്ദുൽ റസാഖ് ഗുർണ എഴുതിയ നോവൽ പറുദീസ. രചന ജേക്കബ് എബ്രഹാം. അധിനിവേശത്തിന് ഇരകളാകുന്ന മനുഷ്യരുടെ യാതനകൾ ഇന്നും തുടരുകയാണ്. കുടിയേറ്റവും അഭയാർത്ഥിത്വവും പലായനവും അഭംഗുരം തുടരുന്നു. അടിമകളാക്കപ്പെടുന്ന മനുഷ്യരുടെ നിലവിളികൾ ഉയരുന്നു. ചരിത്രത്തിന്റെ ക്രൂരമായ കൊളോണിയൽ അധിനിവേശങ്ങൾക്ക് ഇരയായ കറുത്ത ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അസമത്വം ഛിന്നഭിന്നമാക്കിയ ആഫ്രിക്കൻ ജനതയുടെ കഥ പറയുന്ന ഒരു ആധുനിക ക്ലാസിക്കുണ്ട് ലോകസാഹിത്യത്തിൽ. നൊബേൽ സമ്മാന ജേതാവായ അബ്ദുൽ റസാഖ് ഗുർണയുടെ പറുദീസ.
1: വ്യത്യസ്തമാണ് ലോകം. ആഫ്രിക്കൻ ഉപഭൂഖണ്ഡമാവട്ടെ, ഇന്നും അതിവിചിത്രവും തനിമ പുലർത്തുന്നതുമായ ഒരു സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലാണ്. എന്നാൽ ഇന്നും ആഫ്രിക്കൻ ജനത അധിനിവേശത്തിന്റെ കയത്തിലാണ്. ആഫ്രിക്കൻ മാനവ സമൂഹത്തിന്റെ യാതനകളുടെ ഉൾപുകച്ചിലുകളെ ലോകസാഹിത്യത്തിൽ അടയാളപ്പെടുത്തുന്ന എഴുത്തുകാരനാണ് അബ്ദുൽ റസാഖ് ഗുർണ. 2021 നൊബേൽ സമ്മാന ജേതാവായ ഈ എഴുത്തുകാരന്റെ ഏറ്റവും

0: ശ്രദ്ധേയമായ നോവലാണ് പറുദീസ.
1: ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിലെ സാൻസിബാറിലാണ് ഗുർണയുടെ ജന്മദേശം. 1948 എഴുത്തുകാരൻ ജനിച്ചു. ഒരു അഭയാർത്ഥിയായി ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയ അബ്ദുൾ റസാഖ് ഗുർണ കൊളോണിയലിസത്തിന്റെ പ്രത്യാഘാതങ്ങളും അഭയാർത്ഥി പ്രശ്നങ്ങളും തന്റെ ജീവിതത്തെ മുൻനിർത്തി പഠിച്ചു. കെന്റ് സർവകലാശാലയിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന ഗുർണ ആഫ്രിക്കൻ എഴുത്തിനെക്കുറിച്ച് 2 വാല്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ലൈവ്സ്, പിൽഗ്രിംസ് വേ, അഡ്മയറിംഗ് സൈലൻസ്, ഗ്രാവൽ ഹാർട്ട്, ബൈ ദ സീ, മെമ്മറി ഓഫ് ഡിപ്പാർച്ചർ എന്നിവയൊക്കെയാണ് ഗുർണയുടെ പ്രധാന നോവലുകൾ.
0: ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിലെ ടാൻസാനിയയിലെ കാവ എന്ന സാങ്കല്പിക പട്ടണത്തിലാണ് പറുദീസ എന്ന നോവലിന്റെ ഭൂമിക എഴുത്തുകാരൻ ഒരുക്കിയിരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിലാണ് കഥ നടക്കുന്നത്. വാങ്ങിയ കടം തിരികെ നൽകാൻ കഴിയാതെയാവുമ്പോൾ സ്വന്തം മക്കളെ പണയമായി, ഈടായി, അടിമയായി നൽകേണ്ടി വരുന്ന സാമ്പത്തിക സാമൂഹിക അത്യാചാരത്തിൽ നിന്നാണ് പറുദീസ എന്ന നോവലിന്റെ പ്രമേയം ഗുർണ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ ആ ദുര്യോഗം പേറുന്ന കഥാനായകൻ കേവലം 12 വയസ്സു മാത്രം പ്രായമുള്ള യൂസഫ് എന്ന ബാലനാണ്. ഇത് അവന്റെ കഥയാണ്.
2: യൂസഫ് എന്നാണ് അവന്റെ പേര്. തന്റെ 12-ാം വയസ്സിൽ വീട് വിട്ടിറങ്ങിയവനാണ്. അത് വരൾച്ചയുടെ കാലമായിരുന്നു എന്നവന് ഓർമ്മയുണ്ട്. ഇന്നലെയും ഇന്നും തമ്മിൽ വ്യത്യാസമില്ലാതിരുന്ന ദിനങ്ങൾ. അപ്രതീക്ഷിതമായി ചില പൂക്കൾ വിരിയും, പിന്നെ അത് ചത്തുപോകും. വിചിത്രങ്ങളായ ക്ഷുദ്രജീവികൾ പാറകൾക്കിടയിൽ നിന്ന് പുളഞ്ഞു പുറത്തെത്തി ചത്തുപോകും. അന്ന് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ അവൻ 2 യൂറോപ്പുകാരെ കണ്ടു. പാശ്ചാത്യരെ അവൻ ആദ്യമായി കാണുകയായിരുന്നു. അവന് ഭയമൊന്നും തോന്നിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, വെറുതെ തീവണ്ടി കാണാൻ. തീവണ്ടിയുടെ വശ്യമായ ശബ്ദം അവനിഷ്ടമാണ്.
1: പറുദീസ എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 12-വയസ്സുകാരനായ യൂസഫ് എന്ന കൌമാരക്കാരന്റെ മനോവിചാരങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് അബ്ദുൾ റസാഖ് ഗുർണ നോവൽ ആരംഭിക്കുന്നത്. യൂസഫിന്റെ വാപ്പയ്ക്ക് ഒരു ഹോട്ടലുണ്ട്. ഏതാനും മുറികൾ അതിൽ വാടകക്കാർക്ക് താമസത്തിന് കൊടുക്കാറുണ്ട്. എന്നാൽ ആ ഹോട്ടൽ കൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല. വെറുതെ നടത്തിക്കൊണ്ടു പോകാം എന്ന് മാത്രം. അവന്റെ വീട്ടിൽ കടുത്ത ദാരിദ്ര്യമാണ്. വ്യാപാരിയായ അസീസ് അമ്മാവൻ വരുമ്പോൾ മാത്രമാണ് അവന്റെ വീട്ടിൽ രുചികരമായ ഭക്ഷണം പാചകം ചെയ്യുന്നത്. അല്ലാത്തപ്പോഴൊക്കെ അവന്റെ ഉമ്മ അവന് കാര്യമായി ആഹാരമൊന്നും നൽകാറില്ല.
2: അവന്റെ അമ്മാവനായ അസീസും ഇടയ്ക്കൊക്കെ അവരെ സന്ദർശിക്കാൻ എത്താറുണ്ട്. വന്നാലും അധികനേരം അവർക്കൊപ്പം ഉണ്ടാകാറില്ല. 2 സന്ദർശനങ്ങൾ തമ്മിൽ നല്ല ഇടവേളകൾ ഉണ്ടായിരിക്കും. വരുമ്പോൾ കൂടെ ഒരു സംഘം തന്നെ ഉണ്ടാകും. യാത്രക്കാരുടെയും ചുമട്ടുകാരുടെയും സംഗീതജ്ഞരുടെയും സംഘം. സമുദ്രതീരത്തുനിന്ന് മലനിരകളിലേക്കും തടാകങ്ങളിലേക്കും കാടുകളിലേക്കും നടത്തുന്ന ദീർഘയാത്രകൾക്കിടയിലാണ് ഇങ്ങനെ അവരെ തേടി അയാൾ വരാറുള്ളത്. അയാളുടെ യാത്രകളിലെല്ലാം ചെണ്ടകളും തമ്പുരികളും കൊമ്പും സീവയും കൂട്ടിനുണ്ടാകും. അസീസിൽ നിന്ന് വിചിത്രവും അസാധാരണവുമായ ഗന്ധമുയരും. പശകളുടെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും മണം. അതിനോടൊപ്പം വിവരിക്കാനാകാത്ത ഒരു ഗന്ധവും ചുറ്റും പരക്കും. വളരെ കനം കുറഞ്ഞ വസ്ത്രങ്ങളാണ് അയാൾ ധരിക്കാറുള്ളത്. അലങ്കാരങ്ങളുള്ള ഒരു തൊപ്പി തലയിൽ വെച്ചിട്ടുണ്ടാകും.
1: കാവ എന്ന പട്ടണത്തിൽ ജീവിക്കുന്ന യൂസഫ് എന്ന കൌമാരക്കാരന്റെ ജീവിതം വ്യാപാരിയായ അസീസ് അമ്മാവൻ വരുന്നതോടെ മാറിമറിയുകയാണ്. അയാളെ തന്റെ മാതാപിതാക്കൾ ഭയക്കുന്നുണ്ട് എന്ന സത്യം അവൻ വൈകാതെ തിരിച്ചറിയുന്നു. അമ്മാവന് നല്ല ഭക്ഷണം വിളമ്പാനുള്ള കാരണം അയാൾക്ക് തങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഒടുവിൽ അമ്മാവന്റെ ഒപ്പം പോകാൻ യൂസഫ് നിർബന്ധിതനാകുന്നു. അസീസ് അമ്മാവനെ ആരാധിക്കുന്ന അവന് ആ യാത്ര ആദ്യം സന്തോഷം പകരുന്നു. ഒടുവിൽ ദീർഘദൂരം യാത്ര ചെയ്ത് തീവണ്ടി പൊടിപിടിച്ച ഒരു സ്റ്റേഷനിലെത്തുന്നു. ആ ചെറിയ പട്ടണത്തിൽ അസീസ് അമ്മാവന്റെ നാട്ടിലേക്ക് അടിമ ജീവിതത്തിനായി അവൻ എത്തപ്പെടുന്നു.
0: ഇരുപതാം നൂറ്റാണ്ടിലെ കിഴക്കൻ ആഫ്രിക്കൻ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് പറുദീസ എന്ന നോവൽ. മാതാപിതാക്കളുടെ തിരിച്ചടയ്ക്കാത്ത കടത്തിന്റെ പണയ വസ്തുവായി മാറുന്ന യൂസഫ് എന്ന 12 വയസ്സുകാരന്റെ കണ്ണിലൂടെ ചരിത്രത്തെയും വിശ്വാസത്തെയും സാംസ്കാരിക കടന്നുകയറ്റത്തെയും യൂറോപ്യൻ അധിനിവേശത്തെയും അധികാരത്തിന്റെ വിവിധ ഘടനകളെയും നോവൽ പരിശോധിക്കുന്നുണ്ട്. കടത്തിന്റെ പേരിൽ അസീസ് അമ്മാവൻ അടിമയായി പിടിച്ചുകൊണ്ടുപോകുന്ന യൂസഫ് ഒരു തലത്തിൽ സ്വാതന്ത്ര്യവും മറ്റൊരു തലത്തിൽ ചൂഷണത്തിന്റെ യാതനകളും അനുഭവിക്കുന്നു. ടാൻസാനിയയുടെ സമകാലിക ജീവിതത്തെ തൊട്ടു കാണിക്കുകയാണ് ഇവിടെ എഴുത്തുകാരൻ. ആയിരത്തി 1994 പുറത്തിറങ്ങിയ പാരഡൈസ് അഥവാ പറുദീസ എന്ന ഗുർണയുടെ നോവൽ ബുക്കർ സമ്മാനത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിരുന്നു. ഒരു നീണ്ട കാലഘട്ടത്തിന്റെ കഥയാണ് നോവലിൽ ഗുർണ പറയുന്നത്. 1st World War വരെ എത്തി നിൽക്കുന്ന സംഭവങ്ങൾ കിഴക്കൻ ആഫ്രിക്കയുടെ പശ്ചാത്തലത്തിൽ ഈ നോവലിൽ ഇതൾ വിരിയുകയാണ്.
1: നോവൽ മുന്നേറുമ്പോൾ അസീസ് അമ്മാവന്റെ നാട്ടിൽ അയാളുടെ അടിമയായി എത്തപ്പെടുന്ന യൂസഫ് എന്ന കൌമാരക്കാരൻ ചില സത്യങ്ങൾ തിരിച്ചറിയുന്നു. തന്നെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വലിയ കടയിൽ ജോലി ചെയ്യുന്നതിനാണ്. തന്റെ മാതാപിതാക്കൾക്ക് തന്നോട് സ്നേഹമോ കാരുണ്യമോ ഇല്ല. അസീസ് അമ്മാവൻ എന്ന് വിളിക്കുന്ന ഈ മനുഷ്യൻ തന്റെ അമ്മാവനല്ല, അയാൾ ഊരു ചുറ്റി സഞ്ചരിക്കുന്ന ഒരു വ്യാപാരി മാത്രമാണ്. ലാഭം മാത്രമാണ് അയാൾ നോക്കുന്നത്. പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളും പഴങ്ങളും സ്റ്റേഷനറി സാധനങ്ങളും എല്ലാം ലഭിക്കുന്ന വലിയ കടയാണത്. അതിനോട് ചേർന്ന് മതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്ന പൂന്തോട്ടമൊക്കെയുള്ള ഒരു വലിയ വീട്ടിലാണ് അസീസ് അമ്മാവൻ താമസിക്കുന്നത്. പുറത്തേക്ക് മുഖം കാണിക്കാത്ത അയാളുടെ സുന്ദരിയായ ഭാര്യയും വേലക്കാരികളും ആ ബംഗ്ലാവിലുണ്ട്.
0: ഉൾനാടുകളിലൂടെ യാത്ര ചെയ്ത് തന്റെ വ്യാപാര സാധനങ്ങൾ ചരക്കുകൾ വിറ്റഴിക്കുകയും വാങ്ങുകയും ചെയ്യുന്ന രീതിയാണ് അസീസ് എന്ന വ്യാപാരിയുടേത്. അയാൾ തന്റെ സംഘവുമായാണ് യാത്ര ചെയ്യുന്നത്. ആ വർത്തക സംഘത്തിൽ പല സ്വഭാവക്കാരായ കച്ചവടക്കാരുണ്ട്, അടിമകളായ കുട്ടികളുണ്ട്. ഉൾനാടുകളിലേക്കുള്ള അസീസിന്റെ വ്യാപാരയാത്രകൾ പലപ്പോഴും സംഘർഷത്തിൽ കലാശിക്കാറുണ്ട്. പ്രാദേശിക ഗോത്രങ്ങളുമായും കുലങ്ങളുമായും പലതരം കച്ചവടത്തിൽ ഏർപ്പെടേണ്ടി വരുന്നതുകൊണ്ട് യാത്രകൾ പലപ്പോഴും ഏറ്റുമുട്ടലുകളിലും വഴക്കുകളിലും കലാശിക്കും. ആ പ്രദേശങ്ങളിലെ ഭരണാധികാരികൾ ഇടപെട്ട് ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കിയാണ് വീണ്ടും വർത്തക സംഘത്തിന്റെ യാത്ര തുടരുന്നത്.
2: ആരൊക്കെയാണ് അകത്ത് താമസിക്കുന്നത്? അവൻ ചോദിച്ചു. കട അടച്ചിരുന്നു, എങ്കിലും അവരപ്പോഴും അതിനകത്ത് തന്നെയായിരുന്നു. പഞ്ചസാരയുടെ ഭാരം നോക്കി പൊതിഞ്ഞുകെട്ടി വെക്കുകയായിരുന്നു യൂസഫ്. പഞ്ചസാര വലിയ തവി കൊണ്ടെടുത്ത് തുലാസിലിട്ടുകൊണ്ടിരുന്നു. ഭാരം കൃത്യമായാൽ ഖലീൽ കടലാസെടുത്ത് അത് പൊതിഞ്ഞുകെട്ടും. ഒരു നിമിഷത്തേക്ക് ആ ചോദ്യം താൻ കേട്ടില്ല എന്ന് ഖലീൽ നടിച്ചു. താൻ ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമായിരുന്നു അതെന്ന് യൂസഫിന് തോന്നി. പതിവ് പോലെ ഖലീൽ തന്നെ അടിക്കുമെന്ന് അവൻ ഭയന്നു. പക്ഷെ ഇത്തവണ ഖലീൽ പുഞ്ചിരിച്ചു, മറുപടി പറഞ്ഞു. യജമാനത്തി, കൂടുതൽ ചോദ്യങ്ങൾ വേണ്ട എന്ന് കാണിക്കാനായി അവൻ ചുണ്ടിൽ വിരൽ വെച്ച് കാണിച്ചു.
1: അസീസ് അമ്മാവന്റെ കടയിൽ തനിക്ക് മുന്നേ അടിമയായി എത്തപ്പെട്ടവനാണ് ഖലീൽ എന്ന യുവാവെന്ന് യൂസഫ് തിരിച്ചറിയുന്നു. തന്നേക്കാൾ പ്രായത്തിൽ 3-4 വയസ്സ് കൂടുതലാണ്. അധികാരത്തിന്റെ അഹങ്കാരം ഖലീൽ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും തന്നോട് അവന് സ്നേഹമുണ്ടെന്ന് യൂസഫ് തിരിച്ചറിയുന്നു. തങ്ങൾ രണ്ടുപേരും ഒരേ വിധിയുടെ

0: പല സ്ഥലങ്ങളിലും അവർ ചുറ്റിയടിച്ചു. പല ആഹാര സാധനങ്ങളും വാങ്ങിക്കഴിച്ചു. ചില സമയത്ത് കടലോരത്തുപോയി കടലിൽ കുളിച്ചു. കുന്നും മലയും കയറി. അസീസ് അമ്മാവന്റെ വീട്ടിൽ നിന്നാണ് അവർക്ക് ഭക്ഷണം ലഭിക്കുന്നത്. ഉച്ചയായാൽ ഖലീൽ അവിടേക്ക് പോകും. ഒരു തളികയിൽ രണ്ടുപേർക്കുമുള്ള ആഹാരവുമായി അവൻ മടങ്ങിവരും. വെള്ളിയാഴ്ചകളിൽ ഉച്ചതിരിഞ്ഞാണ് അവർ കടയടച്ചിട്ട് ചുറ്റിക്കറങ്ങാൻ പോകുന്നത്. അസീസ് അമ്മാവൻ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഖലീൽ കടയുടെ നടത്തിപ്പിൽ ഉഴപ്പുവരുത്തുമെന്ന് യൂസഫിന് മനസ്സിലായി. അസീസ് അമ്മാവൻ മിക്കവാറും കച്ചവടത്തിനായി പുറപ്പെടും.
1: വാഗ്ദാനം ചെയ്തതുപോലെ ആദ്യ യാത്ര കഴിഞ്ഞ് ഒരു വർഷം തികഞ്ഞപ്പോൾ അസീസ് അമ്മാവൻ പുതിയ സംഘവുമായി എത്തി. പുതിയ യാത്രയ്ക്ക് തയ്യാറായി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇതൊരു വലിയ സംഘം തന്നെയായിരുന്നു. 45 ചുമട്ടുകാരും കാവൽക്കാരും. ഇത്രയധികം ചുമട്ടുകാരൊക്കെ ഉള്ളതിനാൽ തന്റെ ലാഭത്തിന്റെ നല്ലൊരു ശതമാനം നഷ്ടപ്പെടുന്നതായി അസീസ് അമ്മാവന് തോന്നി. അദ്ദേഹത്തിന് ഇന്ത്യക്കാരായ പലിശക്കാരിൽ നിന്നും പണം കടം വാങ്ങേണ്ടി വന്നു. ഇന്ത്യയിൽ നിന്നുള്ള മൺവെട്ടികൾ, മഴു, അമേരിക്കയിൽ നിന്നുള്ള കത്തികൾ, ജർമ്മൻകാരുടെ ആമപ്പൂട്ടുകൾ, അനേകതരം തുണികൾ, മറ്റു വസ്തുവകകൾ എന്നിവയെല്ലാം ചുമടുകളിൽ നിറച്ച് വർത്തക സംഘം അടുത്ത യാത്രയ്ക്ക് ഒരുക്കം തുടങ്ങി.
0: അസീസ് അമ്മാവന്റെ കൂടെയുള്ള വ്യാപാര യാത്രകൾ യൂസഫിന് ലോകമെന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നു. പലതരം രാജ്യക്കാരുമായി അവൻ ഇടപെടുന്നു. പ്രത്യേകിച്ചും ഇന്ത്യക്കാരുടെ താവളമാണ് ടാൻസാനിയയും സാൻസിബാറും പരിസര പ്രദേശങ്ങളും. ആ പ്രദേശങ്ങളിലൂടെയുള്ള വ്യാപാര സഞ്ചാരങ്ങളിൽ നിന്ന് ഒരു വലിയ ലോകം യൂസഫ് കണ്ടറിയുന്നുണ്ട്. യൂസഫും ഖലീലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുന്നത് നോവലിൽ നാം വായിക്കുന്നു. വർത്തക സംഘത്തിൽ വിവിധ തരക്കാരായ മനുഷ്യരെ യൂസഫിന് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. സ്വവർഗാനുരാഗിയായ ചുമട്ടുകാരൻ മുഹമ്മദ് അബ്ദുള്ള അവനെ വേട്ടയാടാൻ ശ്രമിക്കുന്നുണ്ട്. വിചിത്രമായ ആചാരങ്ങളും മനുഷ്യരുടെ സ്വഭാവ വൈചിത്ര്യങ്ങളും യാത്രയിൽ നിന്ന് യൂസഫ് മനസ്സിലാക്കുന്നു.
2: ഒരിക്കൽ ഹമീദ് എന്ന ഒരാൾക്കും മൈമൂന എന്ന സ്ത്രീക്കുമൊപ്പം അസീസ് അമ്മാവൻ അവനെ ഒരു കടയിൽ പാർപ്പിക്കുന്നു. വർത്തക സംഘം ആ സ്ഥലത്തു നിന്നും പോകുമ്പോൾ ഹമീദ് രഹസ്യമായി പല കച്ചവട സാധനങ്ങളും ഒളിപ്പിക്കുന്നത് യൂസഫ് കാണുന്നുണ്ട്. ഹമീദ് മൈമൂന ദമ്പതികൾക്കായി യൂസഫ് പല തൊഴിലുകളും ചെയ്യുന്നു. സിഖ് വ്യാപാരിയായ കാലാസിംഗിനൊപ്പം ഹമീദ് തന്റേതായ റൂട്ടിലൂടെ കച്ചവടത്തിന് പോകുന്നുണ്ട്. ആ യാത്രയിൽ മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിനരികെ ഹമീദിന്റെ നേതൃത്വത്തിൽ താവളമടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു പട്ടാളക്കാരൻ വന്ന് അവരെ തടയുന്നു. യൂറോപ്യൻ കച്ചവടക്കാരുടെ അധിനിവേശം തങ്ങളെ ബാധിക്കുന്നതായി ഹമീദിന്റെ വർത്തക സംഘം തിരിച്ചറിയുന്നതോടെ നോവൽ പുതിയ തലത്തിലേക്ക് ഉയരുന്നു.
0: വ്യാപാരയാത്രകൾക്ക് ശേഷം യൂസഫ് വീണ്ടും അസീസ് അമ്മാവിന്റെ കടയിലേക്ക് തിരികെ എത്തുന്നു. വീട്ടുപണികളിലും പൂന്തോട്ട നിർമ്മാണത്തിലും അവൻ ഖലീലിനൊപ്പം ഏർപ്പെടുന്നതോടെ ചില രഹസ്യങ്ങൾ അവൻ മനസ്സിലാക്കുന്നു. ഖലീലിന്റെ പെങ്ങൾ ആമിനയും ആ ബംഗ്ലാവിലുണ്ട്. തന്നെപ്പോലെ കടത്തിന്റെ പേരിൽ അടിമവേലയ്ക്കായി കൊണ്ടുവന്നിരിക്കുന്നവരാണ് ഖലീലും ആമിനയും. ആമിനയുമായി യൂസഫ് അടുക്കുന്നു. അത് ഖലീലിന് ഇഷ്ടപ്പെടുന്നില്ല. ദുരൂഹമായ പല സംഭവങ്ങളും ആ വീട്ടിൽ അരങ്ങേറുന്നു. തന്റെ വ്യാപാരയാത്രകൾക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന അസീസ് തന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നുകയറിയതിന് യൂസഫിനെ ശിക്ഷിക്കുന്നു.
2: നോവൽ അന്ത്യത്തിലേക്ക് കടക്കുകയാണ്. അസീസ് അമ്മാവന്റെ ഒന്നാം ഭാര്യയ്ക്ക് യൂസഫിനോട് ഇഷ്ടം തോന്നുന്നു. തന്റെ രോഗാവസ്ഥയിൽ ഈ കൌമാരക്കാരന്റെ സാമീപ്യം ആശ്വാസം പകരുന്നതായി അവൾ തിരിച്ചറിയുന്നുണ്ട്. യൂസഫ് പ്രാർത്ഥിക്കുകയും അവരെ തൊടുകയും ചെയ്താൽ തന്റെ രോഗം മാറുമെന്ന് അവൾ വിശ്വസിക്കുന്നു. എന്നാൽ യൂസഫ് പ്രതിസന്ധിയിലാകുന്നു. തന്റെ യജമാനന്റെ ഭാര്യയെ സ്പർശിക്കുന്നത് ആചാരലംഘനമാണെന്ന് അവനറിയാം. അപമര്യാദയാണത്. അസീസ് അമ്മാവൻ അറിഞ്ഞാൽ തന്റെ ജീവൻ പോലും അപകടത്തിലാകും. ഖലീൽ തന്റെ അറിവിൽ നിന്നും പലതും മറയ്ക്കുന്നുണ്ട്. തന്റെ

0: അടിമ ജീവിതത്തിൽ നിന്നും അവൻ പലതും തിരിച്ചറിയുന്നു. വിചിത്രമായ ആചാരങ്ങളും ദുരൂഹതകളും അന്ധവിശ്വാസങ്ങളും തനിക്കു ചുറ്റും ചൂഴ്ന്നു നിൽക്കുന്നതായി അവൻ തിരിച്ചറിയുന്നു.
1: പ്രഭാതത്തിൽ ആദ്യ കിരണങ്ങൾക്കൊപ്പം അസീസ് അമ്മാവൻ പുറത്തിറങ്ങി. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഖലീൽ പതിവ് പോലെ അദ്ദേഹത്തിന്റെ കൈമുത്തി. എന്നാൽ യൂസഫിനോട് തികഞ്ഞ ഗൌരവത്തോടെയാണ് അദ്ദേഹം മുഖം നൽകിയത്. എന്തൊക്കെയാണ് ഞാനീ കേൾക്കുന്നത്? അവനോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്തെങ്കിലും വിശദീകരണം നൽകാനുണ്ടോ നിനക്ക്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ അകത്തേക്ക് ക്ഷണിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. യൂസഫിന്റെ സ്വരത്തിൽ വിറയലുണ്ടായിരുന്നു. നീ ഇടയ്ക്കിടയ്ക്ക് വീടിനകത്ത് കയറുന്നുണ്ടായിരുന്നു. ഞാനെല്ലാം അറിഞ്ഞു. അസീസ് അമ്മാവൻ അവനെ നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചുനേരം മിണ്ടാതിരുന്നു.
0: കടയിലേക്ക് താൻ കൊണ്ടുവന്ന അടിമച്ചെക്കൻ തന്റെ വീട്ടിൽ കയറിയതിലും തന്റെ അടിമകളായ സ്ത്രീകളുമായി അടുത്തിടപഴകാൻ ശ്രമിച്ചതും അസീസ് എന്ന വ്യാപാരിയെ വിറളി പിടിപ്പിക്കുന്നുണ്ട്. യുവതിയായ ആമിനയെയാണ് യൂസഫ് ഇഷ്ടപ്പെടുന്നത്. ഖലീലിന്റെ സഹോദരിയായ അവൾ അസീസിന്റെ രണ്ടാം ഭാര്യയാണ്. കടത്തിന്റെ പേരിൽ അവളെ അയാൾ ഭാര്യയാക്കി വെച്ചിരിക്കുകയാണ്. വ്യാപാരിയിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ അവൾ യൂസഫിനോട് അഭ്യർത്ഥിക്കുന്നു. ആമിനയെ വിവാഹം കഴിച്ചപ്പോൾ അസീസ് അവളുടെ സഹോദരനെ അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിച്ചെങ്കിലും അവൾക്കു വേണ്ടി അവൻ അവിടെ തുടരുകയായിരുന്നു. സഹോദരിയായ ആമിനയെ എങ്ങനെയും സംരക്ഷിക്കുക എന്നതാണ് ഖലീലിന്റെ ലക്ഷ്യം. എന്നാൽ അവനൊരിക്കലും അസീസിനെ ധിക്കരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആമിന യൂസഫുമായി അടുക്കുന്നത്. എങ്ങനെയും ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടുക എന്നതാണ് അവളുടെ ലക്ഷ്യം.
2: വ്യാപാരിയുടെ ആദ്യ ഭാര്യയും യൂസഫിന്റെ പ്രീതിക്കു വേണ്ടി ശ്രമിക്കുന്നതോടെ കാര്യങ്ങൾ കുഴഞ്ഞുമറിയുകയാണ്. ഈ സംഭവങ്ങളെല്ലാം അസീസ് അമ്മാവൻ അറിയുന്നതോടെ അടിമയായ യൂസഫിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാകുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ആരംഭത്തോടെയാണ് നോവൽ അന്ത്യത്തിലേക്ക് കടക്കുന്നത്. ജർമ്മൻ പട്ടാളക്കാർ സാൻസിബാറിലും ടാൻസാനിയയിലും എത്തുന്നു. യുദ്ധത്തിന്റെ ഭീതി എങ്ങും ഇരുൾ പരത്തുന്നു.
1: അസ്കാരികൾ എന്നറിയപ്പെടുന്ന കൂലിപ്പട്ടാളക്കാർ നഗ്നബാധരായിരുന്നു. പക്ഷേ അവരും കൃത്യതയോടെ തന്നെയാണ് മാർച്ച് ചെയ്തത്. ഓഫീസർ കടയ്ക്കു മുന്നിലുള്ള തുറസിലേക്ക് നീങ്ങി. സംഘാംഗങ്ങൾ ഒപ്പം ചേർന്നു. പട്ടാളം ചരടുപൊട്ടിയ മാല പോലെ പലയിടങ്ങളിലേക്കും ചിതറി. അടഞ്ഞുകിടക്കുന്ന കടയും വീടും പട്ടാളം നിരീക്ഷിച്ചു. പട്ടാളക്കാർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ഒരു പട്ടാളക്കാരൻ ഉച്ചത്തിൽ തെറി വിളിച്ചു. മട്ടുപ്പാവിൽ നിൽക്കുന്ന ഒരു ജർമ്മൻ പട്ടാളക്കാരനെ യൂസഫ് കണ്ടു. അയാൾ എന്തൊക്കെയോ ഉത്തരവുകൾ ഉച്ചത്തിൽ അലറി. പൂന്തോട്ടത്തിന് പുറകിൽ വാതിലടയുന്ന ശബ്ദം അവൻ കേട്ടു. പട്ടാളം അടിവെച്ചടിവെച്ച് മുന്നോട്ട് നീങ്ങുന്നു. അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. പിന്നെ വേദനയുളവാക്കുന്ന കണ്ണുകളോടെ ആ പട്ടാളത്തിന് പിറകെയേ ഓടി.
0: അബ്ദുൾ റസാഖ് ഗുർണയുടെ പറുദീസ എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭയാനകതയിലാണ് ഗുർണ നോവൽ അവസാനിപ്പിക്കുന്നത്. തദ്ദേശീയരായ പലരെയും ജർമ്മൻ പട്ടാളം പട്ടാളത്തിലേക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ പട്ടാളത്തിലേക്ക് ചേർന്നവരെ അസ്കാരികൾ എന്നാണ് വിളിക്കുന്നത്. ഒരു സംഘം പട്ടാളക്കാർ തമ്പടിച്ചത് യൂസഫിന്റെ കടയ്ക്ക് മുൻപിലാണ്. അസീസ് അമ്മാവന്റെ വീടും പൂന്തോട്ടവും അവർ കയ്യേറി. കയ്യിൽ കിട്ടിയവരെയെല്ലാം അവർ പിടികൂടി. തന്നെക്കാൾ ദയനീയമാണ് അസ്കാരികളുടെ വിധിയെന്ന് യൂസഫിന് തോന്നുന്നു. ബന്ദിയായ യൂസഫ് ജർമ്മൻ പട്ടാളക്കാരുടെ ബന്ദികളായ അസ്കാരികൾക്ക് പിന്നാലെ ഓടിപ്പോകുന്ന ദൃശ്യത്തോടെയാണ് ഗുർണ പറുദീസ എന്ന നോവൽ അവസാനിപ്പിക്കുന്നത്. അധിനിവേശമെന്നാൽ യൂറോപ്യൻ അധിനിവേശം എന്നത് മാത്രമല്ലെന്നും മനുഷ്യന്റെ ക്രൂരമായ പീഡനങ്ങളാണെന്നും പറുദീസ എന്ന നോവൽ ഓർമ്മിപ്പിക്കുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ വൈരങ്ങൾക്കപ്പുറം ഗോത്രങ്ങളും വ്യക്തികളും തമ്മിലുള്ള സാമ്പത്തിക സാമൂഹിക അസമത്വങ്ങളെ ഈ നോവൽ വെളിച്ചത്തുകൊണ്ടുവരുന്നു.
2: യൂസഫ് എന്ന കഥാനായകന്റെ ദുരിതപൂർണമായ ബാല്യത്തിലൂടെ വികസിക്കുന്ന നോവൽ അവന്റെ അനാഥത്വത്തെ തൊട്ടുണർത്തി ആഖ്യാനത്തെ അവന്റെ യാത്രകൾ, പ്രണയങ്ങൾ, വേദനകൾ, സന്ദേഹങ്ങൾ, സൗഹൃദങ്ങൾ, കുടുംബ ബന്ധങ്ങൾ എന്നിവയിലൂടെ പരിസമാപ്തിയിലെത്തിക്കുന്നു. ബൃഹദാഖ്യാനങ്ങളുടെ കലയാണ് നോവൽ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന എഴുത്തുകാരനാണ് അബ്ദുൽ റസാഖ് ഗുർണ. സംസ്കാരങ്ങൾക്കും ഭൂഖണ്ഡങ്ങൾക്കുമിടയിൽ പെട്ടുപോയ നിസ്വരായ മനുഷ്യരുടെ വേദനകളാണ് ഗുർണ തന്റെ നോവലുകൾക്ക് പ്രമേയമായി സ്വീകരിച്ചത്. കൊളോണിയലിസത്തിന്റെ ഭീകരതയെ തുറന്നുകാട്ടുന്നതിനൊപ്പം മനുഷ്യപ്രകൃതത്തിന്റെ വിചിത്രമായ സ്വഭാവരീതികളെയും ഗുർണയുടെ കൃതികൾ അടയാളപ്പെടുത്തുന്നു.
0: ആഫ്രിക്കയുടെ ഇരുണ്ട ഭൂതകാലത്തിൽ നിന്നും മനുഷ്യൻ പ്രത്യാശാഭരിതമായ നവലോകത്തിലേക്ക് എത്തിച്ചേരുമെന്ന് ഈ എഴുത്തുകാരൻ സ്വപ്നം കാണുന്നു. തന്റെ 10 നോവലുകളിലൂടെ ആ പ്രതീക്ഷാഭരിതമായ സ്വപ്നമാണ് ഗുർണ പങ്കുവയ്ക്കുന്നത്. യൂസഫ് എന്ന കൌമാരക്കാരന്റെ ജീവിതത്തിലൂടെ അധിനിവേശത്തിന്റെയും അടിമത്തത്തിന്റെയും വിവിധ അടരുകളെ പരിശോധിക്കുന്ന ഈ നോവൽ സമകാലിക ലോകസാഹിത്യത്തിലെ ഒരു ക്ലാസിക്കാണെന്ന് നിസ്സംശയം പറയാം.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: അബ്ദുൽ റസാഖ് ഗുർണ എഴുതിയ നോവൽ പറുദീസ. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യം.

0: ആകാശവാണി ഹലോ ഡോക്ടർ. മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ എ എഫ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: സമഗ്രമായ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിൽ ഫിസിക്കൽ വെൽബീയിങ്ങിനൊപ്പം മാനസികമായ സന്തുലിതാവസ്ഥയും അതിപ്രധാനമായ പങ്കുവഹിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാനസികാരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട് പൂർണ്ണമായ ശാരീരികാരോഗ്യം ഉറപ്പുവരുത്താനും ആവില്ല. പരസ്പര പൂരകങ്ങളായ രണ്ട് കാര്യങ്ങളാണ് ശരിയായ ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും. ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിൽ മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ എ എഫ് മറുപടി നൽകുന്നു. എന്താണ് സൈക്യാട്രി അല്ലെങ്കിൽ സൈക്കോളജി, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാമോ?
2: തീർച്ചയായിട്ടും മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സാധാരണ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ആദ്യം ആരെയാണ് നമ്മൾ കാണേണ്ടത്? സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാല്, സൈക്കോളജിസ്റ്റ് പ്രധാനമായും കൌൺസിലിംഗിലൂടെ അല്ലെങ്കിൽ ടോക്ക് തെറാപ്പിയിലൂടെ മാനസിക പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെയാണ് നമ്മൾ സൈക്കോളജിസ്റ്റുമാരെന്ന് പറയുന്നത്. അതേസമയം മരുന്നിലൂടെ, ഫാർമക്കോളജിക്കൽ സപ്പോർട്ടിലൂടെ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സ് അതൊക്കെ തന്നെ അഡ്രസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെയാണ് നമ്മൾ സൈക്യാട്രിസ്റ്റുമാരെന്ന് പറയുന്നത്.
1: അപ്പൊ നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഓക്കെ, സംസാരിച്ചോളൂ.
3: എനിക്ക് കുറച്ചു ദിവസം മുമ്പ് വയറിനൊരു അസ്വസ്ഥതയും ഭയവായിട്ടാക്കോക്കാം. അതിനുശേഷം മനസ്സൊരു സുഖമില്ല, ഒരു വിശപ്പുമില്ല, ഒരു ഉന്മേഷവും ഒരു ഷാറുമില്ല.
2: എത്ര വയസ്സാണ് നമുക്ക്?
3: എനിക്കിപ്പോ 40
2: വയസ്സ്. മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ? ഇപ്പൊ
3: പണി തന്നെ ഒന്നും ചെയ്യാനൊന്നുമില്ല, പണിയൊന്നും എടുക്കാനൊന്നുമില്ല.
2: ഉറക്കമൊക്കെ
3: ഇരുന്നിടത്ത് തന്നെ ഉറക്കിപ്പാ ഗുളികടാണെന്നറിയില്ല, ഒരു ഗുളികടന്നിരുന്നു. അതിനുശേഷം ഉറക്കമുണ്ട്, ഉറക്കം തീരെ കുറവാ. കുറെ കാലമായിട്ട്
2: വീട്ടിലാരൊക്കെ ഉണ്ട്?
3: വീട്ടില് ഞാന് ഹസ്ബൻഡും.
2: ഓക്കെ, മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടിരിക്കുന്നത് സൈക്കോളജിസ്റ്റിനെ സൈക്യാട്രിസ്റ്റിനെ ആണോ അതോ ജനറൽ പ്രാക്ടീഷണർ ഫിസിഷ്യനാണോ? നമുക്ക് ഈ ബുദ്ധിമുട്ട് തുടർന്നും നിൽക്കുകയാണെങ്കിൽ സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനോ കാണുന്നത് നല്ലതാണ്. നമ്മുടെ ഹിസ്റ്ററിയും നമ്മളിപ്പോ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോഴത്തെ പ്രശ്നത്തിനുള്ളൊരു കാരണമെന്ന് കണ്ടുപിടിക്കുകയും അപ്പൊ അതിനനുസരിച്ചുള്ള അഡ്വൈസ് നമുക്ക് കിട്ടുകയും ചെയ്യും. ചില മാനസിക ബുദ്ധിമുട്ടുകളായിട്ട് ബന്ധപ്പെട്ട് സാധാരണ കാണാറുണ്ട്. അപ്പൊ അത് ആണോ അല്ലയോ എന്ന് നമുക്ക് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട പ്രോസസ്സാണ് ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി എടുക്കുക എന്നുള്ളത്. എന്താണ് ഇതിനുള്ളൊരു പ്രോപ്പർ റീസൺ എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് സൈക്യാട്രിസ്റ്റിനോ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി കണ്ടു കഴിഞ്ഞാൽ കുറെ കൂടെ നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ കൊണ്ടാണോ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് നമുക്ക് വന്നിരിക്കുന്നതെന്ന് അവർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പൊ കുറെ കൂടെ ബെറ്റർ ആയിട്ട് ലൈഫ് മുന്നോട്ട് കണ്ടക്ട് ചെയ്ത് പോകാൻ സാധിക്കും.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടാണ് മാനസികാരോഗ്യത്തെ കുറിച്ചുള്ള അറിവ് നേടേണ്ടത് കൂടുതൽ പ്രസക്തമാകുന്നത്?
2: നമ്മളൊരു പോപ്പുലേഷൻ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു 1%, 2% സിവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മെന്റൽ ഡിസോർഡർ. പക്ഷെ ഈ ബാക്കി 98-99% ആൾക്കാരും പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം വേൾഡ് വാറോ അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്തോ ജീവിച്ച ആൾക്കാരെക്കാളും കൂടുതൽ സ്ട്രെസ്ഡും അല്ലെങ്കിൽ ലൈഫിൽ ആരും തന്നെ ഒരു സാറ്റിസ്ഫൈഡോ ഫുൾഫിൽഡോ അല്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതാണ് ആക്ച്വലി കുറെ കൂടെ സീരിയസ് ആയിട്ട് അഡ്രസ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ലൈഫ് കണ്ടക്ട് ചെയ്യേണ്ടത്, എന്താണ് ലൈഫിന്റെ ഒരു മീനിങ് ഡയറക്ഷൻ, ഇതിനൊക്കെ ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത് വലിയ രീതിയിലുള്ള ഒരു മാനസിക സംഘർഷത്തിലേക്ക് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ പോപ്പുലേഷനെ കൊണ്ടെത്തിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാരണം. അതിനകത്ത് കുറെ കൂടെ ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പം വാട്ട് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു അല്ലെങ്കിൽ ഹൗ ടു കണ്ടക്ട് അവർ സെൽഫ് ഇൻ ദിസ് വേൾഡ് എന്നുള്ളത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെ ഈ ലൈഫിൽ മുന്നോട്ടേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുമെന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അതിന് കിട്ടുന്ന മോട്ടിവേഷൻ അതിനു വേണ്ടി പലരും കണ്ടെത്തുന്നത്, ഇന്നത്തെ സമൂഹം നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് എലിവേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആ ആൻസറുകളിലെല്ലാം ചെന്നെത്തുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ അതിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാല് നമ്മൾ എത്രത്തോളം നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും അതിലൊരു ഫുൾഫിൽമെന്റ് കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളതാണ്. സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ജീവിക്കുകയാണ്, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെക്കാളും ബെറ്റർ ആവുക എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് എന്നുള്ള എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കന്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അങ്ങനെ നമ്മളൊരു സോഷ്യൽ സ്റ്റാറ്റസ് എലിവേഷന്റെ കമ്പാരിസണില് ലൈഫ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലൈഫ് കണ്ടെത്താൻ പറ്റില്ല. ഇത് വലിയ രീതിയിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും സബ്സിക്വന്റ്ലി നമ്മൾ ആങ്ഷ്യസ് ആവുകയും അല്ലെങ്കിൽ ഡിപ്രഷന്റെ ആയിട്ടുള്ള ഫീച്ചേഴ്സിലേക്ക് പോകും. ഇതൊരു വലിയൊരു പ്രധാനപ്പെട്ട പ്രോബ്ലം ആയിട്ട് ഇപ്പോഴത്തെ ഒരു കണ്ടംപററി ടൈംസിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്.
1: നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ
4: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്? ഓക്കെ, സംസാരിച്ചോളൂ.
4: ഞാൻ 61 വയസ്സുള്ള ആളാണ്. ഞാൻ എല്ലാ ആക്ടിവിറ്റീസും വളരെ കൃത്യമായിട്ടൊക്കെ ചെയ്യുന്ന ആളാണ്. എന്താണെന്ന് വെച്ചത്, സമയത്ത് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കും, ചിലപ്പോ അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ സംസാരിക്കും, അങ്ങനെ സംസാരിക്കും. യാതൊരു കുറച്ച് പ്രസംഗിക്കാനൊക്കെ പോയിരുന്ന ഒരു ഇതുണ്ട്. അത് എന്റെ വിഷയത്തിനാണെന്നുള്ളതൊന്നും ഇല്ല, അത്താഴ്ചന്നൊക്കെ എനിക്ക് നല്ല ബോധമുണ്ട്. ആ ഹാബിറ്റ് ഒന്ന് മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടെന്നില്ല. ഒരു കാര്യം,
2: നിലവിൽ ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടിട്ടാണോ നമ്മള് മറുപടി പറയുന്നത്, അതോ ഒരു സൗണ്ടും നമ്മുടെ ചെവിയിൽ കേൾക്കാതെയാണോ നമ്മൾ സംസാരിക്കുന്നത്?
4: ഒരു സൗണ്ടും കേൾക്കാതെ ഒരു സാങ്കല്പികമായിട്ട് നമ്മൾ സംസാരിക്കും.
2: അതും ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ അതോ റെലവന്റ് ആയിട്ട് നമ്മൾ
4: ആരെങ്കിലും ഒക്കെ മോശമായിട്ടൊക്കെ പെരുമാറുന്ന സംസാരിക്കുന്നെങ്കിലൊക്കെ ചിലപ്പോ അതിനുള്ള റെസ്പോൺസ് പോലെ സമയത്തിൽ ആരും ഉണ്ടാവില്ല.
2: അതായത് ഒരു വെന്റിലേഷൻ പോലെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണെന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ?
4: പക്ഷേ ഹാബിറ്റ് ആയിട്ട് ഇവിടെ കുറെ വർഷങ്ങളായിട്ടുണ്ട്.
2: നമുക്കത് എന്തുകൊണ്ടാണ് ഒരു പ്രയാസമായിട്ട് തോന്നാനുള്ള കാര്യം എന്താണ്?
4: പ്രയാസമെടുത്താൽ ബാക്കിയുള്ള ആളുകളും ആരെങ്കിലും കേൾക്കാൻ ഇട വന്നാല് നമുക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അവർക്ക് തോന്നും.
2: അപ്പൊ വേറെ ആൾക്കാരുടെ പ്രസൻസിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണോ പറയുന്നത്?
4: അല്ല, വേറെ ആളുടെ പ്രസൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ.
2: ഓക്കെ,
4: ഒറ്റക്കാവുമ്പോ പ്രശ്നം,
2: ഒറ്റയ്ക്കാവുമ്പോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലേ?
4: ഇല്ല ഇല്ല.
2: അപ്പൊ ഇത് ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള വിഷയത്തെ പറ്റിയാണോ നമ്മൾ സ്ഥിരം സംസാരിക്കുക, അതോ അങ്ങനെ പ്രത്യേകിച്ച് സബ്ജക്റ്റുകളൊന്നും ഇല്ലേ? ഈ സംസാരിക്കുന്ന വിഷയങ്ങളെ മൊത്തത്തില് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന 2-3 വിഷയങ്ങൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ പറയുന്ന വിഷയങ്ങളെ പറ്റി പറയാതെ കുറച്ച് സമയമെടുത്തതിന് ശേഷം എഴുതി ഒന്ന് വെന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം വെച്ചാൽ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോ സ്ഥിരമായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ തവണ ആവർത്തിച്ചു വരുന്ന വിഷയങ്ങളെ പറ്റി ഓരോ വിഷയമായിട്ട് നമ്മളൊരു ടൈറ്റിൽ എഴുതുക, എന്നിട്ട് അതിനെ കുറിച്ച് നമുക്ക് എഴുതാവുന്നതിന്റെ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. അതോടൊപ്പം എന്തെങ്കിലും പിക്ചറൊക്കെ വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ വരയ്ക്കുക. അതായത് മാക്സിമം വെന്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊരു എക്സർസൈസ് പോലെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
4: OCD
2: ആയിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കണമെങ്കിൽ OCD മറ്റ് സിംറ്റംസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ റിക്കർ ചെയ്ത് വരുന്ന എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്ന വേറെ ബിഹേവിയേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? കൗണ്ട് ചെയ്യുക, ചെക്ക് ചെയ്യുക, വാഷ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും? മോസ്റ്റ്ലി ഒബ്സഷനും കമ്പൽഷനൊക്കെ വരുന്നത് കൗണ്ടിങ് ചെക്കിങ് അങ്ങനത്തെ ബിഹേവിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. തോട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒബ്സഷൻ വരാറുണ്ട്. പക്ഷെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സിഗ്നിഫിക്കന്റ് ആയിട്ട് ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വേറൊരു ഹയർ ലെവലിലേക്കുള്ള ഇന്റർവെൻഷന്റെ ആവശ്യകത ഞാൻ പറയാത്തത്. അപ്പൊ നമ്മളെപ്പോഴും എന്ത് ബുദ്ധിമുട്ടോ പ്രയാസോ ഉണ്ടെങ്കിൽ നമ്മുടെ അത് ഡെയിലി ഫങ്ഷനിങ്ങിനെ ബാധിക്കുമ്പോഴാണ് നമ്മളൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മെന്റൽ ഡിസോർഡർ ആയിട്ട് കാണുന്നത്. ക്രൈറ്റീരിയകളിലെല്ലാം നമുക്കത് കാണാനായിട്ട് കഴിയും. അല്ലാതെ നമുക്ക് അതിനകത്തൊരു വോളണ്ടറി കൺട്രോൾ ഉണ്ട്, നമുക്കത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നിടത്തോളം കാലം അതൊരു സിഗ്നിഫിക്കന്റ് മെന്റൽ പ്രോബ്ലം ആയിട്ട് അല്ലെങ്കിൽ ഡിസോർഡർ ആയിട്ട് കാണാറില്ല.
1: ഓക്കെ, പണ്ട് ആൾക്കാര് വലച്ചിരുന്ന കാര്യങ്ങൾ ദാരിദ്ര്യമോ സാമ്പത്തിക പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ആയുസ് അങ്ങനത്തെ പല കാര്യങ്ങളും ഇന്ന് നമ്മൾ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്, ചെറുതെങ്കിലും ജോലിയുണ്ട്, വരുമാനമുണ്ട്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ തലമുറയെ വലയ്ക്കുന്നതെന്ന് തോന്നുന്നല്ലേ?
2: വാസ്തവം, അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജനറേഷൻ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും പ്രോസ്പെറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെസിലിറ്റി ഉള്ള ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ് ഉള്ള ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഒരു ജനറേഷൻ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത്രയും വെൽ ബീയിങ് ഉള്ള ഒരു സമൂഹത്തിലാണ് അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ ഒരു മെന്റൽ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ ഫുൾഫിൽമെന്റും സാറ്റിസ്ഫാക്ഷനും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പം 37 ഇയർ ഓൾഡ് ഈ ഭൂമിയിൽ ജീവിച്ചു, ഞാൻ എന്റെ ലൈഫ് എന്നാലാവുന്ന വിധം മാക്സിമം ബെസ്റ്റ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്തത്, ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ലൈഫ് എന്ന് നമുക്ക് പറയാൻ കഴിയുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പലരും ഈ മീനിങ് എന്ന് വിചാരിച്ചാണ് ഈ സോഷ്യൽ സ്റ്റാറ്റസ് എലിവേഷനും പവറും, അതുപോലെ വേറൊരു ഫാക്ടറാണ് പവർ എന്ന് പറയുന്നത്, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നതിനകത്ത് ഫുൾഫിൽമെന്റ് കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അതിനുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ എത്ര കൺട്രോൾ ചെയ്താലും അവർക്ക് അതിനകത്ത് ഒരു ഫുൾഫിൽമെന്റ് കിട്ടത്തില്ല. അവർ അവർക്ക് വീണ്ടും വീണ്ടും കൺട്രോൾ ചെയ്യണം. അപ്പോഴാണ് ആൾക്കാർ ഹിപ്പോക്രാറ്റിക്കും കറപ്റ്റഡും ഒക്കെ ആയി മാറുന്നത്. അപ്പൊ അങ്ങനെ നമ്മളെപ്പോഴും വളഞ്ഞ വഴിയെ ലൈഫ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഇത് തമ്മിൽ അവരുടെ ഉള്ളിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എങ്ങനെയൊക്കെ ലൈഫ് മുന്നോട്ട് പോയാലും ആക്ച്വലി അങ്ങനെ അല്ലല്ലോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ അത് ഇവരുടെ ആ ഒരു ഡിസ്പാരിറ്റി എന്ന് പറയുന്നത് ഒരു ഫ്രസ്ട്രേഷനായിട്ട് അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ആയിട്ട് അവരുടെ ഉള്ളിൽ നിൽക്കുകയും അത് അവരുടെ ലൈഫിന്റെ ബാലൻസിനെ തന്നെ ബാധിക്കുകയും ഈ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ സ്റ്റാറ്റസ് സെലിബ്രേറ്റ് ചെയ്യുക, പവർ എക്സർസൈസ്, അതുപോലെ തന്നെ ലൈഫിന്റെ എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആൾക്കാർ ട്രൈ ചെയ്യുന്ന വേറൊരു കാര്യമാണ് പ്ലഷർ സീക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പ്ലഷർ വേണ്ട എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ ജീവിക്കുന്നത് പ്ലഷറിന് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ ലൈഫ് കണ്ടക്ട് ചെയ്യുമ്പോൾ ബിയോണ്ട് എ സെർട്ടൻ ലിമിറ്റ് അവർക്ക് ഈ പ്ലഷർ കിട്ടത്തില്ല, ഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എത്രത്തോളം സ്റ്റിമുലസ് കൊടുത്താലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പൊറോട്ടയും ചിക്കനുമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് വെച്ചോളൂ. അപ്പൊ നമുക്ക് ഒരു ദിവസം രാവിലെ പൊറോട്ടയും ചിക്കനും തരികയാണ്, ഉച്ചയ്ക്ക് അത് തന്നെ തരികയാണ്, രാത്രി അത് തന്നെ തരികയാണ്. അപ്പം നമ്മൾ സബ്സിക്വന്റ്ലി അത് അവേർഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വരും. അപ്പം ഈ പ്ലഷർ നമ്മൾ കണ്ടിന്യൂസ്ലി സീക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബേസിക് നേച്ചർ അനുസരിച്ച് നമുക്ക് അവേർഷൻ വരും. അപ്പോഴാണ് ആൾക്കാർ കൂടുതലും ഈ അഡിക്ഷൻ, ഹയർ ലെവൽ പ്ലഷറിന് വേണ്ടിയിട്ട് അഡിക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകാനുള്ള സാധ്യത. ഇതിനൊക്കെ ഉള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു മീനിങ്ങിലേക്കും എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻസിലേക്കും വരിക എന്നുള്ളതാണ്. അത് അറ്റാച്ച് ചെയ്യാതിരിക്കുന്നത് അല്ലെ, അത് നമുക്ക് കണ്ടെത്താൻ പറ്റിയിരിക്കുന്നത് നമ്മുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും വോളണ്ടറിലി മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഈ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ നമ്മൾ ഒരിക്കലും വില്ലിംഗ് അല്ല, നമ്മൾ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് കൂടുതലും നമ്മൾ മുറവിളി കൂട്ടുന്നത്. പക്ഷെ നമ്മളുടെ റോളുകൾ അസ് എ ഹസ്ബൻഡ്, അസ് എ ഫാദർ, അസ് എ മദർ, അസ് എ വൈഫ്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അസ് എ നൈബർ, അസ് എ ഫ്രണ്ട്, നമ്മുടെ റോളുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസും വോളണ്ടറിലി മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് കിട്ടുന്ന ഒരു ഫുൾഫിൽമെന്റ് സാറ്റിസ്ഫാക്ഷനും നമുക്ക് ഒരിക്കലും ഈ പറയുന്ന സോഷ്യൽ സ്റ്റാറ്റസ് എലിവേഷനിലോ പവറിലോ അല്ലെങ്കിൽ പ്രഷർ സീക്കിങ്ങിലോ കിട്ടില്ല, അതൊന്നും വേണ്ട എന്നുള്ളതല്ല. പക്ഷെ ലൈഫിന്റെ ഫണ്ടമെന്റൽ മോട്ടിവേഷനായിട്ട് നമ്മൾ സോഷ്യൽ സ്റ്റാറ്റസ് എലിവേഷനും പവറും പ്ലഷറും ഒക്കെ ആണ് നമ്മൾ സീക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഫുൾഫിൽമെന്റ്
1: എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ നിന്ന് അപ്പുറം വിദിൻ അവർ സെൽഫ് നമുക്കൊരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സീക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല
2: എന്നുള്ളതാണ്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, അമ്പിളി എവിടെ നിന്നാണ്? ഓക്കെ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, സംസാരിച്ചു.
5: ഹലോ ഡോക്ടറെ,
2: നമസ്കാരം. നമസ്കാരം, അമ്പിളി പറഞ്ഞോളൂ.
5: 79 വയസ്സുള്ള സഹോദരിയുടെ പേർക്കാണ് വിളിച്ചിരിക്കുന്നത്.
2: ഓക്കെ.
5: സഹോദരി വാങ്ങി ജോലിക്കാരിയായിരുന്നു, 11 വർഷം ജോലി ചെയ്തിരുന്നു. ഇപ്പൊ റിട്ടയർഡായി. കുടുംബക്കാരത്തെ ഭർത്താവ് മരിച്ചു പോയി 2 കൊല്ലം മുമ്പ്. ഇവളുമില്ല. അപ്പം സ്ഥലമൊക്കെ വിട്ട് രൂപ വാങ്ങി കിട്ടു. ടെൻഷനുണ്ട്. ഒരു അനാവാരത്തിൽ

0: പോവുകയില്ല. അവിടെ പോകുന്ന നിൽക്കുന്ന ഇഷ്ടമില്ല. സഹോദരങ്ങൾ കൂടെ മാറി മാറിയായിരിക്കും ഇരിക്കുന്നത്. ഇവിടെ വന്ന് നിന്നിരുന്നു ഞങ്ങളുടെ കൂടെ. നിങ്ങളുടെ സ്വഭാവം ഭയങ്കര ഇതാ, ഒരു സാധനവും ആരും ഉണ്ടാക്കുന്ന കഴിക്കുകയില്ല, തന്നെ ഉണ്ടാക്കി കഴിയണം. പിന്നെ വാങ്ങിക്കാത്തതും പോലും പൊളിച്ചിട്ട് കഴിയുക. അതിനൊന്ന് ചക്ക എരിഞ്ഞാല് അത് കഴുകിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. ചക്കപ്പഴം ഇരിഞ്ഞാല് അത് കഴുകണം. പിന്നെ നമ്മൾ കഴിയുന്നത് മാത്രം ഒന്നും കൂടെ പുളി കഴിയും. അങ്ങനത്തെ നിർബന്ധങ്ങളാണ്. എന്റെ പറയുന്നത് മാത്രം കേൾക്കാനൊക്കെ ഉള്ളൂ. ഇപ്പം മുന്നിൽ തന്നെ വാടക എടുത്ത് താമസിക്കുക. ഒരു സാധനവും വിലക്ക് മേടിക്കുന്നത് ഒഴിക്കുകയില്ല. വിഷമാണെന്ന് പറഞ്ഞു ഇന്ന് പറഞ്ഞു എടുക്കുന്നത് മാത്രമേ ഒഴിക്കുള്ളൂ.
1: ഇതിപ്പോ ആ വ്യക്തിക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ പൊതുവില് ചില ആൾക്കാരിൽ ഈ പാത്തോളജിക്കൽ ഡൗട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിലൂഷണൽ ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാവും. അതായത് ഡിലൂഷൻ എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുള്ള ചിന്തയാണ്. ചില ആൾക്കാർ ആഹാരത്തിൽ വിഷം ചേർത്ത് തരുന്നു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ പുതിയ സ്ഥാനം വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വിഷമാണ്, ലോകം മുഴുവനും വിഷമാണ്, അല്ലെങ്കിൽ എല്ലാവരും എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള പാത്തോളജിക്കൽ ആയിട്ടുള്ള ഡൗട്ട്സ് ഉള്ള, അല്ലെങ്കിൽ ഡിലൂഷനിലായിട്ടുള്ള തോട്ട്സ് ഉള്ള ചില ആൾക്കാരുണ്ട്. അപ്പൊ അതാണ് എന്നുള്ളത് നമ്മൾ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പൊ അത് ആ വ്യക്തിയുടെ കൂടെ ഒരു വെർഷൻ നമുക്ക് എടുത്താലേ നമുക്ക് ക്ലിയർ ആയിട്ട് അതിനകത്ത് ഒരു ഫൈനൽ ഒപ്പീനിയനിൽ എത്താനായിട്ട് കഴിയുള്ളൂ. അത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇമ്പയർമെന്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം, അവിടെ കൊണ്ടുപോകാം. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും പറയാം, അതുപോലെ അവർക്കും പറയാനുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇതൊരു ഡിലൂഷണൽ തോട്ട്സ് ആണോ അല്ലെങ്കിൽ ഒരു റിയൽ തോട്ട്സ് ആണോ എന്നുള്ളത് ഒരു ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം, അങ്ങനെ ഡിലൂഷണൽ ആയിട്ടുള്ള തോട്ട്സ് ആണ്, അങ്ങനെ ഒരു സൈക്കോട്ടിക് സിംറ്റംസ് ഉണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള ഇന്റർവെൻഷൻസിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അതനുസരിച്ച് മെഡിസിൻ എടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചില ആൾക്കാർക്ക് ഇൻസൈറ്റ്സ് എന്ന് പറയും, അതായത് അവർക്ക് ഉള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഇൻസൈറ്റ് അവർക്ക് ഉണ്ടാവാറില്ല. അവർക്ക് അസുഖങ്ങളില്ല, ബുദ്ധിമുട്ടില്ല എന്നാ തോന്നുക. എപ്പോഴും സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിക് ഇവാലുവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇൻഫോർമെന്റ് എന്ന് പറയും. അതായത് കൂടെ വരുന്ന ആളുടെ വെർഷൻ, അത് എത്രത്തോളം റിലയബിൾ ആണ്, എത്രത്തോളം ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആളുടെ ഒരു വെർഷൻ കൂടെ എടുത്തിട്ടായിരിക്കും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇവാലുവേഷൻ മോസ്റ്റ്ലി നടത്തുന്നത്. അപ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടുക. അപ്പം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ അടുത്ത് പറയാം. അവരതെല്ലാം കൂടെ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും അവരൊരു ഡിസിഷനിലേക്ക് വരിക.
2: അതുപോലെ തന്നെ പാരന്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കപ്പെടുന്ന കാലമാണല്ലോ. പണ്ടത്തെ പാരന്റിംഗ് സ്റ്റൈലിൽ നിന്ന് എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള പാരന്റിംഗ് സ്റ്റൈലാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത്. പണ്ട് കൂട്ടുകുടുംബങ്ങളായിരുന്നെങ്കിൽ ഇന്ന് അണുകുടുംബങ്ങളാണ്. ആ സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന കുട്ടികളുടെ വാല്യൂ സിസ്റ്റം അല്ലെങ്കിൽ സെൽഫ് ഇവോൾവിംഗ് വാല്യൂസ് ഒക്കെ വ്യത്യസ്തങ്ങളാണ്. പല ആൾക്കാരും ഫ്യൂച്ചറിൽ മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോൾ പറയുന്നത് അവരുടെ റൂട്ട് കോസ് എന്ന് പറയുന്നത് പാരന്റിംഗിലാണ്, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമാസ് ആണ് എന്നെ ഈ രീതിയിൽ ചിന്തിപ്പിച്ചത് അല്ലെങ്കിൽ പ്രവർത്തിപ്പിച്ചത് എന്നൊക്കെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു പാരന്റിംഗ് സ്റ്റൈൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നത്? ഹെൽത്തി പാരന്റിംഗ് സ്റ്റൈൽ എങ്ങനെ ആയിരിക്കണം?
1: അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കുട്ടിയുടെ ഒരു മോൾഡിംഗ് ഏജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റിന് ഏറ്റവും കൂടുതൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രായം എന്ന് പറയുന്നത് 2 വയസ്സിനും 4 വയസ്സിനും ഇടയിലാണ്. ആ സമയത്ത് നമ്മുടെ പാരന്റിംഗും അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ കൂടുതലായിട്ട് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ മോസ്റ്റ്ലി ക്യാരക്ടറുള്ള കുട്ടികളായിട്ട് വരാനാണ് സാധ്യത. പക്ഷേ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് കുട്ടികളെ ഭയങ്കരമായിട്ട് ഇമോഷണലി അപ്പീസ് ചെയ്ത് പ്ലീസ് ചെയ്ത് കുട്ടികളെ കൊണ്ടുവരും, എന്നിട്ട് കുറച്ചും കൂടി വളർന്നതിന് ശേഷം കറക്റ്റ് ചെയ്യാമെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ പിന്നീട് ഒരു 6-7 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവരുടെ ക്യാരക്ടർ ഫോർമേഷനകത്ത് പാരന്റ്സ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആണ്. അതൊരു ഫാക്ടർ. പിന്നെ രണ്ടാമത്തെ കാര്യം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാശികളൊക്കെ പലരും സാധിപ്പിച്ചു കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ അവരുടെ ഡിമാൻഡുകളെല്ലാം നമ്മൾ മീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ലോകത്തെ കുറിച്ചൊരു തെറ്റായ കാഴ്ചപ്പാട് അവർക്ക് ഡെവലപ്പ് ചെയ്യും. കാരണം അവർ വിചാരിക്കുന്നത് എന്താ, ഈ ലോകത്ത് അവർ വിചാരിക്കുന്നതെല്ലാം നടക്കും. നമ്മൾ അഡൽറ്റ് ആയതുകൊണ്ട് നമുക്കറിയാം എല്ലാം നടക്കില്ല എന്നുള്ളത്. പക്ഷെ കുട്ടി വിചാരിക്കുന്നത് അവർ വിചാരിക്കുന്ന എല്ലാം നടക്കും എന്നുള്ള ഒരു തെറ്റായ പെർസെപ്ഷന്റെ പുറത്തായിരിക്കും അവർ വളർന്നു വരുന്നത്. പിന്നീട് അവർ വളർന്നു വളർന്ന് 12-15 വയസ്സൊക്കെ ആകുമ്പോൾ പബ്ലിക് എക്സാം ഒക്കെ ഫേസ് ചെയ്യാറാവുമ്പോൾ, അല്ലെങ്കിൽ ലൈഫിൽ കുറച്ച് ടഫായിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഈ ലോകം അങ്ങനെയല്ല എന്നുള്ളത്. അപ്പൊ അത് പലർക്കും ആ ഒരു ടഫ് സിറ്റുവേഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അതാണ് പലരും വലിയ രീതിയിലുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പല ഇൻസിഡൻസിനും കാരണമാവുന്നത്.
2: ഇപ്പോ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്ത് നമ്മൾ കുട്ടികളെ വളർത്തുന്നു. അവർ വിചാരിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഡിമാൻഡ്സ് എല്ലാം നടന്നു കിട്ടും എന്നുള്ളതാണ്. ഒരു പർട്ടിക്കുലർ പോയിന്റിന് ശേഷം ആരെങ്കിലും അവരോട് നോ പറയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റിൽ അവർക്ക് ആഗ്രഹിച്ച പോലെ നടക്കാതെ വരുമ്പോൾ അതിനോട് പ്രതികാരം കാണിക്കുന്ന ആൾക്കാർ, ഇപ്പൊ പ്രണയബന്ധങ്ങളിൽ നമ്മൾ ഒരുപാട് വാർത്തകൾ കാണുന്നുണ്ട്, ഓപ്പോസിറ്റ് നോ പറയുമ്പോൾ റിജക്ഷൻ താങ്ങാനാവാതെ മറ്റേ ആളെ ഉപദ്രവിക്കുന്നത്, പോകുന്നതും വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലോട്ട് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ പവർ ഓഫ് നോ എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു പഠിപ്പിക്കുന്നത്?
1: പല വെസ്റ്റേൺ സൈക്കോളജിസ്റ്റും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ നോ എന്ന് പറയുന്നത് ഒരു വൈറ്റമിൻ ആയിട്ടാണ് പറയുന്നത്. വൈറ്റമിൻ എൻ ആയിട്ട് പല സൈക്കോളജിസ്റ്റുമാരും ചിത്രീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഒരു സിംബോളിക്കൽ അറ്റ്ലീസ്റ്റ്. അപ്പൊ ഈ പാരന്റ്സ് ആണ് ആദ്യമായിട്ട് കുട്ടികളെടുത്ത് നോ പറയേണ്ടത്. ഈ പുറത്തു നിന്ന് ആൾക്കാർ നോ പറയുന്നതിന് മുന്നേ പാരന്റ്സ് ആണ് നോ പറയേണ്ടത്. അതിനകത്ത് പലരും പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നീഡ്സും ഉണ്ട് വാൺസും ഉണ്ട്. നീഡ്സ് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ മിൽക്ക് ബ്രെഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. വാൺസ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് ടോയ്സ്, അവർ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അവർ പറയുന്നിടത്തേക്ക് നമ്മൾ കൊണ്ടുപോകുക, പറയുന്നത് വാങ്ങിച്ചു കൊടുക്കുക, അതെല്ലാം തന്നെ വാൺസ് കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ എക്സ്പേർട്സ് അല്ലെങ്കിൽ പ്രൊഫഷണലി റിസർച്ചേഴ്സ് ഒക്കെ പറയുന്നത് ഈ നീഡ്സ് നമ്മൾ 100% മീറ്റ് ചെയ്യുക, അതേസമയം വാൻസ് നമ്മൾ 25% മീറ്റ് ചെയ്യാവും. കംപ്ലീറ്റ് ഡിനേയും ചെയ്യരുത്, അത് അവർക്ക് വേറെ രീതിയിലുള്ള ഡിനേയൽ മോഡിലേക്ക് പോകും. അതേസമയം ഒരു ദിവസം ഒരു കോണ്ടെക്സ്റ്റിൽ കുട്ടി ആവശ്യപ്പെട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുക്കരുത്, വേറൊരു ദിവസം വേറൊരു കോണ്ടെക്സ്റ്റിൽ കുട്ടി ആവശ്യപ്പെട്ടു അന്നും വാങ്ങിച്ചു കൊടുക്കരുത്, വേറൊരു ദിവസം വേറൊരു കോണ്ടെക്സ്റ്റിൽ ആവശ്യപ്പെട്ടു അന്നും വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ നാലാമത്തെ തവണ, അതായത് 25% നമ്മൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് ആ വാൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ നോയുടെ സിഗ്നിഫിക്കൻസും മനസ്സിലാവും, നമ്മൾ അതിന് കൊടുക്കേണ്ടുന്ന വാല്യൂവും കുട്ടിക്ക് മനസ്സിലാവും. മറ്റത് ഈ ഡിമാൻഡ് ചെയ്യുമ്പോൾ എല്ലാം തന്നെ ഓവർഫ്ലോ പോലെ കിട്ടുകയും അതിനൊന്നും ഒരു വാല്യൂ ഉണ്ടാകാത്ത ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ വളർന്നു വരികയും ചെയ്യും. അപ്പോൾ ആദ്യമായി നോ പറയേണ്ടുന്നത് പാരന്റ്സ് തന്നെയാണ്. അതിലൂടെയാണ് കുട്ടികൾ ഈ ലോകം എങ്ങനെയാണെന്ന് കുറെ കൂടെ ഡീപ്പായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: കാസർഗോഡ്.
2: ഓക്കെ, സംസാരിച്ചോ
1: സാർ. പറയണം.
3: പിന്നെ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് 10-20 വർഷമായി ഒരു ഭയങ്കര പേടി പോലെ രോഗം.
1: ഓക്കെ.
3: ഒന്ന് പേടി അറിയാം, ഒരു മരണാനന്തര ചടങ്ങിലേക്കോ അല്ല ആൾക്കൂട്ടത്തിൽ പോകുമ്പോഴോ ഭയങ്കര പേടി. എന്നിട്ട് കുറെ കാലം കാസർഗോഡ് നിന്ന് മരുന്ന് കഴിച്ചു. പിന്നെ പരിയാരം മെഡിക്കൽ കോളേജ്
1: സൈക്യാട്രി വിഭാഗത്തിലാണോ സാർ കണ്ടുകൊണ്ടിരിക്കുന്നത്?
3: അതെ.
1: ഏജ് എത്രയാണ്?
3: ഏജ് 54. നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. പിന്നെ തലയിൽ ബ്ലോക്ക് വന്നിട്ട് കൈയും കാലും തളർന്നു പോയി. അങ്ങനെ വീട്ടിൽ തന്നെ ജോലി എടുക്കാൻ ഒരു താല്പര്യം ഉണ്ടെന്നില്ല.
1: ഇപ്പൊ ഉറക്കമൊക്കെ എങ്ങനെയുണ്ട്?
3: ഓരോ ദിവസം ഉറക്കുണ്ടാവും, ഓരോ ദിവസം ഉറക്കുണ്ടായി.
1: രാവിലെ എഴുന്നേൽക്കുമ്പോ ക്ഷീണമുണ്ടോ?
3: രാവിലെ എണീക്കുമ്പോ ഒന്നും ക്ഷീണമൊന്നുമില്ല, ഒന്നുമില്ല.
1: ജോലി ചെയ്യുന്നതിന് എന്താ നിലവിലുള്ള ഒരു ബുദ്ധിമുട്ട്? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റികൾ ചെയ്യുന്നതിന് അല്ലെങ്കിൽ നടക്കാൻ പോവുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നിലവിൽ എന്താ ബുദ്ധിമുട്ടായിട്ടുള്ളത്?
3: അത് പിന്നെ നടക്കുമ്പോ ഞങ്ങൾക്ക് വീണ് പോകാതെ ജീവിലാതാക്കായിപ്പോണ്ട്, മനസ്സ് മാറിപ്പോണ്ട് പെട്ടെന്ന്.
1: ഒരു ചിന്തയിൽ നിന്ന് വേറെ ചിന്തയിലേക്ക് മാറുവാണോ?
3: വേറെ ചിന്തയിലേക്ക് മാറുന്നതായിരുന്നു.
1: ഓക്കെ. ഇപ്പൊ നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട്, വളരെ നല്ല കാര്യം. പക്ഷെ ഒരു കാര്യം കൂടി ചെയ്യുന്നത് നല്ലതാണ്. നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയാം, അതായത് പോസിറ്റീവ് സിംറ്റംസ് ആണ് നിലവിൽ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത് സാധാരണ ആൾക്കാരൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മളുള്ളത്. പക്ഷെ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പം അത് മാറ്റണമെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് റെഗുലറായിട്ട് നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കൂടെ കാണുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ലൈഫ് ഇങ്ങനെ കുറെ കൂടെ ബെറ്റർ ആയിട്ട് ഫങ്ഷനിങ് ആക്കാം എന്നുള്ളത് പറഞ്ഞു തരും.
3: ഒരുപാട് വർഷം കൗൺസിലിംഗിലും പോയി.
1: അപ്പൊ നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നോ?
3: അപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഓരോരോ ദിവസം നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും, എല്ലാവരും പോകും. ഓരോ ദിവസം പോവാൻ പറ്റിയില്ല. പിന്നെ ഞാൻ മരപ്പണിയാണ് എടുത്തോണ്ടായത്. മരപ്പണി എടുത്തിട്ടുമ്പോ ഒരു കൈ തളർന്നു പോയത് കൊണ്ട് മുട്ടിയുണ്ട്, അടിക്കാൻ പറ്റുന്നില്ല, തട്ടാൻ പറ്റുന്നില്ല. അങ്ങനെ
1: കൗൺസിലിംഗിന് പോയ സമയത്ത് അവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിച്ചായിരുന്നോ?
3: ഞാൻ ശ്രമിച്ചു, എല്ലാം ശ്രമിച്ചു. ബസ്സിന് പോവാൻ, ഒറ്റക്ക് പോവാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായാലും അങ്ങനെ ഇപ്പൊ ഓരോ ടൈമിലും ഒറ്റക്ക് പോകണം, ഓരോ ടൈമിനും എവിടെയും പോവാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ.
1: മുമ്പ് നമുക്ക് ഉണ്ടായിരുന്നതിനേക്കാളും മെച്ചമല്ലേ ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നത് നിലവില്?
3: അതെപ്പോ മെച്ചമല്ലേ, നല്ല മെച്ചമുണ്ട്,
1: നല്ല മെച്ചമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഒരു അവസരത്തില് നമ്മളൊരു വീണ്ടും ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗിനൂടെ നമ്മൾ വിധേയമാവുക ആണെങ്കിലും മുമ്പത്തെ കാലം മാനസികാവസ്ഥ നമുക്ക് ഇപ്പൊ കുറെ കൂടെ ഇമ്പ്രൂവ് ചെയ്ത സ്ഥിതിക്ക് കുറെ കൂടെ ആക്റ്റീവായിട്ട് വരാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മളൊരു സൈക്കോളജി കൺസൾട്ടേഷൻ കൂടെ ഒന്ന് എടുത്തു നോക്കണം, അത് നമ്മുടെ ലൈഫിനെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തേക്കാം. ഓക്കെ
2: സാർ. ഇപ്പൊ ഒരുപാട് ആൾക്കാരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് വിഷാദം എന്നൊരു അവസ്ഥ, ഡിപ്രഷൻ. ഇപ്പൊ കുട്ടികളോട് ചോദിച്ചാലും ഡിപ്രഷനാണ്, വയസ്സായ ആൾക്കാരോട് ചോദിച്ചാലും ഡിപ്രഷനാണ്, എല്ലാവർക്കും ഡിപ്രഷനാണ്. ഇപ്പൊ എന്താണ് ഡിപ്രഷന്റെ പൊതുവായ ലക്ഷണങ്ങൾ? നമുക്ക് എങ്ങനെയാണ് ഇതിലൊരു മെഡിക്കൽ അഡ്വൈസ് സീക്ക് ചെയ്യാനായിട്ട് സാധിക്കും.
1: തീർച്ചയായിട്ടും ഇപ്പൊ ഡിപ്രഷൻ ഒരു ഫാഷനബിൾ വേർഡ് ആയിട്ടുണ്ട്. പണ്ട് ഡിസപ്പോയിന്റഡ് ആണ്, അല്ലെങ്കിൽ സാഡ് ആണ്, എനിക്ക് ചെറിയ വിഷമമുണ്ട്, ടെൻഷൻ ഉണ്ട്, ഈ വേർഡുകളെല്ലാം റീപ്ലേസ് ചെയ്തിട്ടാണ് ഇന്ന് ഡിപ്രഷൻ എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിപ്രഷന് പ്രധാനമായും മൂന്ന് ക്രൈറ്റീരിയ ആണ് പറയുന്നത്. നേരത്തെ ഒരു കോളർ സൂചിപ്പിച്ചതുപോലെ ഒരു ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, നമുക്കൊന്നും ചെയ്യാനുള്ള ഒരു താല്പര്യമോ എന്ത് ചെയ്താലും നമുക്ക് സന്തോഷം കിട്ടാത്ത അവസ്ഥ. രണ്ട്, നമ്മുടെ മൂഡ് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക. മൂന്ന് എന്ന് പറയുന്നത് നമുക്ക് ഫെറ്റീഗ്, കലശലായ ക്ഷീണം ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഡിപ്രഷന് ട്രയാഡ് അല്ലെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് പൊതുവിൽ കാണുന്നത്. ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്നില്ലെങ്കിൽ അതൊരിക്കലും ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിപ്രഷൻ ആയിട്ട് പറയില്ല. ഇപ്പൊ എന്റെ മൂഡ് കുറച്ച് ലോ ആണ്, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും എനിക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. ഇപ്പൊ നമ്മൾ ലൈഫിൽ നേരിടുന്ന പല സൈക്കോ സോഷ്യൽ സ്ട്രെസ്സസ് ഉണ്ടാവും, അതെല്ലാം നമ്മുടെ ലൈഫിനെയും ഡെയിലി ഫങ്ഷനിങ്ങിനെയൊക്കെ ബാധിക്കാതിരിക്കാം. പക്ഷെ എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട്, എന്റെ വീട്ടിലെ ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ എന്റെ ഉള്ളിൽ ഈ പറഞ്ഞ ഒരു സ്ട്രെസ്സർ ആക്ട് ചെയ്യുന്നു, അതൊരിക്കലും ഒരു ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിപ്രഷൻ ആയിട്ട് പറയില്ല. ഈ രണ്ടാഴ്ച തുടർച്ചയായിട്ട് നിൽക്കുകയും അത് നമ്മുടെ ദൈനംദിന ഫങ്ഷനിങ്ങിനെ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് എപ്പോഴും ഏത് സിംറ്റംസ് ആണെങ്കിലും അതൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു മെന്റൽ ഡിസോർഡർ ആയിട്ട് മാറും.
2: ഇത്തരം സാഹചര്യങ്ങളിൽ കൗൺസിലിംഗിന്റെ പ്രാധാന്യം
1: അവർക്ക് തീർച്ചയായിട്ടും മോസ്റ്റ്ലി എന്തെങ്കിലും തരത്തിലുള്ള സൈക്കോ സോഷ്യൽ സ്ട്രെസ്സേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ് അസോസിയേറ്റ് ചെയ്ത്. അപ്പൊ അത് എങ്ങനെ കുറെ കൂടെ ബെറ്റർ ആയിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറെ കൂടെ കോപ്പിംഗ് സ്ട്രാറ്റജി ആണെങ്കിലും കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ലൈഫിലെ സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യുന്നതാണെങ്കിലും നിലവിലെ ലൈഫ് ഇങ്ങനെ കുറെ കൂടെ ബെറ്റർ ആക്കാൻ പറ്റും, അതൊക്കെയാണ് കൗൺസിലിംഗിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരാളുടെ മെന്റൽ ഹെൽത്ത് നോർമൽ ആയിട്ട് കൊണ്ടുപോകുന്നതിൽ അവരുടെ ഫാമിലി ഫങ്ഷനിങ് മാരിറ്റൽ ഫങ്ഷനിങ് വളരെ വളരെ ഹെൽപ്ഫുൾ ആണ്. ഇപ്പോഴും മെന്റൽ ഹെൽത്തിന്റെ ഒരു ഗുഡ് പ്രോഗ്നോസിസ് ആയിട്ട് കാണുന്നത് മാരിറ്റൽ ഫാമിലി ലൈഫാണ്. അത് അവരുടെ മെന്റൽ പ്രോബ്ലംസിന് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിലുള്ള ഇഷ്യൂസിനെ കുറയ്ക്കുന്നതായിട്ടാണ് പഠനങ്ങളിലൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മുടെ ലൈഫ് കുറെ കൂടെ ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ, കുറെ കൂടെ ഫങ്ഷനിങ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പം കാണുന്ന വേറൊരു പ്രോബ്ലം ആണ് സ്ക്രീൻ ടൈം ഭയങ്കര കൂടുതലാണ്. അതായത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഭയങ്കര കുറവാണ്. ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫാണ് അവര് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇടുന്ന പോസ്റ്റുകൾ നോക്കിയാലും നമ്മളുടെ റിയൽ ഇമേജ് അല്ല നമ്മളുടെ, നമ്മൾ ഫിൽട്ടർ വെച്ചിട്ട് ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നമ്മൾ പുറത്ത് കാണിക്കുക. അപ്പം നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഫ്ലിക്ട് വരികയാണ്, അല്ലെങ്കിൽ വേറൊരാൾ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് കാണുമ്പോൾ അവരുടെ റിയാലിറ്റി അല്ല പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുന്ന നമ്മുടെ റിയാലിറ്റിയും അവരുടെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റഡ് ഇമേജുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അത് നമ്മുടെ ഉള്ളിൽ വലിയ രീതിയിലുള്ള ഒരു ഫ്രസ്ട്രേഷനും കാരണമാണ്.
2: അവനവനായിട്ടിരിക്കാൻ ഇൻസെക്യർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണുള്ളത്. പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് കാണിക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് അതുപോലെ അവനില്ല,
1: നമ്മളുടെ റിയാലിറ്റിയുമായിട്ടാണ് അവനെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അത് വലിയ അന്തരം വരും.
2: അപ്പൊ അവനവന്റെ പർപ്പസ് തിരിച്ചറിയുക, അവനവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുക, സമൂഹത്തിലും കുടുംബത്തിലുള്ള ബന്ധങ്ങൾ ഊർജ്ജസ്വലമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അഡിക്ഷൻ പോലുള്ള എക്സ്റ്റേണൽ റിസോഴ്സസിന് ഹാപ്പിനെസ്സിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു മാനസിക ആരോഗ്യം ഉറപ്പുവരുത്താനും ആകും, മെച്ചപ്പെട്ട ക്വാളിറ്റി ഉള്ള ഒരു ലൈഫ് എൻഷുർ ചെയ്യാനും ആകും എന്നുള്ളതാണ് താങ്കൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ ഈ ഒരു അവസരത്തിൽ ശ്രോതാക്കളുമായിട്ട് മെച്ചപ്പെട്ട മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്താനായിട്ട് എന്തെങ്കിലും ടിപ്സോ സന്ദേശമായിട്ടോ പറയാനുണ്ടോ?
1: നമ്മൾ ലൈഫിൽ എപ്പോഴും ജീവിച്ചിരിക്കുന്നതിനൊരു പർപ്പസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ലോകത്ത് ഒരു പ്രയോജനമില്ലാത്ത എന്തെങ്കിലും അന്വേഷിച്ചും പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓണസ്റ്റ് ആയിട്ടും സിൻസിയർ ആയിട്ടും ഫെയ്ത്ത്ഫുൾ ആയിട്ടും നമ്മളുടെ റോളുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസും വോളണ്ടറിലി തിരിച്ചു കിട്ടുന്നതിനകത്ത് എയിം ചെയ്യാതെ നമ്മുടെ പാർട്ട് വോളണ്ടറിലി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ലൈഫ് കുറെ കൂടെ ബ്യൂട്ടിഫുള്ളും മീനിങ് ഫുള്ളും ഫങ്ഷനിങ്ങും ഫ്രൂട്ട്ഫുള്ളും ആവും എന്നാണ് എനിക്ക് പറയാം.
2: ശ്രോതാക്കൾക്ക് എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾ എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിൽ. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിതിൻ AF ആണ്. അദ്ദേഹത്തിനും പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
4: മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ AF മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. ഹലോ ഡോക്ടർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ വിവിധതരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ അർട്ടിക്കേറിയ എന്ന അലർജി രോഗം ഡോക്ടർ ജയശ്രീയും സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമപ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രേഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപാദന അടിസ്ഥാന സൌകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിനാവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൌകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. സായുധ സേനാംഗങ്ങൾക്കുള്ള ഗാലന്ററി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ എയർ മാർഷൽ തരുൺ ചൌധരി, ലഫ്റ്റനന്റ് ജനറൽമാരായ നീരജ് വർഷിനി, വികാസ് രോഹില്ല, ഹർബീന്ദർ സിംഗ് മന്ദ്ര, മോഹിന്ദർ പാൽ സിംഗ് എന്നിവർ അതിവിശിഷ്ട സേവാ മെഡൽ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സായുധ സേനകളിലെയും കേന്ദ്ര പോലീസ് സേനകളിലെയും അംഗങ്ങളുടെ അസാധാരണമായ ധീരത മുൻനിർത്തിയാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. പ്രതിപക്ഷത്തുനിന്ന് എ സി മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും തുടർന്നുള്ള നടപടികളുമായി പ്രതിപക്ഷ അംഗങ്ങൾ പൂർണ്ണമായും സഹകരിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം സ്വദേശികൾക്കാണ് രോഗബാധ. ജൂൺ മാസത്തിൽ ഇതുവരെ 197 പേർക്ക് ഷിഗല്ല ബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 12 പേർക്ക് ഇന്ന് ഡെങ്കിപ്പനിയും 69 പേർക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചു. എലിപ്പനി ബാധിച്ചുള്ള 2 മരണമടക്കം 4 പനിമരണങ്ങളും സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുവീടാന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് നാളെ തുടക്കം. ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച ഹൈപ്പവർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾതല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാ അംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച CBSE. നിലവിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ 3 ഭാഷകൾ പഠിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 10ാം ക്ലാസിലെത്തുമ്പോൾ 3ാമത്തെ ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. ഈ വിദ്യാർത്ഥികളിൽ 2 വിദേശഭാഷ ഇതിനകം തിരഞ്ഞെടുത്തവർക്ക് അതേ ഭാഷകളിൽ പഠനം തുടരാം. ഇതിനൊപ്പം ഒരു ഇന്ത്യൻ ഭാഷ കൂടി പഠിക്കേണ്ടതാണെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. നാളെ രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SC.census.government.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടരും. രാജ്യത്ത് റബ്ബറിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് റബ്ബർ ബോർഡിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ബോർഡ് ചെയർമാൻ എൻ ഹരി. കേരളത്തിൽ ടാപ്പിംഗ് ഇല്ലാതെ കിടക്കുന്ന തോട്ടങ്ങളിൽ റബ്ബർ കൃഷി പുനരാരംഭിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റബ്ബർ മിഷൻ അടക്കം ആവിഷ്കരിച്ചുകൊണ്ട് ബോർഡിനെ ശക്തിപ്പെടുത്തുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും റബ്ബർ ബോർഡ് ചെയർമാൻ കോട്ടയത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ ലഹരി പരിശോധനയിൽ 227 പേർ അറസ്റ്റിലായി. 209 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇവരിൽ നിന്ന് 37 ഗ്രാം MDMA 33 കിലോഗ്രാം കഞ്ചാവുമടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് 9497979794 അല്ലെങ്കിൽ 9497927779 എന്നീ നമ്പറുകളിൽ നേരിട്ടും 9995966666 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് മുഖേനയും പോലീസിനെ അറിയിക്കാം. ബന്ധപ്പെടുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും പോലീസ് അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂലൈ 1 ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. താളവട്ടം എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ.

0: in order. In the Maintenance of Public Order Amendment Bill, the original Act of 1972 has been amended with the objective to impose payment of compensation on individuals committing arson, vandalism and damage to public and private properties. Offences under these two bills have been brought under Bharatiya Nyaya Samhita and Bharatiya Nagrik Suraksha Samhita. The Delhi Cabinet today approved the Delhi Electric Vehicle or EV Policy. Set for a phased 4-year rollout starting from the 1st of next month, the ambitious framework commits a massive fiscal outlay of 15,000 crore rupees to completely transition the national capital towards zero emission transit by 31st of March 2030. Addressing a press conference in New Delhi, Delhi Chief Minister Rekha Gupta said that the policy focuses entirely on electric vehicles, specifically zero-emission vehicles, with the ultimate goal of gradually transforming Delhi into a pollution-free city for the benefit of its residents.
1: We are very optimistic that Delhi's EV policy 2026 will prove to be a transformative and revolutionary policy. It will not only provide the state with a cleaner mode of transportation, but will also position Delhi as the nation's leader in sustainable, affordable and future-ready transportation.
0: Commerce and Industry Minister Piyush Goyal is leading a high-level Indian business delegation to Athens in Greece after concluding his visit to the United Kingdom. Mr. Goyal met the Development Minister of Greece, Takis Theodorikakos, today. Mr. Goyal said they discussed strengthening the India-Greece economic partnership through greater trade, investment, industrial cooperation and resilient supply chains. They also explored opportunities to deepen collaboration in manufacturing, startups and emerging technologies. An Indian Army field hospital deployed in earthquake-hit Venezuela under Operation Amistad has become fully operational. It is providing free round-clock medical services to the people of Venezuela. The Indian Embassy in Venezuela said, an Indian medical team comprising experienced doctors has established a camp at the International La Rinconada racetrack in Caracas. The United States and Iran have agreed to pause their exchange of military strikes and allow commercial shipping to resume through the Strait of Hormuz, as President Donald Trump announced a fresh round of talks between the two sides in Qatar tomorrow. Mr. Trump posted on social media that Iran had requested a meeting and that it would take place in Doha without providing further details on the agenda or level of representation. Iran reacted by shooting down the claim, with Deputy Foreign Minister Qasim Gharibabadi saying that while Tehran's consultations with Qatar are ongoing as usual, reports of technical talks in Doha are not confirmed. Meanwhile, direct passenger flights between the UAE and Iran have resumed after a suspension of several months following the regional conflict that began on 28th of February, signaling the gradual restoration of air links between the two countries. India Meteorological Department IMD has issued an orange color warning for very heavy rainfall over parts of northeast India, sub-Himalayan West Bengal, Bihar, Konkan, Goa, Maharashtra, Karnataka, Kerala and Mahi tomorrow. Heavy rainfall is also expected in Orissa, Jharkhand, Uttar Pradesh, Uttarakhand, Madhya Pradesh, Vidarbh, Chhattisgarh, Telangana, Tamil Nadu, Puducherry and Karaikal during the next 2 days. The Met Department further predicted heat wave conditions over Delhi, Haryana and Chandigarh for tomorrow. For Delhi, IMD has forecast a partly cloudy sky tomorrow. Europe continues to experience a record-breaking heat wave, with several countries including Italy, Germany, Poland, Hungary and the Czech Republic recording new temperature highs over the weekend. More than 191 million people in Europe have had to face temperatures of at least 35 degrees Celsius with extreme heat alerts. In Italy, the number of red alert cities in the country continues to increase, with 22 cities put on maximum alert today. Germany, the Czech Republic, Poland and Hungary have also reached record temperatures above 40 degrees Celsius. According to WHO, more than 1,300 deaths across Europe have been linked to extreme heat since June 21st. India's industrial output growth as measured by the Index of Industrial Production, IIP, expanded by 5.1% in May this year on an annual basis. As per the data released by the Ministry of Statistics and Program Implementation, growth in the electricity and gas supply sector expanded by 9.9% during the last month. Manufacturing as well as water supply, sewerage and waste management sectors posted a 5.5% growth. Benchmark domestic equity indices ended almost 0.5% down today. Sensex fell 372 points to close at 76,728. Nifty also dropped 110 points to settle at 23,946. On to sports now. The Indian women's cricket team has become one of the first sides to qualify for the Los Angeles 2028 Olympic Games. However, the men's team will have to finish as Asia's highest ranked side in the ICC men's T20 rankings by the end of this year to secure direct qualification. The International Cricket Council today confirmed that India, alongside Australia, Great Britain and South Africa, have booked their places in the women's T20 competition at Los Angeles 2028 Olympics. India's under-19 boys team defeated Hong Kong 3-1 in the quarterfinals of the Asian Youth Championships in Bangkok today. This win has assured team of at least a bronze medal and a direct berth in the next year's World Youth Table Tennis Championships. The Indian boys will now take on top seeds China in the semi-final. In US Open badminton, Indian shuttler Kidambi Srikanth secured the silver in the men's singles after facing defeat in the final against Su Li Yang of Chinese Taipei. And now before we end the bulletin, the headlines once again. President Draupadi Murmu confers gallantry awards at Defence Investiture Ceremony in Rashtrapati Bhavan. Prime Minister Modi says 50-year-old partnership with Seychelles will now advance through innovation, sustainability and shared prosperity. Cabinet approves additional investment of 30,000 crore rupees in National Investment and Infrastructure Fund. West Bengal Assembly passes Public Safety and Control of Anti-Social Activities Bill to curb anti-social activities. IMD issues orange alert for very heavy rainfall in parts of Northeast, Sub-Himalayan West Bengal, Bihar, Goa, Maharashtra, Karnataka and Kerala tomorrow. And Indian women's cricket team earns one of the first berths for 2028 Olympics. That's all in the news at 9. Good night.
2: Akashavani. ശ്രോതാക്കളെ സ്വാഗതം.
3: രസതന്ത്രം ജീവിതത്തിന്റെ അടിപ്പടവുകളിൽ നിലയുറപ്പിച്ച ശാസ്ത്രമാണ്. രസതന്ത്രം രസകരം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു കോഴിക്കോട് GHSS മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ കെമിസ്ട്രി അധ്യാപകൻ നിഖിൽ KM.
4: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരുമിച്ച് ഒരു യാത്ര പോവുകയാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകളുടെ അത്ഭുത ലോകത്തേക്കുള്ള ഒരു യാത്ര. അതെ, നമ്മൾ ഇന്ന് രസതന്ത്രം അഥവാ കെമിസ്ട്രിയുടെ ലോകത്തേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത്. ചില കുട്ടികളോടെങ്കിലും കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അവർ മുഖം ജ്വലിക്കാറുണ്ട്. അയ്യോ സർ, ആ പീരിയോഡിക് ടേബിളും തലതിരിഞ്ഞ കെമിക്കൽ സമവാക്യങ്ങളും ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ് എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ആ പേടി മാറ്റാൻ പോവുകയാണ്. ആദ്യം തന്നെ നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് രാവിലെ ഉണർന്നതു മുതൽ ഈ നിമിഷം വരെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. രാവിലെ എഴുന്നേറ്റ് പല്ലു തേക്കാൻ ബ്രഷും പേസ്റ്റും എടുത്തു, കുളിക്കാൻ സോപ്പ് ഉപയോഗിച്ചു, അമ്മ തന്ന സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചു, ഇപ്പോഴാകട്ടെ ഒരു ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ച് ഈ ഓഡിയോ കേൾക്കുന്നു. ഈ പറഞ്ഞ വസ്തുക്കളിലെല്ലാം കെമിസ്ട്രി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത്പേസ്റ്റിലെ ഫ്ലൂറൈഡ്, സോപ്പിലെ സോഡിയം ലവണങ്ങൾ, മൊബൈൽ ഫോണിലെ ലിഥിയം അയോൺ ബാറ്ററി, ഇതിലൊക്കെ കെമിസ്ട്രിയുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ, നമ്മുടെ ശരീരത്തിലെ രക്തം, നമ്മൾ സന്തോഷിക്കുമ്പോഴും സങ്കടപ്പെടുമ്പോഴും നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ഹോർമോണുകൾ, ഇതിലെല്ലാം കെമിസ്ട്രിയുണ്ട്. ലളിതമായി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങളും തന്മാത്രകളും കൊണ്ടാണ്. ഈ ആറ്റങ്ങളും തന്മാത്രകളും എന്താണ്? അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അവ തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു പദാർത്ഥം മറ്റൊന്നായി മാറുന്നത് എങ്ങനെ എന്നൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കെമിസ്ട്രി. അതുകൊണ്ട് കൂട്ടുകാരെ, കെമിസ്ട്രി എന്നത് പുസ്തകത്തിൽ മാത്രമുള്ള ഒന്നല്ല, അത് നമ്മുടെ ജീവിതം തന്നെയാണ്. ഇനി നമുക്ക് അല്പം ചരിത്രത്തിലേക്ക് പിന്നോട്ട് നടക്കാം. എങ്ങനെയാണ് മനുഷ്യൻ ഈ ശാസ്ത്രശാഖയിലേക്ക് എത്തിയത്? മനുഷ്യൻ കാടുകളിൽ ജീവിച്ചിരുന്ന കാലത്ത് അബദ്ധത്തിൽ രണ്ട് കല്ലുകൾ കൂട്ടിയുരസി തീ കണ്ടുപിടിച്ച ആ നിമിഷം ഓർക്കുക. അവിടെയാണ് മനുഷ്യന്റെ ആദ്യത്തെ രാസപരീക്ഷണം നടക്കുന്നത്. വിറക് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ രാസപ്രവർത്തനമാണ് മനുഷ്യ ചരിത്രത്തെ മാറ്റിമറിച്ചത്. തീയെ നിയന്ത്രിത രൂപത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചതിലൂടെയാണ് മനുഷ്യൻ കണ്ടുപിടുത്തങ്ങളുടെ ലോകത്തിലേക്ക് ആദ്യ ചുവടെടുത്തു വച്ചത്. പിന്നീട് മനുഷ്യൻ പരിഷ്കൃതനായപ്പോൾ കളിമണ്ണ് ചുട്ടെടുത്ത് മൺപാത്രങ്ങൾ ഉണ്ടാക്കാനും മണ്ണിൽ നിന്ന് ചെമ്പും ഇരുമ്പും പോലുള്ള ലോഹങ്ങൾ വേർതിരിക്കാനും ലോഹങ്ങൾ ശുദ്ധീകരിക്കാനും പഠിച്ചു. പക്ഷേ അക്കാലത്ത് അതിനെ ആരും കെമിസ്ട്രി എന്ന് വിളിച്ചിരുന്നില്ല, മധ്യകാലഘട്ടത്തിൽ അതൊരു വിചിത്രമായ പരീക്ഷണ ശൈലിയായിരുന്നു. അതിനെ പറഞ്ഞിരുന്ന പേരാണ് ആൽക്കെമി. എന്തായിരുന്നു ഈ ആൽക്കെമിസ്റ്റുകളുടെ

ലക്ഷ്യമെന്നറിയാമോ? വളരെ കൗതുകകരമായ രണ്ട് കാര്യങ്ങളായിരുന്നു അവർ തിരഞ്ഞിരുന്നത്. ഒന്ന്, ഇരുമ്പ്, ഈയം തുടങ്ങിയ വിലകുറഞ്ഞ ലോഹങ്ങളെ സ്വർണമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു മാന്ത്രികക്കല്ല്. അതിനെ അവർ ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന് വിളിച്ചു. രണ്ടാമത്തേത്, മനുഷ്യൻ ഒരിക്കലും വാർദ്ധക്യവും മരണവും വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ജീവൌഷധം അഥവാ അമൃത്. അവരുടെ ആ ലക്ഷ്യങ്ങൾ ഒരിക്കലും വിജയിച്ചില്ല. ചെമ്പ് ഒരിക്കലും സ്വർണമായി മാറിയില്ല. പക്ഷേ ആ തിരച്ചിലിനിടയിൽ അവർ ഒരുപാട് പുതിയ പദാർത്ഥങ്ങളും ഉപകരണങ്ങളും മൂലകങ്ങളുമെല്ലാം കണ്ടുപിടിച്ചു. ഡിസ്റ്റിലേഷൻ, ഫിൽട്ടറേഷൻ തുടങ്ങിയ പ്രധാന രാസപ്രക്രിയകൾ വികസിപ്പിച്ചെടുത്തതും സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് തുടങ്ങിയ പ്രധാന രാസവസ്തുക്കൾ വേർതിരിച്ചെടുത്തതും ഈ കാലഘട്ടത്തിൽ ആയിരുന്നു. ആദ്യകാലത്ത് കെമിസ്ട്രിക്ക് ഒരു ദാർശനിക സ്വഭാവവും ആത്മീയ അടിത്തറയും ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ശാസ്ത്രീയ രീതി ഉരുത്തിരിഞ്ഞു വന്നു. 18-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കെമിസ്ട്രി പൂർണമായും ഒരു ശാസ്ത്രമായി മാറി. രസതന്ത്രത്തെ വ്യക്തമായ ഒരു ശാസ്ത്രശാഖയായി ആദ്യമായി നിർവചിച്ചത് റോബർട്ട് ബോയിലാണ്. ആൽക്കെമിയെ തള്ളിക്കളഞ്ഞ് പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം മുൻഗണന നൽകി. വാതകങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനം സവിശേഷ ശ്രദ്ധാർഹിക്കുന്നതാണ്. ഈ കാലയളവിൽ തന്നെയാണ് കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ വാതകങ്ങളെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്നതും. തുടർന്ന് വന്ന അന്റോയിൻ ലാവോസിയെ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക കെമിസ്ട്രിയുടെ പിതാവായി അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്? നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ എന്താണെന്നും ജ്വലനത്തിൽ അതിന്റെ പങ്ക് എന്താണെന്നും ലോകത്തിന് ശാസ്ത്രീയമായി തെളിയിച്ചു തന്നത് അദ്ദേഹമാണ്. മാസ് സംരക്ഷണ നിയമം രൂപീകരിക്കുന്നതും ഇദ്ദേഹമാണ്. കൂടാതെ പരീക്ഷണങ്ങളിൽ കൃത്യമായ അളവുകൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം നിർബന്ധം പിടിച്ചു. അങ്ങനെയാണ് കെമിസ്ട്രി ഊഹങ്ങളിൽ നിന്ന് മാറി കൃത്യതയുള്ള ഒരു ശാസ്ത്രമായി മാറിയത്. കെമിസ്ട്രിയുടെ ചരിത്രത്തിലെ മറ്റൊരു സുപ്രധാന കണ്ടെത്തലാണ് ആറ്റം സിദ്ധാന്തം. 1808-ലാണ് ജോൺ ഡാൽട്ടൻ തന്റെ ആറ്റം സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണെന്ന ജോൺ ഡാൽട്ടന്റെ കണ്ടെത്തൽ രസതന്ത്രത്തെ മാറ്റിമറിച്ചു. ശരി, ചരിത്രം നമ്മൾ മനസ്സിലാക്കി. കെമിസ്ട്രി പഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. സർ, ഞാൻ ഭാവിയിൽ ഒരു ഡോക്ടറോ ശാസ്ത്രജ്ഞനോ ആകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കെമിസ്ട്രി പഠിക്കുന്നത് എന്നൊക്കെയാണ് പല കുട്ടികളുടെയും മനസ്സിലുള്ള ചോദ്യം. നമ്മുടെ സമൂഹത്തിൽ കെമിസ്ട്രിയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ആരോഗ്യരംഗം തന്നെ എടുക്കാം. നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ എപ്പോഴെങ്കിലും അസുഖം വന്ന് ഗുളികകളോ സിറപ്പുകളോ കഴിച്ചിട്ടുണ്ടാകും. ഈ മരുന്നുകളെല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ ഒരു രോഗാണു കയറിയാൽ അതിനെ നശിപ്പിക്കാൻ ഏത് കെമിക്കൽ കോമ്പൗണ്ട് ഉപയോഗിക്കണം എന്ന് കണ്ടെത്തുന്നത് കെമിസ്ട്രിയാണ്. ക്യാൻസറിനുള്ള മരുന്നുകൾ മുതൽ സാധാരണ പനിക്കുള്ള പാരസെറ്റമോൾ വരെ കെമിസ്ട്രിയുടെ സംഭാവനയാണ്. അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ മഹത്തായ സംഭാവനകളിലൊന്നാണ് വാക്സിനുകൾ അഥവാ പ്രതിരോധ കുത്തിവെപ്പുകൾ. വസൂരിക്കെതിരെയുള്ള കുത്തിവെപ്പ് കണ്ടുപിടിച്ച എഡ്വാർഡ് ജെന്നറും പേപ്പട്ടി വിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവെപ്പ് കണ്ടുപിടിച്ച ലൂയി പാസ്റ്ററും ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച മഹത് വ്യക്തികളായി കണക്കാക്കപ്പെടുന്നു. രണ്ടാമതായി, കൃഷിയുടെ മേഖലയിൽ കെമിസ്ട്രിയുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് ലോക ജനസംഖ്യ ഏകദേശം 830 കോടിയോളം ആണ്. ഇത്രയും പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുക എന്നത് മനുഷ്യ സമൂഹത്തിന്റെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. രാസവളങ്ങളും രാസകീടനാശിനികളും ശാസ്ത്രീയമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയ കൃഷിരീതികളാണ് ഇന്ന് ലോകത്തിന്റെ വിശപ്പ് മാറ്റുന്നത്. മനുഷ്യ ചരിത്രത്തിൽ പട്ടിണിക്കും ക്ഷാമത്തിനും എതിരായി ആധുനിക രസതന്ത്രത്തിന്റെ സഹായത്തോടെ നടന്ന പോരാട്ടത്തിന്റെ ഫലമായി കാർഷികോൽപാദനത്തിൽ വലിയ മുന്നേറ്റമുണ്ടായി. ഈ മുന്നേറ്റം ഹരിത വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. കുറഞ്ഞ സ്ഥലത്തുനിന്ന് വിളവ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന യൂറിയ, പൊട്ടാഷ് തുടങ്ങിയ രാസവളങ്ങളും വിളകളെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന കീടനാശിനികളും നിർമ്മിക്കുന്നത് കെമിസ്ട്രിയിലൂടെയാണ്. മൂന്നാമതായി, വ്യവസായങ്ങൾ, സാങ്കേതികവിദ്യ എന്നിവയിൽ കെമിസ്ട്രിയുടെ സ്വാധീനം എത്രയാണെന്ന് നോക്കാം. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ നോക്കൂ. പരുത്തി, സിൽക്ക് തുടങ്ങിയ പ്രകൃതിദത്ത നാരുകൾ കൊണ്ടുള്ള വസ്ത്രങ്ങൾ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നൈലോൺ, പോളിസ്റ്റർ തുടങ്ങിയ കൃത്രിമ നാരുകളും നമ്മൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇവ കെമിസ്ട്രി ലാബുകളിൽ ഉണ്ടാക്കിയതാണ്. കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സിമന്റ്, ഗ്ലാസ്, പെയിന്റ് എന്നിവയെല്ലാം കെമിക്കൽ പ്രോസസ്സിലൂടെയാണ് നിർമ്മിക്കുന്നത്. നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയിലെ ലിക്വിഡ് ക്രിസ്റ്റലുകളും അതിനെ പ്രവർത്തിപ്പിക്കുന്ന ബാറ്ററിയും എല്ലാം കെമിസ്ട്രിയുടെ അത്ഭുതങ്ങളാണ്. സോപ്പ്, ഹാൻഡ് വാഷ്, സാനിറ്റൈസർ, വിവിധതരം നിറങ്ങൾ, സൌന്ദര്യവർദ്ധക വസ്തുക്കൾ, പ്രിസർവേറ്റീവുകൾ, ലോഹസങ്കരങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ, ഫൈബറുകൾ എന്നിവയുടെ എല്ലാം നിർമ്മാണത്തിൽ കെമിസ്ട്രി അറിയാവുന്നവരുടെ സാന്നിധ്യം നിർബന്ധമാണ്. നാലാമതായി, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരിസ്ഥിതി സംരക്ഷണം. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മലിനീകരണമാണ്, വായുമലിനീകരണം.

വും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എങ്ങനെ കുറയ്ക്കാം, ഭൂമിയുടെ ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയതും അതിനു പകരമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതും കെമിസ്ട്രിയിലൂടെയാണ്. ഭൂമി ജീവൻ നിലനിൽക്കുന്നതിന് അനുയോജ്യമായ ഒരു ഗ്രഹമായി തുടരണമെങ്കിൽ ഗ്രീൻ കെമിസ്ട്രിയിലെ ഗവേഷണങ്ങൾക്ക് പ്രാധാന്യം നൽകിയേ മതിയാവൂ. അതുകൊണ്ട് ഒരു നല്ല പൌരനാകാൻ പോലും കെമിസ്ട്രിയുടെ അടിസ്ഥാന അറിവ് നമുക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് നമ്മുടെ പഠനമുറിയിലേക്ക് വരാം. കെമിസ്ട്രി എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, എങ്ങനെ പരീക്ഷയ്ക്ക് മികച്ച മാർക്ക് വാങ്ങാം എന്നൊക്കെയാണല്ലോ നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതിനായി ഞാൻ നിങ്ങൾക്ക് 6 സുവർണ നിയമങ്ങൾ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നാമത്തെ നിയമം, അടിസ്ഥാന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഒരു ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അക്ഷരമാല പഠിക്കും അല്ലേ? മലയാളത്തിന് അ, ഇ, ഇംഗ്ലീഷിന് ABCD എന്നിവ ഉള്ളതുപോലെ തന്നെ കെമിസ്ട്രിക്കും ഒരു അക്ഷരമാലയുണ്ട്. അതാണ് ആറ്റം, ആറ്റത്തിനുള്ളിലെ കണങ്ങൾ, അറ്റോമിക നമ്പർ, ഇലക്ട്രോൺ വിന്യാസം, വാലൻസി എന്നിവയെക്കുറിച്ചുള്ള അറിവുകൾ. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ വാലൻസി എത്രയാണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾക്കൊരിക്കലും ആ സംയുക്തത്തിന്റെ രാസസൂത്രം അഥവാ കെമിക്കൽ ഫോർമുല എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് അടിസ്ഥാന കാര്യങ്ങൾ സംശയമില്ലാതെ പഠിക്കുക. രണ്ടാമത്തെ നിയമം, പേനയും പേപ്പറും ഉപയോഗിക്കുക. പല കുട്ടികളും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. അവർ ഹിസ്റ്ററിയോ ജോഗ്രഫിയോ വായിക്കുന്നത് പോലെ കെമിസ്ട്രിയും വെറുതെ വായിച്ചു പഠിക്കും. അങ്ങനെ ചെയ്താൽ പരീക്ഷാ ഹാളിലെത്തുമ്പോൾ എല്ലാം മറന്നുപോകും. ഒരു കെമിക്കൽ ഇക്വേഷൻ കണ്ടാൽ അത് ബുക്കിൽ എഴുതി നോക്കണം. ഇടതുവശത്തുള്ള റിയാക്റ്റന്റുകളുടെയും വലതുവശത്തുള്ള പ്രോഡക്റ്റുകളുടെയും ആറ്റങ്ങളുടെ എണ്ണം തുല്യമാണോ എന്ന് നോക്കി ബാലൻസ് ചെയ്തു തന്നെ പഠിക്കണം. മൂന്നാമത്തെ നിയമം, വിഷ്വലൈസ് ചെയ്യുക. കെമിസ്ട്രി എന്ന് പറയുന്നത് വെറും അക്ഷരങ്ങളല്ല. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളമുണ്ടാകുന്നു എന്ന് പഠിക്കുമ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ഒരു ഓക്സിജൻ ആറ്റവുമായി കൈകോർത്തു പിടിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ കാണാൻ ശ്രമിക്കുക. 3D ആനിമേഷനുകൾ, ഫെറ്റ് പോലുള്ള സിമുലേഷൻ ടൂളുകൾ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ അതിസൂക്ഷ്മങ്ങളായ അറ്റങ്ങളെയും തന്മാത്രകളെയും രാസപ്രവർത്തനങ്ങളെയും ഭാവനയിൽ കാണാൻ സാധിക്കും. നാലാമത്തെ നിയമം, അടുക്കളയെ ലാബാക്കി മാറ്റുക. നമ്മുടെ വീട്ടിലെ അടുക്കളയെ യഥാർത്ഥത്തിൽ ഒരു കൊച്ചു പരീക്ഷണശാലയായി ഉപയോഗിക്കാവുന്നതാണ്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പലതരം വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കും. ഇരുമ്പ് തുരുമ്പിക്കുന്നത് പോലെയുള്ള ചുറ്റുമുള്ള മാറ്റങ്ങളെ കെമിസ്ട്രിയുമായി കണക്ട് ചെയ്യുന്നതിലൂടെ കെമിസ്ട്രി പഠനം കൂടുതൽ രസകരമാക്കാൻ സാധിക്കും. അഞ്ചാമത്തെ നിയമം, കഥകളും ചരിത്രവും പങ്കുവയ്ക്കുക. കെമിസ്ട്രിയുടെ ചരിത്രവും കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിലെ കഥകളും ശാസ്ത്രജ്ഞരുടെ ആവേശകരമായ ജീവചരിത്രവും ഒക്കെ മനസ്സിലാക്കുന്നതിലൂടെ കെമിസ്ട്രിയിൽ കൂടുതൽ താൽപര്യമുണ്ടാവും. ആറാമത്തെ നിയമം, മെമ്മറി ട്രിക്കുകൾ ഉപയോഗിക്കുക. പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ 10 മൂലകങ്ങൾ ക്രമത്തിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണോ? ഒരു രസകരമായ കോഡ് ഉണ്ടാക്കി നോക്കൂ. ഉദാഹരണത്തിന്, ഹായ് ഹലോ, ലിസൺ BBC ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. ഈ കോഡ് ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ എന്നീ മൂലകങ്ങളെ ക്രമത്തിൽ ഓർക്കാൻ ഉപയോഗിക്കാം. ഇനി നമ്മൾ കെമിസ്ട്രിയുടെ ഏറ്റവും വലിയ, ഏറ്റവും മനോഹരമായ ഒരു സാമ്രാജ്യത്തിലേക്ക് കടക്കുകയാണ്. അതാണ് ഓർഗാനിക് കെമിസ്ട്രി അഥവാ ജൈവരസതന്ത്രം. 10 ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ആദ്യ 2 പാഠഭാഗങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയാമല്ലോ. എന്താണ് ഓർഗാനിക് കെമിസ്ട്രി? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് കാർബൺ എന്ന മൂലകത്തിന്റെ കഥയാണ്. എന്തുകൊണ്ടാണ് കാർബണിന് മാത്രമായി ഒരു പ്രത്യേക ശാഖ തന്നെ ഉള്ളത്? അതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് കാർബണിന്റെ ചതുർസംയോജകത അഥവാ ടെട്രാവാലൻസിയാണ്. അതായത് കാർബണിന് ഒരേ സമയം 4 രാസബന്ധനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം കാറ്റിനേഷൻ എന്ന സവിശേഷതയാണ്. കാർബണാറ്റങ്ങൾക്ക് പരസ്പരം ചേർന്ന് നീളമുള്ള ചങ്ങലകളോ വളയങ്ങളോ ഉണ്ടാക്കാൻ വലിയ കഴിവുണ്ട്. ഈ കഴിവ് മറ്റേതൊരു മൂലകത്തിനേക്കാളും കൂടുതലുള്ളത് കാർബണിനാണ്. മറ്റെല്ലാ മൂലകങ്ങളും കൂടി ഉണ്ടാക്കുന്ന സംയുക്തങ്ങളുടെ ആകെ എണ്ണം ഏകദേശം 1,000,000 താഴെ മാത്രമാണെങ്കിൽ ഓർഗാനിക സംയുക്തങ്ങളുടെ എണ്ണം 1 കോടിയിൽ പരമാണ്. ഈ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കൂ. നമ്മുടെ കോശങ്ങളിലുള്ള DNA, നമുക്ക് ഊർജം തരുന്ന കാർബോഹൈഡ്രേറ്റുകൾ, പേശികൾ നിർമ്മിക്കുന്ന പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ എന്നിവയെല്ലാം കാർബൺ അടങ്ങിയ ഓർഗാനിക സംയുക്തങ്ങളാണ്. നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പെട്രോൾ, ഡീസൽ, പാചകവാതകമായ LPG, നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ, മരുന്നുകൾ എന്നിവയെല്ലാം ഓർഗാനിക് കെമിസ്ട്രിയുടെ ഉൽപ്പന്നങ്ങളാണ്. ലളിതമായി പറഞ്ഞാൽ കാർബൺ ഇല്ലെങ്കിൽ ഭൂമിയിൽ ജീവനില്ല. ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. 1, കാർബണിന്റെ 4 കൈകൾ. ഞാൻ നേരത്തെ പറഞ്ഞു കാർബണിന്റെ വാലൻസി 4 ആണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഓർഗാനിക് സംയുക്തത്തിന്റെ ഘടന വരയ്ക്കുമ്പോൾ ഓരോ കാർബണാറ്റത്തിനു ചുറ്റും കൃത്യം 4 രാസബന്ധനങ്ങൾ ഉണ്ടായിരിക്കണം. 4-ൽ കൂടാനും പാടില്ല,

0: ഒന്നും പാടില്ല. ഹൈഡ്രജൻ ചേർക്കുമ്പോൾ ഇത് എണ്ണി നോക്കുന്നത് ഒരു ശീലമാക്കുക. രണ്ട്, IUPAC നാമകരണം വ്യക്തമായി പഠിക്കുക. ലോകത്ത് കോടിക്കണക്കിന് ഓർഗാനിക് സംയുക്തങ്ങൾ ഉള്ളതുകൊണ്ട് അവയ്ക്ക് പേരിടാൻ ശാസ്ത്രജ്ഞർ ഒരു അന്താരാഷ്ട്ര രീതി ഉണ്ടാക്കിയിട്ടുണ്ട്, IUPAC നോമൻക്ലേച്ചർ. ഇതിൽ കൃത്യമായ ചില നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ കേവലം മനഃപ്പാടമാക്കാതെ അതിന്റെ യുക്തി മനസ്സിലാക്കുക. നിയമങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വലിയ സംയുക്തത്തിന്റെയും പേര് സ്വന്തമായി എഴുതാം. മൂന്ന്, ഫംഗ്ഷണൽ ഗ്രൂപ്പുകളെ ചങ്ങാതിമാരാക്കുക. ഓർഗാനിക് സംയുക്തങ്ങളുടെ സ്വഭാവം നിശ്ചയിക്കുന്നത് അവയിലുള്ള ഫംഗ്ഷണൽ ഗ്രൂപ്പുകളാണ്. ആൽക്കഹോളിന്റെ OH ഗ്രൂപ്പ്, കാർബോക്സിലിക് ആസിഡിന്റെ COOH ഗ്രൂപ്പ്, ആൽഡിഹൈഡിന്റെ CHO ഗ്രൂപ്പ് എന്നിവയൊക്കെ കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പഠിക്കുക. അവയുടെ പ്രത്യേകതകൾ ഗ്രൂപ്പുകളായി തിരിച്ചു പഠിച്ചാൽ പഠനഭാരം പകുതിയായി കുറയും. നാല്, റിയാക്ഷൻ മെക്കാനിസം മനസ്സിലാക്കുക. ഓർഗാനിക് കെമിസ്ട്രിയിലെ രാസപ്രവർത്തനങ്ങൾ ഒരിക്കലും യാന്ത്രികമായി മനഃപ്പാഠം പഠിക്കരുത്. ഒരു ഇലക്ട്രോൺ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, ഏത് രാസബന്ധനമാണ് വേർപെടുന്നത്, ഏതാണ് പുതിയതായി ഉണ്ടാകുന്നത് എന്നൊക്കെ യുക്തിപരമായി ചിന്തിക്കുക. അത് നിങ്ങളുടെ പഠനം കൂടുതൽ ആസ്വാദ്യകരമാക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ട നമ്മുടെ ഈ കുഞ്ഞുയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കെമിസ്ട്രി എന്നത് വരണ്ട ചില സമവാക്യങ്ങളല്ല, മറിച്ച് പ്രകൃതിയുടെ അത്ഭുതകരമായ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു മാന്ത്രിക പെട്ടിയാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? ഇനി പുസ്തകം തുറക്കുമ്പോൾ ഒരു ശാസ്ത്രജ്ഞന്റെ കൗതുകത്തോടെ കാര്യങ്ങളെ നോക്കിക്കാണാൻ ശ്രമിക്കുക. സംശയങ്ങൾ ചോദിക്കാൻ മടിക്കരുത്, കാരണം ചെറിയ ചെറിയ ചോദ്യങ്ങളിൽ നിന്നാണ് വലിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുള്ളത്.
1: രസതന്ത്രം രസകരം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് GHSS മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ കെമിസ്ട്രി അധ്യാപകൻ നിഖിൽ KM.

0: ಆಕಾಶವಾಣಿ
1: ആകാശവാണി കവരത്തി ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.